റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 4, ക്രിസ്തുവർഷം 2026 ജൂൺ 18 വ്യാഴാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലെ

0: ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ലോക സിനിമാ ചരിത്രത്തിലെ അതുല്യ പ്രതിഭകളിൽ ഒരാളാണ് നോർമൻ മക്ലാരൻ എന്ന കാനഡക്കാരൻ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മിക്കവാറും ഹ്രസ്വചിത്രങ്ങളാണ്. അവ പരീക്ഷണ ചിത്രങ്ങളും കൂടിയാണ്. എന്നാൽ അതിനെക്കുറിച്ചല്ല ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നോർമൻ മക്ലാരൻ്റെ പല ചിത്രങ്ങളിലും പ്രമേയമായിട്ട് സാരോപദേശ കഥകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഥകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ദ നെയ്ബേഴ്സ് എന്ന ചിത്രം, അയൽക്കാർ. ഈ ചിത്രത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. രണ്ട് അയൽക്കാരുണ്ടായിരുന്നു. അവർ കാഴ്ചയിലും രൂപത്തിലും ഒക്കെ വളരെയേറെ സാദൃശ്യമുള്ളവർ. അവരുടെ വീടും പറമ്പും എല്ലാം കണ്ടാൽ ഏതാണ്ട് ഏക സ്വഭാവമുള്ളതാണ്. അങ്ങനെ അവർ സുഹൃത്തുക്കളായ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അവർ മുറ്റത്ത് ഇരുവരും പത്രം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ പറമ്പിൻ്റെ ഒത്ത നടുവിൽ ഒരു ചെടി പൊട്ടിമുളയ്ക്കുകയും ഉടനെ തന്നെ പുഷ്പിക്കുകയും ചെയ്തു. വളരെ ഭംഗിയുള്ള ആ പൂവിനെ കണ്ടപ്പോൾ ഇരുവർക്കും ഇഷ്ടമായി. ഇരുവരും അതിനെ ആസ്വദിക്കുവാൻ അടുത്തു വന്നു. അതിൻ്റെ സൗരഭ്യവും രണ്ടുപേരും ഒരുപോലെ ആസ്വദിച്ചു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ആ പൂവിനെ സ്വന്തമാക്കണം എന്നൊരാഗ്രഹമുണ്ടായി. അതിൻ്റെ ഉടമസ്ഥ അവകാശം ലഭിക്കണം എന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെ അയാൾ അതിൻ്റെ ആഗ്രഹം മുന്നോട്ട് വച്ചു. മറ്റേയാൾ സമ്മതിച്ചില്ല. അങ്ങനെ ഇരുവരും തർക്കമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരി, നമുക്കൊരു വേലി കിട്ടാം. അയാൾ ആ വേലി കിട്ടിയപ്പോൾ കൃത്രിമമായി ആ ചെടിയെ തൻ്റെ വേലിക്കുള്ളിലാക്കി. മറ്റേയാളാകട്ടെ ആ വേലി പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു വേലി കെട്ടി. പുതിയ വേലി കെട്ടിയപ്പോൾ ചെടിയും പൂവും അദ്ദേഹത്തിൻ്റെ വേലിക്കുള്ളിലായി. അങ്ങനെ ഇരുവരും പിണ്ടയും തർക്കമായി. ഒടുവിൽ വാക്കേറ്റം മൂത്ത് കയ്യേറ്റമായി. പരസ്പരം അവർ ഈ വേലി പൊളിച്ച് അതിൻ്റെ കഷണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവാൻ തുടങ്ങി. അതിഭയങ്കരമായ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ഒടുവിൽ രണ്ടുപേരും പരസ്പരം തമ്മിൽ തല്ലി ചത്തു. അവർ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. കഥ ഇതാണ്. കഥയുടെ ഒടുവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന വാക്യം ഏകദേശം 50-ലേറെ ഭാഷകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 50-ലേറെ ഭാഷകൾ എഴുതുന്നത്? അതായത്, ഭാഷകൾ ഒരുപക്ഷെ നമുക്ക് തമ്മിലുള്ള വേലിക്കെട്ടുകളായതുകൊണ്ടാകാം. ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ളത് സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. എന്തെങ്കിലും നമ്മെ മോഹിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കായിരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതൊരു വ്യക്തിയായാലും ശരി, ഒരു വസ്തുവായാലും ശരി, ഒരു രാജ്യമായാലും ശരി. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും അടിസ്ഥാനം അതിർത്തി തർക്കമല്ലേ? സാമ്രാജ്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് മറ്റെന്താണ്? വ്യക്തികളായാലും കുടുംബങ്ങളായാലും തമ്മിൽ സംഘടനകൾ ഉണ്ടാകുന്നതിനും വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഉടമസ്ഥാവകാശമാണ്. പല വസ്തുക്കളെ പറ്റിയുമുള്ള ഉടമസ്ഥാവകാശത്തെപ്പറ്റിയാണ് പല കലഹങ്ങളും ഉണ്ടാകാറുള്ളത്. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ഒന്നിനെയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഉടമസ്ഥാവകാശങ്ങളൊക്കെ താൽക്കാലികമാണ്. ഒന്നും ഒരിക്കലും പൂർണ്ണമോ ശാശ്വതമോ ആയിരിക്കുകയില്ല. ജീവൻ പോലും നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല, അത് നമ്മിലൂടെ വരുന്നു എന്നതേയുള്ളൂ. പ്രസിദ്ധമായ ഒരു വാക്യമുണ്ടല്ലോ ചിലപ്പോഴൊക്കെ വീടുകളിലെ ചുമർ ചിത്രങ്ങളിലേക്ക് എഴുതി വച്ചിരിക്കുന്നത്, ഇഫ് യു ലവ് സംതിങ് സെറ്റ് ഇറ്റ് ഫ്രീ, വെൻ ഇറ്റ് കംസ് ബാക്ക് ഇറ്റ് ഈസ് യുവേഴ്സ്, ഇഫ് ഇറ്റ് ഡസ് നോട്ട് കം ബാക്ക് ഇറ്റ് ഹാസ് നെവർ ബീൻ യുവേഴ്സ്. നിങ്ങൾ എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അതിനെ പോകാൻ അനുവദിക്കുക. അത് തിരിച്ചു വരുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടേത്. വന്നില്ലെങ്കിൽ അതൊരിക്കലും നിങ്ങളുടേതായിരുന്നില്ല. നമ്മുടെ ബന്ധങ്ങളുടെയൊക്കെ അവകാശവാദങ്ങൾ നാം ഓർത്തിരിക്കേണ്ടത്, അതിനെല്ലാം ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയായാലും ശരി, ഒരു വസ്തുവായാലും ശരി, ആ ബന്ധത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എപ്പോഴും സ്വതന്ത്രമായി പോകുവാൻ അനുവദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥമായ ബന്ധം. പലപ്പോഴും ഒരു വീട്ടിലായാലും ദേശത്തിലായാലും ഒക്കെ നാം കാണുന്നത് നമ്മളുടെ ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളായി അധപതിച്ചു പോകാറുണ്ട്. മാതാപിതാക്കൾ പോലും മക്കളെ സ്വന്തമാണെന്ന് കരുതി ഒരു ബന്ധനാവസ്ഥയിലാക്കാൻ ശ്രമിക്കും. എന്നാൽ അവർ സ്വതന്ത്രമായിട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളപ്പോഴാണ് ആ ബന്ധത്തിന് യഥാർത്ഥമായ ഒരു ബന്ധത്തിൻ്റെ അർത്ഥമുണ്ടാവുന്നത്. നമ്മൾ എല്ലാ വസ്തുക്കളോടും സ്വതന്ത്രമായ ഒരു ഉടമസ്ഥാവകാശം ഉണ്ടാക്കിയാൽ ഒരിക്കലും അതിനെക്കുറിച്ചുള്ള കലഹങ്ങൾ ഉണ്ടാവുകയില്ല.
0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. AIയുടെ യഥാർത്ഥ കാര്യക്ഷമത യന്ത്രങ്ങളുടെ ശക്തിയിലല്ല, മറിച്ച് അത് സാധാരണക്കാരെ എത്രത്തോളം ശാക്തീകരിക്കുന്നു എന്നതിലാണെന്ന് പാരീസിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഫ്രാൻസിലെ എവിയനിൽ G7 ഉച്ചകോടിയിൽ 3 പ്രധാന പ്രഖ്യാപനങ്ങൾ അംഗീകരിച്ച് G7 നേതാക്കൾ. സന്തുലിതവും സുസ്ഥിരവും സ്ഥിരതയാർന്നതുമായ വളർച്ച പ്രോത്സാഹിപ്പിക്കുക, നിർണായക ധാതുവിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുക, പ്രായപൂർത്തിയാകാത്തവർക്ക് സുരക്ഷിത ഡിജിറ്റൽ ഇടം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനങ്ങൾ. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. പ്രധാനമന്ത്രിക്ക് പാരീസിലെ ഇന്ത്യൻ സമൂഹം ഊഷ്മള വരവേൽപ്പ് നൽകി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിനൊപ്പം യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യാ സ്റ്റാർട്ടപ്പ് ഉച്ചകോടി വിവാടെക്കിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. PM വികാസ് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്ക് 99,446 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വകയിരുത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടത്തും. സംസ്ഥാനത്തെ അഗ്നിസുരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി കൂടുതൽ ശക്തിപ്പെടുത്താൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ പുതിയ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുക. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ദുരന്ത സാഹചര്യങ്ങളും പൊതുസുരക്ഷാ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് തീരുമാനമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആസ്ഥാനത്ത് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തമുഖങ്ങളിൽ നിർണായക സേനയായി അഗ്നിസുരക്ഷാ സേന മാറിയ സാഹചര്യത്തിൽ അധിക മനുഷ്യവിഭവശേഷി സേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി പറഞ്ഞു. വ്യക്തിയുടെ കരിയറും തൊഴിൽ സാധ്യതയും രൂപപ്പെടുത്തുന്നതിൽ നൈപുണ്യ വികസനത്തിന് നിർണായക പങ്കുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സ്കിൽ കേരള പദ്ധതി തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജൈവ വൈവിധ്യ സംരക്ഷണം വനം വകുപ്പിന്റെ മുഖ്യ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെ വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് വനസംരക്ഷണ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിലെ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ വന്യമൃഗങ്ങൾക്ക് ദോഷമാകുന്ന രാത്രികാല DJ പാർട്ടികളും ഓഫ് റോഡ് റൈഡുകളും സംഘടിപ്പിക്കുന്നുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ പരാതി ഉന്നയിച്ചു. വനത്തിനും വന്യജീവികൾക്കും ദോഷകരമായ വിധത്തിൽ നടത്തുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും അടിയന്തരമായി നടപടിയെടുക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനും ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കുമെന്ന് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. സമൃദ്ധിക്കും വികസനത്തിനും ലോകമാതൃകയാക്കാൻ കുടുംബശ്രീ 2.0 നടപ്പാക്കുമെന്നും അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കുടുംബശ്രീയും തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലെ യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ കേന്ദ്രസംഘം മെഡിക്കൽ കോളേജിൽ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച നടത്തി. രോഗി മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രഭവ കേന്ദ്രത്തിന് സമീപത്തെ വളർത്തുമൃഗങ്ങളുടെ സ്രവം, വവാലുകളുടെ കാഷ്ടം എന്നിവയുടെ സാമ്പിളുകൾ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളെ കൂടി രോഗലക്ഷണങ്ങളെ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ജില്ലയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 4. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വയോധികയ്ക്കുൾപ്പെടെ നാലുപേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്തും അതീവ ജാഗ്രത. മഞ്ചേരി തൃക്കലങ്ങോട് സ്വദേശി 42-കാരിക്കും അരീക്കോട്ടെ 7-വയസ്സുകാരനും മമ്പാട്ടെ 2-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 19 പേർക്കാണ് ഷിഗല്ല പോസിറ്റീവായത്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന് June 21 അവധി തുടരുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. മേഖലയിലെ മറ്റ് സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനും ഉത്തരവായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിന് കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങളാണ് നടപ്പാക്കിയത്. രാജ്യത്തെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ ഏകോപിതവും ബഹുമുഖവുമായ തന്ത്രങ്ങൾ, കുറ്റമറ്റ സുരക്ഷാ പ്രവർത്തനങ്ങൾ, ദ്രുതഗതിയിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് നക്സലിസത്തിൽ നിന്നും മാവോയിസ്റ്റ് ഭീകരതയിൽ നിന്നും രാജ്യത്തെ മുക്തമാക്കിയത്. 2026 മാർച്ച് 31 രാജ്യത്തുടനീളം നക്സലിസം പൂർണ്ണമായും തുടച്ചുനീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രതിജ്ഞയാണ് നിറവേറ്റിയത്. മാവോയിസ്റ്റ് ശൃംഖലയുടെ നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മേഖലയാണ്. 2022 പ്രത്യേക ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ യും അതേ വർഷം ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ഡബിൾ ബുള്ളിലൂടെയും ഗുംല, ലോഹർദാദ, ലദേഹാർ പ്രദേശത്തുനിന്നും മാവോയിസ്റ്റുകളെ തുരത്താൻ കഴിഞ്ഞു. തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്ന് 37 കിലോമീറ്റർ അകലെ 2025 ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റും കേന്ദ്രം നടപ്പാക്കി. ഛത്തീസ്ഗഡിലെ ബസ്തറിലും മാവോയിസ്റ്റ് സാന്നിധ്യത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് സമാധാനം കൊണ്ടുവരാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ നേടി. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരത്തിൽ 2-4 ഇംഗ്ലണ്ട് തകർപ്പൻ ജയം നേടി. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അരനൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വീണ്ടും ലോകകപ്പ് യോഗ്യത നേടിയ കോംഗോ താരനിബിഡമായ പോർച്ചുഗലിനെ സമനിലയിൽ പിടിച്ചു കെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ്. ഉറച്ച വിജയപ്രതീക്ഷയിൽ കളത്തിലിറങ്ങിയ പോർച്ചുഗൽ 6 തന്നെ തങ്ങളുടെ ലക്ഷ്യം പ്രഖ്യാപിച്ചു. ജോവാനോവിസിന്റെ തുടക്ക ഗോളിന്റെ അപകട സൂചന തിരിച്ചറിഞ്ഞ കോംഗോ പൊടുന്നിനെ കാര്യങ്ങൾ കടുപ്പിച്ചു. സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പൂട്ടി, ഒപ്പം തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ച് പറങ്കിപ്പടയെ ആക്രമിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ കോംഗോയുടെ ചരിത്ര ഗോൾ പിറന്നു. കിളിരൻ ഹെഡറിലൂടെ യോവാൻവിസ പന്ത് പോർച്ചുഗൽ വലയിലാക്കിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോളും അവരുടെ ആദ്യ പോയിന്റും നേടി. ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിനൊപ്പം തകർത്ത് കളിച്ച ക്രൊയേഷ്യയ്ക്ക് പക്ഷേ 2 പിടിച്ചു നിൽക്കാനായില്ല. ഇന്ന് രാവിലെ 7:30 നടക്കുന്ന ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരത്തോടെ 12 ആദ്യ റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയാകും.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12th BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത സദസ് സംഘടിപ്പിക്കും. തളി മഹാരാജി ഭവനിൽ രാജ്യസഭാംഗം സദാനന്ദൻ സദസ് ഉദ്ഘാടനം ചെയ്യും. PM നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കോൺഗ്രസ് BJP ഡീലിന്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരോപിച്ചു. സംഘപരിവാർ അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതുപോലെ കേരളത്തിൽ നടപ്പാക്കാൻ മതനിരപേക്ഷ സമൂഹം അനുവദിക്കില്ലെന്നും സെക്രട്ടേറിയറ്റ് അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക്ക് മേധാവിയുമായ T. Veenaയെ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇന്നലെ രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമീപനമാണ് ആവശ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച 1000 അഗ്നിസുരക്ഷാ സേനയിൽ ഹോംഗാർഡുമാരായി നിയമിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. വനസംരക്ഷണം നടപ്പാക്കി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ശക്തമായ മഴ സാധ്യതയിൽ സംസ്ഥാനത്ത് ഇന്ന് 7 മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗൽ കോംഗോ മത്സരം സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ഭിൻസിഗർ 107.5. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:00 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേപ്പ്, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്ക്ലി സ്പോർട്സ് റൗണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസല, 4:30 എല്ലാരും ചൊല്ലണു, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:10 ജില്ലാ വൃത്താന്തം, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഗുണ ഭവന്തു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നീർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: നാം ചെയ്യുന്ന ദൈനംദിന പ്രവൃത്തികൾക്കിടയിൽ തന്നെ ചില മനഃശാസ്ത്ര തത്വങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻ കരിക്കോൾ. നിത്യവും നാം അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ചില മനഃശാസ്ത്ര രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അവ എന്തൊക്കെയാണെന്നല്ലേ, എല്ലാം പറയാൻ കഴിയില്ല. ചിലത് ഞാനൊന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആത്മമിത്രത്തോട് സംസാരിക്കുക. അയാളിൽ തോളിൽ സ്പർശിച്ചുകൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കുന്നതെങ്കിലോ അത് ലഭിക്കുന്ന വ്യക്തിക്ക് വളരെ ആശ്വാസം കിട്ടുന്നു. അതുപോലെ നിങ്ങളോടൊരു വിശ്വാസവും അവരിൽ ജനിക്കുന്നു. നിങ്ങൾക്കാണെങ്കിലോ അവരിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്ര രഹസ്യമുണ്ട്. എന്താണെന്നല്ലേ, തോളിൽ നിങ്ങൾ തൊടുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓക്സിറ്റോസിനെ സ്നേഹം കൂടുതൽ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അടുത്തത്, പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് നാം എന്ത് ഉൾക്കൊണ്ടിട്ടായിരിക്കും. ആദ്യമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചായിരിക്കും. ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾക്ക് നമ്മെ സ്വാധീനിക്കാൻ സാധ്യത കൂടുതലാണ്, ശരിയല്ലേ? അതിനാലാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് നാം പറയാറുള്ളത്. അതിനാൽ ആദ്യ കാഴ്ച മനോഭാവം നന്നായിരിക്കാൻ ശ്രമിക്കണം. ഇതുപോലെ മറ്റ് ചില മനഃശാസ്ത്ര വ്യാപാരങ്ങളുണ്ട്, അതിന്റെ ഉള്ളറകൾ കൂടി ഞാൻ പറയാം. ഒരു സംഭവം നടന്നു, ആ കാര്യം നിങ്ങൾ അറിഞ്ഞു, അപ്പോൾ നിങ്ങൾ പറയാൻ ഇടയുള്ള ഒരു വാക്കുണ്ട്. എന്താണെന്നല്ലേ, അതങ്ങനെയേ നടക്കൂ എന്നെനിക്കറിയാമായിരുന്നു. സാധാരണ ആളുകൾ പറയുന്ന കേൾക്കാറില്ലേ? ഇനി ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു വിദ്യാർത്ഥി പ്രയാസമുള്ള ഒരു പരീക്ഷ എഴുതി. പ്രയാസമുള്ളത് എങ്കിലും ആ കുട്ടി ജയിച്ചു. ഈ സന്ദർഭത്തിൽ ആ കുട്ടിയെ അടുത്തറിയാവുന്ന പലരും ഒരു വാക്ക് പറയും. എന്താണെന്നല്ലേ, അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു നീ ജയിക്കുമെന്ന്, അല്ലെങ്കിൽ അവൻ ജയിക്കുമെന്ന്. ഇങ്ങനെ പറയുന്ന ഒത്തിരി പേരെ നമുക്ക് സമൂഹത്തിൽ കാണാം. ഇനി അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, എത്ര ശതമാനം പേർ ഇങ്ങനെ പറയും അല്ലെങ്കിൽ വിശ്വസിക്കും? 80% പേരും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും മനഃശാസ്ത്രവുമായി ഏറെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പലരും ഒരേ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുകയും ചെയ്യുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, മറ്റൊരവസരത്തിലാകട്ടെ.

0: മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കും.

0: രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
1: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോമ്പാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
0: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി.
1: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2 ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3-ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഇന്ന് ക്ഷേത്രങ്ങളിൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും പ്രവേശനമുണ്ട്. എന്നാൽ മുക്കാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ കേരളത്തിൽ ഇതായിരുന്നില്ല സ്ഥിതി. അക്കാലത്ത് സവർണ ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമായിരുന്നു ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നത്. അല്ലാത്തവർ ക്ഷേത്രത്തിൽ കയറിയാൽ അവരെ പിടികൂടി ക്ഷേത്രം അശുദ്ധമാക്കിയതിന് ശിക്ഷ നൽകുമായിരുന്നു. പലപ്പോഴും മർദ്ദനവും ഉണ്ടാകും. 1892 കേരളത്തിലെത്തിയ വിവേകാനന്ദനെ പോലും അക്കാലത്ത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ കയറാൻ അനുവദിച്ചില്ല. സ്വാമി അവിടെയുള്ള ആൽത്തറയിൽ 3 ദിവസം ഇരുന്നിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ് ചെയ്തത്. അക്കാലത്തെ കേരളീയ സമൂഹത്തിൽ നിലനിന്ന ഉച്ചനീചത്വങ്ങൾ എത്ര വലുതായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. ഭഗവാനെ ആരാധിക്കുന്നതിൽ പോലും മനുഷ്യരെ മതിൽ കെട്ടി വേർതിരിച്ചിരുന്നു എന്ന ദുരന്ത സത്യം പക്ഷേ പുതിയ തലമുറയ്ക്ക് അറിയണമെന്നില്ല. നീണ്ടുനിന്ന സമരങ്ങൾ തന്നെ ഇതിനെതിരായി കേരളത്തിൽ നടന്നു. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നൊക്കെ അറിയപ്പെട്ടത് ക്ഷേത്ര പ്രവേശനത്തിനായുള്ള സമരങ്ങളായിരുന്നു. തുടക്കം ക്ഷേത്രപ്രവേശന വിളംബരത്തോടെയായിരുന്നു. ആരാധിക്കാൻ ജനങ്ങൾക്കുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളെയാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് 1936 നവംബർ 12 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതുവരെ ഉണ്ടായിരുന്ന വിലക്ക് മാറ്റി ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുമതി നൽകിയ വിളംബരമാണിത്. ശ്രീ ചിത്രതിരുനാൾ ബാലരാമ വർമ്മയാണ് ഇത് പുറപ്പെടുവിച്ചത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാ കാർട്ടയെന്നും ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് വിശേഷണമുണ്ട്. തിരുവിതാംകൂറിലും പിന്നീട് കേരളമൊട്ടാകെയും സാമൂഹ്യ പുരോഗതിക്ക് വഴിമരുന്നിട്ട പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇത്. വലിയ മാറ്റങ്ങളാണ് ഇത് സമൂഹത്തിലുണ്ടാക്കിയത്. കോഴിക്കോട് നഗരത്തിലെ പ്രമുഖമായ ക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം. 1917 അന്നത്തെ കോഴിക്കോട് രാജാവ് സാമൂതിരി തളി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ താഴ്ന്ന ജാതിക്കാർ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന നാരായണ അയ്യർ സാമൂതിരിയുടെ കൽപ്പന നിഷേധിച്ചു. മലബാർ കളക്ടറായി പകരം വന്ന തോറൻ സാമൂതിരിയുടെ ആഗ്രഹം പോലെ 1917 നവംബർ 1 തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. അന്ന് തന്നെ മിതവാദി സി കൃഷ്ണൻ, കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ എന്നിവർ കുതിരവണ്ടിയിൽ വിലക്കപ്പെട്ട വഴിയിൽ പ്രവേശിച്ചു. അവർ മുൻകൈയെടുത്ത് തീണ്ടൽ ബോർഡ് മായ്ച്ചു കളഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് അതുവഴി ഘോഷയാത്ര നടത്തുകയും തളിയിലെ കുളത്തിൽ കുളിക്കുകയും ചെയ്തു. തുടർന്ന് വിലക്കു മാറി. തളി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനായി നടന്ന ഈ സമരം ജനങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കാൻ സഹായിച്ചു. രാജാക്കന്മാരും ഭരണവർഗവും ദുർബലരായ ജനങ്ങളെ അടിച്ചമർത്തിയപ്പോൾ അവരുടെ അവകാശങ്ങൾക്കായി പൊരുതിയയാളാണ് സി കൃഷ്ണൻ. തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മിതവാദി എന്ന പ്രതിമാസ പത്രത്തിലായിരുന്നു അദ്ദേഹം കൂടുതലും എഴുതിയത്. അതുകൊണ്ടാണ് മിതവാദി കൃഷ്ണനെന്ന് അദ്ദേഹം അറിയപ്പെട്ടത്. തളി ക്ഷേത്ര സമരത്തേക്കാൾ ശക്തമായ ജനകീയ മുന്നേറ്റമാണ് വൈക്കം സത്യാഗ്രഹത്തിലുണ്ടായത്. പണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴി ഉയർന്ന ജാതിക്കാർക്ക് മാത്രം നടക്കാനുള്ളതായിരുന്നു. താഴ്ന്ന ജാതിക്കാർ ദീർഘദൂരം ചുറ്റി വളഞ്ഞു വേണം സഞ്ചരിക്കാൻ. പലയിടത്തും താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനം ഇല്ലെന്ന കാര്യം സൂചിപ്പിക്കുന്ന തീണ്ടൽ പലകകളും ഉണ്ടായിരുന്നു. അറിവും വിദ്യാഭ്യാസവും ലോകപരിചയവും ആർജിച്ചതോടെ ഈ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് പലർക്കും തോന്നി തുടങ്ങി. അങ്ങനെ ടി കെ മാധവൻ, ബാരിസ്റ്റർ ജോർജ് ജോസഫ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ തുടങ്ങി. വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടെന്ന് ടി കെ മാധവൻ വാദിച്ചു. പക്ഷേ ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. അങ്ങനെ 1924 March 30 വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കമായി. താഴ്ന്ന ജാതിയിൽപ്പെട്ട ചിലർ വിലക്കപ്പെട്ട വഴിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. നിരവധി പേർ ഇതിന് തയ്യാറായി. ഇതോടെ ശക്തമായ ആക്രമണമാണ് ഒരു വിഭാഗം സവർണർ നടത്തിയത്. ചിറ്റയിടത്ത് ശങ്കുപിള്ള എന്നയാൾ ക്രൂരമായ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടു. 1924 November 12 ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീമഹർജി അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റീജന്റ് റാണി സേതു ലക്ഷ്മിബായിക്ക് നൽകപ്പെടുകയുണ്ടായി. 1925 March 10 മഹാത്മാഗാന്ധി ക്ഷേത്ര അധികാരികളുമായി സംസാരിച്ചെങ്കിലും അതൊന്നും പൂർണ്ണമായും ഫലം കണ്ടില്ല. ശ്രീനാരായണ ഗുരു, തമിഴ്നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ, രാജാജി വിനോബാവെ തുടങ്ങിയവരെല്ലാം വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം രേഖപ്പെടുത്തി അവിടെ വരികയുണ്ടായി. പ്രക്ഷോഭണങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ 1925 June 26 തീണ്ടൽ പലകകൾ ബ്രിട്ടീഷ് പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എടുത്തുമാറ്റി. 1925 November 23 വൈക്കം സത്യാഗ്രഹം ഔദ്യോഗികമായി അവസാനിച്ചു. കേരള നവോത്ഥാനത്തിന് വലിയ ശക്തി പകർന്ന ജനകീയ മുന്നേറ്റമായിരുന്നു വൈക്കം ക്ഷേത്രത്തിൽ നടന്ന ഈ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100th anniversary കഴിഞ്ഞ വർഷമാണ് സമാപിച്ചത്. വളരെ ആഘോഷപൂർവമായ ഒരു സമരത്തിൻ്റെ 100th anniversary ഈ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് നടന്നത്. കാരണം ഇന്ത്യയാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. കാരണം ഇതുമാതിരിയുള്ള ഒരു, അതായത് അവർണ ജാതിക്കാർക്ക് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരം ഇന്ത്യയിൽ മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് ദേശീയ ശ്രദ്ധ നേടിക്കൊടുക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ അവർണരുടെ അവകാശങ്ങൾ കൂടി എഴുതി ചേർക്കാൻ കാരണമായി തീർന്നതും ഈ വൈക്കം സത്യാഗ്രഹമാണ്. പഞ്ചാബിലെ അകാലിദളും അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുള്ളവരും വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ളവരും അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വൈക്കം സത്യാഗ്രഹ വേദിയിൽ വരികയും അവിടെ അവർ സത്യാഗ്രഹികളായി ഇരിക്കുകയും ചെയ്തു. മറ്റൊരു കൗതുകകരമായ കാര്യം, കേരളത്തിൽ ചപ്പാത്തി എന്ന പലഹാരം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വൈക്കം സത്യാഗ്രഹത്തോടുകൂടിയാണ്. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം രേഖപ്പെടുത്തി ഇവിടെ വന്ന പഞ്ചാബിലെ അകാലിദൾ ആണ് ചപ്പാത്തി മലയാളിക്ക് ആദ്യം പരിചയപ്പെടുത്തിയത്. ആരാധന സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന കേരളത്തിലെ മറ്റൊരു ശക്തമായ ജനകീയ പോരാട്ടമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ് 7 ശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു ഈ സത്യാഗ്രഹം. 1931 May വടകരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ സത്യാഗ്രഹത്തിൻ്റെ പ്രമേയം പാസാക്കുകയുണ്ടായി. 1931 November 1 ആണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. കെ കേളപ്പനായിരുന്നു സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കാൽനട ജാഥ പുറപ്പെട്ടു. സത്യാഗ്രഹ കമ്മിറ്റിയുടെ ചുമതല AKG ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥ അവകാശമുള്ള സാമൂതിരിക്ക് ക്ഷേത്രപ്രവേശനം സമ്മതമായിരുന്നില്ല. സമരക്കാർക്ക് നേരെ കഠിനമായ മർദ്ദനമുറകളാണ് അന്നത്തെ മാടമ്പിമാർ അഴിച്ചുവിട്ടത്. ഒടുവിൽ September 21 കെ കേളപ്പൻ ഉപവാസ സമരം ആരംഭിച്ചു. ഉപവാസം അവസാനിപ്പിക്കണമെന്നും തീരുമാനമെടുക്കാൻ സമയം വേണമെന്നും സാമൂതിരി ഗാന്ധിജിയോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ ഉപവാസം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ക്ഷേത്രം ഉൾപ്പെട്ടിരുന്ന പൊന്നാനി താലൂക്കിലെ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തി. 77% ഉയർന്ന ജാതിക്കാരും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായിരുന്നു. തുടർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നായി. ഗുരുവായൂർ സത്യാഗ്രഹ സമരം രൂക്ഷമായ കാലത്ത് സത്യാഗ്രഹികളെ ആനയെക്കൊണ്ട് ചവിട്ടിപ്പിക്കാൻ വരെ ശ്രമം നടന്നിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. AKGയെയും അതുപോലെ തന്നെ PKrishnapillayeയും കയ്യും കാലും കെട്ടി നിലത്തടിക്കാനും ചിലർ അക്കാലത്ത് മുതിർന്നു. ജനരോഷം ശക്തമാകാൻ ഇതൊക്കെ ഒരു കാരണമാകുകയും അവസാനം ഗുരുവായൂർ സത്യാഗ്രഹം വിജയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ആരാധനയ്ക്ക് വേണ്ടി എല്ലാ ജനവിഭാഗങ്ങളുടെയും ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നടന്ന കേരളത്തിലെ ചില മുന്നേറ്റങ്ങളെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകമാണ് ഇവിടെ പറഞ്ഞത്. അറിവിൻ്റെ പാഠപുസ്തകം അവസാനിക്കുന്നു. ഞാൻ വലിയശാല രാജു. അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് റിപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപം വരാത്തവരായി ആരുമില്ല. പക്ഷേ കോപത്തെ എങ്ങനെ നിയന്ത്രിക്കും? ഇന്ന് തന്നിലെ കോപത്തെ എങ്ങനെ തിരിച്ചറിയാം, വരുതിയിലാക്കാം, അതേക്കുറിച്ച് ആണ് സംസാരിക്കുന്നത്. ഇത് ഈ പരിപാടിയുടെ 7-ാം ഭാഗമാണ്. നമ്മളെല്ലാവരും പലപ്പോഴും അനുഭവിക്കുന്ന എന്നാൽ നിയന്ത്രിക്കാൻ ഏറെ പാടുപെടുന്ന ഒരു വികാരമാണ് കോപം, അല്ലെങ്കിൽ ദേഷ്യം. കോപം ഒരു സ്വാഭാവിക വികാരമാണ്. എന്നാൽ അത് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്നതിലാണ് പ്രശ്നമിരിക്കുന്നത്. കോപം അതിന്റെ അത്യുന്നതിയിലെത്തുന്നതിന് മുൻപേ തന്നെ അതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വലിയൊരു പരിധി വരെ നമുക്കതിനെ നിയന്ത്രിക്കാം. ഇത് ശരീരത്തിൽ ചില മുന്നറിയിപ്പുകൾ നൽകും. അതെന്തൊക്കെയാകാം? നമ്മൾ അറിയാതെ തന്നെ കോപം വരുമ്പോൾ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരീരം തരുന്ന ആദ്യ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കൈപ്പത്തികൾ ചുരുട്ടും. അറിയാതെ തന്നെ നിങ്ങളുടെ കൈപ്പത്തികൾ മുറിയുകയോ ചുരുട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ദേഷ്യം ഉള്ളിൽ തിളച്ചു മറിയുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. പിന്നീട് താടിയെല്ലുകൾ മുറുക്കിയെന്നും വരാം. ചിലർ ദേഷ്യം വരുമ്പോൾ പല്ലുകൾ കടിച്ചു പിടിക്കുകയോ താടിയെല്ലുകൾ ശക്തമായി മുറുക്കുകയോ ഒക്കെ ചെയ്യും. ഇത് മുഖത്തെ പേശികളിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യും. ഇനിയുമുണ്ട്, ശ്വാസമെടുപ്പ് വേഗത്തിലാകാം. ദേഷ്യം കൂടുമ്പോൾ ഹൃദയമെടുപ്പ് വർദ്ധിക്കും, ശ്വാസമെടുപ്പ് വളരെ വേഗത്തിലാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ. നെഞ്ചിടുപ്പ് കൂടുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ശരീരം ചൂടാവും. പെട്ടെന്ന് മുഖത്തും ശരീരത്തും ഒക്കെ ചൂടനുഭവപ്പെടുകയും ചെയ്യും. വിയർക്കുക അല്ലെങ്കിൽ മുഖം ചുവന്നു വരിക എന്നിവയും കോപത്തിന്റെ ശാരീരിക ലക്ഷണങ്ങളാണ്. ഇവിടെ എന്തു വേണം? സ്വയം ഒരു തിരിച്ചറിവുണ്ടാകണം, അതായത് സെൽഫ് അവയർനെസ്. ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാൻ സാധിക്കണം. ഈ സ്വയം തിരിച്ചറിവാണ് കോപത്തെ നിയന്ത്രിക്കുന്നതിന് ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ പടി. എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. വണ്ടിക്ക് ബ്രേക്ക് ഇടണമെങ്കിൽ അത് അമിത വേഗതയിലാണെന്ന് ഡ്രൈവർക്ക് ആദ്യം മനസ്സിലാകണ്ടേ? അതുപോലെ ദേഷ്യം വാക്കുകളായോ പ്രവൃത്തികളായോ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ അതിന് ബ്രേക്ക് ഇടാൻ പറ്റൂ. ഇവിടെ ഒരു ചെറിയ ടിപ്പ് തരാം. ഇനി എപ്പോഴെങ്കിലും മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് കൈ ചുരുട്ടുകയോ ശരീരം ചൂടാവുകയോ അനുഭവപ്പെട്ടാൽ ഒരു നിമിഷം നിൽക്കുക, ദീർഘമായി കുറച്ച് തവണ ശ്വാസമെടുക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ അത് സഹായകരമാവും. അവസാനമായി, പ്രിയപ്പെട്ടവരെ, കോപം വരുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ അത് നമ്മുടെ ബന്ധങ്ങളെയും സമാധാനത്തെയും തകർക്കുന്നതാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. സ്വയം വികാരങ്ങളെ തിരിച്ചറിഞ്ഞ് കൂടുതൽ ശാന്തതയോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ മറക്കാതെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. അഞ്ചാലം മൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് തസ്തികയിൽ ഒഴിവുകളുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11:00. മാത്തമാറ്റിക്സ് തസ്തികയിൽ ഒഴിവുകളുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11:00. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ 21 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447484348. മറ്റൊരു നമ്പർ 8547005083. കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിൽ നിന്നുള്ള പട്ടിക വിഭാഗത്തിൽപ്പെട്ടതും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18-ഉം 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള ജാമ്യരഹിത

വായ്പകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-276-4440. മറ്റൊരു നമ്പർ 9605-1571-01. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം 23 രാവിലെ 9:30 കോളേജ് ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-245-3300. മറ്റൊരു നമ്പർ 8547-0050-39. മറ്റൊരു നമ്പർ 9446-5236-26. UGC നെറ്റ് June 2026 സെക്ഷൻ പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു. ഐത്തെ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ശാന്തിത്തൊടി, മടത്തിൽ, തെങ്ങയ്യം, കാവയ്യം, ഈഴവ പാലം, ഹാച്ചറി, പണിക്കർ കമ്പനി എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ 5 വരെ വൈദ്യുതി മുടങ്ങും. കിളികൊല്ലൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ തട്ടാർകോണം, നീലിക്കോണം, മനക്കര ക്ഷേത്രം, തട്ടാർകോണം ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഇന്ന് രാവിലെ 9 മുതൽ 6 വരെ വൈദ്യുതി മുടങ്ങും. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ? എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്ത് വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരം തുടങ്ങുകയായി. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ വൈകുന്നില്ല, ഞാൻ കഥയിലോട്ട് കടക്കുകയാണ്. കേരളത്തിലെ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞ കെ എൻ കുട്ടി കടമ്പഴിപ്പുറം എഴുതിയ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയൊരു മുത്തശ്ശി കഥയാണ് ഞാൻ ഈ പ്രാവശ്യം പറയുന്നത്, അവതരിപ്പിക്കുന്നത്. കേൾക്കാൻ നിങ്ങൾ തയ്യാറായല്ലോ? പറയാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഞാൻ ആരംഭിക്കുന്നു. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. പ്രായം കുറയായെങ്കിലും മുത്തച്ചിക്ക് നല്ല ചെറുതുറുക്കുണ്ടായിരുന്നു. നെല്ല് കൊയ്താൽ മുത്തച്ചി അതെല്ലാം കൂട്ടിവെക്കും. വീട്ടിൽ ആവശ്യത്തിന് വേണ്ടതെല്ലാം പത്താഴത്തിലാക്കും. ബാക്കിയുള്ളതെല്ലാം അരിയാക്കി ചാക്കിൽ കെട്ടി പട്ടണത്തിലെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കും. ഇതായിരുന്നു പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മുത്തച്ചി അരിച്ചാക്കുമായി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ഒരു കഴുതപ്പുറത്തായിരുന്നു യാത്ര. പട്ടണത്തിലെത്തിയപ്പോഴേക്കും നേരം രാത്രിയായി. അതുകൊണ്ട് അവിടെ ചന്തയ്ക്കടുത്തുള്ള ഒരു സത്രത്തിൽ തങ്ങാൻ മുത്തശ്ശി നിശ്ചയിച്ചു. മഹാസൂത്രക്കാരനായിരുന്നു കേട്ടോ ഈ സത്രമുടമ. മുത്തശ്ശിയെ കണ്ടപ്പോൾ ഒരു പാവമാണെന്ന് അയാൾക്ക് തോന്നി. ഈ മുതുമുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കുറേ പണം പറ്റിക്കണം അയാൾ നിശ്ചയിച്ചു. അന്ന് രാത്രി മുത്തശ്ശി സത്രത്തിൽ തങ്ങി. പുറത്തു നിന്നൊന്നും കഴിക്കേണ്ട എന്ന് നിശ്ചയിച്ചിരുന്നതുകൊണ്ട് പുതിച്ചോറുമായിട്ടാണ് മുത്തശ്ശി യാത്ര ചെയ്തിരുന്നത്. കഴുതയ്ക്കുള്ള തീറ്റയും മുത്തശ്ശി കരുതിയിട്ടുണ്ടായിരുന്നു. നേരം പുലർന്നപ്പോൾ മുത്തശ്ശി അവിടെ നിന്നും ഇറങ്ങാനൊരുങ്ങി. സത്രമുടമയുടെ അടുത്ത് ചെന്ന് മുത്തശ്ശി ചോദിച്ചു, ആ നോക്കൂ മുത്തശ്ശി പോട്ടെ, വാടക എത്ര ആയി മോനെ? മുറിയുടെ വാടക ആകെ 5 ഉറുപ്പിക, പിന്നെ ഭക്ഷണത്തിൻ്റെത് 5 ഉറുപ്പിക. സത്രമുടമ ഒരു കള്ളച്ചിരി പാസാക്കി. എന്താ മോനെ ഇത്, അതിന് ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. മുത്തശ്ശിക്ക് അമ്പരപ്പായി. ആ അതുകൊണ്ട് കാര്യമില്ല, ഞാൻ മുത്തശ്ശിക്ക് നല്ലൊരു സദ്യ ഒരുക്കിയതാ, കഴിക്കാത്തത് എൻ്റെ കുറ്റമാണോ? അമ്പട ഭയങ്കര, ഇവൻ ആള് കൊള്ളാലോ. എന്തായാലും ഇവനെ അങ്ങനെ വിട്ടുകൂടാ, മുത്തശ്ശി മനസ്സിൽ കരുതി. ശരി മോനെ, ശരി മോനെ, ഭക്ഷണത്തിൻ്റെ വില തരാ. അപ്പോൾ എനിക്കങ്ങട് 5 ഉറുപ്പിക തന്നാൽ മതി, മുത്തശ്ശി പറഞ്ഞു. ഏ 5 ഉറുപ്പിക ഞാൻ അങ്ങോട്ട് തരാനോ? നിങ്ങൾ എന്തായി പറയുന്നത്? സത്രയുടമ മുത്തശ്ശിയോട് കയർത്തു. ആ വെറുതെ ഒന്നുമല്ലല്ലോ മോനെ, കഴുതെ രാത്രി മുഴുവൻ ഉപയോഗിച്ചില്ലേ, അതിനുള്ള വാടകയാണ് 5 ഉറുപ്പിക. ഇതെന്താ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ രാത്രി കഴുതെ ഉപയോഗിക്കുക. അയ്യേ, ആർക്ക് വേണം നിങ്ങളുടെ ഈ കഴുതെ? സത്രമുടമയുടെ വാക്കുകൾ കേട്ട മുത്തശ്ശി പറഞ്ഞു, മോനെ നീ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ നിനക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാ ഞാൻ അതിനെ താഴെ കെട്ടിയത്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ശരി, അതിൻ്റെ കൂലി എനിക്ക് കിട്ടണം, മുത്തശ്ശി പറഞ്ഞു. സത്രമുടമ ഇനി എന്തു പറയാൻ? അയാൾ മുറിയുടെ വാടക 5 ഉറുപ്പിക മാത്രം വാങ്ങി മുത്തശ്ശിയെ വേഗം ഒഴിവാക്കി. ഇത്രയുമാണ് കഥ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇനി വായനാ ദിനം വരികയാണ്, ജൂൺ 19. വായന കുറയുന്നു എന്ന് മുറവിളി കൂട്ടുന്നവരുണ്ട്. വായന അങ്ങോട്ട് കുറയുന്നു ഒന്നുമില്ല. പുസ്തകങ്ങൾ വായിക്കുന്നത് ചിലപ്പോൾ കുറഞ്ഞു കാണും, പക്ഷേ നമ്മൾ മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെ ധാരാളം വായിക്കുന്നുണ്ട്. ഒത്തിരി സോഷ്യൽ മീഡിയ പോസ്റ്റിങ്സ് വായിക്കുന്നുണ്ട്, അനുഭവക്കുറിപ്പുകൾ വായിക്കുന്നുണ്ട്. വായനയുടെ മാർഗം മാറി എന്ന് വേണമെങ്കിൽ പറയാം. പുസ്തകവും പത്രവും ഒക്കെ മാറി ഡിജിറ്റൽ ഉപകരണങ്ങളിലോട്ട് കടന്നു. സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ടാബ്, അങ്ങനെ വായിക്കാതിരിക്കാൻ പറ്റില്ല. പഠിക്കുന്നവരെല്ലാവരും വായിച്ചല്ലേ പറ്റും, വായനയുണ്ട്. പക്ഷെ പണ്ട് പുസ്തകങ്ങൾ തേടിപ്പിടിച്ചും പത്രങ്ങളും മാസികകളും തേടിപ്പിടിച്ചൊക്കെ വായിച്ചിരുന്നത് അത് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പത്രങ്ങളുടെയൊക്കെ സർക്കുലേഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും, അല്ലെങ്കിൽ മാസികകളുടെയൊക്കെ ഇപ്പോൾ എത്ര വിറ്റുവരവുണ്ടെന്നൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലതിനും അത്രയും കോപ്പീസൊന്നുമില്ല. അപ്പോൾ ഉത്തർപ്രദേശിൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ വായിച്ചൊരു വാർത്തയാണ്. ഉത്തർപ്രദേശിലെ സ്കൂളുകളിൽ ദിവസവും പത്രവായന സർക്കാർ നിർബന്ധമാക്കി. ദിവസവും പ്രൈമറി, സെക്കൻഡറി ഉൾപ്പെടെ എല്ലാ സർക്കാർ സ്കൂളുകളിലും കുട്ടികൾ പത്രം വായിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖയിൽ പറയുന്നു. സ്കൂൾ ലൈബ്രറികളിൽ ഹിന്ദി, ഇംഗ്ലീഷ് പത്രങ്ങൾ ഉറപ്പാക്കണമെന്നും അവിടുത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്, നിർദ്ദേശിക്കുന്നുണ്ട്. വായനാ സംസ്കാരം രൂപപ്പെടുത്താനും അതുവഴി പൊതു വിജ്ഞാനം നേടാനും സാമൂഹിക ബോധമുണ്ടാക്കാനുള്ള ഒരു പരിശ്രമം, അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ആ മാർഗരേഖയിൽ പറയുന്നുണ്ട്. രാവിലെ അസംബ്ലി

നമ്മുടെ സ്കൂളുകളിലും നടക്കുന്നുണ്ടാവും, പക്ഷേ കുറച്ചും കൂടെയൊക്കെ ഒരു ഊർജ്ജസ്വലമായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം, കുറച്ചും കൂടെയൊക്കെ തീവ്രമാക്കണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നല്ലതായിരിക്കും, പുതിയ തലമുറയ്ക്കും അതൊരു മാർഗരേഖയായിരിക്കും, പുതിയ തലമുറയ്ക്കത് ഗുണകരമായിരിക്കും. ഇന്ന് എല്ലാവരും ഒരു കാലം കഴിയുമ്പോൾ സർക്കാർ ജോലിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുമൊക്കെ ഈ എൻട്രൻസ് എക്സാമുകളും മത്സര പരീക്ഷകളുമൊക്കെ എഴുതാൻ പോകുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി വലിയ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, കോടികളാണ് അവരുടെ ലാഭം. കുട്ടികളെ വലയിട്ട് പിടിച്ച് ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഈ മത്സര പരീക്ഷകൾ പാസ്സാകാൻ വേണ്ടി. അപ്പോൾ അതിന് ഒരു അറുതി വരെ തടയിടാൻ ഇത്തരം വായനകൾ സഹായിക്കും. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ പ്രസക്തി വളരെയേറെ കുറയും. നമ്മുടെ ഈ മത്സര പരീക്ഷകൾ അനാരോഗ്യകരമായിട്ട് വളരുകയാണ്, കുട്ടികളെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട്. പക്ഷേ നിവർത്തിയില്ല. അങ്ങനെ ഒരു സാമൂഹിക അവസ്ഥയിൽ അറിഞ്ഞും അറിയാതെയൊക്കെ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ കുരുങ്ങിപ്പോവുകയാണ്. ഇത്തരം മത്സര പരീക്ഷകൾക്കും ജയിക്കാൻ വേണ്ടി ഈ വലിയ കോച്ചിങ് പഠനശാലകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരികയാണ്, അവരുടെ വലയിൽ ചെന്ന് പതിക്കുകയും ചെയ്യും. ഒട്ടേറെ രൂപ പലർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു, ചിലർക്ക് ലഭിക്കുന്നുണ്ടാവാം, കുറേ പേർ പരാജയപ്പെടുന്നുണ്ടാവാം. എന്തായാലും ഇതിനൊക്കെ ഒരു പരിധിവരെ തടയിടാൻ ഇത്തരം വായനകൾ സഹായിക്കും. കുട്ടിക്കാലത്തെയുള്ള ഇത്തരം വായനകൾ ഏറെ ഉപകാരപ്രദമാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഒരു അമ്മൂമ്മ കഥയാണ് കേട്ടത്, സൂത്രത്തെ സൂത്രം കൊണ്ട് നേരിടുന്ന ഒരു അമ്മൂമ്മ കഥ, ഒരു മുത്തശ്ശിക്കഥ. വായന പഠനത്തിലെ വലിയൊരു സൂത്രവാക്യമാണ്. നമ്മുടെ ഭാവനയും അറിവിനെയും ചിന്താശേഷിയെയും അഭിപ്രായത്തെയും ഒക്കെ രൂപീകരിക്കാൻ ഉതകുന്ന ഒരു സൂത്രം, അങ്ങനെ കരുതിയാൽ മതി, അത് ശീലിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
2: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം 9 മണിവരെ ഞാൻ ഫിലോമിനിയാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2939-1111. അതുപോലെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809-0-1-3-3-1-1. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ഓ, പറഞ്ഞോളൂ.
3: ഇന്ന് അയൽകുമാറിന്റെ ജന്മദിനമാണ്. ജന്മദിന ആശംസകൾ എന്റെയും കുടുംബത്തിനെ നേരുന്നു. അതുപോലെ ഫിലോമിനെ ഒന്ന് വിഷ് ചെയ്യണം.
2: ഓക്കെ. അപ്പോൾ അനിൽകുമാർ കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
4: ഹലോ.
2: ഹലോ,
4: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
4: വളസഞ്ഞി നാരാവാണ്.
2: ആ, പറഞ്ഞോളൂ മോനെ.
4: എന്റെ മാമന്റെ ബർത്ത്ഡേയാ.
2: മാമന്റെ പേരെന്താണ്?
4: പ്രശാന്ത്.
2: ആശംസ അറിയിക്കുന്നുണ്ടോ മാമന്? പ്രശാന്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ഹലോ,
5: ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ്.
5: ഞാൻ പണ്ട് മുതൽ ഗീത ചേച്ചിയാ.
2: പറഞ്ഞോളൂ ചേച്ചി.
5: ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പുഷ്പ ചേച്ചിയുടെ കൊച്ചുമകൾ ഇവനിയുടെ 2-ാമത്തെ ബർത്ത്ഡേയാ. ആശംസ പറയണേ.
2: മോളുടെ എന്താണ് പേര് മോളുടെ?
5: ഇവനിയ.
2: ഇവനിയ.
5: ആശംസ പറയട്ടെ ഞാൻ.
2: പറഞ്ഞോളൂ.
5: ഇവനിയ മോക്ക് ഈരാണ്ടിയുടെ 1000 ബർത്ത്ഡേ ആശംസകളും 100,000 ബർത്ത്ഡേ ആശംസകളും റേഡിയോ ബെൻസർ വഴി ഒന്ന് പറയണേ.
2: അപ്പോൾ ഇവനിയ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ.
6: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞോളൂ.
6: ഞാൻ ബാവപ്പെട്ട താരാണേ.
2: പറഞ്ഞോളേട്ടാ.
6: എന്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. കൊച്ചുമോൾക്ക് വേണ്ടിട്ട് ഒരു ജന്മദിന ആശംസ പറയണേ.
2: പറയാം. മോളുടെ പേരെന്താണ്?
6: മോളുടെ പേര് ഷീജ ലാൽ.
2: ഷീജ ലാൽ.
6: അപ്പൊ മോൾക്ക് വേണ്ടിട്ട് നല്ലൊരു ബർത്ത്ഡേ ആശംസ പറയണം.
2: ഓക്കെ. അപ്പോൾ ഷീജ ലാലിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
6: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
7: ഹലോ.
2: ഹലോ,
7: രാജമുഖത്തിലെയാണ്.
2: പറഞ്ഞോളൂ ചേച്ചി.
7: ഇന്ന് എന്റെ മകൾ അർജന ഒരു ആൺകുഞ്ഞു പിറന്നു. 7 ദിവസമായി. ആ കുഞ്ഞു വാവയ്ക്ക് ഒരു നല്ലൊരു ആശംസ ഒന്ന് പറഞ്ഞേക്കോ.
2: ചേച്ചിയുടെ പേരെന്താണ്?
7: അഞ്ജന.
2: ഓക്കെ. അപ്പോൾ അഞ്ജന ചേച്ചിയുടെ പൊന്നു വാവയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2939-1111. ഹലോ. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2939-1111. അടുത്ത കോളിലേക്ക് പോവാം. ഓക്കെ, ആ കോളും ബ്രേക്കായി പോയിരിക്കുകയാണ്. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
8: ഹലോ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ് ഫിലോമിന.
2: ഗുഡ് മോർണിംഗ്.
8: ഇന്ന് എന്റെ ബ്രദറിന്റെ മരുമകന്റെ ബർത്ത്ഡേ ആണ്. പേര് ഗണേഷ്. ആ പുള്ളി അങ്ങ് വെളിയിലാണ്. ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ.
2: ഓക്കെ, അപ്പോൾ ഗണേഷ് ഏട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
8: ഓക്കെ, താങ്ക് യു.
2: വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
9: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
9: ഞാൻ പള്ളിമുക്കിൽ സുൽഫത്തി അച്ഛ മോളെ.
2: പറഞ്ഞോളൂ ചേച്ചി.
9: എന്റെ മോളുടെ വിവാഹ വാർഷികം ഇന്നേ. അതിനൊരു ആശംസ പറയണം. 25-ാമത്തേതാ. എന്റെ മോളുടെ പേര് താഹിറ, മരുമോന്റെ പേര് ബിജു. അതിനൊരു ആശംസ പറയണം മോളെ.
2: മരുമോന്റെ പേരെന്താണ്?
9: ബിജു.
2: ഓക്കെ, അപ്പോൾ ബിജു ചേട്ടനും താഹിർ ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കുന്ന നമ്പർ 0474-293-1111. ഹലോ ഹലോ
10: ഹലോ ഹലോ.
2: വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. ഹലോ
11: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഹലോ മംഗളാഗ്രാമന, ഞാൻ ചന്ദ്രികയാണ്.
2: പറഞ്ഞോളൂ അമ്മ.
11: ഇന്ന് എന്റെ മരുമകൾ സൂര്യയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതേപോലെ നമ്മളെ അനിൽകുമാറിനും ഇവർക്ക് രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ നേരുന്നു. നമുക്ക് നല്ലൊരു ദിവസം.
2: ഓക്കെ, അപ്പോൾ സൂര്യക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
12: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
12: ഇന്ന് എന്റെ കൂട്ടുകാരി ധനലക്ഷ്മിയുടെ വിവാഹ വാർത്തയവാ. ഭർത്താവിന്റെ പേര് സുരേഷ്. അവക്ക് 1000 ആശംസകൾ പറയണം. ഞാനും പറയുക, അവക്ക് 1000 ആശംസകൾ.
2: സുരേഷ്
12: കൂടി പറയണേ.
2: സുരേഷ് ചേട്ടനും ധനലക്ഷ്മി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ നേരുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
13: ഹലോ
2: ഹലോ,
13: ഞാൻ ഇഞ്ചോളിൽ നസീമയാ വിളിക്കുന്നത്.
2: പറഞ്ഞോളൂ.
13: എന്റെ മോന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയാ 1-ാമത്തെ. അതിനിപ്പോ ബാപ്പുവിന്റെയും പാപ്പാടെയും എന്റെ പൊന്നുമോക്ക് ബർത്ത്ഡേ ആശംസകൾ.
2: പേരെന്താണ് മോളെ?
13: ദുഹ ഫാത്തിമ.
2: എന്താണ്?
13: ദുഹ ഫാത്തിമ.
2: ദുഹ ഫാത്തിമ. ഓക്കെ, അപ്പോൾ ദുഹ ഫാത്തിമ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞത് കേട്ട് ഏറ്റു പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0133-1111. കോളിലേക്ക് പോവാം.
14: ഹലോ
2: ഹലോ,
14: ഗുഡ് മോർണിംഗ് ചേച്ചി.
2: ഗുഡ് മോർണിംഗ്.
14: ഹലോ
2: ഹലോ,
14: ഗുഡ് മോർണിംഗ് ചേച്ചി.
2: ഗുഡ് മോർണിംഗ്.
14: പിന്നെ ഈ വരുന്ന 22-ാം തീയതി നമ്മുടെ ഇളവതി വിജയയുടെ പിറന്നാളും എന്റെ ചേച്ചിയുടെ ചേച്ചിയുടെ മോളെ പിറന്നാളും 22-ാം തീയതി. അവർക്ക് എന്തൊക്കെയൊന്നും വിഷയമാണ്.
2: ചേച്ചിയുടെ മോളുടെ പേരെന്താണ്?
14: മീനാക്ഷി.
2: ഓക്കെ, അപ്പോൾ
14: നമ്മളെ TVK MNA ജയ് സാറിനും കൂടെ.
2: ഓക്കെ, മീനാക്ഷിക്കും അതുപോലെ CM വിജയ്ക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്കിത് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ നമസ്കാരം. ഹലോ, ആ പറഞ്ഞോളൂ.
15: എന്റെ മോള് സാറാണ് പറഞ്ഞത്.
2: ഓക്കെ ഓക്കെ, സാറാ. ഓക്കെ, അപ്പോൾ സാറാ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
16: ഹലോ
2: ഹലോ,
16: എന്റെ പേര് ജോജി എന്നാണ്.
2: ആ,
16: എന്റെ വൈഫിന്റെ പേര് ദീപ്തി എന്നാണ്. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്.
2: ഓക്കെ,
16: അപ്പൊ ഒരു പാട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കാൻ പറഞ്ഞത്. ഒരു ആശംസയും പറയാം.
2: ഓക്കെ, ഇത് ആശംസകൾ അറിയിക്കാൻ ഉള്ള സമയമാണ് ഏട്ടാ. പാട്ട് ചോദിക്കണമെങ്കിൽ നമുക്ക് കാതോട് കാതോരത്തിലൊക്കെ ചോദിക്കാം.
16: ആ, അത് നല്ല ഐഡിയ.
2: ഓക്കെ, അപ്പൊ ആശംസ പറയുന്നുണ്ടോ വൈഫിന്?
16: ആ പറയണം പറയണം.
2: ഓക്കെ, അപ്പൊ ദീപ്തി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റ് ആയും വാട്സപ്പിലൂടെയും മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കാൻ 8:50 വരെയാണ് സമയം. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ആ പറഞ്ഞോളൂ.
2: ഞാൻ പൊഴിക്കരയുന്ന പുഷ്പയാണ്. ഇന്ന് എന്റെ മകന്റെ 4-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്.
1: ഓക്കെ.
2: മകന്റെ പേര് വിപുല്, മരുമകള് ലിജി. ആശംസ അറിയിച്ചേക്കണം.
1: പേരൊന്നുകൂടെ പറയോ.
2: വിപുൽ, ലിജി.
1: വിൽബി.
2: ലിജി. ലിജി.
1: ലിബി.
2: ലിജി.
1: ലിജി.
2: ആ
1: ഓക്കെ. ഓക്കെ. അപ്പോൾ വിപുൽ ചേട്ടനും ലിജി ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ ആശംസ 8:50 വരെ അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

0: തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ഓക്കെ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. കോളിലേക്ക് പോവാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ഫിലോമിന, ശാലിനിയാണ്.
1: പറഞ്ഞോളൂ ചേച്ചി.
2: ആ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും കുഞ്ഞു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. മോളുടെ പേര് ഇമ. ആ, അപ്പം ഹാപ്പി ബർത്ത്ഡേ ഇമ കുട്ടി. പിന്നെ നമ്മുടെ അനിൽകുമാർ ചേട്ടനും ഒരാശംസ.
1: ഓക്കെ ചേച്ചി, അപ്പോൾ ഇമ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. എന്റെ പേര് മിരിയൻ.
0: പറഞ്ഞോളൂ.
1: ഇന്ന് ബർത്ത്ഡേ ആശംസിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ. എല്ലാ യുമക്കുട്ടിക്കും എല്ലാ ചേട്ടനും എല്ലാവർക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഓക്കെ, ആ കോൾ കേൾക്കാൻ പറ്റുന്നില്ല, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ആ കോളും ക്ലിയർ ആവുന്നില്ല. ഇപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ
2: ഹലോ, എന്റെ പേര് കഞ്ചൻ. എന്റെ ബ്രദറിന്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. പേര് ഇഷൽ വാക്മി.
0: ഇഷൽ?
2: ഇഷൽ വാക്മി.
0: ഇഷൽ
2: വാക്മി.
0: വാസി?
2: വാക്മി. വാക്മി.
0: വാസ്മി. ഓക്കെ ഓക്കെ. അപ്പോൾ ഇഷൽ വാസ്മി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ദാ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച എല്ലാവർക്കും റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: ബർത്ത് മെസ്സേജിലേക്ക് പോവാൻ, ഞാൻ പരവൂർ ഒഴുകുപാറയിൽ നിന്ന് നീതയാണ്. 16-ാം തീയതി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് പിറന്നു. എന്റെ അനിയത്തി മാളുവിന് വളരെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ അവളുടെ കുഞ്ഞുവവയ്ക്ക് 1000 ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാളുവിന്റെ കുഞ്ഞുമോളായ മോൾക്ക്, കുഞ്ഞുവാവയ്ക്ക്, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ എല്ലാവിധ ആശംസകളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: പഴങ്ങളിലെ രാജകുമാരി കൊല്ലത്തെ ദേശീയ പാതയോരങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. പഴങ്ങളിലെ രാജകുമാരി, ദേവതകളുടെ ഭക്ഷണം എന്നൊക്കെ അറിയപ്പെടുന്ന റംബൂട്ടാൻ വിൽപ്പന ഇപ്പോൾ കൊല്ലം ദേശീയ പാതയോരങ്ങളിൽ തകൃതിയായി നടക്കുകയാണ്. ചവറയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് തള്ളുവണ്ടിയിലായി മികച്ച കച്ചവടം. കൊല്ലം നഗരത്തിലും റംബൂട്ടാൻ വിൽപ്പന നടക്കുന്നുണ്ട്. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ളതും സ്വാദിഷ്ടവുമായ പഴങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. റംബൂട്ടാൻ വരിക്കയ്ക്ക് കിലോ 260 മുതൽ 300 രൂപ വരെയുണ്ട്. കൂഴയ്ക്ക് 140 മുതൽ 200 രൂപയിലും മേലെയാണ് വിൽപ്പന നടത്തുന്നത്. പത്തനംതിട്ടയിലെ കോന്നിയിൽ നിന്നെത്തിച്ച പഴങ്ങളാണ് കൊല്ലത്ത് വിൽക്കപ്പെടുന്നത്. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന പഴമെന്ന പ്രത്യേകതയുമുണ്ട് റംബൂട്ടാൻ. 100 ഗ്രാം റംബൂട്ടനിൽ 40 മില്ലിഗ്രാം വരെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. കോപ്പർ അടങ്ങിയ പഴം കൂടിയാണ് റംബൂട്ടാൻ. എല്ലുകളുടെ ആരോഗ്യത്തിനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അനീമിയയും മുടി കൊഴിച്ചിലും ഒരു പരിധിവരെ തടയാനും നല്ല പഴമാണ് റംബൂട്ടാൻ. വിദേശിയാണെങ്കിലും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയും കൃഷിക്ക് അനുകൂലമാണ്. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് നിറങ്ങളിൽപ്പെട്ട റംബൂട്ടാനാണ് കൊല്ലത്ത് പ്രധാനമായും എത്തുന്നത്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: വേലിയന്റ്. Valiant.
1: Valiant is spelled as V A L I A N T.
2: This is an adjective and means possessing or exhibiting bravery or boldness. Malayalathil veera shoora thirodathanaya parakramashaliyaya ennokke artham.
1: Thank you all.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബേൾസ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്കൊരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട്. ദേവസൂര്യ എന്നാണ് പേര്. നല്ല പേരല്ലേ ദേവസൂര്യ? ദേവനും സൂര്യനും എല്ലാവടും മിക്സ്ഡായിട്ടുള്ളൊരു പേരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിന്, കുട്ടി ഗസ്റ്റിനുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ദേവസൂര്യയുടെ തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ് ദേവസൂര്യ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം
0: സുഖമായിരിക്കുന്നോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: ഫിഫ്ത്തിലാ
0: പഠിക്കുന്നേ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ചിന്മയ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലയോ? ഓക്കെ, അപ്പൊ നേരത്തെ തൊട്ടെ ആ സ്കൂളിൽ തന്നെ ആണോ?
1: അല്ല, നേരത്തെ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ,
0: ഇപ്പൊ ചിന്മയിലോട്ട് മാറിയാ. ഓക്കെ, എന്ത് പറ്റി അവിടെ മാറാൻ കാര്യം?
1: റോഡ് പണി.
0: റോഡ് പണി. അപ്പൊ നമുക്ക് യാത്രക്കൊക്കെ ഭയങ്കര അസൗകര്യം ഫീൽ ചെയ്യുന്നല്ലേ, അതുകൊണ്ട് കുറച്ച് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിട്ട് പോകാൻ വേണ്ടി നമ്മൾ അടുത്താണോ ചിന്മയ സ്കൂള്? ഓക്കെ, മോൻ വീട് എവിടെയാണ്?
1: ചമ്മക്കാട് അഞ്ചാംകുട്ടി.
0: ചെമ്മക്കാട് അഞ്ചാംകുട്ടിയിലാണല്ലേ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ചേട്ടൻ, അമ്മുമ്മ. ഞാൻ.
0: ചേട്ടൻ, അമ്മുമ്മ,
1: അച്ഛൻ, അമ്മുമ്മ.
0: ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ? അടിപൊളിയാണോ? അച്ഛൻ എന്ത് ചെയ്യുന്നു?
1: അച്ഛൻ സിവിൽ എഞ്ചിനീയർ.
0: സിവിൽ എഞ്ചിനീയർ അല്ലേ. ഓക്കെ, വർക്കൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ? ഓക്കെ. അമ്മയോ?
1: അമ്മ
0: ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലിയാണ് അല്ലേ. നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരണ്ടേ അമ്മ? നല്ല നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഉഷാറായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? അമ്മ ആയിരിക്കണം അല്ലേ. അപ്പൊ അച്ഛൻ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു അല്ലേ. അമ്മ നല്ല ഭക്ഷണം വെച്ച് തരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു?
1: പഠിക്കുന്നു.
0: നല്ല ജോലി അതല്ലേ. അതൊരു നല്ലൊരു ജോലിയല്ലേ കേക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ചേട്ടൻ ഉണ്ടല്ലേ, ചേട്ടൻ എന്ത് ചെയ്യുന്നു?
1: ചേട്ടൻ പഠിക്കുന്നു, പ്ലസ് വൺ
0: പഠിക്കുന്നു. എങ്ങനെ ചേട്ടനും ഇനിയും തമ്മിൽ അടിയൊക്കെ കൂടാറുണ്ടോ?
1: ഇല്ല.
0: വഴക്ക കൂടാറല്ലേ?
1: ഇല്ല.
0: ഒരു പ്രശ്നവുമില്ല?
1: ഇല്ല.
0: രണ്ടുപേരും ഭയങ്കര സന്തോഷമാണ്. അത് ശരി, അടിപൊളിയാന്നല്ലോ. സാറ് ചേട്ടനും അനിയനൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടികൂടാറൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ പിള്ളേര് പറയുന്നത്. ഓ, ചേട്ടനെ നമ്മളെ ആൾ അടികൂടാറുണ്ട്. പക്ഷെ നിങ്ങളെ അടിയൊന്നും ഇല്ല?
1: ഇല്ല,
0: ഇതുവരെ അടി കൂടിയിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഇതൊരു മാതൃകയാണ് കേട്ടോ നമ്മുടെ ദേവസൂര്യ. ദേവസൂര്യ എന്താണ് ആ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സുന്ദരം എന്നാണോ?
1: സുന്ദരായിട്ട് പേര്. പിന്നെ ദേവൻ, ദേവസൂര്യ, സൂര്യ, സൂര്യ.
0: ഇതൊക്കെയാണ് പേര്. ഒരുപാട് പേരുണ്ടോ?
1: ഇല്ല,
0: ഇല്ല. വീട്ടിലെന്താ വിളിക്കുന്നേ?
1: ദേവസൂര്യ.
0: അത് തന്നെയാണല്ലേ, വീട്ടിൽ വിളിക്കാൻ പ്രത്യേകം പേരൊന്നും ഇല്ലല്ലേ. ദേവസൂര്യ എന്തിനാ വേറെ വേറൊരു പേര്? ദേവസൂര്യക്കകത്ത് തന്നെ വേണമെങ്കിൽ രണ്ടു പേര് വിളിക്കാം, ദേവാന്ന് വിളിക്കാം, സൂര്യ എന്ന് വിളിക്കാം. കേട്ടോ, ഞാൻ എന്ത് വിളിക്കണം?
1: ദേവസൂര്യ
0: മൊത്തം തന്നെ വിളിക്കണം അല്ലേ. അല്ലെങ്കിൽ ദേവസൂര്യക്ക് വിഷമമാവൂലേ. അങ്ങനൊന്നും ഇല്ല അല്ലേ. ഒക്കെ ദേവസൂര്യക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തുവാ?
1: ഉള്ളിക്കറി.
0: ഓ, അപ്പോ ഉള്ളിക്കറി. ഇന്ന് അപ്പോ ഉള്ളിക്കറി കഴിച്ചോ? അതാണ് നല്ല നല്ല ഒരു ഒരു എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന് വെക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ലയോ? ആ വെക്കേഷൻ സമയത്തൊക്കെ എന്ത് ചെയ്തു?
1: വെക്കേഷൻ സ്ഥലത്ത് പോയി.
0: ഏത് സ്ഥലത്ത്?
1: മീൻപിടിപ്പാറ.
0: മീൻപിടിപ്പാറ പോയി. അവിടെ പോയി എന്തൊക്കെ ചെയ്തു?
1: അവിടെ പോയി എൻജോയ് ചെയ്തു, കളിച്ച്.
0: വീട്ടിൽ എല്ലാരോടും ഒരുമിച്ചാണോ പോയത്?
1: അച്ഛനും അമ്മൂമ്മയും ഇല്ലായിരുന്നു.
0: അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടമല്ലേ?
1: അച്ഛന് ജോലി തന്നെ, അമ്മൂക്ക് കാലി ചെയ്യാ.
0: ഇപ്പൊ രണ്ടുപേർക്കും രണ്ട് തിരക്കുകളിലാണ് അല്ലേ. ഓക്കെ, അതാണ് നിങ്ങൾ ബാക്കി എല്ലാവരോടെ പോയി അല്ലേ. അനിയനും അമ്മയും, അല്ല ചേട്ടനും അമ്മയും സൂര്യയും കൂടെ പോയി അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടൊക്കെ, മീൻപിടിപ്പാറയൊക്കെ?
1: കൊള്ളാന്. ചേട്ടനും അമ്മയും ഞാനും അമ്മയുടെ ഫ്രണ്ടിന്റെ മോളും അമ്മയുടെ ഫോണിന്റെ വേറൊരു മോളും.
0: വേറെ മോൾ എല്ലാരും ഉണ്ടായിരുന്നു. എല്ലാരോട് പോയി അടിച്ചു പൊളിച്ചു ദേവസൂര്യ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ദേവസൂര്യക്ക് പിന്നെ വേറൊക്കെ വിശേഷങ്ങളൊക്കെ പറ ദേവസൂര്യയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ നമ്മുടെ പ്രിയ ശ്രോതാക്കൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. എത്ര പേര് ദേവസൂര്യയുടെ വിശേഷങ്ങൾ വേണ്ടി കാത്തിരിക്കുന്ന അറിയാമോ?
1: ശേഷം പറഞ്ഞ ഇപ്പൊരു വീട്ടിൽ ആക്സിഡന്റ് ഉണ്ടാവും.
0: വീട്ടിൽ ആക്സിഡന്റ് ഉണ്ടാവും. അതെന്താണ് വീട്ടിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നേ?
1: അത് സ്പീഡ് വരുന്നു ബൈക്ക്.
0: ബൈക്കൊക്കെ സ്പീഡ് വരുന്ന കാരണം
1: ആക്സിഡന്റ് ഒക്കെ വരും.
0: എവിടാണ്? വീട്ടിലോ? അയ്യോ, വീട്ടിൽ. വീട്ടിന്റെ അകത്ത് കയറി വരുമോ?
1: ഇല്ല.
0: പിന്നെ
1: മതിലി ഇന്നാഴ്സം മതിലി ഇടിച്ചതിന്.
0: ഓ, വീട്ടിന്റെ മതിലി വന്ന് ഇടിക്കും. ഓ, അപ്പൊ ദേവസൂര്യയുടെ വീട്ടിന്റെ മതിലാ വന്ന് ഇടിക്കുന്നത്. ഈ ആക്സിഡന്റ് നടക്കുന്നതെല്ലാം ആ മതിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതിനിപ്പോ എന്താ ഇപ്പൊ ഒരു സൊല്യൂഷൻ?
1: സൊല്യൂഷൻ പറഞ്ഞാ സ്പീഡിൽ പോവല്.
0: ആ, യാത്രക്കാർ സ്പീഡിൽ പോവല്ലോ അല്ലേ, അതേ ഉള്ളു ഏക മാർഗം
1: അല്ലേ. അങ്ങനെ
0: ഹെൽമെറ്റ് വെക്കണം. ആ, അപ്പൊ ദേവസൂര്യ കണ്ടുപിടിച്ച ഒരു മാർഗം അതാണ്. കാര്യം ദേവസൂര്യയുടെ വീട്ടിന്റെ മതിലാണെങ്കിലും ദേവസൂര്യക്ക് പറയാം, അതൊന്നും അല്ല. നമ്മൾ ഇനിയുള്ള യാത്രക്കാർ സൂക്ഷിച്ചു പോവുക, ഹെൽമെറ്റ് വെക്കുക എന്നൊക്കെ ഉള്ളതാണ് ദേവസൂര്യക്ക് പറയാനുള്ള അഭിപ്രായം അല്ലേ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക?
1: അല്ലെങ്കിൽ
0: എന്താണെന്ന് സംഭവിച്ചത്?
1: ഒരാളേ, ഒരാൾ സ്പീഡ് വന്ന് നമ്മളെ മതിലിടിച്ച് മരിച്ചുപോയി.
0: അയാള് മരിച്ചുപോയി അല്ലേ. ഓക്കെ ഓക്കെ. ആഹാ, ദേവസൂര്യ കണ്ടോ ഇതൊക്കെ? അയ്യോ, എന്ത് തോന്നി അന്നേരം മനസ്സില്?
1: മനസ്സില്
0: വിഷമം തോന്നിയില്ലേ? ഇങ്ങനെ ഇങ്ങനെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ തോന്നിയില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ജീവിതം അവസാനം വരെ പാഠമല്ലേ നമുക്കത്? അങ്ങനെ പോയതുകൊണ്ടല്ലേ അതൊക്കെ സംഭവിച്ചത്. അപ്പൊ നമ്മൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ കൊച്ചു കൂട്ടുകാരെല്ലാരും വളർന്ന് വലുതായി വരികയാണ്, അവരും ബൈക്കൊക്കെ എടുക്കുമ്പോഴെല്ലാരും ഇത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദേവസ്വരിക്ക് പറയാനുള്ളത് അല്ലേ. ഹെൽമെറ്റ് വയ്ക്കുക, സ്പീഡ് കുറച്ച് പോവുക അല്ലേ. അപ്പൊ വളരെ സുരക്ഷിതമായിട്ടൊക്കെ പോവുക. ഓക്കെ, പിന്നെ ദേവസ്വരി പാട്ടൊക്കെ പാടും?
1: പാടും.
0: അപ്പൊ നമുക്ക് ഒരു കുറച്ച് പാട്ട് വരി കേട്ടാലോ?

0: അക്ഷരങ്ങൾ കുഴപ്പമില്ല, അത് അത് നമ്മളത് ശരിയായിക്കോളും, അതൊക്കെ അങ്ങ് ശരിയായി വന്നോളും കേട്ടോ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ ഒന്നും ആവേണ്ട. അപ്പൊ എന്തായാലും എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ട്യൂണൊക്കെ കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ പാട്ടൊക്കെ പഠിച്ചാൽ മിടുക്കനായിട്ട് വരണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, എല്ലാം റെഡിയായോ? സ്കൂളിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുപ്പൊക്കെ റെഡിയായോ? എന്നാ സ്കൂൾ തുറക്കുന്നേ?
1: ജൂൺ 1.
0: ഉറപ്പിച്ചോ? ഓക്കെ, പുതിയ ഉടുപ്പും പുതിയ ബുക്കുകളും ബാഗും ഒക്കെ വാങ്ങിയോ? എന്തൊക്കെ വാങ്ങി?
1: ഉടുപ്പ്, ബാഗ്, പിന്നെ പെൻസില്, ഇറേസറ്, വാട്ടർ ബോട്ടില്,
0: എല്ലാം വാങ്ങിച്ചു. എല്ലാം വാങ്ങിച്ചൊക്കെ തയ്യാറെടുപ്പ് എടുത്തിരിക്കുക പുതിയ സ്കൂള് കാണാൻ വേണ്ടിട്ട് അല്ലേ. പുതിയ സ്കൂളൊക്കെ കണ്ടോ?
1: കണ്ടു.
0: എങ്ങനെയുണ്ട്?
1: കൊള്ളാം.
0: പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കുമല്ലോ ഇനിയിപ്പം അല്ലേ. നേരത്തെ ഉള്ള ഫ്രണ്ട്സ് ഒന്നും ഇനി കാണാൻ പറ്റത്തില്ലല്ലോ. പറ്റുമോ? ഓക്കെ, നേരത്തെ ആരായിരുന്നു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്?
1: ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നേരത്തെ നീരജ്.
0: നീരജ് ആയിരുന്നു. അപ്പൊ നീരജിനെ ഒരുപാട് മിസ് ചെയ്യുന്നില്ലേ? ഇനി പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, പുതിയ ടീച്ചേഴ്സ് അല്ലേ. നേരത്തെ ഉള്ള ടീച്ചേഴ്സിനെ ഒന്നും ഇനി കാണാൻ പറ്റില്ല. നേരത്തെ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ഇനി കാണാൻ പറ്റില്ല അല്ലേ. ഇനി എവിടെങ്കിലും ഒക്കെ റോഡ് വെച്ച് കണ്ടാ കണ്ട്. അപ്പൊ സങ്കടം ഉണ്ടോ? ഉണ്ട്. സങ്കടമൊക്കെ എങ്ങനെ തീർത്തേ? ഈ സങ്കടം തീരണൊക്കെ കൊറേ നാള് കഴിയും. അച്ഛനും അമ്മയൊക്കെ അറിയുന്നുണ്ടോ ഈ സങ്കടത്തിന്റെ കാര്യം? പാവപ്പെട്ട ദേവസൂര്യ മനസ്സിലടക്കി ഈ സങ്കടം ഒതുക്കി വെക്കുന്ന കാര്യം അച്ഛനും അമ്മയും അറിയുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയുന്നത്? അവരെങ്ങനെ അറിയിച്ചത്?
1: സ്കൂളിന്ന് വേറെ സ്കൂളിലോട് മാറ്റുമ്പോ
0: അറിഞ്ഞോളും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും ദേവസൂര്യ?
1: ഞാൻ വിഷമിക്കും.
0: എങ്ങനെ വിഷമിക്കും? ദേവസൂര്യ വിഷമിക്കുന്ന കാണണമെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ. അപ്പൊ അതെങ്ങനെ മനസ്സിലാവും?
1: അത് വിഷമം കണ്ട്.
0: അതെങ്ങനെ വിഷമിക്കുന്നേ ദേവസൂര്യ? ദേവസൂര്യയുടെ വിഷമം എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ദേവസൂര്യ എങ്ങനെ വിഷമിക്കുന്നത്? കരയാണോ?
1: അല്ലെങ്കിൽ
0: പിന്നെ വേറെയോ? അതെന്തൊരു വിഷമമായിരിക്കും? ഇപ്പൊ ദേവസൂര്യ വിഷമിക്കുന്നത് എനിക്ക് മനസ്സിലാവണമെങ്കിൽ എങ്ങനെ ഞാൻ മനസ്സിലാക്കും?
1: എന്റെ മുഖം കണ്ട്.
0: മുഖമൊക്കെ അടിപൊളിയാണല്ലോ. പിന്നെ എങ്ങനെ ഈ മുഖത്ത് വിഷമം വരും നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു ഈ പറയുന്നേ? ഇപ്പൊ തന്നെ നല്ല സുന്ദര കുട്ടനായിട്ട് ചന്ദനക്കുരിയൊക്കെ ഇട്ട് ഐശ്വര്യമായിട്ടിരിക്കും, ഈ മുഖത്ത് വിഷമം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? വിഷമം എങ്ങനെ ഊറിയിരിക്കും?
1: ഇല്ല,
0: വിഷമം എങ്ങനെ എങ്ങനെ ഇരിക്കും?
1: മുഖത്ത് വേറെ മുഖത്ത് വിഷമം വരും. ഇപ്പൊ വിഷമില്ല.
0: ഇപ്പൊ വിഷമവും ഇല്ല. ഇപ്പൊ എന്താ ഉള്ളത്?
1: ഇപ്പൊ
0: സന്തോഷമാണ്. ഇപ്പൊ എന്തിന്റെ സന്തോഷമാണുള്ളത്?
1: പുറത്തൊക്കെ പോകുന്നുണ്ട്. പുറത്തു പോയപ്പോ
0: സന്തോഷമുണ്ട്. അപ്പൊ ഇപ്പൊ അകത്തിരിക്കുമ്പോഴാണ് ഈ സന്തോഷം ഇല്ലാത്തത്. പുറത്തു പോയാൽ സന്തോഷമാണ്. ഇപ്പൊ സിമ്പിളല്ലേ? അപ്പം പുറത്ത് കൊണ്ടുപോയാ പോരെ, സന്തോഷം വരത്തില്ലേ? പുറത്തൊക്കെ പോവാറല്ലേ. ആ പിന്നെന്താ? അപ്പൊ എപ്പോഴും സന്തോഷിച്ചിരിക്കേണ്ട ആളല്ലേ. ആ പിന്നെന്തിനീ വിഷമം?
1: കൂട്ടായി പോയുണ്ട്.
0: കൂട്ടുകാർ പോയോണ്ട് വിഷമം. ഓക്കെ ഓക്കെ. അപ്പൊ അതിപ്പോ എന്തായാലും നമുക്ക് ദേവസൂര്യക്ക് അതൊന്നും വിഷമിക്കണ്ട കേട്ടോ. ഇനിയിപ്പോ നമുക്ക് പുതിയ സുഹൃത്തുക്കളൊക്കെ ആയില്ലേ. ഈ പുതിയ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഇനി സ്നേഹിക്കുക. അതിന്നൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക. ബെസ്റ്റ് ഫ്രണ്ട് ഒന്നല്ല, അപ്പൊ എല്ലാവരും നല്ല ഫ്രണ്ട് തന്നെയാണ്. എങ്കിലും ഒരു നേരത്തെ ഉണ്ടായിരുന്ന സുഹൃത്തില്ലേ, ഓരോരോ സുഹൃത്തിനെ കണ്ടെത്തുക. ടീച്ചേഴ്സുമായിട്ടൊക്കെ നന്നായിട്ട് പരിചയപ്പെടുക. എല്ലാ ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട് കാണുക കേട്ടോ. അപ്പൊ അപ്പൊ നമുക്കത് വിഷമമൊക്കെ അങ്ങ് മാറും. വീട്ടിലെന്തൊക്കെ പരിപാടി? ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ചേട്ടനായിട്ട് കളിക്കും. അപ്പൊ ചേട്ടന് പഠിക്കാനൊക്കെ പോണ്ടേ?
1: ചേട്ടൻ
0: വെക്കേഷൻ ആണ് അല്ലെ. വെക്കേഷൻ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും?
1: വെക്കേഷൻ അല്ലാത്ത സമയത്ത് ഞാൻ തന്നെ കളിക്കും.
0: ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കും അല്ലെ? കൂട്ടുകാരൊന്നും ഇല്ലേ? പുറത്തൊന്നും പോയി പുറത്തുള്ള കൂട്ടുകാരൊന്നും വരില്ല? ഒറ്റയ്ക്ക് കളിക്കും അല്ലെ. നമ്മൾ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തും അല്ലേ. നമ്മൾ തന്നെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? എന്ത് ജോലിയാ ആഗ്രഹിക്കുന്നത് ദേവസൂര്യ? ആ കുഞ്ഞു മനസ്സിൽ ആഗ്രഹം ഞങ്ങൾ ഒന്ന് കേക്കട്ടെ.
1: സിവിൽ എഞ്ചിനീയർ
0: അവനാണ് ആഗ്രഹം. അച്ഛന്റെ കണക്ക് അവനാണ് ആഗ്രഹം അല്ലേ. അപ്പൊ സിവിൽ എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യും?
1: വീട് വെക്കും.
0: വീട് വെക്കാൻ വേണ്ടിയാണ് സിവിൽ എഞ്ചിനീയർ
1: ആവുന്നത്?
0: അതെ, വീട് വെക്കാൻ വേണ്ടിയാണ്. സ്വന്തമായിട്ട് വീട് വെക്കും.
1: പിന്നെ ആളുകൾക്ക്
0: ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കും ഫ്രീ ആയിട്ട്.
1: അല്ല,
0: പിന്നെ അപ്പൊ പൈസ മേടിച്ചിട്ട് വെച്ചു കൊടുക്കും അല്ലേ? അപ്പൊ അതൊക്കെ.

0: ലാസ്റ്റ് പൈസ തരും, വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പൈസ തരും അവര് അല്ലേ. അപ്പൊ പൈസ തരാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും?
1: പൈസ തരാത്തെങ്കിൽ കുറച്ച് നാള് കഴിഞ്ഞിട്ട് തരുമെന്ന് പറയും.
0: ആ കുറച്ച് നാള് കഴിഞ്ഞിട്ട് തന്നാ മതി എന്ന് പറയും അല്ലേ. അപ്പൊ പാവപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും?
1: പാവപ്പെട്ടെങ്കിൽ കുറച്ച് നാള് കഴിഞ്ഞി
0: നമ്മള് വെയിറ്റ് ചെയ്യും, അവർക്ക് പൈസ കിട്ടുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മള് പൈസ മേടിക്കും. വെരി ഗുഡ്. അപ്പൊ പാവപ്പെട്ടവരെ സഹായിക്കാനൊക്കെ ആഗ്രഹമുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയൊക്കെ സഹായിക്കൂ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ കേട്ടോ. അപ്പൊ നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടി ആയി വരണം. ഓക്കെ, അതുപോലെ നമ്മള് നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞതൊക്കെ പോയിന്റിലൊക്കെ എത്താൻ വേണ്ടിട്ട് ഇപ്പൊ കുറെ നാള് കഴിഞ്ഞപ്പോ 5-ാം ക്ലാസ് കഴിഞ്ഞ് 7-ാം ക്ലാസ് 10-ാം ക്ലാസ് ആകുമ്പോഴത്തേക്കിനും ഈ ആഗ്രഹം മാറൂ. ആഗ്രഹം മാറൂ.
1: ആ
0: മാറും അല്ലേ, ആഗ്രഹം മാറും. അയ്യോ അങ്ങനെ ഇപ്പൊ ശരിക്കും പറയുമ്പോ സിവിൽ എഞ്ചിനീയർ അല്ല ആഗ്രഹം. പിന്നെ ആഗ്രഹം മാറും പറഞ്ഞു. ആഗ്രഹം. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞൊക്കെ മോന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. പഠിച്ച് മിടുക്കനായിട്ട് നല്ലൊരാളായിട്ട് നല്ലൊരു സിവിൽ എഞ്ചിനീയർ ഒക്കെ ആയി ഒരുപാട് പേർക്ക് വീടൊക്കെ വെച്ചു കൊടുത്ത് ഇല്ലേ, അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്.
1: ഓക്കെ.

0: സാഹസികരിൽ ഇതുവരെ കേട്ടത് കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
2: എല്ലാവർക്കും നമസ്കാരം. വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഇരേവരം മണ്ഡലത്തിലെ സ്വന്തം എം എൽ എ ആയ അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ അവർക്കാണ്. അദ്ദേഹത്തിനെ ഈ വോയിസ് ഓഫ് ചേഞ്ച് പരിപാടിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തോളൂ. സ്വാഗതം സാർ.
3: നമസ്കാരം. ഇരേവരം നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം റേഡിയോ ബെൻസ് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൻ്റെ ശിക്ഷണപ്രകാരം ഇങ്ങനൊരു അവസരം ചേഞ്ച് മാറ്റത്തെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം ലഭിച്ചു. ഒത്തിരി സന്തോഷം. ഇപ്പൊ ഇവിടെ എല്ലാരോടും അറിയിക്കുകയാണ്.
2: സാർ, വരുന്ന നാൾവഴികളെ കുറിച്ചൊന്ന് ലഘുവായിട്ടൊന്ന് പറയാമോ? ഈ പൊളിറ്റിക്സ് എം എൽ എ വരെയുള്ള നാൾവഴികളൊന്ന്.
3: നാൾവഴികൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛനും അമ്മയും, അച്ഛൻ്റെ കുടുംബവും അമ്മയുടെ കുടുംബവും ആർ എസ് പി കുടുംബമായിരുന്നു. ആ ആർ എസ് പി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ബൈ ബർത്ത് തന്നെ ആർ എസ് പിക്കാരനാവാൻ സാധിച്ച, അതിൽ അഭിമാനിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വരികയും ഞാൻ ചവറ ഗവൺമെൻറ് കോളേജിൽ ബിരുദ പഠനത്തിന് ചെല്ലുമ്പോൾ അവിടുത്തെ കോളേജ് യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുകയും പിന്നീട് കോളേജ് യൂണിയൻ ഭാരവാഹിയാവുകയും പിന്നീട് തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് ഗവൺമെൻറ് ലോ കോളേജ് പഠിക്കുന്ന സമയത്താവുകയും തുടർന്ന് വിദ്യാർത്ഥി സംഘടനയുടെ തന്നെ ഞങ്ങളുടെ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന വിദ്യാർത്ഥി സംഘടനയുടെ PSU ദേശീയ സഹഭാരവാഹിയായി പ്രവർത്തിച്ചു. പിന്നീട് സ്വാഭാവികമായിട്ടും പിന്നീട് ഞങ്ങളുടെ ROEF റവല്യൂഷണറി യൂത്ത് ഫ്രണ്ടിൻ്റെ ഭാരവാഹികൾ, ചവറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹിയും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയുമായി സംഘടനാ കാലയളവുകളിൽ ഗ്രാജുവലായിട്ട് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സെക്രട്ടറിയായും ഞങ്ങളുടെ ROEFന്റെ ദേശീയ ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിക്കുന്നു.
2: ശരിക്കും സാറിന്റെ മണ്ഡലം പറഞ്ഞതൊക്കെ ചവറ ടൗൺ ആണ്, ഇവിടെ വന്ന് മത്സരിച്ചു.
3: അതെ, ചവറ നിയോജക മണ്ഡലത്തിലെ കൊല്ലം കോർപ്പറേഷനിലാണ് ഞാൻ ഓട്ടറായിട്ടുള്ളത്. എൻ്റെ ഞാൻ വോട്ട് ചെയ്യുന്ന മണ്ഡലം ചവറ നിയോജക മണ്ഡലമാണ്. ഞാൻ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തുള്ള നമ്മുടെ സിറ്റി മണ്ഡലം ഇരുവരത്തേക്ക് മത്സരിക്കാനൊരവസരം പാർട്ടി ഈ മുന്നണിയും നൽകുന്നു. സ്വാഭാവികമായിട്ടും അതിനെ തുടർന്ന് ഇരുവരും നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു എന്നുള്ളതാണ്.
2: ഈ മണ്ഡലത്തിനെ കുറിച്ച് ഏകദേശം ഒരു പിക്ചറൊക്കെ നേരത്തെ ഉണ്ട്, എന്നാലും നല്ല ക്ലിയർ പിക്ചർ കിട്ടിയിട്ടുണ്ട്.
3: തീർച്ചയായും, ഞാൻ എൻ്റെ സ്വദേശം നമ്മൾ കൊല്ലം ആയതുകൊണ്ട് തന്നെ ഇരുവരും അത്ര ദൂരമല്ലാത്ത, അല്ലെങ്കിൽ അത്ര ഡിസ്റ്റൻസ് അല്ലാത്ത, രാഷ്ട്രീയപരമായും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുമൊക്കെ നമുക്ക് നിയോജക മണ്ഡലത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായി അല്ലെങ്കിൽ നിരവധിയായി ഇരുവരും നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിലും പൊതു വിഷയങ്ങളിലും ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ മണ്ഡലത്തെ കുറിച്ച് കൃത്യമായി അറിയാം. സ്വാഭാവികമായി ROEF മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ROEF പൊളിറ്റിക്സിന്റെ സ്വാഭാവികമായ ഒരു കോൺസെൻട്രേഷൻ ആ മണ്ഡലത്തിലെ പൊളിറ്റിക്കൽ, ഞാൻ എന്ന വ്യക്തിയല്ല, ഞാൻ എനിക്കങ്ങനെ അവിടെ സംഘടനാ ചുമതലയോ ഉത്തരവാദിത്വം ഒന്നും ഒരു ഘട്ടത്തിലും ഞാൻ ഏറ്റെടുക്കുകയോ എന്നിൽ പാർട്ടി ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. മണ്ഡലത്തെ ROEF, ഇപ്പം ROEF മത്സരിക്കുന്ന മണ്ഡലങ്ങളെയെല്ലാം പാർട്ടി ശ്രദ്ധിക്കുന്നു എന്നുള്ള തരത്തിൽ പൊളിറ്റിക്കൽ ഒരു അപ്രോച്ച് പാർട്ടി തലത്തിലുണ്ടായിരുന്നു. അപ്പം അവിടെ പാർട്ടി നിയോഗിക്കപ്പെട്ടു, നമ്മളവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വരികയാണ് ഉണ്ടായത്.
2: ഇപ്പം ഈ ഇരുവരത്തിന്റെ വിഷയം തന്നെ എടുക്കാം, നമ്മൾ തീരദേശ വിഷയങ്ങൾ കുറെ ഉണ്ടല്ലോ, അതിനകത്ത് റോഡിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ താങ്കൾക്ക്?
3: ഇരുവരം നിയോജക മണ്ഡലം ഒരേ സമയം തന്നെ ഗ്രാമീണ മണ്ഡലവും അത് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് ആകെ ഒരു ഗ്രാമപഞ്ചായത്താണ്. പിന്നീട് കൊല്ലം കോർപ്പറേഷന്റെ ഡിവിഷനുകളാണ് കടന്നു വരുന്നത് സിറ്റി ഇതായിട്ട്. അപ്പം സിറ്റി കം റൂറൽ കം അർബൻ എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു നിയോജക മണ്ഡലമാണ് ഇരുവരും നിയോജക മണ്ഡലം. നമ്മുടെ നിയോജക മണ്ഡലത്തിലൂടെ തീരദേശ മേഖല കടന്നു പോകുന്നുണ്ട്. അതൊരു സാധ്യതയുമാണ് വെല്ലുവിളിയുമാണ് തീരദേശ നിയോജക മണ്ഡലം എന്ന നിലയിൽ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കായൽ, കുറേ ഭൂപ്രദേശം മയ്യനാട് തന്നെ കുറേ ഭൂപ്രദേശം നമുക്ക് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മറ്റൊന്ന് റെയിൽവേയുടെ വലിയൊരു പാളം കടന്നു പോകുന്ന റെയിൽവേയുടെ കുറേ സംവിധാനങ്ങൾ, സ്റ്റേഷനുകൾ അടക്കമുള്ള നിയോജക മണ്ഡലമാണ് ഇരുവരും നിയോജക മണ്ഡലം. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ. അപ്പം തീരദേശം, കായൽ പ്ലസ് നാഷണൽ ഹൈവേ, റെയിൽ, ഈ മൂന്ന് മാർഗങ്ങളെയും അതൊരു വെല്ലുവിളിയുമാണ്, സാധ്യതകളുമാണ്. വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ തീരദേശ മേഖലയിലെ, കേരളത്തിലെ പൊതുവെ ഉണ്ടായ തീരദേശ മേഖലകളുടെ വെല്ലുവിളിയുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട്, തീരദേശത്തിന്റെ കടലാക്രമണവുമായി ബന്ധപ്പെടുത്തിയ വലിയ വെല്ലുവിളി, അതിന് ശാസ്ത്രീയമായ ഒരു പരിഹാരവും അവിടെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. പിന്നെ തീരദേശ റോഡ്, അത് ഗതാഗത സുഗമമാക്കാൻ നമുക്ക് സാധിച്ചില്ല, കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കുറച്ച് താന്നി മേഖലയിലൊക്കെ കുറച്ച് മേഖല ഇനിയും അത് കണക്ട് ചെയ്യാൻ, നമ്മുടെ തീരദേശ ഹൈവേയുമായിട്ട് കണക്ട് ചെയ്യാൻ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള ഒരു വളരെ കുറച്ച് മീറ്റർ ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറ്റൊന്ന് കായൽ ടൂറിസമാണ്. നമ്മുടെ ജലപാത കടന്നു പോകുന്ന, കായലല്ല എങ്കിൽ കൂടിയും ജലപാത കടന്നു പോകുന്ന ഒരു പാത എന്ന നിലയിൽ അതിന് ഗവൺമെന്റിന് പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ജലപാത പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് തുറന്നു കൊടുക്കാനോ അത് ഉപയോഗപ്പെടുത്താനോ ചെലവാക്കിയ തുക പ്രയോജനപ്പെടുത്താനോ നമുക്ക് നാളെ ഇതുവരെ സാധിച്ചിട്ടില്ല. ജലപാതയും തീരദേശവും. രണ്ടാമതുള്ളതാണ് റെയില്. റെയിൽവേ, ഒരുപാട് റെയിൽവേ ലൈനുകൾ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിരവധിയായ ഗതാഗത പ്രശ്നങ്ങൾ നിലവിൽ നേരിടുന്ന, ഗതാഗത കുരുക്കുകൾക്ക് ആഘാതം, കൂടുതൽ ആഘാതം ഉണ്ടാക്കുന്ന റെയിൽവേ ഗേറ്റുകൾ കടന്നു പോകുന്ന ഒരു നിയോജക മണ്ഡലം എന്ന നിലയിലുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഓവർബ്രിഡ്ജുകൾ, റെയിൽവേ ഓവർബ്രിഡ്ജുകൾ, ഇനി സ്ഥാപിക്കപ്പെട്ട റെയിൽവേ ഓവർബ്രിഡ്ജുകളിലും നിർമ്മാണത്തിലിരിക്കുന്ന അലൈൻമെന്റുകളടക്കം പൂർണ്ണമായിരിക്കുന്ന റെയിൽവേ ഓവർബ്രിഡ്ജുകളിലുമൊക്കെ ജനങ്ങൾക്ക് ഒരുപാട് ആശങ്കയുണ്ട്. ഇപ്പൊ നിർമ്മാണം പൂർത്തിയാക്കിയ റെയിൽവേ ബ്രിഡ്ജും ആ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ താഴെ, തൊട്ട് താഴെ താമസിക്കുന്ന തദ്ദേശീയർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നിലവിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വാഹനങ്ങൾ കടന്നു പോകാൻ സാധ്യമല്ല. ആവശ്യമായ ഭൂമി ഏറ്റെടുക്കാതെ ആയിരുന്നു ആണ് അവിടെ റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ. ഇപ്പൊ അത് തന്നെയാണ് പോളയത്തോടും ചില അതിന്റെ അലൈൻമെന്റിന്റെ പ്രവർത്തനം അതിന്റെ മുന്നോട്ട് പോകുമ്പോൾ അതും ഒരു വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. ഇനി മയ്യനാട് കൂട്ടിക്കട അടക്കമുള്ള റെയിൽവേ ഓവർബ്രിഡ്ജുകൾ വരേണ്ടതായിട്ടുണ്ട്, അതവിടെ. മറ്റൊന്ന് നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ വികസനം മുന്നോട്ട് വരുമ്പോഴും വലിയ ആശങ്കകളോട് വന്നെങ്കിലും ഇപ്പൊ കുട്ടിയത്തൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു. പിന്നീട് നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ MPയുടെയൊക്കെ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ കൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഡൽഹിയിലടക്കം മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാരടക്കം ബന്ധപ്പെട്ട് കുട്ടിയത്തൊക്കെ നമുക്ക് വലിയ ബ്രിഡ്ജുകൾ അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ആ വൻമതിൽ എന്നുള്ളത്. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന പല പ്രദേശങ്ങളിലും ശ്രമിച്ചിട്ടും, ജനപ്രതിനിധികൾ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഉമയനല്ലൂർ, അതുപോലെ തന്നെ നമ്മുടെ കിളിയല്ലൂർ ആയത്തിൽ മേഖലകളിലൊക്കെ വലിയ പ്രശ്നം. കിളിയല്ലൂരൊക്കെ എന്ന് പറഞ്ഞാൽ സർവീസ് റോഡ് വന്നങ്ങ് നിൽക്കുകയാണ്. പിന്നെ കണക്ടിവിറ്റി ഇല്ല, പിന്നെ എൻട്രി എക്സിറ്റും ഇല്ല. അപ്പൊ തദ്ദേശവാസികൾക്ക് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാഷണൽ ഹൈവേയിൽ അടക്കം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗതാഗത മാർഗത്തെ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതിന് ശാശ്വതമായ പരിഹാരങ്ങൾ പലതും നമ്മൾ സമ്മതിക്കുന്നുണ്ട്. അപ്പം മണ്ഡലം പൊതുവെ നന്നായി ഈ മൂന്ന് സാധ്യതകളും വെല്ലുവിളികളോടും കൂടി തന്നെയുള്ള ഒരു നിയോജക മണ്ഡലം.
2: നല്ല മണ്ഡലത്തെ കുറിച്ച് നല്ലൊരു ഹോംവർക്ക് ഒക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം മഴക്കാലമാണ്, മൺസൂൺ സീസണാണ്, ഒരുപാട് രോഗ സാധ്യതകളൊക്കെ ഉള്ളതാണ്. അപ്പം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്?
3: നിലവിലിവിടെ വെല്ലുവിളികളുണ്ട്. പകർച്ചവ്യാധികളടക്കമുള്ള ചില, ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി മഞ്ഞപ്പിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആശങ്കയുള്ള മേഖലയുണ്ട് മയ്യനാട് ഗ്രാമപഞ്ചായത്തിലും. ഇന്ന് ഇൻട്രൽ സെക്ടറൽ മീറ്റിംഗ് തന്നെ DMO ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഇൻട്രൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ആ മേഖലയിൽ പല കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. KIP കനാൽ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ KIP കനാൽ കടന്നു പോകുന്നതാണ് അവിടുത്തെ കുടിവെള്ള സ്രോതസ് വേനൽക്കാലത്തടക്കം. അപ്പൊ ആ KIP കനാൽ വൃത്തിയാക്കാതെ തുറന്നു കൊടുക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പരാതികൾ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് അവിടെ ഈ പാചക നിർമ്മാണ യൂണിറ്റുകൾ കുറേ അധികം പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു. അവിടെ നിന്നൊക്കെ ഇത് സ്പ്രെഡ് ആകുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നിലവിലുള്ളത്. അപ്പൊ അതിന്റെ നിലവിലെ പഠന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള പഠനങ്ങളും ബാക്കി കാര്യങ്ങളും അതിന്റെ തുടർ നടപടികളും ഒക്കെ ഇന്ന് ചേരുന്ന ഇൻട്രൽ സെക്ടറൽ മീറ്റിംഗിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിന് താൽക്കാലികമായൊരു പരിഹാരവും ശാശ്വതമായ ഒരു പരിഹാരം, കാരണം കഴിഞ്ഞ വർഷവും ഇതേ പ്രദേശത്ത് മഞ്ഞപ്പിത്ത ബാധ പടർന്നിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഈ വർഷവും അത് ആവർത്തിച്ചു. അപ്പൊ അടുത്ത വർഷങ്ങളിൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിനും അല്ലെങ്കിൽ ആവർത്തിക്കുന്നതിന്റെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നതിനും തുടർന്നുള്ള വർഷങ്ങളിൽ അത് ആവർത്തിക്കാതിരിക്കുന്നതിനുമുള്ള വലിയ ജാഗ്രത ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നിർദ്ദേശം നമ്മൾ നൽകും.
2: അതുപോലെ തന്നെ യുവാക്കളുടെ കാര്യത്തിൽ താങ്കളൊരു യുവാവും കൂടിയാണ്. അപ്പോൾ ഒരുപാട് യുവാക്കൾക്ക് പ്രതീക്ഷയുള്ള ഒരു MLA കൂടി എന്നുള്ള രീതിയിൽ യുവാക്കൾക്ക് വേണ്ടി ഇനി ചെയ്യാൻ പോകുന്ന
3: ഈ ഗവൺമെന്റിന് യുവജനത്തിനെ കുറിച്ച് കൃത്യമായൊരു നയം ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ തന്നെ പുതിയ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്നതായിരുന്നു ഇലക്ഷൻ സമയത്ത്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി നമ്മുടെ രാജ്യം വിട്ടുപോകുന്നു. രാജ്യം വിട്ടുപോകുന്ന നോക്കി ഇപ്പൊ അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി നല്ല ലോകോത്തര നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷന് പഠിക്കുന്നതിനൊന്നും ആരും എതിരല്ല, ഒരു ഗവൺമെന്റിനും എതിർക്കാനും പറ്റില്ല. പക്ഷെ അവർ ലോകോത്തര നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണോ പഠിക്കുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്ന് അടക്കം പോകുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് അടക്കം പോകുന്ന കുട്ടികൾ നമ്മളുടെ കേരളത്തിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ നിലവാരത്തെക്കാൾ കുറഞ്ഞ നിലവാരത്തിലുള്ള ഉള്ളിടത്ത് പോയി പഠിക്കുന്നു. ഇപ്പം സി ഇപ്പൊ കാനഡയിലാണ് പഠിക്കുന്നത്, ഓസ്ട്രേലിയയിലാണ്, അല്ലെ ജർമ്മനിയാണ് എന്ന് നമുക്ക് ഓക്കെ പറയാം, ഫൈൻ. ബട്ട് അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളുടെ ക്വാളിറ്റിയും നമ്മൾ ഗവൺമെന്റ് ഒരു ഗവൺമെന്റും അങ്ങനെ പരിശോധിക്കപ്പെടുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അങ്ങനെയുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലല്ല എന്നൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. ആ അവസ്ഥയെ തുടർന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകൾ നല്ല രീതിയിൽ നമ്മുടെ നാടിന് ആവശ്യമുള്ള കോഴ്സുകളും ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടുന്ന കോഴ്സുകളെ റീഡിസൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് അത് സ്വാഭാവികമായിട്ടും വരുന്ന കാലഘട്ടത്തിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. രണ്ടാമത് അവർ ആഗ്രഹിക്കുന്ന ജോലി, അവർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള, ഇപ്പം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖല ഒരു ഉദാഹരണമായിട്ടെടുത്താൽ, അവർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അവരുടെ ആ പ്രൊഫഷണൽ സ്കില്ല് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ജോലി സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന ജോലി, അവർക്ക് അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും സ്കില്ല് അവിടെ പ്രയോഗിക്കാനും കഴിയുന്ന തരത്തിലുള്ളൊരു തൊഴിൽ മേഖല നമുക്ക് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, പരമ്പരാഗത തൊഴിൽ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. മൂന്നാമത്തെ ഒരു കാര്യം, ഈ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹ്യ മൊത്തം നമ്മുടെ നല്ല റോഡുകൾ, നല്ല പാലങ്ങൾ, അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന പാർക്കുകൾ, ഹൈജീനിക്കായിട്ടുള്ള സംവിധാനങ്ങൾ ഒക്കെ നമുക്ക് ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്ന അവർക്കൊരു അസുഖം വന്നാൽ ചികിത്സിക്കാൻ പറ്റുന്ന, വിശ്വസിച്ച് ചെന്ന് കയറാൻ പറ്റുന്ന ആശുപത്രികൾ, ഇൻഷുറൻസ് കവറേജ്, പറ്റിക്കപ്പെടാതെ ജീവിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ തലമുറ ആഗ്രഹിക്കുന്നുണ്ട്. ആ തലമുറയ്ക്ക് വേണ്ടുന്ന പൊതു ഒരിടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം ഗവൺമെന്റ് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. പിന്നെ ഇരുവരും നിയോജക മണ്ഡലത്തിലെ ചെറുപ്പക്കാർ ഏറ്റവും നല്ല അധ്വാനിക്കാൻ കഴിവും മനസ്സും ശേഷിയുമുള്ള മിടുക്കരും മിടുക്കികളുമായിട്ടുള്ള ഒരു വലിയ തലമുറയാണ് നമ്മുടെ ഇരുവരും നിയോജക മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനുശേഷവുമൊക്കെ നമുക്ക് ഇരുവരും നിയോജക മണ്ഡലത്തിൽ കാണാൻ സാധിക്കും. അവരെയൊക്കെ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കേരളത്തിന് വേണ്ടി എങ്ങനെയൊക്കെ അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇപ്പം വിദേശത്ത് ഇപ്പോൾ സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഏറ്റവും അത്യാധുനിക ആരോഗ്യ മേഖലയുടെ അതിൻ്റെ സാങ്കേതിക മികവ് പുലർത്തിയ ഡോക്ടർമാർ ഇരുവരും നിയോജക മണ്ഡലത്തിൽ വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സേവനം നമ്മുടെ ആശുപത്രികളിലൊക്കെ എങ്ങനെ, ഏതെല്ലാം രീതിയിൽ അവരുടെ അഡ്വൈസ് എടുക്കാൻ, അവരുടെ ഒപ്പീനിയൻ എടുക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും, എന്തെല്ലാം ചേഞ്ചസുകൾ, നമ്മളിപ്പോൾ ഇന്നത്തെ ചർച്ച പോലും മാറ്റങ്ങളാണല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, അവരുടെയൊക്കെ നെഗറ്റീവ് ജീവിതാനുഭവമുണ്ട്, നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് ജീവിതാനുഭവങ്ങളുമുണ്ട്, ഇതിനെ രണ്ടിനെയും കൂടി എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു സാധ്യതയും പരിശോധിക്കുന്നുണ്ട്.
2: അതുപോലെ താങ്കളുടെ മണ്ഡലത്തിൽ ജനങ്ങളുടെ പരാതി കേൾക്കാനും ജനങ്ങളെ കാണാനും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം, സമയം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
3: തീർച്ചയായിട്ടും ജനങ്ങളെ നമ്മൾ പരമാവധി, ഞാൻ നിയമസഭ ഇല്ലാത്ത ദിവസങ്ങളിൽ പരമാവധി എൻ്റെ വീട് തന്നെ ഓഫീസായിട്ട്, ഞാനിപ്പോൾ തട്ടാമലയിൽ താമസത്തിനും ഓഫീസിനും സൗകര്യാർത്ഥവുമായിട്ടൊരു വീട് എടുത്തിട്ടുണ്ട്. തട്ടാമല ജംഗ്ഷനിൽ തന്നെയാണ്, തട്ടാമലയിൽ നിന്ന് പാലത്തറയിലേക്ക് പോകുന്ന ആ ജസ്റ്റ് ആ ടേണിങ്ങിലെ ഫസ്റ്റ് വീടാണ് എടുത്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ തന്നെ എം എൽ എ ഓഫീസിൻ്റെ ബോർഡും ബാക്കി കാര്യങ്ങളും ഒക്കെ സംവിധാനം, എൻ്റെ ഓഫീസ് റിനോവേഷൻ്റെ ഒരു ചെറിയ കാലതാമസം മാത്രമാണ്. അപ്പോൾ ജനങ്ങളെ ഞാനിപ്പോൾ നിരന്തരം കണ്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ഇപ്പോൾ നിലവിൽ ഞാൻ കൊല്ലം റെസ്റ്റ് ഹൗസിൽ പ്രിയപ്പെട്ട ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ എല്ലാ വിഷയങ്ങളിലും രാവിലെ കാണുന്നുണ്ട്. ഇപ്പോൾ വീടും ഓഫീസും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഞാൻ ഇലക്ഷൻ സമയത്ത് തന്നെ അവിടെ വീടെടുത്ത് താമസം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എം എൽ എ ആയപ്പോൾ കൂടുതൽ കുറച്ചും കൂടി ജനങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു വീടെന്ന നിലയിലാണ് തട്ടാമലയിലേക്ക് മാറിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും കടന്നു വരാവുന്ന സ്ഥലം എന്ന നിലയിൽ.
2: അതുപോലെ തന്നെ അഭിഭാഷകനെ പോലെ തന്നെ അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കുട്ടികളെ സ്കൂൾ തലത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്?
3: ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ അഭിഭാഷക വൃത്തിയായിരുന്നു ബൈ പ്രൊഫഷൻ. ഞാൻ അതിന് എത്തുന്നതിന് മുമ്പ് കുറച്ച് നാൾ അധ്യാപനം, അത് സമാന്തര വിദ്യാഭ്യാസം, ട്യൂഷൻ സെന്ററുകളിലും അല്ലാതെ ഹോം ട്യൂഷൻ, പിന്നെ പഠിച്ച സ്കൂളിൽ തന്നെ എൽ പി സ്കൂളിൽ തന്നെ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂളിൽ തന്നെ കുറച്ച് നാൾ അധ്യാപക വൃത്തി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളാണ് നാടിൻ്റെ പ്രതീക്ഷ. വലിയ തലമുറ മാറ്റം ഉള്ള തലമുറയാണ്, ഇപ്പോൾ ആൽഫ തലമുറയിലാണ് നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കണം. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തേതുമായി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാനുള്ള ചില തെറ്റായ പ്രവണതകൾ കൂടി നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, വളരെ കുറച്ച് വിഭാഗമിടയിൽ, ചില സാഹചര്യങ്ങൾ കൊണ്ട്, ചില സമ്മർദ്ദങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ചില കൂട്ടുകെട്ടുകളൊക്കെ കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അതിനെ ഇപ്പം ഓപ്പറേഷൻ തുഫാൻ പോലെയുള്ള സംസ്ഥാന സർക്കാർ തന്നെ അതിനും പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ പദ്ധതികളൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും വേണ്ടി അവിടെ നടപ്പിലാക്കണം. അതിന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇരിക്കുകയുമാണ്.
2: പൊതുവെ ചെറുപ്പക്കാർക്ക് എല്ലാ കാര്യത്തിലും വേഗത കൂടുതലാണ്, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. അപ്പോൾ താങ്കളൊരു യുവാവാണ്, അപ്പോൾ ഈ പല പദ്ധതികളിലും ചെറുതായിട്ടൊന്ന് താമസിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാൻ?
3: തീർച്ചയായും നമ്മുടെ ഇപ്പം നമ്മുടെ ഇരുവരും മേൽപ്പാലം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൻ്റെ 7 വർഷം അല്ലെങ്കിൽ ഒരുപാട് നാളെടുത്തു. അതിൻ്റെ സത്യത്തിൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്കവിടെ എന്തുകൊണ്ട് ഇത്രയും സാങ്കേതിക നിയമ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമുക്ക് അതുപോലെ ഇപ്പോൾ 7 വർഷം മുമ്പ് ഡിസൈൻ ചെയ്ത പാലം ഇപ്പോൾ തുറന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ അപര്യാപ്തത വളരെ വലുതാണ്. അപ്പം നമുക്ക് ദീർഘവീക്ഷണമുള്ള എന്തെല്ലാം ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതിക്ക് എന്തെല്ലാം തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പദ്ധതി സമയത്തോ അല്ലെങ്കിൽ പദ്ധതി രൂപകൽപ്പന ചെയ്യുന്ന സമയത്തോ പരിഗണിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു സാധ്യത. ഇപ്പം നമ്മളൊരു സ്ഥലത്തൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു വികസനം നടപ്പിലാക്കാൻ പോകുന്നു, അവിടെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അത് പഠിച്ച് നമുക്ക് ആ ഓരോന്നിനെ ക്ലിയർ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതിനകത്ത് പല സമീപനങ്ങളുണ്ട്. അതിനകത്ത് ആദ്യം ഇത് ഡിസൈൻ ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്ന സംവിധാനമല്ല ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സംവിധാനമല്ല അത് അതിനെ എൻ്റെ ക്ലെയിം ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഓരോ വകുപ്പിനും ഓരോ നിർദ്ദേശങ്ങൾ, ഇതിനെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നതിനുള്ളതാണെന്നാണ് ഗവൺമെൻറ്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഗ്രീൻ ചാനൽ ചെയ്യുവാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, ജനങ്ങളെ കേൾക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ ജനങ്ങളുമായി ഡിസ്കസ് ചെയ്യാറില്ല. അപ്പം ഒരു ഘട്ടം കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഇത് മനസ്സിലായി കഴിയുമ്പോൾ ജനങ്ങൾ ഇത് എതിർപ്പുമായിട്ട് ഉന്നയിക്കും, ആശങ്കകൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായൊക്കെ പിന്നെ നിയമപ്രശ്നങ്ങൾ, കോടതി വ്യവഹാരം ബന്ധപ്പെടുത്തിയ നിയമപ്രശ്നങ്ങൾ, അപ്പോൾ ഇതെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ നോക്കിക്കാണാൻ കണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു, അത് ഗവൺമെൻറ് തലത്തിൽ തന്നെ അങ്ങനെ ഒരു പോളിസി വരണം. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയ തലമുറയുടെ കാലഘട്ടത്തിനനുസരിച്ച്.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
2: അതുപോലെ തന്നെ നമ്മുടെ ഒരു നാട്ടിൽ തന്നെ വലിയൊരു പ്രശ്നമാണ് മാലിന്യ സംസ്കരണത്തെ കുറിച്ച് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് തീരദേശത്തായാലും കായൽ തീരത്തൊക്കെയാണ്. അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളും ഒരുപാട്. മഴക്കാലം വരുമ്പോഴത്തേക്ക് അരുക്ക് ചാല് വെള്ളവും കുടിവെള്ളമായിട്ടൊക്കെ മിക്സായി പല അസുഖങ്ങളും വരുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ എന്ത് പരിഹാരമാണ്? കാരണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം കുറച്ചിട്ട് വർദ്ധിപ്പിക്കാനുള്ള മണ്ഡലത്തിൽ ചെയ്യുന്നുണ്ട്?
3: നമ്മുടെ മാലിന്യ പ്രശ്നത്തിന് സത്യം പറഞ്ഞാൽ കേരളത്തെ മാലിന്യ സംസ്കരണത്തിന് ശാശ്വതമായ മാതൃകയാക്കാവുന്ന വലിയ പദ്ധതികളൊന്നും തന്നെ ഉണ്ട്. ചില ഒറ്റപ്പെട്ട പദ്ധതികളുണ്ടെങ്കിലും എല്ലാവർക്കും അവതരിപ്പിക്കാൻ പറ്റുന്ന, എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സത്യത്തിലൊരു പദ്ധതി നമുക്ക് നിലവിൽ കേരളത്തിലില്ല. അപ്പോൾ ആ ലോകോത്തര നിലവാരത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഓക്കെ ഈ പദ്ധതി വന്നാൽ ഇതിന് പരിഹാരമുണ്ട്. കാരണം ജനങ്ങൾ അവിശ്വസിക്കപ്പെടുകയാണ്. കാരണം ഏത് പദ്ധതി വന്നാൽ ഇതൊരു ചവറു കൂമ്പാരമായി ഞങ്ങളുടെ പ്രദേശം മാലിന്യ സംസ്കരണ പ്ലാന്റിന് അനുവദിക്കപ്പെടുന്ന സ്ഥലം മാറുമെന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. നല്ലൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഇല്ല നമുക്ക്. അപ്പം അതൊക്കെ നമുക്ക് വരണമെങ്കിൽ ഒരു സംവിധാനങ്ങൾ വേണം. പിന്നെ മാലിന്യ സംസ്കരണം ജനങ്ങളുടെ കൂടി, നമ്മുടെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ

0: ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ വലിയ മാറ്റം വരണം. ഒരു മാലിന്യ സംസ്കരണത്തിന്റെ ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം, ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ ഉപഭോഗം നമുക്ക് കുറയ്ക്കണം. എത്രയോ ക്യാമ്പയിനുകൾ, നിയമപരമായ നിരോധനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് വീണ്ടും അവൈലബിൾ ആകുന്നത്? അപ്പം അത്തരം ജനങ്ങളുടെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ വലിയ മാറ്റം വരണം. ഇപ്പം ഹരിതകർമ്മസേന വന്ന് പ്ലാസ്റ്റിക് എടുക്കുകയാണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാസ്റ്റിക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹരിതകർമ്മസേനയുടെ ലക്ഷ്യം തന്നെ പ്ലാസ്റ്റിക് റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, ഞങ്ങൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ ഇപ്പം ആളുണ്ട് എന്ന് കരുതിയുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗത്തിലേക്ക് ജനങ്ങൾ പോകുന്നു. ഇനി സി, ഈ മാലിന്യം കളക്ട് ചെയ്യുന്ന ഹരിതകർമ്മസേനയുടെ അവസ്ഥ എന്താണ്? അവർക്ക് നല്ല തരംതിരിക്കൽ കേന്ദ്രങ്ങളില്ല. പ്ലാസ്റ്റിക് തരംതിരിച്ച് അവർ നല്ലൊരു ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ അമ്മമാർ, സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ നമ്മുടെ ഇരുവരും നിയോജക മണ്ഡലത്തിലെ അടക്കമെടുത്ത് പരിശോധിച്ചാൽ അവർ ഹാപ്പിയസ്റ്റ് ആയിട്ട്, അവർ ഏറ്റവും നല്ല പ്രൊഫഷണലി ചെയ്യേണ്ടുന്ന ഒരിടങ്ങളാണ്. അപ്പോൾ അവർക്ക് അത് തരംതിരിക്കൽ കേന്ദ്രം പോലും ചില സ്ഥലങ്ങളിൽ അനുവദിക്കാൻ ജനങ്ങൾ സമ്മതിക്കാറില്ല, കാരണം അവിടെ മാലിന്യ കൂമ്പാരമായി മാറുമെന്നുള്ള. അപ്പോൾ അതൊക്കെ വെല്ലുവിളികളായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഗവൺമെൻറ്റും ജനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് മാലിന്യ സംസ്കരണത്തിനൊരു ശാശ്വത പരിഹാരം, ലെസ് മാലിന്യം എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസിയായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ കുടിവെള്ളം സ്വാഭാവികമായിട്ടും തീരദേശ മേഖലയൊക്കെ കടന്നു വരുന്നുണ്ട്, കുടിവെള്ളം വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ കുടിവെള്ളത്തിന് കുറേ പദ്ധതികൾ, നമ്മുടേതായ ഗവൺമെൻറ്റിൻ്റെതായ പദ്ധതികൾ ഓൾറെഡി നിലവിൽ വരുന്നുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
1: ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ കൊല്ലത്തിനുണ്ടാവാൻ പോകുന്നൊരു മാറ്റത്തിനെ കുറിച്ച് എന്തെങ്കിലും ആശയൊരു കാഴ്ചപ്പാടുമല്ലോ, എന്ത് മാറ്റമാണ് വരേണ്ടതെന്ന്?
0: കൊല്ലം നന്നായി മാറേണ്ടുന്ന ഒരു ജില്ലയാണ്. കാരണം ഇത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെല്ലുവിളികളും സാധ്യതകളും ഒക്കെയുള്ള സി, നമ്മൾ ഈ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ നാട്, നമ്മുടെ നഗരം അടക്കം പിന്തള്ളപ്പെട്ടു പോകും, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. ആ മാറ്റം അനിവാര്യമാണെന്നല്ല, അത് അത്യന്താപേക്ഷിതമാണ്. ആ മാറ്റം കൊണ്ടുവരാൻ ഭരണാധികാരികൾ, ജനങ്ങൾ, നമ്മുടെ സംഘടനകൾ, സംവിധാനങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടുന്ന, ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടുന്ന, കഴിഞ്ഞുപോയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പം നമ്മളുടെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കെട്ടിടങ്ങളോ ഇതൊന്നുമല്ല. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി പൂർത്തിയായി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ സിറ്റികളൊന്നും ആയിരിക്കില്ല ഇനി വരാൻ പോകുന്ന സിറ്റികൾ. അപ്പം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസനങ്ങൾ, അത് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റം എല്ലാ തലത്തിലും, നമ്മളിപ്പോൾ സംസാരിച്ച എല്ലാ വിഷയങ്ങളിലുമുള്ള വലിയൊരു മാറ്റം, ഭരണാധികാരികൾക്ക് വലിയ കാഴ്ചപ്പാടോടുകൂടി ആ മാറ്റം സാധ്യമാകണം. കാഴ്ചപ്പാടുണ്ട്, പദ്ധതികളുണ്ട്, അത് പ്രാവർത്തികമാക്കുക, അതിന്റെ തടസ്സങ്ങളെ നീക്കുക, അതാണ് മുന്നിലുള്ളത്.
1: അതുപോലെ നമ്മുടെ വേറൊരു വിഷയമാണ് യുവാക്കളിൽ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ, സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൊക്കെ ഒരുപാട് വൻ ചതികളിലൊക്കെ ചെന്നപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ നന്നാക്കാൻ, അവര് അതിന് വരിതിരിച്ച് നേരെ മാർഗം നല്ല പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരേണ്ട എന്തെങ്കിലും പുതിയ പദ്ധതികൾ?
0: നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് എല്ലാം, നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നൊന്നും നമുക്കത് പറയാൻ പറ്റത്തില്ല. വളരെ കുറച്ച് വിഭാഗം മാത്രമേ ഉള്ളൂ അങ്ങനെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ വന്നിട്ട് മീൻസ് ഇങ്ങനെ എപ്പോഴും ഉപയോഗിച്ച് ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ട് വന്നവരെ നമുക്കറിയാം. അവരിപ്പോഴും അതിന്റെ ട്രീറ്റ്മെന്റിലുണ്ട്. മാനസിക ബുദ്ധിമുട്ടിനപ്പുറം ശാരീരികമായി പോലും അവർ, അവരുടെ നട്ടലിന് വലിയ ഗുരുതരമായ രോഗം ബാധിച്ചവരൊക്കെ ഉണ്ട്. അത് വളരെ കുറച്ച് വിഭാഗം മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ നല്ല ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ അത് ഒരു ദുരുപയോഗം ചെയ്യപ്പെടുന്ന മേഖലകൾ കൂടിയാണ്. അത്രയും വലിയ ഓപ്പൺ സ്പേസാണ് സോഷ്യൽ മീഡിയ. പക്ഷെ ഇപ്പൊ തന്നെ നോക്കൂ, ജനങ്ങളുടെയും ചെറുപ്പക്കാരെയും ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം അവരുടെ ജനപ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ വഴിയാണ്. എനിക്ക് ഒത്തിരി ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഒത്തിരി പരാതികൾ, ജനങ്ങൾ ചെറുപ്പക്കാർ, അവർ വന്നൊരു വെള്ള പേപ്പറിൽ പരാതി എഴുതി കാത്ത് ജനപ്രതിനിധിക്ക് കൊടുക്കുന്ന ആ കൾച്ചറൊക്കെ മാറി. ദെൻ അവരൊരു വീഡിയോ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഷൂട്ട് ചെയ്ത വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നു, പ്ലീസ് കണക്ട് ടു ഹിം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അപ്പം സോഷ്യൽ മീഡിയ ആ രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. പിന്നെ ചതിക്കുഴികൾ, സോഷ്യൽ മീഡിയയുടെ ചതിക്കുഴികൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള, സാമ്പത്തിക ചൂഷണം, മറ്റു തരത്തിലുള്ള ചൂഷണങ്ങളും വളരെ കൂടുതലായിട്ടുണ്ട്. ഇന്നലെയും വിദേശത്ത് നിൽക്കുന്ന നമ്മുടെ ഇരുവരും നിയോജക മണ്ഡലത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ, വെൽ നോളജ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ 40 ലക്ഷം രൂപ ഈ സംഘം തട്ടിയെടുത്ത ഒരു പരാതിയാണ് വന്നത്. നമുക്ക് സൈബർ ഇടങ്ങളിൽ നിന്ന് കുറച്ച് പൈസ തിരിച്ചുപിടിക്കാൻ സാധിച്ചു സൈബർ പോലീസിന്റെ സഹായത്തോടു കൂടി. പക്ഷേ ആ ചതിക്കുഴിയിലേക്ക് ചെന്ന് പെടുക, ആ ഒരു അവയർനെസ്, ആ ഒരു എന്താണ് എന്തിനേയും ഏതിനേയും വിശ്വസിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പൊ എന്തും ഏതും ശരിയല്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇമ്പാക്ടിന്റെ ഭാഗമായിട്ട് ചിലരെടുത്തിടുന്ന വീഡിയോസുകളൊക്കെ ഉണ്ട്. അപ്പൊ തെറ്റായ ചില സന്ദേശങ്ങളും അതുവഴി കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ പോസിറ്റീവ് വശങ്ങളെ നമ്മൾ തിരിച്ചറിയപ്പെടുക, അതിനെ വേർതിരിച്ചറിയുക എന്നുള്ളതാണ് ഇറ്റ്സ് എ ഗുഡ് ഓർ നോട്ട് ഓർ റൈറ്റ് ഓർ റോങ് എന്ന് തിരിച്ചറിയപ്പെടുക എന്നുള്ളത് മാത്രമാണ്. ആ ഒരു കഴിവും ശേഷിയും നമുക്ക് നേടിയെടുക്കുക, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് നേടിയെടുക്കുക, അത്രയേ ഉള്ളൂ അതിനൊരു പോംവഴിയായിട്ടുള്ളത്.
1: അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി കൊല്ലം ടൗണിൽ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ടെന്ന് കോർപ്പറേഷൻ തലത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ പദ്ധതി?
0: നമുക്ക് സ്ത്രീകൾ സുരക്ഷിതമായി, വലിയ പ്രശ്നങ്ങളൊന്നും നിലവിൽ കൊല്ലം ജില്ലയിൽ സുരക്ഷിതമായി അത്യാവശ്യം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്ക് നമ്മളെ പുരുഷന്മാരെ പോലെ തന്നെ രാത്രികളും ഇറങ്ങി നടക്കാൻ, സുരക്ഷിതമായി നടക്കാൻ, ഒരു പുരുഷന്റെ സഹായമില്ലാതെ തുണയില്ലാതെ അവർക്ക് അവരുടെ ആവശ്യം വന്ന്, ഇപ്പം നൈറ്റ് ക്ലബ്ബുകൾ എന്നുള്ള തലത്തിലേക്ക് എറണാകുളത്തൊക്കെ പോകുമ്പോഴും അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമുക്ക് കൊല്ലത്തേക്ക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് ഇപ്പം നമ്മുടെ രാത്രികളിലും പ്രവർത്തിക്കുന്ന ഷോപ്പുകൾ, കാരണം രാവിലെ ഡേ ലൈഫ് ഭയങ്കര ബിസി ഷെഡ്യൂളിലായിട്ടുള്ളവർക്ക് സ്വസ്ഥമായി വന്ന് ഷോപ്പ് ചെയ്യാൻ, സ്വസ്ഥമായിട്ട് വന്ന് അവരുടെ ഫോർ എക്സാമ്പിൾ ബ്യൂട്ടി പാർലറിലേക്കുള്ള സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്, ഇപ്പം ജിമ്മിന് പോകാൻ ഒക്കെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള രാത്രി സമയമാണ് അവർക്ക് കുറച്ചും കൂടി ഇപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ബട്ട് അവർക്ക് സേഫ്റ്റിയും കൂടി ഉറപ്പാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സുരക്ഷിതമായി സഞ്ചരിച്ച്, സ്ത്രീകൾ സുരക്ഷിതമായി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പൊതു ഇടത്തിന് അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ട്. അവിടെ നമ്മൾ വളരെ സമാധാനപരമായ ഒരു ബോധം, അല്ലെങ്കിൽ നമ്മൾ ആക്രമണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ ജാഗ്രതകൾ ഉണ്ടാകപ്പെടുകയും ചെയ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുക, അത് നമ്മുടെ സോഷ്യൽ ഇമ്പാക്റ്റിന് വലിയ പോസിറ്റീവായിട്ടൊരു മാറ്റം വരും.
1: അതുപോലെ ഇനി മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടുത്തെ ജനങ്ങളുടെ പരാതികൾ ഉൾക്കൊണ്ടുണ്ടെന്ന്,
0: നമുക്ക് നിയമസഭയിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. ഗവൺമെന്റിന്റെ കോളിംഗ് അറ്റൻഷൻ, ശ്രദ്ധ ക്ഷണിക്കലുണ്ട്, നിയമസഭയിൽ ചോദ്യോത്തര വേളയുണ്ട്, സബ്മിഷൻസ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഇരുവരുത്തെ വിഷയവും പൊതുവായ കേരളത്തിന്റെ നമ്മൾ പ്രതിനിധീകരിക്കുന്ന മേഖലയുടെയും ജനങ്ങളുടെയും എല്ലാം പ്രശ്നങ്ങളും നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പൊതു പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും പിന്നീട് ചെറുപ്പക്കാരുടെയും ഭാവി തലമുറയുടെയും ഒക്കെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഒട്ടനവധി വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഈ മൂന്ന് സാഹചര്യങ്ങളും സാധ്യതകളും ഉപയോഗപ്പെടുത്തി.
1: പൊതുവെ നമ്മുടെ യുവാക്കൾക്ക് ഇപ്പം കളിസ്ഥലങ്ങൾ കുറവാണ്, അതുകൊണ്ടാണ് അവർ വേറെ വല്ല പ്രശ്നങ്ങളിലൊക്കെ ചാടുന്നത്. അപ്പം അത് പല പദ്ധതികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പഞ്ചായത്തിനെങ്കിലും ഒരു കളിസ്ഥലം എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം അത് ഇനി എത്രത്തോളം പ്രാവർത്തികമാക്കാം?
0: ശരി, അത് നമ്മൾ അനിവാര്യമായ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ കളിസ്ഥലങ്ങൾ കുറഞ്ഞു വരികയാണ്. പണ്ട് നമ്മൾ പുറത്തു പോയി കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടുകളൊക്കെ ഇപ്പോൾ കെട്ടിടങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ, ചെറുപ്പക്കാർക്ക് ഇങ്ങനെ കളിസ്ഥലങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇരുവരും നിയോജക മണ്ഡലത്തിൽ തന്നെ കാവടി വയൽ എന്ന് പറയുന്ന പ്രദേശത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഭൂമി ഏറ്റെടുത്തിട്ടു അവിടെ മിനി സ്റ്റേഡിയം വരുമെന്നും മറ്റു പല പദ്ധതികളും പല തലങ്ങളിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് നമുക്ക് കൊണ്ടുവരണം. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം, അത് പൂട്ടിയിട്ട് അത് നശിപ്പിച്ച് അത് പ്രവർത്തനക്ഷമമല്ലാതാക്കി മാറ്റുന്ന അവിടെ അശാസ്ത്രീയമായ വികസനം, ഒരു സ്റ്റേഡിയം എങ്ങനെ വികസിപ്പിച്ചുകൂടാ എന്നത് പഠിക്കാൻ നമുക്കിപ്പം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം നമുക്ക് ഉപയോഗിക്കാം. ഒരു അതൊരു സന്തോഷ് ട്രോഫി അടക്കമുള്ള ദേശീയ മത്സരങ്ങൾ നടന്നൊരു വേദിയെ ഇപ്പൊ, കാരണം ഇപ്പൊ അവിടെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിച്ചതിന് ശേഷമാണ് അകത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുന്നത്. അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിനുള്ള ആ അളവ് ഇപ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്നില്ല. സ്റ്റേഡിയത്തിനകത്ത് ഒരു നാഷണൽ ദേശീയ നിലവാരത്തിലുള്ള ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുവാനുള്ള സിന്തറ്റിക് ട്രാക്കിന്റെ നടുക്ക് അത് ലഭിക്കുന്നില്ല. അപ്പൊ അത് നഷ്ടപ്പെടുത്തി, നിലവിലുള്ള ഒരു സാധ്യതയെ നഷ്ടപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കുറച്ചും കൂടി ഒന്ന് നല്ലൊരു എഞ്ചിനീയറിംഗ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടിനും ഉപയോഗപ്പെടുത്താവുന്ന, സ്റ്റേഡിയവും എല്ലാം ഉപയോഗപ്പെടുത്താവുന്ന അവസരങ്ങളാണ്. പിന്നെ രണ്ട്, ഇപ്പൊ തന്നെ കായിക മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്റ്റേഡിയങ്ങൾ പൂട്ടിയിടുന്ന അവസ്ഥ ഒഴിവാക്കും. ഇപ്പൊ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്റ്റേഡിയങ്ങൾ തുറന്നു കൊടുക്കുന്നത്. അതല്ല, തദ്ദേശീയരായ ചെറുപ്പക്കാർക്ക് കടന്നു ചെല്ലാവുന്ന കളിസ്ഥലങ്ങളായി നമ്മുടെ സ്റ്റേഡിയങ്ങളെയും പുതിയ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ കടന്നു വരുന്നതിനും സർക്കാരിന്റെ തന്നെ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ഉടമസ്ഥതയിലേക്ക് പുതിയ കളിസ്ഥലങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത് കൊണ്ടുവരേണ്ടുന്ന ഒരു സാഹചര്യം. അത് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, നമ്മുടെ എല്ലാ വിഭാഗ ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ, അവർ ചെറുപ്പക്കാർ മാത്രമേ കളിക്കാവൂ അല്ലെങ്കിൽ കായികമായി കൈ കൈകാര്യം ചെയ്യാവൂ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഓൾഡ് ഏജ് ചെറു വയോജനങ്ങൾക്ക് വന്ന അവരുടേതായ പഴയ ഫുട്ബോൾ പ്ലെയർമാര് വോളി പ്ലെയർമാര് അവരെയൊക്കെ ഉള്ള നാടാണ് നമ്മുടെ നാട്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അവരുടെ ഒരു ബിസി പ്രൊഫഷണൽ ലൈഫ് കഴിഞ്ഞു, ദെൻ അവർ റിട്ടയർഡാണ്, ദെൻ വൈ അവരുടെ ആരോഗ്യം അനുസരിച്ച് അവർക്ക് കളിക്കുന്നതിനുള്ള അവസരങ്ങൾ നമ്മൾ എന്തുകൊണ്ട് ഒരുക്കി കൊടുക്കുന്നില്ല? അവർക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇവരെയും നമുക്ക് ചേർത്ത് നിർത്തി തന്നെ കൊണ്ടുപോകണം. അതാണ് ഒരു കാഴ്ചപ്പാട്.
1: താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ മണ്ഡലത്തിന്റെ ഒരു ഹോംവർക്ക് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. പല തരത്തിലുള്ള ആൾക്കാരും പല ഏരിയയിലാണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു സമത്വം നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ നമുക്കിപ്പം സാമ്പത്തികമായ അല്ലെങ്കിൽ വികസനപരമായ സമത്വം നമുക്ക് അവിടെ നിലനിർത്തണമെങ്കിൽ ചില മേഖലകളിൽ നമ്മൾ കൂടുതൽ കരുതലുകൾ വെക്കേണ്ടി വരും. ചില മേഖലകളിൽ നമുക്ക് കുറച്ച് ലിബറലായിട്ടുള്ള ഇത് മതി, കാരണം ദേ ആർ സഫിഷ്യന്റ്, അവർക്ക് സ്വയം മാറാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ സ്വയം മാറാൻ സാധിക്കാതെ പോയ മേഖലകൾ ഉണ്ട്. ആ മേഖലകളെ നമുക്ക് ചേർത്തു നിർത്തി കൈപിടിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തി കൂടുതൽ സഹായങ്ങൾ കൊടുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിനെപ്പോഴും ഗവൺമെന്റിന്റെ സഹായം മാത്രം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പദ്ധതികളും ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും മാത്രം കൊണ്ടത് പറ്റില്ല. നമുക്ക് ഒരുപാട് സാമൂഹ്യ സേവന സംഘടനകളുണ്ട്, സന്നദ്ധ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് വലിയ മനസ്സുള്ള വലിയ NRIs അവരെ ഒക്കെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പൊതുവികസനം അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഗവൺമെന്റിന് എല്ലാ ഗവൺമെന്റുകൾക്കും ഉണ്ട് ആ ലിമിറ്റ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നോംസിന് പുറത്തു നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുപോകണം. അങ്ങനെയുള്ളവരുടെ എല്ലാം ഒരു അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു അങ്ങനെ ഒരു വികസനത്തിന്. അങ്ങനെ ഇപ്പം ഒരു മേഖലയ്ക്ക് ഇത്ര രൂപ ചെലവാക്കിയത് കൊണ്ട് തൊട്ടടുത്ത മേഖലയ്ക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മേഖലയ്ക്ക് അത്ര രൂപ ചെലവഴിക്കാൻ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ ഒരു അതൊരു അതൊരു കാഴ്ചപ്പാടേ ശരിയല്ലെന്നാണ് നമ്മുടെ അഭിപ്രായം.
1: അതിന്റെ ഗവൺമെന്റിന്റെ പദ്ധതികളും സാധാരണക്കാരിൽ എത്തിക്കാൻ ഈ കമ്മ്യൂണിറ്റി റേഡിയോയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്?
0: തീർച്ചയായും കമ്മ്യൂണിറ്റി റേഡിയോ, കാരണം നമ്മുടെ തലമുറകളിലേക്ക് ഇപ്പൊ കമ്മ്യൂണിറ്റി റേഡിയോ ഒക്കെ പലപ്പോഴും ഡ്രൈവിംഗിലാണ്, ഓൺ ഡ്രൈവിംഗിൽ ാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ ഡ്രൈവിംഗിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആശയ വിനിമയം നടത്താനും സാധിക്കുന്നത് വലിയൊരു കാര്യമാണ് ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ. സ്വാഭാവികമായും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറൊക്കെ നടത്തുന്ന വലിയ ജനങ്ങൾക്കിടയിൽ ഇത് സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്, സ്ഥിരമായി ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇനി റേഡിയോ കേൾക്കാൻ സാധിക്കാത്തവര് സോഷ്യൽ മീഡിയ വഴി അതിനെ കവർ ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പല തലമുറയിൽപ്പെട്ടവരും അതിന് അത് ശ്രോതാക്കളായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് കൂടുതൽ കണക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിക്കാൻ, ഇതും ഞാൻ പറഞ്ഞുവല്ലോ നമുക്ക് ഒരു വിഭാഗത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകാതെ നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും നമുക്ക് ഇത്തരം സന്ദേശങ്ങൾ എത്തിക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി റേഡിയോ പോലെയുള്ള പുതിയ പുതിയ നൂതനമായ സംവിധാനങ്ങളിലൂടെ നമുക്കത് എത്തിക്കണം. നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി റേഡിയോ കേൾപ്പിക്കാൻ ശ്രോതാക്കൾ, ഇപ്പൊ നമ്മളെ ആശ്രാമ മൈതാനം രാവിലെ എത്രയോ ആൾക്കാർ നടന്നു, നേരത്തെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, അത് പരാജയപ്പെട്ടു പോയതാണ്. ഇപ്പൊ നമ്മുടെ ജനങ്ങൾ നടന്നു വരുന്ന ഇപ്പൊ വി പാർക്ക്, നമുക്ക് രാത്രികാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇത് സംപ്രേഷണം ചെയ്താൽ അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ അവിടെ വരുന്നവരെ എത്തിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യവും സാധ്യതകളും ഇനി നമ്മൾ സൃഷ്ടിക്കപ്പെടുക കൂടി വേണം.
1: അപ്പൊ നമ്മുടെ പ്രേക്ഷകരോടും ജനങ്ങളോടും എന്തുമാത്രം ജനപങ്കാളിത്തം ഇനി താങ്കൾക്ക് ആവശ്യമുണ്ട്, എന്താണ് അവരോട് പറയാനുള്ളത്?
0: തീർച്ചയായും നമുക്ക് ജനങ്ങളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട്, ജനങ്ങളുടെ ആശയങ്ങൾ, ഇപ്പൊ എന്റെ ആശയങ്ങൾ വളരെ ചെറുതായിരിക്കുന്നു, എന്റെ ആശയങ്ങൾ എന്റെ സങ്കല്പങ്ങൾ ഞാനെന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഒരു ചുരുങ്ങിയ സങ്കല്പങ്ങളും ചുരുങ്ങിയ ആശയങ്ങളും മാത്രമാവും. അതൊരു നാടിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് അതിൻ്റെ അത് പരിമിതമായി പോകും, അതൊരിക്കലും പാടില്ല. നമുക്ക് ഒരുപാട് പേരുടെ കളക്റ്റീവ് ഐഡിയാസ്, കളക്റ്റീവ് അത് ഷെയർ ചെയ്യുക, അത് ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പുതിയ പുതിയ പുതുപുത്തൻ ആശയങ്ങൾ, നമ്മളെക്കാളൊക്കെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്, ചുറ്റുപാടുമുണ്ട്, അവർക്ക് അതൊന്നും അവതരിപ്പിക്കപ്പെടാനുള്ള ഇടങ്ങൾ കിട്ടാറില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ കുറേയൊക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, നല്ല നല്ല അഭിപ്രായങ്ങൾ സ്വാഭാവികമായും അത് സ്വാഗതം ചെയ്യുകയാണ്. കണക്ട് ടു MLA എന്ന് പറയുന്ന തന്നെ ഒരു സംവിധാനം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് സാമൂഹ്യ മാധ്യമങ്ങൾ, നൂതന വാർത്താവിനിമയ സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി റേഡിയോ അടക്കമുള്ള സംവിധാനങ്ങൾ, നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന സംവിധാനങ്ങളിലൂടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് ജനങ്ങളുമായി ചേർന്ന് ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഞാനീ പറഞ്ഞതൊന്നും എൻ്റെ ഐഡിയയോ എൻ്റെ സങ്കല്പങ്ങളിലേക്ക് മാറ്റിമറിക്കപ്പെടുന്ന ജനങ്ങളുടെ ആശയങ്ങളാണ്. ഞാൻ അവരെ കേൾക്കാൻ തയ്യാറാകുന്നു. ആ സാഹചര്യം എന്നിലേക്ക് വന്നപ്പോൾ അവർ കേട്ടു, കേട്ടപ്പോൾ ലഭിച്ച അറിവുകളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. ആ അറിവുകൾ എൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നില, അല്ലെങ്കിൽ ഏത് ജനപ്രതിനിധികളുടെ അറിവ് വികസിക്കുന്നത് ജനങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴാണ്. അവരെ കേൾക്കുക, അതിന് ഏത് സംവിധാനം, കമ്മ്യൂണിറ്റി റേഡിയോ, സാമൂഹ്യ മാധ്യമങ്ങൾ, പരമ്പരാഗത നമ്മുടെ മാധ്യമങ്ങളെ അടക്കം എല്ലാത്തിനെയും ചേർത്ത് നിർത്തി കൊണ്ടുപോവുക. അവരാണ് നമ്മളെ ഡിസൈൻ ചെയ്യേണ്ടുന്നത്. നമുക്ക് നമ്മളെ ഡിസൈൻ ചെയ്യുക എന്നതിനപ്പുറം നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ നമ്മളെ ഡിസൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ജനങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു വിശ്വാസം.
1: വളരെ ലളിതമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്യാൻ പോകുന്നതുമായിട്ട് മണ്ഡലത്തിലെ കുറിച്ച് വലിയ ഒരു കാഴ്ചപ്പാട് എല്ലാം ലളിതമായിട്ട് നമ്മളോടൊപ്പം എം എൽ എ സാർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഇനി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു ഗസ്റ്റുമായിട്ട് നിങ്ങളോടൊപ്പം കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞു, നന്ദി, നമസ്കാരം. റിനീഷ് ആന്റണി.
0: ഓക്കെ, താങ്ക് യു റേഡിയോ ബെൻസിഗർ.
2: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോയിട്ട് പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
3: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവ്വ
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
4: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
5: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
4: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
5: ഞങ്ങളുടെ പ്രത്യേകതകൾ:
4: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
5: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
4: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
5: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
4: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
5: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
5: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
4: ഫോൺ 8848533001.
5: മറ്റൊരു നമ്പർ 8129520477.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വീക്ക്ലി സ്പോർട്സ് റൗണ്ടപ്പ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രുതി രാജ്.
7: ഹലോ ലിസ്ണേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ വെരി വാമിംഗ് എപ്പിസോഡ് ഓഫ് വീക്കിലി സ്പോർട്സ് റൗണ്ട് ആപ്പ്. ഇറ്റ്സ് മീ ശ്രുതി. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെറിയൊരു മടിയൊക്കെ ഉണ്ടല്ലേ. അതിൻ്റെ കൂടെ വേൾഡ് കപ്പ് കൂടി തുടങ്ങിയോണ്ട് ഒരുപാട് പേർക്ക് ഉറക്കവും കിട്ടുന്നുണ്ടാവില്ല. ആദ്യം തന്നെ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞ ആ ത്രില്ല് ഞാൻ കളയുന്നില്ല. എനിവേ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ എങ്ങനെ തുടങ്ങുമല്ലേ? കം ഓൺ, ലെറ്റ്സ് സ്റ്റോപ്പ്.
8: ആദ്യം തന്നെ ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശ ചെയ്യുന്ന ഒരു വാർത്തയാണ്. അതായത്, രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് ന്യൂസിലൻഡിന്റെ താരം കെയ്ൻ വില്യംസൺ. 16 വർഷം നീണ്ട രാജ്യാന്തര കരിയറിൽ ന്യൂസിലൻഡിനായി 110 ടെസ്റ്റുകളും 175 ഏകദിനവും 93 20 മത്സരങ്ങളും എല്ലാ ഫോർമാറ്റുകളിലുമായി 48 സെഞ്ചുറി അടക്കം 19,346 റൺസും നേടിക്കൊണ്ടാണ് വില്യംസന്റെ ഈ പടിയിറക്കം. 9 വർഷത്തോളം ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു വില്യംസൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെയും ഗുജറാത്ത് ടൈറ്റൻസിന്റെയും താരമായിരുന്ന കെയ്ൻ വില്യംസന്റെ ഈ പടിയിറക്കം ആരാധകർക്ക് കുറച്ച് നിരാശയേകുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്നാൽ ICC റാങ്കിംഗിൽ വരുമ്പോൾ ആരാധകർക്ക് കുറച്ച് ആശ്വാസമാണ്. കാരണം ICC ഏകദിന ക്രിക്കറ്റ് ടീം റാങ്കിങ്ങിൽ 1st സ്ഥാനം നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ പോക്ക്. 118 റേറ്റിംഗ് പോയിന്റുമായി ഇന്ത്യ 1st തുടരുമ്പോൾ 113 പോയിന്റുമായി ന്യൂസിലൻഡ് തൊട്ടു പിന്നാലെയുണ്ട്. ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ എന്നിവരാണ് ആദ്യ 5 മറ്റ് രാജ്യങ്ങൾ. ഏകദിനത്തിൽ മാത്രമല്ല, 2020 1st തന്നെയാണ് ഇന്ത്യയുടെ സ്ഥാനം. എന്നാൽ അവിടുത്തെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ 3rd സ്ഥാനത്താണ്. ഓസ്ട്രേലിയയാണ് ടെസ്റ്റിൽ 1st. ഇന്ത്യക്ക് സാഫ് വനിതാ ഫുട്ബോൾ കിരീടം കിട്ടിയിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ 3-1 തോൽപ്പിച്ചാണ് ഇന്ത്യ 6th സാഫ് ഫുട്ബോൾ വനിതാ കിരീടം സ്വന്തമാക്കുന്നത്. ഈ വിജയത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പങ്കുണ്ട്. കാരണം മലയാളി താരം മാളവിക പ്രസാദും ടീമിലുണ്ടായിരുന്നു. ഇനി ഫിഫ വേൾഡ് കപ്പ് വിശേഷങ്ങളിലേക്ക്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ, അതായത് 4 കാത്തിരിപ്പിനൊടുവിലാണ് ഈ വർഷത്തെ 2026 ഫിഫ വേൾഡ് കപ്പ് ജൂൺ 11 തുടക്കമാവുന്നത്. ഇത്തവണ
9: ഇപ്പോഴത്തെ വേൾഡ് കപ്പ് എല്ലാം ആരാധകർ ഉറക്കമൊഴിച്ചിരുന്നാണ് കാണുന്നത്. കാരണം യു എസ് എ ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക മത്സരങ്ങളും ഏർലി മോർണിംഗ് ആണ്. പക്ഷെ എന്നാലും ആ ഓളത്തിനും ഫ്ലെക്സുകൾ വെക്കുന്നതിലും ആഘോഷങ്ങൾക്കും ഒന്നും ഒരു കുറവ് വരുത്തിയിട്ടില്ല.
10: ലോകകപ്പിന്റെ ആദ്യ വിസിൽ മുഴങ്ങിയത് മെക്സിക്കോ സിറ്റിയിലായിരുന്നു. ആതിഥേയരായിരുന്ന മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു ആദ്യത്തേത്. സ്വന്തം ആരാധകരുടെ മുന്നിൽ ഒരു പൊടി പോലും പതറാതെയായിരുന്നു മെക്സിക്കോയുടെ നീക്കങ്ങൾ. ആദ്യ പകുതിയിൽ തന്നെ മുന്നിലെത്തിയ മെക്സിക്കോ രണ്ടാം പകുതിയിലും അതേ മികവ് തുടർന്നു. ഒടുവിൽ 2-0 മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചു. ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഒരു ശക്തമായ വിജയമാണ് മെക്സിക്കോ സ്വന്തമാക്കിയത്. അതിനുശേഷം നടന്ന ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക് മത്സരത്തിൽ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ കീഴടക്കി ദക്ഷിണ കൊറിയ ഗ്രൂപ്പ് എയിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. June 12 വരുമ്പോൾ കാനഡയും ബോസ്നിയയും ഏറ്റുമുട്ടിയപ്പോൾ കാനഡയും ബോസ്നിയയും 1-1 സമനില പിടിച്ചുകൊണ്ടാണ് ആ മത്സരം അവസാനിച്ചത്. എന്നാൽ ലോസ് ഏഞ്ചൽസിൽ നടന്ന യു എസ് എ പരാഗ്വേ മത്സരത്തിൽ 4-1 പരാഗ്വേക്കെതിരെ യു എസ് എ വിജയം സ്വന്തമാക്കിയത്. ആദ്യ മത്സരങ്ങളിൽ എല്ലാം തന്നെ എല്ലാ ടീമും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇഞ്ചുറി ടൈമിന് പോലും ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലെയേഴ്സ്. ആർക്കും ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഓരോ കളികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും പവർഫുൾ ആയിട്ടുള്ള കളികൾ വരുന്നതേ ഉള്ളൂ. നമ്മൾ കാത്തിരുന്ന ബ്രസീലിന്റെയും ഫ്രാൻസിന്റെയും അർജന്റീനയുടെയും പോർച്ചുഗലിന്റെയും ഒക്കെ കളികൾ ഇനി വരുന്ന ദിവസങ്ങളിലാണ്. കുറച്ച് ഉറക്കം കളയുന്ന പരിപാടിയാണെങ്കിലും ആരും ഈ ആവേശം മിസ്സാക്കരുത്. ബാക്കി വേൾഡ് കപ്പ് വിശേഷവുമായി അടുത്ത ആഴ്ച വരും വരെ, അണ്ടിൽ നെക്സ്റ്റ് വീക്ക് സ്റ്റേ സ്പോർട്ടി ആൻഡ് സ്റ്റേ ഹാപ്പി.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ നാട്ടില് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഈ തട്ടിപ്പിന് വേണ്ടി ചെന്ന് നിന്നു കൊടുക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന പല പല വാർത്തകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ, അതല്ലാതെയുള്ള ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കടന്നു കയറുന്നത്. കൂടാതെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അയച്ചുകൊണ്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു. അത്തരത്തിലുള്ള പലതരം തട്ടിപ്പുകൾ. ഇത് മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വർണ ഖനിയിൽ നിന്നും നേരിട്ട് സ്വർണം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരാളെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് KGF സ്വാമി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, ആ ഒരു സിനിമയൊക്കെ നിങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലെ. അപ്പൊ ആ സിനിമയിൽ നിന്നാണ് അദ്ദേഹത്തിന് തന്നെ KGF സ്വാമി എന്ന പേര് വന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷാജി എന്നാണ്. അപ്പോ എന്തായാലും പത്തനംതിട്ട സ്വദേശിയാണ് ഈ ഒരു ഷാജി സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. 61 വയസ്സുകാരനാണ് കേട്ടോ. അദ്ദേഹം ഈ ഒരു 61 വയസ്സിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പ്രവാസികളെയാണ് കൂടുതലായിട്ടും എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാസികളടുത്ത് ഈ പിന്നെ അവരടുത്ത് പറയുന്നത് സ്വർണ്ണ ഖനികളിൽ നിന്നും സ്വർണം നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ വില കുറച്ച് നൽകാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഇതിൽ എന്തോ തട്ടിപ്പുണ്ട്, എന്തോ ചതിയുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇയാള് അതങ്ങനെ പറഞ്ഞു ഫലിപ്പിച്ച് ഇത് ഇങ്ങനെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അത്താണി സ്വദേശിയായിട്ടുള്ള ഒരു പ്രവാസിയിൽ നിന്നും 500,000 രൂപ തട്ടിയെടുത്ത് ആ ഒരു കേസിനകത്താണ് ഇപ്പോ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തരത്തിലെ വ്യാജ സ്വർണം കാണിച്ചുകൊണ്ട് ഒട്ടേറെ പേരിൽ നിന്നും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ആൾക്കാരെ കബളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം. ഇത് മാത്രമല്ല, ഇങ്ങനെ തട്ടിപ്പിനായിട്ട് സൂക്ഷിച്ചിരുന്ന വ്യാജ സ്വർണക്കട്ടികൾ ഇവരെയൊക്കെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സാമ്പിളൊക്കെ കാണിക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് വ്യാജ സ്വർണക്കട്ടികളും അതുപോലെ തന്നെ ഒരുപാട് റോൾഡ് ഗോൾഡ് ആഭരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി. ഈ സ്വർണക്കട്ടികളൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ വിശ്വസിച്ചു പോകും അതൊക്കെ ഇരുമ്പ് സ്വർണക്കട്ടികളിനകത്ത് അതിന്റെ പുറത്ത് സ്വർണം പൂശിയെടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഖനിയിൽ നിന്നുള്ള സ്വർണം കിട്ടാതെ വന്ന സമയത്ത് ഈ പ്രവാസിയായിട്ടുള്ള വ്യവസായി ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തു. എന്നാൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കബളിപ്പിക്കുകയാണെന്ന് വ്യക്തമായതോടുകൂടി ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയുണ്ടായി. അങ്ങനെ അതനുസരിച്ച് ഡിവൈഎസ്പിയുടെ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം തുടങ്ങി. ഇങ്ങനെ പലയിടത്തായിട്ട് അന്വേഷിച്ച സമയത്താണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയായിട്ട് നേരത്തെ അറിയാവുന്നത്. അങ്ങനെ ഈ ഒരു ഷാജി, അതായത് ഷാജി സ്വാമി എന്നറിയപ്പെടുന്ന ഷാജിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ പോലീസ് ഇദ്ദേഹത്തെ സമീപിക്കുന്ന പറഞ്ഞാൽ സ്വർണം വാങ്ങാനെന്നുള്ള വ്യാജേനയാണ് പോലീസ് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും പോലീസ് ഷാജിയെ സമീപിച്ച സമയത്ത് 1 കിലോഗ്രാം തൂക്കമുള്ള ഇരുമ്പ് കട്ടിയിൽ സ്വർണം പൂശി ഇദ്ദേഹം കൈവശം വെച്ചിരുന്നു. അപ്പൊ കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ ഇത് സ്വർണമാണെന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള ആ ഒരു ഇരുമ്പ് കട്ടി, അതിനകത്ത് സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഇടപാടുകാരെ കാണിച്ചുകൊണ്ടാണ് വിശ്വാസം, അല്ലെങ്കിൽ വിശ്വാസ്യത വരുത്തിക്കൊണ്ട് ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത്. എന്തായാലും ഇതിന് മുൻപൊക്കെ ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ. 2021 ഇദ്ദേഹം പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാജ സ്വർണ വിഗ്രഹം കാണിച്ചു വരെ തട്ടിപ്പ് നടത്തിയ കേസിൽ, അതുപോലെ തന്നെ 21 തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 1,800,000 രൂപയുടെയും 14 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിലൊക്കെ ഉണ്ട്. അപ്പൊ ഇയാൾ സ്ഥിരമായിട്ടുള്ള ഒരു കുറ്റവാളി തന്നെയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേര് വന്നത് തന്നെ ഒരു നമ്മുടെ സ്വർണ ഖനിയുടെയൊക്കെ കഥ പറയുന്ന ഹിറ്റ് സിനിമയുണ്ടല്ലോ KGF. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് KGF സ്വാമി എന്നുള്ള ഒരു പേര് ഇയാൾക്ക് വന്നത്. സ്വർണ വ്യാപാരി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരം നിറച്ചൊക്കെ ഒട്ടേറെ ആഭരണങ്ങളൊക്കെ ധരിച്ചാണ് വരുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതെല്ലാം വ്യാജമാണ് എന്നുകൂടെ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തന്റെ അരികിലെത്തുന്നവരോട് ഖനിയിലെ സ്വർണത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം തന്റെ ആഭരണങ്ങൾ കാണിച്ചുകൊണ്ടാണ്, അതേന്നൊക്കെ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആഭരണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ വിശ്വസിപ്പിക്കുന്നത്. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെ ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം തോന്നുന്ന എന്താണ്, ഒരു ഒരാൾക്ക് ഇത്രയും സ്വർണമൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും വില കുറച്ചും കിട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ ഇത്രയും സ്വർണമൊക്കെ വാങ്ങി ധരിക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു വിശ്വാസ്യത ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും KGF പോലെയുള്ള വലിയ സ്വർണ്ണ ഖനികളിൽ നിന്നും നേരിട്ട് വൻതോതിൽ സ്വർണ്ണക്കട്ടികൾ വാങ്ങി വളരെ കുറഞ്ഞ വിലയ്ക്ക് ജ്വല്ലറികളിലും മറ്റുമൊക്കെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ജ്വല്ലറിക്കാരെയും അദ്ദേഹം പറ്റിച്ചു എന്നുള്ളതാണ് പോലീസൊക്കെ പറയുന്നൊരു കാര്യം. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊന്നും സൗജന്യമായി കിട്ടുകയില്ല. അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും നമുക്ക് സൗജന്യമായി തന്നുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് നേട്ടം? ഇത് അല്ലാതെ എന്തെങ്കിലും ചതി ഇതിന്റെ പിറകിൽ ഉണ്ടാകും എന്നുള്ളതെ കുറിച്ച് മനസ്സിലാക്കാതെ, കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതെ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ തന്നെയാണ് മനഃപൂർവ്വം ചെന്ന് ചതിക്കുഴിയിലേക്ക് ചെന്ന് തലവെച്ചു കൊടുക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമിതമായിട്ടുള്ള ലാഭമൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് വലിയ ലാഭമൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ നടത്തി നമുക്ക് വളരെ പെട്ടെന്ന് പണക്കാരനാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറ്റിപ്പുകളൊക്കെ നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ആൾക്കാരിലേക്ക് ചൊല്ലാതെ നമ്മൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള, ഇപ്പം നിങ്ങൾക്ക് ട്രേഡിംഗ് ഓൺലൈൻ ട്രേഡിംഗ് നടത്തണമെങ്കിൽ അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏജന്റുമാർ അല്ലെങ്കിൽ ബ്രോക്കർമാരെന്നാണ് അറിയപ്പെടുന്നത്, അവരുണ്ട്. അപ്പോൾ അവരിലൂടെ നമുക്കത് പഠിക്കാം. ഇത് പഠിച്ച് നമുക്കത് വളരെ ഡീസൻ്റായിട്ട് മാന്യമായിട്ട് നമുക്ക് ശരിയായ രീതിയിൽ ചെയ്യാം. അതല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ, അതുപോലെ തന്നെ നമുക്ക് സ്വർണ്ണ ഖനിയിൽ നിന്നൊക്കെ സ്വർണം വാങ്ങിച്ചു തരാം എന്ന് നമ്മളെല്ലാം സാധാരണ പറയുന്ന കണക്ക് എന്താ, പിന്നെ ഹോൾസെയിൽ ഷോപ്പിൽ ചെന്നാൽ നമുക്ക് വില കുറച്ച് കിട്ടും, സ്വാഭാവികമാണ്. അപ്പോൾ അതേപോലെ സ്വർണ്ണ ഹോൾസെയിൽ നമുക്ക് ചെന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ സ്വർണം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ വരുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള പറ്റിക്കലുകളിൽ നിന്നും മോക്ഷമാകുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിറം ടൈം പാസ്റ്റിലേക്ക് ഞാൻ അടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമുക്ക് കുറച്ച് പണത്തിന് ആവശ്യം വന്നു, നമ്മൾ എന്തോ ചെയ്യും? ആദ്യം ചെയ്യുന്നത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളെ തന്നെ കുറച്ച് പൈസ പെട്ടെന്ന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കടമായി വാങ്ങുക, വായ്പ വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടെ സാവകാശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. പലതരത്തിലും ഇപ്പോൾ വായ്പകളോ ലോണുകളോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നെങ്കിലും, നമ്മുടെ പറയുന്ന കൈവായ്പ എന്നൊക്കെ പറയില്ലേ, കൈവായ്പ എങ്കിലും വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആരുമില്ല. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ ചെറിയ പൈസകളൊക്കെ കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും പണം കൈവടം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ വരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പിഴയടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ബന്ധുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു 50,000 രൂപ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന സമയത്ത് സുഹൃത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും പറഞ്ഞുവിട്, ഞാൻ തന്നയച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞയക്കുന്നു, 50,000 രൂപ നമുക്ക് തന്നയക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50,000 രൂപ ഫൈൻ വരും, പിഴയടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇത് മനസ്സിലാക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ സുഹൃത്തുക്കളുടെയോ ഫ്രണ്ട്സിൻ്റെയോ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ കയ്യിൽ നിന്നും ഇത്തരത്തില് പണം വാങ്ങുന്നത്, പണമായിട്ട് വാങ്ങുന്നത് പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ കറൻസി രൂപത്തിൽ പണം കടം വാങ്ങുമ്പോഴാണ് നമ്മൾ പിഴ നൽകേണ്ടി വരിക എന്നുള്ളതാണ്. 20,000 രൂപയ്ക്ക് മുകളിൽ അതൊന്ന് ആ പരിധി ഒന്ന് ഓർത്തു വെച്ചോണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 50,000 രൂപ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കടം വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100% ഫൈൻ, അതായത് 50,000 രൂപ തന്നെ ഫൈനായിട്ട് നൽകേണ്ടി വരും. അപ്പോ എന്തായാലും അപ്പൊ പിന്നെ ചോദിക്കും, ഇത്തരത്തിലുള്ള പണം കൈമാറ്റം നമുക്ക് ഒരാൾക്ക് പണം കൊടുക്കണം, അത് കൊടുക്കുന്നത് തെറ്റാണോ, അയാൾക്ക് പെട്ടെന്ന് ഒരിച്ചിരി പൈസ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഓൺലൈനായിട്ട് മാത്രം, അതായത് ബാങ്ക് ഇടപാടുകൾ വഴി മാത്രം നടത്തുക എന്നുള്ളതാണ് ഇതിനായിട്ട്. ഓൺലൈൻ ട്രാൻസ്ഫറോ അതല്ല എങ്കിൽ ചെക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, നമ്മുടെ ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ, UPI പേയ്മെന്റുകളോ ഒക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് പണം കൈമാറ്റം ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തില് ഇടപാടുകളിൽ ആർക്കാണ് ഫൈൻ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണം നൽകി

ആളെയും വാങ്ങിയ ആളെയും നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും എന്നുള്ളത് മറക്കേണ്ട, അത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, ഇതിന്റെ പിഴ എടുക്കേണ്ടുന്ന ബാധ്യത എന്ന് പറയുന്നത് പണം നൽകിയ ആൾക്കാണ് വരിക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും 20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ അടുത്ത് പണമായിട്ട് ചോദിച്ചാൽ ഓർത്തു വെക്കുക, നിങ്ങളാണ് പണം നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് പിഴ ഒടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വസ്തു വിറ്റു, അതല്ലെങ്കിൽ ആഭരണങ്ങളോ മറ്റേതെങ്കിലും സാധനങ്ങളോ ഒക്കെ നമ്മൾ വിറ്റു, അതിന്റെ പ്രതിഫലമായിട്ട് ഇപ്പൊ നമ്മളൊരു കടയിൽ കൊണ്ട് ചെന്ന് നമ്മൾ കുറച്ച് സ്വർണം വിറ്റു. ഇപ്പൊ അറിയാം സ്വർണത്തിന്റെ വിലയൊക്കെ നമുക്കറിയാം, 1,00,000 ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്, തിരിച്ചിറങ്ങുന്നുണ്ട്, തിരിച്ചു കയറുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഒരു 2 പവൻ സ്വർണം നിങ്ങൾ വിറ്റു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വില അല്ലെങ്കിൽ അതിന്റെ തുക എന്ന് പറയുന്നത് 2,00,000 രൂപയ്ക്ക് മുകളിലാണ് അത് വരുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്നും അവർ പറഞ്ഞു ചെക്ക് തരാന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ചെക്ക് വേണ്ട, അതിന് മാറിയൊക്കെ എടുക്കുന്നതിന് സമയമെടുക്കുമല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, അത് പണമായിട്ട് നൽകിക്കൊള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതും കുറ്റകരമാണ്. കാരണം 2,00,000 രൂപയ്ക്ക് മുകളിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ആഭരണങ്ങളോ വസ്തുവോ ഒക്കെ വിറ്റതിന്റെ പ്രതിഫലമായിട്ട് 2,00,000 രൂപയ്ക്ക് മുകളിൽ കറൻസി ആയിട്ട് വാങ്ങിയാലും അത് കുറ്റകരമാണ് എന്നുള്ളതാണ്. ഇത് സെക്ഷൻ 271 DA പ്രകാരം പിഴ ചുമത്താവുന്ന ഒരു കുറ്റകൃത്യമാണ്. എന്തായാലും ആദായ നികുതി വകുപ്പ് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫൈൻ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക്, ഇതൊരു കുറ്റകൃത്യമാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്. കാരണം എന്താണ്, നമ്മുടെ നിലവിൽ നമ്മുടെ നാട്ടിൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നത് കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതെനിക്ക് അറിയില്ലായിരുന്നു, ആ നിയമം എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസേ അല്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ വരും വരായികൾ അല്ലെങ്കിൽ അതിന്റെ നിയമപരമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടൈം പാസ് പോലെയുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ, കൂടാതെ നമുക്ക് നിയമം ലളിതമായി എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ റേഡിയോയിലൂടെ തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും പല കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് പലരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളുണ്ട്, പലപ്പോഴും അതിൽ കൂടുതലും അറിയാതെ ചെയ്തു പോകുന്ന കുറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അതൊരു തെറ്റല്ല. എന്താ ഇപ്പൊ ഞാൻ എന്റെ സുഹൃത്തിന്റെ ഇന്ന് ഒരു 25,000 രൂപ കടം വാങ്ങുന്നു, അതിനെന്താ പ്രശ്നം, അതിലെന്താ അവിടെ എന്താണ് ഒരു പ്രശ്നം ഇരിക്കുന്നത്, ഞാനത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അദ്ദേഹം അത് നിയമപരമായിട്ട് ഏൺ ചെയ്തിരിക്കുന്ന ഒരു തുകയാണ്, അപ്പൊ അത് തരുന്നതിൽ എന്താണ് തെറ്റ് എന്ന് നമ്മുടേതായ ശൈലിയിൽ ചിലപ്പോൾ നമുക്കത് ആർഗ്യൂ ചെയ്തേക്കാം, നമുക്ക് വാദിക്കാം. പക്ഷേ നിയമത്തിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ അതൊരു കുറ്റകൃത്യം തന്നെയാണ്, അതൊരു തെറ്റ് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചതിക്കപ്പെടുക അല്ലെങ്കിൽ പറ്റിക്കപ്പെടുക, അതല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ മൂലം, ഇഗ്നോറൻസ് മൂലം നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള ഷോകളിലൂടെ നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ബോധവൽക്കരിക്കുകയും കൂടെ വേണം, നമ്മളിതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചില സംഗതികളൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ നമസ്കാരം, തിരുച്ചിരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തികളാണോ? ITR ഫയൽ ചെയ്യേണ്ട സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനത് ഇപ്പൊ അത് പറയാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നത് നമ്മൾ നിയമപരമായിട്ടുള്ള നടപടികൾ, അതുപോലെ തന്നെ പിഴ തുടങ്ങിയ സങ്കീർണതകൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത് നമ്മൾ പൊതുവെ. എന്നാൽ നികുതി അടയ്ക്കുന്നത് കൊണ്ട് മറ്റ് പല നേട്ടങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു 5 പ്രയോജനങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് വ്യക്തമാക്കാം. അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ, നമുക്ക് തടസ്സമില്ലാത്ത വായ്പാ അനുമതികൾ കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഭവന വായ്പയ്ക്കോ വാഹന വായ്പയ്ക്കോ അതല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ഇതിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ബാങ്കുകൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഞാനത് പറയുന്നുണ്ട്. കാരണം എന്താണ്, കൃത്യമായിട്ട് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ബാങ്കും വായ്പ നൽകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. കാരണം പിന്നെ അത് ആ പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ബാങ്കിന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ സാമ്പത്തിക ഭദ്രത വിലയിരുത്തുന്നതിനായിട്ട് ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങൾ സാധാരണയായി നമ്മോട് ചോദിക്കുന്നത് കഴിഞ്ഞ 3 ഇൻകം ടാക്സ് റിട്ടേൺ ആവശ്യപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ കാരണം അതിനകത്ത് കൃത്യമായിട്ട് ഉണ്ടാകുമല്ലോ നമ്മുടെ ആ ഒരു വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ ചെലവും എല്ലാം അതിനകത്ത് ആ ഒരു കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന മുറയ്ക്ക് അത് വെച്ചുകൊണ്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് അവർക്കതിന്റെ അതായത് ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വായ്പകളൊക്കെ വേഗത്തിൽ അനുവദിച്ച് കിട്ടുന്നതിന് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമതായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത്, നമുക്ക് തടസ്സമില്ലാത്ത വിസ പ്രോസസിങ്. അതായത് നമ്മൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പഠിക്കുന്നതിനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ഭൂരിഭാഗം ഇന്റർനാഷണൽ അന്താരാഷ്ട്ര എംബസികളും അതുപോലെ തന്നെ കോൺസുലേറ്റുകളും ഒക്കെ വിസ അനുവദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക ഭദ്രത സൂക്ഷ്മമായി പരിശോധിക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നത് വരുമാനത്തിന്റെ വ്യക്തമായ തെളിവ് നൽകുന്നത് കൊണ്ട് തന്നെ വിസ നിരസിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റാണ് കേട്ടോ, പല സന്ദർഭങ്ങളിലും പല ഇടങ്ങളിൽ നിന്നും നമുക്ക് TDS പിടിച്ചിട്ടാണ്, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് അതിന്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ ടാക്സ് പിടിച്ചതിന് ശേഷമായിരിക്കും പലപ്പോഴും നമുക്ക് പല തുകയും കിട്ടുന്നത്, അതായത് പല ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത്തരത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന തുകയുണ്ടല്ലോ, അത്തരത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന ഇൻകം ടാക്സിൽ പിടിച്ചു വച്ചിരിക്കുന്ന കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തുക നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മളിത് ഫയൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അതായത് നമ്മുടെ ശമ്പളം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, അത് അല്ലെങ്കിൽ ചിലപ്പം ഫ്രീലാൻസിങ്ങിലുള്ള വരുമാനങ്ങൾ, ഇതിനൊക്കെ അധികമായിട്ട് TDS ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് റീഫണ്ട് തിരികെ ലഭിക്കണമെങ്കിൽ നമ്മൾ ITR ഫയൽ ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി നാലാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങളുടെ ക്യാരി ഫോർവേഡിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ബിസിനസ്സിലോ അതുപോലെ തന്നെ ഓഹരി വിപണി നിക്ഷേപങ്ങളിലോ മൂലധന നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ലാഭവുമായിട്ട് അത് ക്രമീകരിച്ച് സെറ്റ് ഓഫ് ചെയ്ത് നികുതി കുറയ്ക്കുന്നതിന് ഈ ഒരു നിയമത്തിൽ വകുപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. എന്നാൽ അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്ക് മുൻപായിട്ട് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുകയുള്ളൂ, അതായത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുള്ളത്, നമുക്ക് ഉയർന്ന തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന ഒരു അതിന്റെ കാര്യത്തിലൂടെ ഒന്ന് പറയണം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഉയർന്ന കവറേജ് ഉള്ള ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ വാർഷിക വരുമാനം എത്രയെന്ന് ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ അർഹതപ്പെട്ട ഇൻഷുറൻസ് തുക കണക്കാക്കുന്നതിനും ഒക്കെ പ്രീമിയം അടയ്ക്കാൻ ശേഷിയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം
ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു പോളിസി നമുക്ക് തരികയുള്ളൂ. അപ്പൊ അതിന് പ്രീമിയം അടയ്ക്കാനുള്ള ശേഷി വിലയിരുത്തുന്നതിന് ഇൻഷുറൻസ് കമ്പനികൾ ആദായ നികുതി റിട്ടേണുകൾ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയോജനങ്ങളാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മൂലമുള്ളത്. അത് മാത്രമല്ല, അത് ആ ഒരു നിശ്ചിത കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള ഒരു ബാധ്യത കൂടിയാണ്. കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് നമുക്ക് ഒരു ചെറിയ ഫൈനോടുകൂടി നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനുശേഷവും നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് നോട്ടീസ് വരികയും നമുക്ക് വലിയ തുക തന്നെ നമ്മൾ ഫൈനായി അടയ്ക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് നിയമപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികളിൽ നിന്നും രക്ഷ നേടുന്നതോടൊപ്പം നമ്മുടെ കടമ നിർവഹിക്കുക, അതായത് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുക. കാരണം എന്ന് പറയുന്നത് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും അതിന്റെ പരിധിയിൽ വരുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടുന്ന പരിധിയിൽ വരുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതുകൊണ്ട് പല പ്രയോജനങ്ങൾ കൂടിയുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സമയത്തേക്ക് ഈ ഒരു സമയം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. നമുക്ക് ഉടൻ തന്നെ തിരിച്ചു വരാം.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ അടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളിപ്പോ പത്രത്തിലൊരു പരസ്യം കാണുകയാണ്. നിങ്ങളൊരു ഭൂമി വാങ്ങാനായിട്ട്, വീട് വെക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഭൂമി വാങ്ങാനായിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് പത്രത്തിൽ ഒരു പരസ്യം കാണുന്നുണ്ട്, ക്ലാസിഫൈഡ് ലാൻഡ് ഫോർ സെയിൽ എന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ആ കൊള്ളാം, അത് പരസ്യത്തിൽ വരുന്നതാണ് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട്, അതിനകത്ത് ഒരു ലാൻഡ് വിൽക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ അവരെ സമീപിക്കുന്നു, അവർ നമ്മൾ അതിന്റെ ഇടപാടുകളെല്ലാം നടത്തുന്നു. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് അതിനകത്ത് ഒരു വീട് വെക്കാനായിട്ട് ചെല്ലുന്ന സമയത്താണ് കുറെ പ്രശ്നങ്ങൾ അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഈ ഒരു ക്ലാസിഫൈഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് നമ്മൾ ഒരു ഭൂമി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയുന്നുണ്ട്. ഈ ക്ലാസിഫൈഡ് ലാൻഡ് കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം പറഞ്ഞിട്ട് വേണം അതിലേക്ക് പോകാൻ. അതായത് ആ ഭൂമി റവന്യൂ രേഖകളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെ അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഏതാണ്, അത് പുരയിടമാണോ നിലമാണോ എന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ അതിന്റെ നമ്മുടെ റവന്യൂ രേഖകളിൽ ഇപ്പൊ തണ്ടപ്പേര് അല്ലെങ്കിൽ ബേസിക് ടാക്സ് രജിസ്റ്റർ BTR തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭൂമി പലതരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് പുരയിടം വരുന്നുണ്ട്. അതായത് വീട് വെക്കുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ള കരഭൂമിയാണ് നമുക്ക് വരുന്നത് പുരയിടം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിലം അഥവാ പാഡി ലാൻഡ് എന്ന് പറയുന്ന നെൽവയലുകൾ ഒക്കെ വരുന്നത്. ഇതിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെയാണ് തണ്ണീർത്തടം. തണ്ണീർത്തടം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്, ജലാശയങ്ങളോടും മറ്റുമൊക്കെ ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് നമ്മൾ തണ്ണീർത്തടം എന്ന് പറയുന്നത്. ഇനി മറ്റു തരം, അതായത് തോട്ടം, തരിശുഭൂമി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഭൂമി റവന്യൂ രേഖകളിൽ നിലം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് െങ്കിൽ അവിടെ വീട് വെക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. അതിനടുത്ത് അപ്പൊ നമ്മളത് വെക്കണമെങ്കിൽ അത് നിയമപരമായ രീതിയിൽ ഭൂമിയെ തരം മാറ്റണം, ലാൻഡ് കൺവേർഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ കുറേയൊക്കെ മെനക്കെട് പിടിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈഡ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പൊ നമുക്ക് ബാങ്ക് ലോൺ കിട്ടുന്ന കാര്യത്തിലാണെങ്കിൽ, അതായത് ഭൂമിയുടെ തരം തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ബാങ്കുകൾ ലോൺ തരുന്നതിന് വരെയൊക്കെ വിസമ്മതിക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. കൃത്യമായിട്ടുള്ള തരംതിരിക്കൽ അല്ലാത്ത ഭൂമി വാങ്ങുന്നത് നമുക്ക് ഭാവിയിൽ വലിയ നിയമ ൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ രേഖകളാണ് പരിശോധിക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന്റെ പ്രമാണം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന പ്രമാണം, സാധാരണ എല്ലാവരും പ്രമാണം വായിച്ചു നോക്കുന്നു, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പോരാ, പ്രമാണം മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന BTR എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് ബേസിക് ടാക്സ് രജിസ്റ്റർ, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡാറ്റാ ബാങ്ക് പരിശോധനയും വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ, കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ലാൻഡ് ഡാറ്റാ ബാങ്ക്, അതിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി നെൽവയലോ തണ്ണീർത്തടമോ ആയി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് നമുക്ക് ഓൺലൈനായിട്ട് പരിശോധിക്കാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് ഓഫീസിൽ സന്ദർശിച്ചു കഴിഞ്ഞാലും ഭൂമിയുടെ സർവേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസറുമായി സംസാരിച്ച് ആ ഭൂമിയുടെ നിലവിലെ സ്ഥിതി ഏതാണെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ക്ലാസിഫൈഡ് ലാൻഡ് ഫോർ സെയിൽ എന്ന് പരസ്യത്തിൽ കാണുമ്പോൾ ആ ഭൂമി കൃത്യമായിട്ടുള്ള തരംതിരിക്കലിന്, അതായത് പുരയിടമാണോ അല്ലയോ ഒക്കെ എന്നുള്ളത്, എല്ലാ രേഖകളും കൃത്യമാണ് എന്നുള്ളതിന് അർത്ഥമില്ല അല്ലെങ്കിൽ എന്ന് അർത്ഥമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വില്ലേജ് നേരിട്ട് തന്നെ വില്ലേജ് രേഖകളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് പുരയിടമാണെങ്കിൽ അല്ലേ നമുക്കത് കൃത്യമായിട്ട് വീടൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പലപ്പോഴും ഒക്കെ ഒരു ഒളിച്ച് അല്ലെങ്കിൽ ഒരു മറച്ചു വെക്കൽ തന്ത്രം കൂടിയാണ് ഇവരുടെ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉപഭോക്താവിനെ ആകർഷിക്കുന്നതിനുള്ള ഒരു തന്ത്രം കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നിലമാണ് അല്ലെങ്കിൽ തരിശു ഭൂമിയാണ് എന്ന് വെളിപ്പെടുത്തിയാൽ അത് വാങ്ങാനായിട്ട് ആളുകൾ മടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസിഫൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സാങ്കേതിക സാങ്കേതിക വാക്കുപയോഗിച്ച് അപ്പോൾ ക്ലാസിഫൈഡ് ലാൻഡ് എന്ന് പറയുന്ന സമയത്ത് പലരും അത് ശ്രദ്ധിക്കാതെ പോകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാങ്കേതിക വാക്കുപയോഗിച്ചുകൊണ്ട് ആ ഭൂമിക്ക് നിയമപരമായിട്ടുള്ള എല്ലാ അംഗീകാരവും ഉണ്ട് എന്ന് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചതികളിൽ വീഴരുത് എന്നുള്ളതാണ്. അതായത് വിവരങ്ങൾ മറച്ചു വെക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഭൂമി നെൽവയലോ അതുപോലെ തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതോ ആണെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് നിയമപരമായിട്ടുള്ള വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത് നേരിട്ട് പറഞ്ഞാൽ വിൽപ്പന നടക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങനെ നേരിട്ട് പറയാതിരിക്കുകയും എന്നാൽ പിന്നീട് ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ, ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് ക്ലാസിഫൈഡ് ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ റവന്യൂ രേഖകളിൽ എങ്ങനെയാണ്, അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിലെ ഭൂമി നിലവില് നിലമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുരയിടമൊക്കെ ആക്കുന്നതിന് ഒരുപാട് തുകയും സമയവും ഒക്കെ ചിലവാകുന്നൊരു സംഗതിയാണ്. പലപ്പോഴും ഈ വിൽക്കുന്നവര് ഈ ഒരു ബാധ്യതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ മറച്ചുവെച്ച് ഭൂമി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, ചില ക്ലാസിഫൈഡ് പോലെയുള്ള ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാനും അതോടൊപ്പം തന്നെ ഇത് അവരുടെ കൈകളിൽ എത്തിച്ചേർന്നു, അതായത് വാങ്ങുന്നവൻ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് മുഴുവൻ വിൽക്കുന്നയാൾക്കല്ലല്ലോ, ഇത് വാങ്ങിക്കഴിഞ്ഞ ആൾക്കല്ലേ അയാളുടെ തലയിലാകും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതൊരു മറച്ചുവെക്കലാണ് എന്നുള്ളത് തന്നെ ഒന്ന് മനസ്സിലാക്കാം. അതെപ്പോഴാണ് പൂർണ്ണമാകുന്നത്, ശരിക്കും ഒരു മറച്ചുവെക്കലാകുന്നതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകാതിരിക്കുന്ന സമയമാകുന്ന സമയത്ത്, അതായത് പരസ്യത്തിലെ ഭൂമിയുടെ അത് ലാൻഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്നുള്ളത്, പുരയിടമാണോ നിലമാണോ എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്താതിരിക്കുന്നത് ഒരു തരത്തിലുള്ള ഒരു വഞ്ചന തന്നെയാണ്. അതുപോലെ തന്നെയാണ് വീട് വെക്കാൻ അനുയോജ്യം എന്ന് പരസ്യം നൽകിയ ശേഷം അത് ആധാരത്തിൽ ചെല്ലുന്ന സമയത്ത് അത് നിലമാണെന്ന് നമ്മൾ കാണുന്ന സമയത്ത് അതും തീർച്ചയായിട്ടും വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ഒരു വഞ്ചനയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് നമുക്ക് പരസ്യം നൽകുന്നയാളോട് ഇത് വില്ലേജ് രേഖകളിൽ ഏത് തരത്തിൽപ്പെട്ട ഭൂമിയാണ് എന്നുള്ളത് നേരിട്ട് ചോദിക്കുക, അതായത് ബി ടി ആറിൽ ഇത് ഏത് തരത്തിൽപ്പെട്ട ഭൂമിയാണ് എന്ന് വിൽക്കാൻ വരുന്ന ആളുടെ തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് രേഖകൾ ആവശ്യപ്പെടാം. അതായത് വിൽക്കുന്ന ഭൂമിക്ക് ആ ഭൂമിയിൽ വിൽക്കുന്ന ആൾക്ക് ആ ഭൂമിയിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടെങ്കിൽ അവർ രേഖ നൽകാനായിട്ട് മടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെ. അപ്പൊ രേഖകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തില് വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിലെന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്, ഏറ്റവും സുരക്ഷിതം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ ഒരിക്കലും പരസ്യത്തിൽ മാത്രം വിശ്വസിക്കരുത്. പരസ്യം എന്ന് പറയുന്നത് എപ്പോഴും ആകർഷകമാക്കുന്നതിന് വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അതിന്റെ രേഖകളിൽ മാത്രം നമ്മൾ വിശ്വസിക്കുക. വില്ലേജ് ഓഫീസിലാണെങ്കിലും അതുപോലെ തന്നെ ലാൻഡ് ഡാറ്റ ബാങ്കിലും, അതിന്റെ ലാൻഡ് ഡാറ്റ ബാങ്കിന്റെ പോർട്ടലിൽ നമുക്ക് നേരിട്ട് ആക്സസ് ഉള്ളതാണ്. അവിടെയൊക്കെ പോയി നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചതിവുകൾ പറ്റാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചത്
2: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഹായ്, ഹലോ, നമസ്കാരം, തിരിച്ചു വരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ എടുക്കട്ട്, സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളിപ്പോ റോഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിയമ ലംഘനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പ്രത്യേകിച്ചും വാഹനം ഓടിക്കുന്ന, ടൂ വീലർ ഓടിക്കുന്നവര് ആ ഒരു നമ്മൾ റോഡിലേക്കൊക്കെ നോക്കുന്ന സമയത്തെ ഹെൽമറ്റിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ സേഫ്റ്റി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കാണ് ഹെൽമറ്റ് കൊണ്ട് സേഫ്റ്റി നൽകുന്നത്, അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ബൈക്ക് ഓടിക്കുന്നവരാണെങ്കിൽ അവർ എപ്പോഴും പെട്രോൾ ടാങ്കിന്റെ മുകളിലാണ് പലരും ഹെൽമറ്റ് വെച്ചിരിക്കുന്നത് കാണുന്നത്. പോലീസിനെയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയോ ഒക്കെ കാണുന്ന സമയത്ത് ഓട്ടത്തിൽ തന്നെ അതെടുത്ത് തലയിലേക്ക് വെക്കുന്നു. അത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ വാഹനത്തിന്റെ ഹാൻഡിൽ, അതല്ല എങ്കിൽ ആ റിയർ വ്യൂ മിററിനകത്ത് ഹെൽമറ്റ് തൂക്കിയിട്ട് യാത്ര ചെയ്യുന്നവരെ കാണാം. വളരെ അപൂർവമായിട്ടെങ്കിലും ഇത് കയ്യിൽ ഹെൽമറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കുന്നവരെയൊക്കെ കാണാം. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു സംശയം, കൈയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ഹെൽമറ്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, നമ്മുടെ തല സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതറിയാം. പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹെൽമെറ്റ് ഒന്നും ഉപയോഗിക്കാതെ പോയാൽ ഓ പിടിച്ച 500 രൂപ കൊടുത്താൽ മതിയല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി പലരുടെയും മറ്റൊരു തെറ്റായ ധാരണ കൂടി ഞാനൊന്ന് പറയാം. അതായത് 500 രൂപ പിഴ അടച്ചു കഴിഞ്ഞാൽ ആ ദിവസം പിന്നീട് മറ്റ് ഫൈൻ വരില്ല. അതായത് ഇനി അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞാൽ മതി, ദേ അവിടുന്ന് എനിക്ക് 500 രൂപ ഫൈൻ തന്നതാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും പിഴ അടിക്കില്ല എന്നൊരു തെറ്റായ ധാരണ പലരുടെയും ഉള്ളിലുണ്ട്. അത് തെറ്റാണ്. തീർച്ചയായിട്ടും ഈ ഹെൽമെറ്റ് ഇല്ല എങ്കിൽ വാഹനം ഓടിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്, ടു വീലർ ഓടിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് നിയമത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, ഈ 500 രൂപ പിഴ അടച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുമില്ല ഇനി മുതൽ. അതായത് നിയമത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പുതുതായിട്ട് വന്നിരിക്കുന്ന അനുസരിച്ച് 3 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ 3 മാസത്തേക്ക് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാകും. ഇനി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഒരു ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുകയും വേണം. അതായത് സസ്പെൻഷൻ കാലയളവിനുള്ളിൽ ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുത്തതിന് ശേഷം, സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം ചെന്നെങ്കിൽ മാത്രമേ ലൈസൻസ് നമുക്ക് ഇത് പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ എന്ന രീതിയിലേക്കാണ് ഇതിന്റെ മാറ്റം വരുത്തിക്കുന്നത്. അതായത് സുരക്ഷിത ഡ്രൈവിംഗിന്റെ പാഠഭാഗങ്ങൾ പഠിച്ച് അവിടെ നടത്തുന്ന ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് കൂടി പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് തിരികെ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു സമയം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അത് മാത്രമല്ല, കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യവസ്ഥയുണ്ട്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബേസിൽ ലൈസൻസ് സസ്പെൻഷൻ കാലാവധിയും പരിശീലന കാലയളവും നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നിശ്ചയിച്ചിരുന്നില്ല. ഇത് പരിഹരിക്കാനായിട്ട് വിവിധ കുറ്റങ്ങളുടെ ശിക്ഷാ കാലാവധി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളോട് ഒന്ന് പറയുന്നത്. കാരണം ഒന്ന് കരുതിയിരിക്കുക അതിന് വേണ്ടിയിട്ടാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നിയമം അനുസരിക്കുക എന്നുള്ളതിനുപരിയായിട്ട് നമ്മുടെ സുരക്ഷ, ആ സേഫ്റ്റിയാണ് ഫസ്റ്റ് എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാറ്റം, ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഉത്തരവിറങ്ങിയതിനുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് നമ്മുടെ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റങ്ങളെ 13 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ഇപ്പോൾ ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് മദ്യപിച്ചോ അതുപോലെ തന്നെ അലക്ഷ്യമായിട്ടോ ഒക്കെ വാഹനം ഓടിച്ചോ ഈ ആളപായമുണ്ടാക്കി കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണ് ലൈസൻസ് നഷ്ടമാകുന്നത്. ഗുരുതര പരിക്കാണെങ്കിൽ 6 മാസത്തേക്കാണ് സസ്പെൻഷൻ വരുന്നത്. ഈ 2 കുറ്റങ്ങൾക്കും 5 ദിവസത്തെ ക്ലാസ്, മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന 5 ദിവസത്തെ ക്ലാസ് നിർബന്ധമായിട്ടുള്ളൊരു സംഗതിയാണ്. നമ്മുടെ കൊല്ലത്ത് ഇതിന്റെ ക്ലാസ് നടത്തുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ നിലവിലുള്ളത് മലപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തുണ്ട്. 3-ാമത്തെ സെന്റർ നമ്മുടെ കൊല്ലം ബീച്ച് റോഡിലാണ് ഇതിന്റെ സെന്റർ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും 5 ദിവസത്തെ ക്ലാസ്. മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്തുള്ള ഫൈനൊക്കെ കൂടാതെ ഈ 5 ദിവസത്തെ ക്ലാസ്സിന് അതിന്റെ ഫീസ് വേറെ ഉണ്ട് കേട്ടോ, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെയാണ് മദ്യപിച്ചിട്ടുള്ള ഡ്രൈവിംഗ്, അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ്, മത്സരയോട്ടം, സാങ്കേതിക തകരാറുകൾ ഉള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടും ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ നമ്മൾ നിരത്തിലിറക്കുക എന്നിവയ്ക്ക് 6 മാസത്തെ സസ്പെൻഷനും 3 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. അപ്പൊ മറ്റേ ഗുരുതരമായിട്ടുള്ള കുറ്റമാണെന്നുണ്ടെങ്കിൽ 5 ദിവസത്തെ ക്ലാസ്സുമുണ്ട്, അതുപോലെ തന്നെ 1 വർഷത്തെ സസ്പെൻഷൻ. ഇതിപ്പോ 6 മാസത്തെ സസ്പെൻഷനുമുണ്ട്, 3 ദിവസത്തെ ഈ പറഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ടുള്ള ക്ലാസ്സുമുണ്ട്. ഇനി അത് കൂടാതെ ഇതേപോലെ തന്നെ ആംബുലൻസ്, അഗ്നിശമന വാഹനങ്ങളുടെ യാത്രയൊക്കെ തടസ്സപ്പെടുത്തിയാലും ഇതുപോലെ തന്നെ 6 മാസത്തേക്കാണ് ലൈസൻസ് നഷ്ടമാകുന്നത്. പക്ഷേ ക്ലാസ്സിനകത്തൊരു വ്യത്യാസമുണ്ട്, 1 ദിവസത്തെ ക്ലാസ്സിലാണ് പങ്കെടുക്കേണ്ടത്. ഇനി അതുപോലെ അമിതവേഗം, അമിതഭാരം ഇവയ്ക്ക് 3 മാസത്തെ സസ്പെൻഷൻ ഉണ്ടാകും. അത് കൂടാതെ അമിതഭാരം കയറ്റുന്നതിന് പിടിക്കപ്പെടുന്നവർക്ക് 1 ദിവസത്തെ ക്ലാസ്സും വേഗപരിധി ലംഘിക്കുന്നവർക്ക് 3 ദിവസത്തെ ക്ലാസ്സും ഉണ്ടാകുന്നതാണ്. ഈ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ മാത്രമേ ലൈസൻസ് തിരികെ കിട്ടൂ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഹെൽമെറ്റ് ലംഘനം, അതായത് ഹെൽമെറ്റ് വെക്കാതെയുള്ള യാത്രകൾക്ക് ഇതൊക്കെ ഒരു ചെറിയ കുറ്റമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നില്ല, അത് ഒരു ചെറിയ ഫൈൻ അടയ്ക്കുക, അതായത് 500 രൂപ അടയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിയമലംഘനം വ്യാപകമായതിനാൽ തന്നെ ശിക്ഷ നടപ്പാക്കുന്നതിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാമെങ്കിൽ പോലും അത് കർശനമായിട്ട് നടപ്പിലാക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും. ഇവിടെ 3 പരിശീലന കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എണ്ണം, വ്യാപകമായിട്ടുള്ള എണ്ണം വരുന്ന സമയത്ത് ഇവർക്ക് പരിശീലനമൊക്കെ കൊടുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പരിശീലനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു സസ്പെൻഷൻ കാലയളവ് കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ക്ലാസിന്റെ സ്ലോട്ട് കിട്ടാത്തത് കൊണ്ട് പിന്നീട് അത് നീട്ടിവെക്കേണ്ടെന്ന് അല്ലെങ്കിൽ വീണ്ടും ലൈസൻസ് സസ്പെൻഷൻ കാലയളവ് നീണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരും. കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ലൈസൻസ് തിരികെ കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുക, അതിനായിരിക്കണം പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കാൻ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ടൈം പാസിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ. അത് പൊതുജനോപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടത്, ചെയ്തു കൂടാത്തത്, അത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറയും. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി കട്ട് വരുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല, പലയിടത്തും ഒക്കെ കാറ്റൊക്കെ അടിച്ചിട്ട് മരങ്ങളൊക്കെ വീണിട്ടോ അതല്ലാതെയൊക്കെ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു ലൈനുകൾ ഇങ്ങനെ ലൈൻ കമ്പി ഇങ്ങനെ താണ് കിടക്കുന്നത് അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പലയിടത്തും പ്രത്യേകിച്ച് ഇട റോഡുകളിലൊക്കെ അത് മാറ്റിയിട്ട് കേബിളുകളാക്കി മാറ്റുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ വളരെ മുൻപ് തന്നെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, അത് ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുകയില്ല, എങ്കിലും കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇട റോഡുകളിലൊക്കെ ഇതിൻ്റെ അവിടെ റോഡിന് വീതിയൊക്കെ കുറവായതുകൊണ്ട് അവിടെ അപകട സാധ്യത കൂടുതലാണ്. ഈ ലൈൻ താന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കമ്പികൾ താന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മാറ്റി പ്രധാന റോഡുകളിൽ വരെ അത്തരത്തിലുള്ള കേബിളിംഗ് ആക്കുന്നത്, അതായത് അത് കവേർഡാണ്, സീൽഡാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തട്ടിയാൽ പോലും അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അതായത് അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല, പക്ഷേ അത് നമുക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ വൈദ്യുതി വിതരണം നഷ്ടപ്പാകുന്ന സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്, അത് നമ്മളെ തൊട്ടടുത്തുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കും. അവിടെ വിളിക്കുന്ന സമയത്ത് ഫോൺ എൻഗേജ് ആണ്. അപ്പം നമ്മൾ പറയുന്ന ഒരു പരാതി എന്താണ്, അവർ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ടിരിക്കുകയാണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥിരം പരിപാടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര പേര് ആ സമയത്ത് വിളിക്കുന്നുണ്ടാകും, നൂറുകണക്കിന് ആൾക്കാർ വിളിക്കുന്നുണ്ടാകും അല്ലേ. നമ്മുടെ റേഡിയോയിലോട്ട് തന്നെ ലൈവ് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന സമയത്ത് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം ഒരു സമയത്ത് ഒരാളുമായി സംസാരിക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിലെ ടെലിഫോണിൻ്റെയും അവസ്ഥ. ഒരു സമയത്ത് അവിടെ ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ പരാതി പറയാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തൊക്കെ നമ്മൾ 1912 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കറണ്ട് ഇത്തരത്തിൽ നിരന്തരം പോകുന്നത് നമ്മൾ മൂലമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പലപ്പോഴും നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടോ അല്ലാതെയൊക്കെ ഇങ്ങനെ കറണ്ട് പോയി, കറണ്ട് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഓണായി കിടക്കുകയായിരിക്കും. മിക്സി ഓണായിരിക്കും, അതുപോലെ തന്നെ വാട്ടർ പമ്പ് ഓണായിരിക്കും, അതുപോലെ എയർ കണ്ടീഷൻ ഓണായിരിക്കും, വാഷിംഗ് മെഷീൻ ഓണായിരിക്കും. ഇത്തരത്തിലുള്ള ഹെവി ആയിട്ട് കറണ്ട് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഇങ്ങനെ ഓണായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും വൈദ്യുതി പെട്ടെന്ന് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാ വീടുകളിലും കിടക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഓണാകുന്ന സമയത്ത് വീണ്ടും ഈ ലോഡ് ഓവർലോഡായി മാറിയിട്ട് ഒരു ഫീഡർ ട്രിപ്പാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഫീഡർ ട്രിപ്പാകുന്ന ഈ ഒരവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട്, നമുക്ക് സാധാരണഗതിയിൽ 8 മണി മുതൽ 11 മണി വരെ എങ്കിലും, അതായത് രാത്രി ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്. 6 മണി മുതലേ ഉപയോഗം കൂടുതലാണെങ്കിൽ പോലും 8 മണി മുതൽ 11 മണി വരെയാണ് കൂടുതൽ ഉപയോഗം വരുന്നത്. ഈ സമയത്തെങ്കിലും എല്ലാവരും ACയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് സഹകരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ലോഡ് ഷെഡിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ കറണ്ട് കട്ട് കഴിഞ്ഞിട്ട് തിരികെ വരുന്ന സമയത്ത് AC, ഫ്രിഡ്ജ്, ഇൻവെർട്ടർ ഇവയെല്ലാം ഒരുമിച്ച് ഓണാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ല, ഫീഡർ ട്രിപ്പ് ആയില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ചില സമയത്ത് ട്രാൻസ്ഫോമറിലുള്ള ഫ്യൂസ് തന്നെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 2 ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ ഇത് അറിഞ്ഞ് അവിടെ നിന്നും പോയി 2 സ്ഥലത്തും പോയി ഇത് കെട്ടി, അത് രാത്രിയിലാണ്, പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് അവർ പോയി കെട്ടി ഇട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെയല്ലേ ഈ ഒരു പ്രശ്നത്തിന് കാരണക്കാരൻ. ഇനി അവരുടെ ഭാഗം പോകട്ടെ.

0: പോകുന്ന കാര്യമാണ്. അത് ഇലക്ട്രിസിറ്റി ബോർഡുകാരെ നോക്കിക്കോളും എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എ സിയോ വാഷിംഗ് മെഷീനോ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മിക്സർ ഗ്രൈൻഡറോ മോട്ടറോ ഒക്കെ കത്തിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ മാറ്റിയല്ലേ പറ്റുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഭാഗത്തും കുറേയൊക്കെ അനാസ്ഥകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങ് പറയുകയാണെങ്കിൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ പവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ അങ്ങ് ഓഫ് ചെയ്യുക. അപ്പൊ ഇത് കറണ്ട് വന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയും? നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കാം. കാരണം അത് അഥവാ പോയി കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് കറണ്ട് മാത്രമല്ലേ എടുക്കുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പൊ ഇരിക്കുന്ന എല്ലാം എൽ ഇ ഡി ബൾബുകളാണ്. എൽ ഇ ഡി ആണെങ്കിൽ 9 വാട്സിന്റേതാണ് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണ്. എന്നാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ഉപയോഗിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, അതല്ല എങ്കിൽ വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണർ, മിക്സർ ഗ്രൈൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിക്സി, ഇതെല്ലാം നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. കറണ്ട് വന്ന് കറണ്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടുണ്ട്, വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വീണ്ടും പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം നമുക്ക് അത്യാവശ്യമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടിയൊക്കെ നമുക്ക് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഭാഗത്തും കുറെ തെറ്റുകളുണ്ട് അല്ലെങ്കിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നതിന്റെ അർത്ഥം. നമ്മളെല്ലാം കുഴപ്പക്കാരാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് ആരും, നമ്മുടെ ശ്രോതാക്കൾ ആരും കരുതരുത്, അങ്ങനെ കരുതില്ല എന്നറിയാം. കാരണം നമ്മുടെ ഈ ഷോയിലൂടെ നമ്മൾ നല്ല കുറെ കാര്യങ്ങൾ, അത് നമുക്ക് പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടുകൂടിയാകാം, അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതാകില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ ഒരു ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് അടുത്ത പ്രാവശ്യം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ആ മെയിൻ വലിയ പവർ ഉപയോഗിക്കുന്നതൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറേയേറെ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് ഇനിയും ഒരുപാട് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പറയാനുമുണ്ട്. പക്ഷേ നമ്മുടെ സമയം, നമ്മുടെ ഇന്നത്തെ ടൈം പാസിന്റെ സമയം കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരുപിടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഏതിനെങ്കിലും കുറിച്ച്, എന്തിൻ്റെയെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ, പലരും എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് പല കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചുകൊണ്ട് നമുക്ക് വരും ആഴ്ചകളിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടൈം പാസിൽ നിന്നും ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് വളരെ സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.
1: പോയേക്കോ, പ്രാക്ടീസ് തുടങ്ങാറേ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
4: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗതുകം.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകാരന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗാന കൗതുകത്തിന്റെ 345 എപ്പിസോഡിലേക്ക് സ്വാഗതം. സലിൽ ചൗധരിയാണ് പറഞ്ഞത്, അന്നുള്ള എല്ലാ ഗായകരുടെയും മേന്മകൾ കൂടിച്ചേർന്നൊരു പുതിയ ശബ്ദമുണ്ട്, യേശുദാസ് എന്ന്. അരനൂറ്റാണ്ടു മുമ്പാണ് ബസു ചാറ്റർജി ചിറ്റോർ എന്ന ചിത്രം ഒരുക്കുന്ന സമയം. കിഷോർ കുമാറും ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും പാടാത്ത ആർ ഡി ബർമനോ ലക്ഷ്മികാന്ത് പാരലാലോ കല്യാൺജി ആനന്ദ്ജിയോ ഈണമൊരുക്കാത്ത ഒരു ഹിന്ദി സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാലം. അവിടേക്കാണ് സംഗീത സംവിധായകനായി രവീന്ദ്ര ജെയിൻ എത്തിയിരിക്കുന്നത്. സലിൽ ദ യേശുദാസിനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയിൽ ബസു ചാറ്റർജി ഗായകനായി ആ പേര് നിർദ്ദേശിച്ചു. നിർമ്മാതാവും സംഗീത സംവിധായകനും ഒരേ സ്വരമായിരുന്നു. എന്തിനു ഒരെണ്ണമാക്കണം, എല്ലാ പാട്ടിനും യേശുദാസിന് കൊടുക്കാം. അവിടെ ഒരു ചരിത്രം പിറക്കുകയായിരുന്നു. യേശുദാസിന്റെ ശബ്ദത്തിലുള്ള സൂപ്പർ ഹിറ്റ് ഗാനങ്ങളടങ്ങിയ ഹിന്ദി ചിത്രം ചിറ്റോർ പുറത്തിറങ്ങിയിട്ട് 50 വർഷം. ആ പാട്ടുകൾക്ക് ഇന്നും യൗവനം. ആർഭാടങ്ങളോ ബഹളങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണ സിനിമ. 1976 മെയ് മാസത്തിലാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. അക്കാലത്ത് ഹിന്ദി സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന ആക്ഷൻ റൊമാൻറ്റിക് ഫോർമുലകളെയെല്ലാം ചിറ്റോർ കാറ്റിൽ പറത്തി. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞ സിനിമ വലിയ വിജയമായി. എന്നാൽ 5 പതിറ്റാണ്ട് തികയുമ്പോഴും ഈ ചിത്രത്തെ സിനിമാ പ്രേമികൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിൻ്റെ ലളിതമായ കഥ മാത്രമല്ല, മറിച്ച് അതിലെ അനശ്വര ഗാനങ്ങൾ കൂടിയാണ്. രവീന്ദ്ര ജെയിൻ തികച്ചും വ്യത്യസ്തമായ ഒരു സംഗീത ശൈലിയാണ് ചിറ്റോറിൽ പരീക്ഷിച്ചത്. തുടക്കത്തിൽ കണ്ടതുപോലെ മുഴുവൻ പാട്ടുകളും പാടാൻ യേശുദാസ് എത്തുന്നു. ആ ധീരമായ തീരുമാനം ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കൂട്ടുകെട്ടിന് തുടക്കമിട്ടു. ഇന്ത്യൻ ഫോക്ക് ശാസ്ത്രീയ സംഗീതത്തിൽ അധിഷ്ഠിതമായിരുന്നു ഈണങ്ങൾ. 4-ൽ 3 പാട്ടുകളും രാഗങ്ങളിൽ അധിഷ്ഠിതം. തിലങ്ക് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം കേൾക്കാം.

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സിനിമയുടെ മൂടിന് സസൂക്ഷ്മം ഇണങ്ങുന്ന ഈണങ്ങളും ആലാപനവുമായിരുന്നു ഈ ഗാനങ്ങൾ ഓരോന്നിന്റെയും പ്രത്യേകത. 4 പാട്ടുകൾക്കും തിരിച്ചറിയാവുന്ന ഒരു യൂണിഫോമിറ്റിയും കൈവന്നു. ചിച്ചോറിൽ അമോൽ പലേക്കർ അവതരിപ്പിച്ച സാധാരണക്കാരനായ നായകന് ഏറ്റവും അനുയോജ്യമായ ശബ്ദമായി യേശുദാസ് മാറി. നായകന്റെ ആത്മാർത്ഥതയ്ക്ക് ശബ്ദത്താൽ സാക്ഷ്യം. ചിച്ചോറിലെ 4 പാട്ടുകളിൽ 3 രാഗാധിഷ്ഠിതമായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. ആജ് സെ പെഹ്ലെ എന്ന ഗാനമാകട്ടെ ഒരു ഇളം കാറ്റുപോലുള്ള

രവീന്ദ്ര ജെയിനും യേശുദാസും തമ്മിലുള്ള ബന്ധം ഏറെ പ്രശസ്തമായിരുന്നു. ജന്മനാ കാഴ്ചശക്തി ഇല്ലായിരുന്ന ജെയിൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, എനിക്കെപ്പോഴെങ്കിലും കാഴ്ച ലഭിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ എനിക്ക് ആദ്യം കാണേണ്ടത് യേശുദാസിന്റെ മുഖമാണ്. ആ ശബ്ദം അദ്ദേഹത്തെ അത്രമാത്രം സ്വാധീനിച്ചിരുന്നുവെന്ന് സാരം. കർണാടക സംഗീതത്തിലെ ശുദ്ധ തന്യാസി രാഗത്തിന് തുല്യമായ ധ്വനിരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗോരിത്തര ഗാവ് ബഡാ പ്യാര യേശുദാസിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്തു. ഇതോടെ ഹിന്ദി ആസ്വാദകരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു.

ഒരു കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ചിറ്റൂരിലെ പാട്ടുകൾ. പിന്നണി ഗാന രംഗത്തെ ഒരു പാഠപുസ്തകമെന്നും പറയാം. അരനൂറ്റാണ്ടിന് ശേഷവും യേശുദാസിന്റെ ആ ശബ്ദം ലോകമെങ്ങും പ്രിയമോടെ കേൾക്കുന്നു.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനെ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ധോണി ജെ ബേസിൽ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്നുണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ഹൽവയാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. പൈനാപ്പിൾ ചെറുതായി കൊത്തി അരിഞ്ഞത് ഒരെണ്ണം, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 2 ടീസ്പൂൺ, ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ, മൈദ 100 ഗ്രാം, പാല് 2 കപ്പ്. ഇനി പൈനാപ്പിൾ ഹൽവ തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് നെയ്യൊഴിച്ച് പൈനാപ്പിൾ ഇട്ട് വഴറ്റുക. അതിനുശേഷം പാലൊഴിച്ച് വേവിക്കുക. പഞ്ചസാരയും ഇതിൽ ചേർത്തിളക്കുക. പാലിൽ കലക്കിയ മൈദയും ഒഴിക്കുക. ഇതിൽ കുറേശ്ശെ നെയ്യിട്ട് ഏലക്കാപ്പൊടിയും ചേർത്ത് സൈഡിൽ നിന്നും വിട്ടു വരുമ്പോൾ വാങ്ങി പാത്രത്തിലാക്കി തണുക്കുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ പൈനാപ്പിൾ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി പൈനാപ്പിൾ ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് നെയ്യൊഴിച്ച് പൈനാപ്പിൾ ഇട്ട് വഴറ്റുക. പിന്നീട് പാലൊഴിച്ച് വേവിക്കുക. ഇതിലേക്ക് പഞ്ചസാരയും ചേർത്തിളക്കുക. പാലിൽ കലക്കിയ മൈദ ഒഴിക്കുക. ഇതിൽ കുറേശ്ശെ നെയ്യിട്ട് ഏലക്കാപ്പൊടിയും ചേർത്ത് സൈഡിൽ നിന്നും വിട്ടു വരുമ്പോൾ വാങ്ങി പാത്രത്തിലാക്കി തണുക്കുമ്പോൾ അത് മുറിച്ചെടുക്കുക. അങ്ങനെ പൈനാപ്പിൾ ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഏവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. അഞ്ചാലം മൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് തസ്തികയിൽ ഒഴിവുകളുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11:00. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ 21 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447483848. മറ്റൊരു നമ്പർ 8547005083. കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിൽ നിന്നുള്ള പട്ടിക വിഭാഗത്തിൽപ്പെട്ടതും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള ജാമ്യരഹിത വായ്പകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-276-4440. മറ്റൊരു നമ്പർ 9605-15-71-01. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം 23 രാവിലെ 9:30 കോളേജ് ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-245-3300. മറ്റൊരു നമ്പർ 8547-0050-39. മറ്റൊരു നമ്പർ 9446-523626. UGC നെറ്റ് June 2026 സെക്ഷൻ പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമ മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ഗീതു ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ലോകകപ്പിൻ്റെ ഒക്കെ ഒരു ചൂടിലായിരിക്കും അല്ലേ? അർജന്റീന ഫാൻസ് എല്ലാം ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷത്തിലായിരിക്കും ഇന്നലത്തെ ഒരു കളിയൊക്കെ കണ്ടിട്ട്. അങ്ങനെ മൊത്തത്തിലൊരു ചൂട് പിടിച്ച സമയമാണ്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു വീക്ക് വരുന്നത് കുറേ നല്ല ദിവസങ്ങളുണ്ടല്ലേ. അതായത് നാളെ നമുക്ക് റീഡിംഗ് ഡേ ആണ്. ഈ ഒരു വീക്ക് റീഡിംഗ് വീക്കായിരുന്നു. അതുപോലെ സൺഡേ നമ്മുടെ യോഗ ഡേ വരുന്നുണ്ട്, മ്യൂസിക് ഡേ വരുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുമുണ്ട്. അതിനിടയ്ക്ക് കുറേ വിഷമം പിടിച്ച കാര്യങ്ങളുമുണ്ട്. എല്ലാം അതൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോവും. നമുക്ക് ഒരു 3 മണിക്കൂർ നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത്, ആക്ച്വലി നമ്മളെല്ലാവരും ഇല്ലേ, മനുഷ്യനാണ് സഹജമാണ് മടി. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മളെല്ലാവരും മാറ്റിവെക്കാറുണ്ട്. അതായത് ആ ഒരു ഇന്നത്തെ സമയം മാറ്റിവെച്ച് നാളത്തേക്ക് ആക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു അവസാന നിമിഷം വരെ പല കാര്യങ്ങളും നമ്മൾ നീട്ടിവെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ പറയുക കേട്ടോ. അതായത് മടുപ്പിനെയും അതായത് പ്രോക്രാസ്റ്റിനേഷനെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് എന്താണ് നമുക്ക് ഒരു മടുപ്പ് വരുന്നത്? എന്താണ് എല്ലാ കാര്യത്തിലും പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റിവെക്കുന്നത്? അപ്പോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം.
5: ഹലോ.
4: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: മിനി.
4: ആരാണ്? പേര് കേട്ടില്ല.
5: മിനി.
4: ആ ഓക്കെ. മിനി എവിടുന്നാ വിളിക്കുന്നത്?
5: പള്ളിമുക്ക്.
4: പള്ളിമുക്ക്. എന്താ ചെയ്യുന്നത് മിനി?
5: ജോലിയുണ്ട്. ജോലിയില്ലാതെ വീട്ടിൽ നിൽക്കുന്നു.
4: ആണോ? എന്തോ പറ്റി ഇപ്പോ ജോലി?
5: ഇപ്പോ പുതിയ സർക്കാർ കാര്യങ്ങളെ കൊണ്ട് ജോലിയില്ല.
4: ഓക്കെ. ജോലിയില്ല, അങ്ങനെ പോവാതെ നിൽക്കുകയാണ്.
5: അവർക്ക് പഴയ സർക്കാർ ഇരുന്ന കുറെ കാര്യങ്ങളൊക്കെ തീർത്തിട്ടെ
4: പുതിയ കാര്യങ്ങൾ
5: ചെയ്യത്തോളൂ.
4: അതെ അതെ, എത്രയും പെട്ടെന്ന് ആവുമല്ലോ അല്ലേ? അടുത്ത മാസം 15. ഏതായാലും നമ്മള് പ്രതീക്ഷ കൈവിടാതിരിക്കുക. എന്തായാലും ജോലിയൊക്കെ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് ഓ ശരി ഓക്കെ. ആ ഹാ ഹാ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ?
5: അല്ല, അതിലും പറഞ്ഞില്ല. ചോദിച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം വിളിച്ചപ്പോ കിട്ടിയില്ല.
4: ഓ,
5: കേട്ടോണ്ടിരുന്നായി. പിന്നെ ഒരു പ്രാവശ്യം വിളിച്ച് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന്
4: വിളിച്ചു നോക്കിയതാ. ഓക്കെ, മനസ്സിലായി. പിന്നെ സുഖമായിട്ടിരിക്കുന്നോ?
5: ആ, സുഖമായിട്ടിരിക്കുന്നു. നമ്മള് റേഡിയോ അങ്ങനെ കേൾക്കാറില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയില് ഇപ്പൊ വാങ്ങിച്ചായിരുന്നു.
4: അങ്ങനെ
5: ഒരു ആദ്യമൊക്കെ വെച്ചപ്പോഴൊക്കെ പ്രശ്നമൊക്കെ ആയി. പിന്നെ ഞങ്ങൾ വെപ്പിച്ചു എല്ലാരും കൂടി വെച്ച്. ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയില് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളതിനെ ഇഷ്ടപ്പെട്ടു
4: തുടങ്ങി.
5: പ്രോഗ്രാം എല്ലാം ഇഷ്ടമായപ്പോഴത്തേക്ക് പിന്നെ ഇപ്പൊ ജോലി ഇല്ലെന്ന് പറയുമ്പോ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചു
4: വാങ്ങിച്ചാ. അത് കേൾക്കാതിരിക്കാൻ വയ്യ അല്ലേ, ആ ഒരു അവസ്ഥയിലെത്തി.
5: അങ്ങനെയല്ല, നമ്മൾ പാട്ടുകൾ ആസ്വദിക്കുന്നതിനെ കാട്ടി ഒരുപാട് അറിവുകൾ.
4: അതെ അതെ, ഒരുപാട് അറിവുകൾ കിട്ടും.
5: ഒരുപാട് അറിവുകൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയും.
4: ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും എല്ലാം നമുക്ക് കേൾക്കാനും
5: നമുക്ക് ഒരു പൊതു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിൽ പറഞ്ഞ ഒരു നല്ലൊരു ഫ്രണ്ട്സ് പോലെ നമുക്ക് കാണാം.
4: അതെ അതെ, നല്ലൊരു മാധ്യമമാണ്.
5: അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ എന്നെ സംബന്ധിച്ച് നോക്കിയപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങള്
6: അറിയാൻ പറ്റുന്നുണ്ട്.
5: നമ്മൾ ഫുൾ ടൈം അതിലല്ല, എന്നാലും കുറച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്.
6: അതെ, നമ്മൾ കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ഒരു ജോലി എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ അത് ഉള്ളിലേക്ക് എത്രത്തോളം എത്തുന്നു എന്നുള്ളതല്ലേ, നമ്മളത് അത്രയും ശ്രദ്ധിച്ച്.
5: അതാണ് നമ്മളിപ്പോ ഒരു ജോലി ചെയ്ത് ഞങ്ങള് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒന്ന് നിർത്തുമ്പോഴത്തേക്ക് എല്ലാരും കൂടി അങ്ങ് പ്രശ്നം
6: ഉണ്ടാക്കാം.
5: നമുക്ക് അതുകൊണ്ടൊരു ഗുണമെന്ന് വെച്ചാല് ഒരു പത്ത് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. ഒരു പത്ത് അതായത് പത്ത് സ്വഭാവ രീതിയായിരിക്കും. ഇപ്പൊ എന്റേതായിരിക്കും വേറൊരാളോ, അങ്ങനെ പത്ത് പേരായിരിക്കും.
6: പക്ഷെ
5: ഇതുകൊണ്ട് എന്ന് പറയാം, നമുക്ക് ആ അവരുടെ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കത്തില്ല.
6: നമ്മൾ
5: നമ്മക്ക് അന്നേരം നമ്മുടേതായ രീതിയില് പാട്ടിലോട് നമ്മളങ്ങ് പോകും.
6: ഈ കാര്യങ്ങളും എല്ലാം നമുക്ക്
5: ജോലിയും നമ്മുടേതായ കാര്യങ്ങളും അതങ്ങ് പോകും. നമുക്ക് അന്നേരം ആ ഒരു മറ്റുള്ള ശ്രദ്ധകളിൽ നമ്മൾ
6: മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുകയില്ല.
5: ഞാൻ ഇത് വിളിച്ചിട്ട് ഒരു അത്യാവശ്യം എനിക്കിത് പല പ്രാവശ്യം വിളിച്ചിട്ട് പറയണോന്ന് വിചാരിച്ച ഒരു കാര്യമാണ്. ഞാനിത് ദീർഘിപ്പിച്ച് കൊണ്ടുപോകാനോ എന്നല്ല,
6: മനസ്സിലായി.
5: നമ്മള് പൊതുവെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇതിൽ പറയാമോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ.
6: ഓക്കെ, അല്ല എന്തായാലും മിനിയുടെ ആ ഒരു അഭിപ്രായം അല്ലേ പറഞ്ഞത്, പ്രശ്നമില്ല. എന്തായാലും സന്തോഷം.
5: ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എനിക്ക് അറിയത്തില്ല. നമ്മളിപ്പോഴും റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴും വാഹനങ്ങൾ അപ്പുറോ ഇപ്പുറോ ഇട്ടിരിക്കുക, നമുക്ക് ഈ ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു സാധനം വാങ്ങിച്ചിട്ട് എടുത്തോണ്ട് പോകുന്ന വണ്ടിയല്ല, രാവിലെ വൈകുന്നേരം വരെ ഇട്ടേക്കുമല്ലോ
6: പാർക്ക് ചെയ്യുന്ന വണ്ടികൾ.
5: പാർക്ക് ചെയ്യുന്ന വണ്ടി ആദ്യം എന്തെങ്കിലും ഒരു നിയമ നടപടി
6: എടുത്തിരുന്നത് മിനി നിങ്ങൾക്ക്, അതായത് കാൽനട യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടാവുന്നാണോ
5: പറയുന്നത്? അത് ഈ ഇടുന്നവർക്ക്, അവര് വണ്ടി വരുന്നവര് അവര് ഇട്ടിട്ട് പോയില്ല, നമ്മളെ വീട്ടില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇടുക. ഇത് നമ്മൾ ഈ ഇടയ്ക്ക്, ഞാൻ ഇപ്പോഴീ കഴിഞ്ഞ ആഴ്ച ജോലി നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോ എന്റെ അനുഭവമാണ് ഉണ്ടായത്. പെട്ടെന്ന് രണ്ട് കാർ അപ്പുറം അപ്പുറം ഇട്ടിരിക്കുക, ഒരു ബൈക്ക് കൊണ്ടുവന്ന് എന്റെ കൈ തട്ടിയിട്ട് പോയി.
6: പറഞ്ഞു,
5: ഞാൻ പറഞ്ഞു ഈ ബൈക്ക് വണ്ടി കൊണ്ടുവരുന്നവരിങ്ങനെ, അന്നേരം ഈ സ്കൂൾ തുറന്ന സമയം കുട്ടികൾ കൊണ്ടിടുന്നവർ കുറച്ച് ചിന്തിച്ചാല് അത് അപകടങ്ങളെല്ലാം ഒരുപാട്
6: ഒഴിവാക്കും.
5: അതിനൊരു നിയമ നടപടി എടുക്കണമെന്ന് ഞാൻ അതിനെ കുറിച്ച് ഒന്ന് പറയാനാണ് പ്രധാനമായിട്ട് ഞാനിന്ന് വിളിച്ചത്.
6: ഏതായാലും മിനിയുടെ അഭിപ്രായം അറിയിച്ചതിൽ ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട് അല്ലേ, കേൾക്കുന്നവരൊക്കെ അവരെ
5: എവിടെയെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മളൊരു പാർട്ടിയോടൊക്കെ ഉള്ള ഒരിതുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഇതൊക്കെ ഒന്ന് പാർട്ടിയിലൊന്നും നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല.
6: ഇപ്പം പൊതുജനങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളാണ് അല്ലേ, ഓരോ അവരവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും.
5: പക്ഷെ അതിനൊരു തീരുമാനം ഉണ്ടാവണം. ഈ വഴിയോരങ്ങളിൽ കൊണ്ടു ചെന്ന് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, പാർക്ക് ചെയ്തുകൂടാത്ത സ്ഥലങ്ങളിലുള്ള
6: വണ്ടികൾ ചെയ്തുകൂടാന്നുള്ളത് ഇപ്പം എല്ലാവർക്കും. അപ്പൊ അതൊക്കെ തെറ്റ് തന്നെയാണ്, നിയമവിരുദ്ധമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നടപടികൾ എന്തായാലും ഉണ്ടാവുമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുന്നത്, ഈ ഒരുപാട് പേര് ഇത് കേൾക്കുന്നുണ്ട്, അപ്പോൾ അവർ അവരുടേതായ ഒരു നടപടി അവർ തന്നെ അത് ശ്രമിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.
5: എനിക്ക് ഈ ഒരു കാര്യം ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, എനിക്ക് ഫാക്ടറിക്കകത്തിരുന്നത് വിളിച്ച് പറയാൻ
6: പറ്റില്ല.
5: ഇവിടെ വീട്ടിൽ ഇരുന്നോണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ പുതിയ റേഡിയോ മേടിച്ചേ.
6: ഓക്കെ മിനി, ഏതായാലും
5: നമുക്കത് ഇഷ്ടപ്പെട്ടെന്നുള്ളതായല്ലോ.
6: ഉറപ്പായിട്ടും സന്തോഷം. നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: സത്യൻ.
0: എവിടുന്നാണ് വിളിക്കുന്നത്? പുളിയത്തുമുക്ക്. ആഹ്, എന്ത് ചെയ്യുന്നു?
1: ആഹാ,
0: ഇപ്പൊ അവിടുന്നാണോ വിളിക്കുന്നത്? ജോലിസ്ഥലത്തുനിന്നാണോ വിളിക്കുന്നത്? അഞ്ചുപേരുണ്ട്. പിന്നെ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: നന്നായിട്ട്
0: പോകുന്നു. പിന്നെ അതെ, എനിക്ക് എന്താ പറയുന്ന ആ ഒരു ഭാഷയിൽ നിന്ന് മനസ്സിലായി, സ്ലാങ്ങിൽ നിന്ന് മനസ്സിലായത്. എവിടെയാണ്? വടക്കാണ്. ആ, തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂർ മിസ് ചെയ്യുന്നുണ്ടോ?
1: എന്റെ പേര്?
0: ഞാൻ ഗീതു. ഗീതു. ആ, തൃശ്ശൂർ മിസ് ചെയ്യുന്നുണ്ടോ? തൃശ്ശൂര് എന്താ പറയുന്ന പോകാൻ എന്താ പറയുന്ന മിസ് ചെയ്യുന്നുണ്ടോ? തൃശ്ശൂര് നമുക്ക് അങ്ങോട്ട് പോകണോന്ന് ആഗ്രഹമുണ്ടോ?
1: ഞാൻ പോകുന്നുണ്ട്.
0: അതെ, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ? ആഴ്ചയിൽ പോവോ അതോ
1: മാസം
0: മാസം പോവും? ഇപ്പൊ എത്ര നാളെ കൊല്ലത്ത് വന്നിട്ടപ്പോ? ആറ് വർഷമായി. കൊല്ലം എങ്ങനെ? ഇഷ്ടായോ? അടിപൊളിയാണ്. പിന്നെ പിന്നെന്താണ്?
1: വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ
0: പോണു. ഇന്നിപ്പോ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ സോങ്?
1: ഞങ്ങളുടെ സ്റ്റാഫിന് വേണ്ടിട്ട്.
0: എല്ലാവർക്കും വേണ്ടിട്ട്? നിങ്ങൾ അഞ്ചുപേരല്ലേ? അഞ്ചുപേരും അടുത്ത സുഹൃത്തുക്കളാണോ? എല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ഒരു സുഹൃത്ത് ബന്ധം നന്നായിട്ട് പോയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അഞ്ചു പേർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് കേൾക്കാം. ഓക്കെ.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
4: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
3: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
4: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
3: രാവിലെ 7:30 മുതൽ രാത്രി 10 മണിവരെ.
4: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
3: മൂന്നാംകുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
4: വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
4: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
4: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
4: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
4: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
4: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നടുവേദനയും സന്ധിവേദനയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ രേഷ്മ രവീന്ദ്രൻ, കൺസൾട്ടന്റ് റിമറ്റോളജിസ്റ്റ്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: അങ്ങനെ വീണ്ടും നല്ലൊരു ഗാനത്തിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. നമ്മൾ മുന്നേ മടിയുടെ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം പെട്ടെന്ന് പറയാൻ തോന്നിയതെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യാനൊക്കെ വിചാരിക്കുമ്പോൾ ഇങ്ങനെ മടിച്ചിട്ട് ഇങ്ങനെ മാറിയിരിക്കും. പക്ഷെ പലപ്പോഴും അതൊരു മടി ആവണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് മെന്റലി നമ്മൾ, അതായത് മാനസികമായിട്ട് നമ്മൾ ഭയങ്കര ഒരു ടയേർഡായിട്ട് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ചിലപ്പോൾ അത് നമ്മളുടെ ഫിസിക്കൽ കണ്ടീഷൻ, അതായത് ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അങ്ങനെ ആവാം അല്ലേ. അങ്ങനെയും കാര്യങ്ങളുണ്ടാവും. അപ്പോഴോ പല കാര്യങ്ങളും മാറ്റി വെച്ച് അതങ്ങ് നീണ്ടു പോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതേ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
1: ആരാണ്?
0: ശീബ ചേച്ചി. സുഖമായിട്ടിരിക്കുന്നോ? ശീബ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? പറഞ്ഞോളൂ.
1: വീതിന്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം
0: സംസാരിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്.
1: പിന്നെ ഇന്ന് കിട്ടണമെന്നായിരിക്കും. പിന്നെ നമ്മള് വിളിച്ചു കഴിയുമ്പോ പിന്നെ വേറെ ഉള്ളവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിളിച്ചു.
0: ചേച്ചി ഇന്ന് പറഞ്ഞ കാര്യം കേട്ടോ, മടി. ചേച്ചി ഈ മടി
1: പറഞ്ഞ കാര്യം കേട്ടോ. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ.
0: പറഞ്ഞോളൂ.
1: ഇന്ന് ഞങ്ങളെ ഇസാ മറിയത്തിന്റെ ബർത്ത്ഡേ ആണ്. നമ്മളെ ശ്രീലക്ഷ്മിയുടെ മറ്റേ കൊച്ചു കുട്ടികളുടെ കാതോട് കാതോരത്തി വിളിക്കുന്ന ഇസാമറിയം.
0: ഓ, കുഞ്ഞിൻ. മാമോളുടെ ബർത്ത്ഡേ ആണ്.
1: ശ്രീലക്ഷ്മി അടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച മറ്റേ കുട്ടികളുടെ കാതോട് കാതോരത്തി ഇല്ലായിരുന്നു തോന്നുന്നു.
0: ഇല്ലായിരുന്നു. അതെ,
1: ഇല്ലായിരുന്നു. അതിനൊന്നും വിളിക്കാനായിട്ടിരുന്നായിരുന്നു മോൾ.
0: ആണോ?
1: അപ്പൊ കിട്ടിയില്ല. അന്നേരം ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു.
0: ആ മോളുടെ ബർത്ത്ഡേ ആണോ ഇന്ന്?
1: ആ, ഇന്ന് ബർത്ത്ഡേ.
0: അപ്പൊ ആ മോൾക്ക് എന്താ പറയാ, ജന്മദിന ആശംസകൾ നേരിയാട്ടോ.
1: ശ്രീലക്ഷ്മി അടുത്ത് പറയണമെന്നുണ്ട്. ശ്രീലക്ഷ്മി ഉണ്ടോ അവിടെ?
0: പറഞ്ഞേക്കാം, പറഞ്ഞേക്കാം. അപ്പോ പറഞ്ഞോളൂ, എന്താണ് മടിയുടെ കാര്യം പറയാനുള്ളത്? മടി കാരണം മാറ്റി വെക്കുന്ന കാര്യങ്ങളുണ്ടോ?
1: ഓ, മടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അന്നേരം ചെയ്താ ചെയ്തോ.
0: അതാണ് അല്ലേ, സത്യമാണ് അല്ലേ ആ ഒരു കാര്യം.
1: നമ്മളൊരു കാര്യം ഉദ്ദേശിച്ചിട്ട് നമ്മൾ വിചാരിക്കാതെ അന്നേരം
0: ഇച്ചിരി നേരം അത് കഴിഞ്ഞിട്ട് ഒന്നിരിക്കാന്നൊക്കെ വിചാരിക്കും അല്ലേ.
1: അങ്ങനെ ഇരിക്കും. പിന്നെ അത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങ് മടിയാ.
0: പിന്നെ മടി.
1: പിന്നെ അത് വയ്യെന്ന് പറഞ്ഞ ഒരിടത്ത് മടിച്ചു.
0: അങ്ങനെ മാറ്റിവെച്ചത് മൂലം എന്തെങ്കിലും കാര്യങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? ഐ മീൻസ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അവസരങ്ങൾ
1: അങ്ങനെ ഉണ്ടായിട്ടില്ല.
0: ഇല്ല. അതായത് കുഞ്ഞു കുഞ്ഞു മടികളാണ് അല്ലേ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ജോലികളാണ് മാറ്റിവെക്കുന്നത്.
1: കുഞ്ഞു കുഞ്ഞു മടികളാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാന്ന് വെക്കുമ്പോഴത്തേക്ക് അത് പിന്നെ ചെയ്യാതെ അങ്ങ്
0: മടിക്കും.
1: ഇത് നല്ലൊരു
0: അവതാരിയാണ് കേട്ടോ.
1: നല്ലൊരു സംസാരമാണ് കേൾക്കാൻ, നല്ല രസമാണ്.
0: സന്തോഷം ചേച്ചി. എന്നതിന്
1: അത് ഒരു അങ്ങനെയാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. നല്ല രസമാണ് കേൾക്കാൻ.
0: ഓക്കെ ചേച്ചി, താങ്ക് യു. ഏതായാലും നമുക്ക് ആ മോൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ ആ ജന്മദിനാശംസകൾ പറയാണ്. ഓക്കെ ചേച്ചി, നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: ഹരികൃഷ്ണ എന്ന ചിത്രത്തിലെ ചിത്രത്തിലെ ഒരു നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഭയങ്കര സുന്ദരമായ ഒരു ഗാനമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് മടിയെക്കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ശിവചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ പലപ്പോഴും പെട്ടെന്നൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതങ്ങ് ചെയ്ത് മാറും അല്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ടിരിക്കുമ്പോഴായിരിക്കും ഒരു മൊബൈൽ എടുത്തൊരു റീൽ നോക്കാമെന്നൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ റീലിലും യൂട്യൂബിലും ഒക്കെ പോയി എത്രയോ ടൈം പോകുന്നവരുണ്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് അനുഭവം ഉള്ളതും ആയിരിക്കും. ഏതായാലും ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വീണ്ടും പറയാം. അപ്പോൾ സമയം ദേ 12:27 ആയി. അപ്പോൾ നമ്മുടെ ബ്രേക്കിനുള്ള ടൈമായി. അപ്പോൾ നമുക്ക് ഇനി 1 മണിക്ക് കാണാം.
1: അടിപൊളി കോലാഹലമായിരിക്കണം ലൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം ലൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പാ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
0: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
0: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് എ യു പി സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMBBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 ഗോളുകൾക്ക് വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്രാ യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവെച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മംഗുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്റംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Right from a very young age. To my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ 1 സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31-ഓടെ രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മപുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നരേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM-ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM-ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കാർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: பேசலாம் தமிழ் போனின் புரோகிராம் புது பொழிவுடன் உங்களுடன் நாங்கள் பேசுகின்றோம். உங்கள் இதயத்தில் இன்பம் மலர, உங்கள் கவலைகள் மறக்க, மனதெங்கும் சந்தோஷம் நிறைய, உங்கள் மனதை கவர்ந்த இனிமையான பாடல்களுடன் எல்லா செவ்வாய் மற்றும் வியாழன் கிழமைகளில் மாலை 3:30 முதல் 4:30 வரை நீங்கள் கேட்டு ரசிக்கலாம். உங்களுடன் பேசுவது உங்கள் ராஜ்மோகன், உங்கள் ரத்னா மோகன். காதோடு பேசலாம், தினம் தினம் புதுமை, என்றுமே இளமை, எப்போதுமே தொடர்ந்து கேளுங்கள். உங்கள் இதயத்தில் ஒவ்வொரு நொடியிலும் இனிமை நிறைய காதோடு பேசலாம். நீங்கள் அழைக்க வேண்டிய தொலைபேசி எண் 0474-293-1111. கேளுங்க கேளுங்க, கேட்டுக்கிட்டே இருங்க தமிழ் போனின் புரோகிராம் காதோடு பேசலாம்.

0: അങ്ങനെ സമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റായി. തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ കീതു ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മടിയെക്കുറിച്ചിട്ടാണ് അല്ലേ? പലപ്പോഴും നമുക്ക് മടി കാരണം പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല. അതുപോലെ കാര്യങ്ങൾ നീട്ടിവെക്കും, നാളെ ചെയ്യാം എന്ന് പറഞ്ഞത് ഇങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടു പോകും അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് മറികടക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയായിരുന്നു ഞാൻ ചോദിച്ചത്. അതുപോലെ എന്താ പറയുന്ന, ഒരു നല്ല വീക്കാണല്ലേ വരുന്നത്, ഒരുപാട് നല്ല ദിവസങ്ങളുള്ളൊരു വീക്കാണ്, വീക്കെൻഡാണ് വരുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം സംസാരിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ദേ കോളർ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോക. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ രാജു, മരത്തടിയുന്നു.
0: സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമാണോ?
0: അതെ, നന്നായിട്ടിരിക്ക, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞോളൂ, എന്തൊക്കെയാണ്
1: വിശേഷം? നല്ല വിശേഷമല്ലേ, ഇപ്പൊ മഴയൊക്കെ മാറി, ചെറുതായിട്ട് വെയിലുണ്ട്.
0: മഴയൊക്കെ മാറി എന്ന് പറഞ്ഞാലും പോരാ, മഴമേഘങ്ങൾ കാണാൻ പോലും ഇല്ലാന്നാ പറയുന്നത്. മഴമേഘങ്ങൾ കാണാൻ പോലും ഇല്ലാന്നാണ് പറയുന്നത്. അതായത് നമുക്ക്
1: അത്രയ്ക്കും
0: പക്ഷെ, അതായത് സാധാരണ കാലവർഷത്തിന്റെ അത്രയും എഫക്ട് ചെയ്യത്തില്ല, മഴ കുറവാണ്. അപ്പൊ നമുക്കിപ്പോ ഇതേ ഇതുണ്ടല്ലോ, ലോഡ് ഷെഡിങ് ഉണ്ടല്ലോ. ലോഡ് ഷെഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. 12 മണിവരെ, 6:30 to 12 മണിക്ക് ഇടയ്ക്ക് എപ്പോഴും വേണമെങ്കിലും പോകാമല്ലോ. ഇന്ന് നമുക്ക് പോകുന്നുണ്ടല്ലോ ഇപ്പോ ഇടയ്ക്ക്. അങ്ങനെ പ്രശ്നങ്ങൾ. ഹലോ, ഇപ്പൊ കേൾക്കാമോ?
1: ഇപ്പൊ
0: അല്ല, ഞാൻ പറഞ്ഞത് ലോഡ് ഷെഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അറിഞ്ഞ, നമുക്ക് ഇന്നലെ 2 ദിവസമായി ഇപ്പം പോകുന്നല്ലോ. നമുക്ക് പോകുന്നുണ്ടായിരുന്നു 2 ദിവസമായി. ഏത് ടൈമാണെന്നില്ല, രാത്രി 12 മണിക്ക് ഇടയ്ക്ക് എപ്പോ വേണമെങ്കിലും പോവാം. 6:30 to 12 ഈവനിങ്.
1: ഓക്കെ,
0: ആണല്ലേ. ശരി, ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കുന്നു രണ്ടുപേരുടെ? നന്നായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഈ പിന്നെ ഞാൻ മടിയെ കുറിച്ചിട്ടായിരുന്നു ഇന്ന് പറഞ്ഞതേ. നമ്മൾ ഈ മടി കാരണം പലപ്പോഴും പല കാര്യങ്ങളും മാറ്റി വെക്കാറില്ലേ? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അമ്മ എങ്ങനെയുണ്ട്, ആരോഗ്യമൊക്കെ നന്നായിട്ട് പോകുന്നോ? എല്ലാവരും നന്നായിട്ടിരിക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, രണ്ടുപേർക്കും വേണ്ടിയിട്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗാനം കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

0: തിരിച്ചെത്താം. ഒരു പഴയ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്ക് ഇതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം,
1: ഇത് മണികണ്ഠൻ പോളയത്തോട്.
0: മനസ്സിലായിട്ട് സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിരിക്കുന്നു.
0: അതെ, നന്നായിട്ടിരിക്കുകയാണ്. ചേട്ടനെ, ആ 37 കണ്ടോ? ആഹാ, ഏത് ടീമാണ്, ഏതാണ്
1: ഇപ്പോഴേ? നമുക്ക് നല്ല ടീമുണ്ട്, അർജന്റീന ഉണ്ട്, അർജന്റീന ഉണ്ട്, ബ്രസീൽ ഉണ്ട്.
0: അല്ല ചേട്ടനാ, ഏത് ടീമാണ്? അർജന്റീന ആണ് അല്ലേ? അപ്പൊ ഇന്നലത്തെ കളിയിൽ ഭയങ്കര ഹാപ്പി ആയി കാണുമല്ലോ അല്ലേ? അതെ, മെസ്സി ഹാട്രിക് അടിച്ചല്ലോ. അതെ അതെ,
1: അങ്ങനെ നല്ല കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
0: നല്ല കളി നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: നല്ല കളിയാണ്. ലോകത്തെല്ലാം ആകമാനമുള്ള മനുഷ്യരെല്ലാരും പിന്നെ കുഞ്ഞുങ്ങളും
0: എല്ലാവരും ടൈം, ഈ ഒരു 3:30 ഒക്കെ ടൈം ആണെങ്കിലും ഇല്ലേ, എനിക്ക് തോന്നുന്നു എല്ലാവരും അലാം വെച്ചോണം എന്നൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അല്ലേ? ഇല്ല, അത്രയില്ലല്ലോ. പിന്നെ ഇതിങ്ങനെ അതെ, ഈ പറയുന്ന എല്ലാം കാണും, എല്ലാ കളിയും കാണുന്നു.
1: ഏതായാലും
0: ആ നമ്മുടെ മടി കാരണം നമ്മള് മാറ്റി വെക്കുന്നു പല കാര്യങ്ങളും. അതെ,
1: അങ്ങനെ ഒരു പരിപാടി
0: ഇല്ല. കറക്റ്റ്
1: ആയിട്ട്
0: ഓ സൂപ്പർ.
1: അത്
0: അതെ, അത് നമ്മളൊരു എങ്ങനെയാ ചേട്ടൻ, അതൊരു എഴുതിയൊക്കെ വെച്ച് നമ്മളൊരു പോയിന്റ് ഒരു നോട്ട് ചെയ്ത് വെക്കും അല്ലേ? അപ്പൊ ഈ കറക്റ്റ്
1: കാര്യങ്ങളെല്ലാം കോർപ്പറേഷനിൽ പോകണം, പിന്നെ കറണ്ട് അടയ്ക്കാൻ പോകണം, വാട്ടർ ബിൽ അടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ
0: എല്ലാം ഒരേ ദിവസം കൊണ്ട് ചെയ്തങ്ങ് വെക്കും അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന.
1: അല്ലല്ല, ചെയ്യാത് കഴിയുമ്പോ പിന്നെ പിന്നെ നമുക്ക് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നു ചെയ്ത്
0: തീർക്കണ്ടത്. അതെന്തായാലും സന്തോഷം, കാരണം നമ്മളുടെ എന്താ പറയുന്നത്, നമ്മുടെ വിജയത്തിനൊരു തടസ്സവും കൂടെയാണ് ഇതല്ലേ, നമ്മളിങ്ങനെ ഈ മാറ്റി വെക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ
1: കാര്യങ്ങളും.
0: അതെ അതെ, ഫ്രീ ആയി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമ്മൾക്കൊരു എന്താ പറയുക, ഒരു ആത്മസംതൃപ്തി. ആ നമ്മളെല്ലാം ചെയ്തിട്ടൊക്കെ എല്ലാം കറക്റ്റ് ആയി, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി എന്നുള്ള ഒരു സന്തോഷം.
1: ആ
0: പറഞ്ഞോളെ ഏട്ടാ.
1: 1981 പാർവതി എന്നൊരു സിനിമ ഇറങ്ങിയായിരുന്നു. എം ഡി രാജേന്ദ്രൻ സംഗീതം ചെയ്ത്, ജോർജ് തോമസ് സംഗീതം ചെയ്ത്, രചന എം ഡി രാജേന്ദ്രൻ, വാണിജ്യരാം പാടിയൊരു
0: പാട്ടാണ്.
1: വൃന്ദാവന ശുഭ കുളീനം പാട്ടുണ്ട്.
0: ആ ഒരു ഗാനമാണ് കേൾക്കേണ്ടത് അല്ലേ?
1: അതെ, നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. നമുക്ക് ആ ഒരു നല്ല ഗാനം കേൾക്കാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം,
0: മൂന്നാം കുറ്റി ഹരിശ്രീ ബാറിന് എതിർവശം.
1: വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്. ये हमारा मंत्र बन चुका है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
5: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. പറഞ്ഞോളൂ, സുഖമായിട്ടിരിക്കുന്നോ? വേറെ ഒന്നും സംസാരിക്കാനില്ല? എന്തോ കേട്ടില്ല. ഓ, കുന്നംകുളത്തുള്ള ആളാണോ? അത് ഭാഷ കേട്ടപ്പോ മനസ്സിലായി കേട്ടോ. ഇവിടെ എന്താ ജോലി ചെയ്യുന്നേ? പുളിയത്തുമുക്ക് ജോലിയാണോ? അവരവിടെയാണോ അതോ ഇവിടെ ഉണ്ടോ? കുന്നംകുളത്താണ്. ഓക്കെ, അവർക്ക് വേണ്ടിട്ടാണ് അല്ലേ? അശ്വതി, ഇവര് മൂന്ന് പേർക്ക്. ഇനി എന്നാ അപ്പൊ നാട്ടില് പോകുന്നത്? ഒരാഴ്ച കഴിഞ്ഞാ പോ. അവസാനം എപ്പോഴാ പോയിട്ട് വന്നത്? ഇപ്പൊ കുറച്ചായോ? എന്താ പറഞ്ഞ, കുടുംബത്തിനെ മിസ് ചെയ്യുന്നു അല്ലേ? കുടുംബം ഉറപ്പായിട്ടും നമുക്ക് അവർക്ക് വേണ്ടിട്ട് പാട്ട് വെക്കാം. സന്തോഷായിരിക്കാം, നമുക്ക് നല്ല ഗാനം കേൾക്കാം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നല്ലൊരു ഗാനം നമ്മൾ കേട്ടു. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം. നമസ്കാരം മാഡം.
0: ഇതാരാണ്?
1: ഞാൻ പറയുന്നു വാഹിദ.
0: ആ പറഞ്ഞോളൂ.
1: ഞാൻ വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയാ വിശേഷങ്ങള്?
1: വിശേഷങ്ങള് മഴയൊന്നുമില്ലല്ലോ.
0: മഴയൊന്നുമില്ല. മഴയില്ല അല്ലേ? മഴയങ്ങ് എന്താ പറയുന്ന, ഇപ്പം ന്യൂസ് കണ്ടു കാണുമല്ലോ, മഴ മേഘങ്ങൾ പോലും കാണാനില്ലാത്ത ഒരവസ്ഥയിലോട്ടൊക്കെ പോകാന്ന്. അതെ, കാലവർഷം കുറവാണ്. എന്തോ അതെ, ഇടവപ്പാ. ഈ സാധാരണ ഈ ഒരു നമ്മുടെ ഓണം വരെയൊക്കെ, നമ്മുടെ കർക്കിടകം വരെ ഒരു നല്ല മഴയും അങ്ങനെ ഒരു ലെവലിലാണല്ലോ. ഇപ്പൊ ഇപ്രാവശ്യം മഴ ഇനി എന്താണെന്നറിയില്ല, എങ്കിലും അത് മൊത്തത്തില് കൃഷിക്ക് എല്ലാത്തിനെയും ബാധിക്കുമല്ലോ നമുക്ക് മഴ കുറവാണെങ്കിലും. അതെ, അത് മാത്രല്ല, ഇപ്രാവശ്യം മഴ പെയ്തിട്ടും നമുക്ക് ചൂടായിരുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആളുകൾ പരാതി പറഞ്ഞത് മഴ പെയ്തിട്ടും ചൂടെടുക്കുന്നു എന്നാണ്. അതെ,
1: ശരിക്കും മഴ പെയ്തില്ല. മഴ പെയ്ത
0: തണുത്തില്ല.
1: നമുക്ക് നമുക്കില്ലല്ലോ.
0: അതെ അതെ അതെ അതെ. പിന്നെ പിന്നെന്താണ് ഇന്ന് ഇന്ന് പറഞ്ഞ ടോപ്പിക്ക് കേട്ടായിരുന്നോ, മടിയെ കുറിച്ചിട്ട്?
1: പറഞ്ഞു മടിയെ. നമ്മള് നമുക്ക് മുമ്പോട്ട്
0: മടിച്ചു നിക്കാനും. ചേട്ടന്റെ ജീവിതത്തില് അങ്ങനെ മടി കാരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാര്യം? ഇപ്പൊ ഓർക്കുമ്പോ വിഷമം തോന്നുന്നു. ഇല്ല, എല്ലാം നമ്മള് കറക്റ്റ് ആയിട്ട് ചെയ്തു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മള് എന്താ പറയുന്നത്, വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ഈ ഒരു കാര്യത്തിനെ നമ്മുടെ മനസ്സിനെ ആ ഒരു മനസ്സിനെ നമ്മൾ മറികടന്ന് പോയേ പറ്റൂ അല്ലേ? ഏതായാലും സന്തോഷം സംസാരിക്കാൻ സാധിച്ചതിൽ. ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ പാട്ട്? ആണോ? ആഹാ, എന്താ പേര്? യാസിൻ. ഓക്കെ, ആഹാ. അപ്പോ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷ് പറയാ കേട്ടോ. അപ്പൊ നമുക്ക് ആൾക്ക് വേണ്ടിയിട്ട് ഗാനം കേൾക്കാം. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് ഗാനം കേൾക്കാം.
2: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
5: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
4: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
5: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
4: സീറ്റുകൾ പരിമിതം.
5: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
4: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
5: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
4: 49 വർഷത്തെ പാരമ്പര്യം.
5: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
4: ഫോൺ 0474-274-0503.
5: മൊബൈൽ 9446787715.
6: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ.

ശബ്ദത്തിലേക്ക് വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. നടുവേദനയും സന്ധിവേദനയും ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ രേഷ്മ രവീന്ദ്രൻ, കൺസൾട്ടന്റ് റിമറ്റോളജിസ്റ്റ്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: തിരിച്ചെത്താം കാതൊടുകാതോരത്തിലേക്ക്. നമുക്കടുത്ത കോളിലേക്ക് പോകാം. കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: കാതൊടുകാതോരത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോ വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. ഇത്രയും ഒരു 62 വർഷം അല്ലേ?
1: അല്ല, 62 വർഷം.
0: ഓ ശരി,
1: 18 വയസ്സ് ഞാൻ കല്യാണം കഴിഞ്ഞു. 62 എന്റെ കല്യാണം.
0: അപ്പോൾ ഒരു സന്തോഷകരമായി ഇത്രയും നാള് ആ ഒരു നല്ലൊരു ബന്ധം ഇങ്ങോട്ട് വന്നതിന് ഒരുപാട് സന്തോഷം കേൾക്കുമ്പോ. ഇന്നായിരുന്നോ ഡേറ്റ്?
1: 4.
0: ഓ ശരി, ഓക്കെ. അപ്പൊ ഇന്നാണ്, ഇന്നത്തെ ദിവസമാണ് അല്ലേ?
1: ഏതായാലും
0: കിട്ടിയല്ലോ ഇന്ന്, ഇന്നത്തെ ദിവസം തന്നെ കിട്ടി. അപ്പൊ പറഞ്ഞ ഒരുപാട് സന്തോഷം. അപ്പൊ രണ്ടുപേർക്കും ആശംസകൾ നേരിട്ടോ.
1: 81 18 വയസ്സിൽ ഞാൻ സെന്റ് ജോസഫ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ കല്യാണം നടന്നതാണ്.
0: എന്റെ
1: മൂത്ത മോന് ഇപ്പൊ 60 കഴിഞ്ഞ്, 21 വയസ്സുണ്ട്.
0: ഓക്കെ.
1: എന്റെ മോന് ഞാൻ സന്തോഷിക്കായിട്ട് ഭയങ്കര
0: അടുത്തോ.
1: അതുകൊണ്ട് മോൾ എത്ര പേര് ഇന്ന വിളിച്ചില്ല, പിന്നെ നാളെ
0: വിളിക്കണ്ട. ഇന്നത്തെ ദിവസം തന്നെ കിട്ടിയല്ലോ.
1: 24 പറഞ്ഞ അന്ന് കല്യാണം കഴിയുമ്പോ 24 തിങ്കളാഴ്ചയായിരുന്നു.
0: ഇന്നിപ്പം വ്യാഴമായിട്ടാണ് വിളിച്ചതല്ലേ.
1: അന്നേരം വിളിക്കാൻ എന്റെ മോ കൊച്ചുമോൻ കടന്ന് ശ്രമിക്കുന്നു. 1 മണി മുതൽ
0: ഏതായാലും കിട്ടിയല്ലോ, അത്രയും ശ്രമിച്ചിട്ട് കിട്ടിയില്ലേ.
1: തീർച്ചയായിട്ടും നേരം കൊണ്ട് ഓരോരുത്തരും വിളിക്കുക, എല്ലാരും കേട്ടോണ്ടിരിക്കുകയായിരിക്കും.
0: അപ്പൊ ഒരിക്കൽ കൂടി വിവാഹവാർഷിക ആശംസകൾ പറയുകയാണ്. സന്തോഷത്തോടെ ഇനിയും കൊറേ നാള് പോട്ടെ, ഇങ്ങനെ സന്തോഷത്തോടെ പോവാൻ പറ്റട്ടെ കേട്ടോ. പഴയ ഒരു പാട്ടാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഏതായാലും ഒരു പഴയ ഗാനം തന്നെ കേൾക്കാം കേട്ടോ. എല്ലാവരും ഉണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം, ഈ പറഞ്ഞ ഗാനം കേൾക്കാം. അല്ല, ഇപ്പൊ ഇല്ല, പറഞ്ഞേക്കാം, അന്വേഷണം പറഞ്ഞേക്കാം കേട്ടോ.
1: ഓ
0: പറഞ്ഞേക്കാം, പറഞ്ഞേക്കാം.

0: ഗാനങ്ങളിൽ നൃത്തമാടിയും.
1: അങ്ങനെ വളരെ നല്ല ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടതല്ലേ. ഉറപ്പായിട്ടും അച്ചാമ്മമ്മിക്ക് ഒരുപാട് ഇഷ്ടമായി കാണും. എന്താ പറയുന്നത്, ഒരു പഴയ ഗാനം എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ലൊരു സോങ് തന്നെ കേട്ടു. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലും ഒക്കെ ഈയിടെ ഇതിങ്ങനെ ട്രെൻഡിങ് ആയിരുന്നു, ജെൻസിക്ക് ഇടയ്ക്ക് പോലും. അപ്പം നല്ലൊരു ഗാനമായിരുന്നു. നമുക്കിതേ അടുത്ത കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം മോളെ.
1: ആരാണിത്?
2: വിളിച്ചിട്ടുണ്ട്, അഞ്ചാറ് ദിവസം കൊണ്ട് കിടന്ന് വിളിക്കുവാ.
1: എന്നിട്ടിപ്പൊ കിട്ടിയില്ലേ? ഞാൻ ആദ്യമായിട്ടാ സംസാരിക്കുന്നതെന്ന്
2: തോന്നുന്നു.
1: എന്താ ചെയ്യുന്ന അമ്മ?
2: വീട്ടില്
1: കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടോ? കുഞ്ഞുമക്കളൊക്കെ ഉണ്ടോ?
2: ഇല്ല, കുഞ്ഞുങ്ങളില്ല, മോനും ഞാനും മാത്രമേ
1: ഉള്ളൂ.
2: മക്കളെയൊക്കെ
1: ആണല്ലേ. സന്തോഷമായിട്ട് പോകുന്നു?
2: സന്തോഷമായിട്ട് പോകുന്നു മോള.
1: എന്നിങ്ങനെ പറഞ്ഞതേ മടിയെ കുറിച്ചിട്ടാ. നമുക്ക് മടി ഉണ്ടായിരുന്നോ മുന്നേക്കെ?
2: മടി തന്നെ മോളെ, എന്നാലും
1: അതെ അതെ, ചുമ്മാ ഇരിക്കരുത്. നമ്മള് ചുമ്മാതിരിക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുന്ന ഓരോ ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത് അല്ലേ. കുഞ്ഞിലെ ഉണ്ടായിരുന്നോ മടി? കുഞ്ഞിലെ ഉണ്ടായിരുന്നോ മടി?
2: ഇല്ലല്ലോ, കുഞ്ഞിലെ എനിക്ക് ജോലി, ഞാൻ ജോലിക്ക് പോവായിരുന്നു. മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ആരുമില്ലായിരുന്നു,
1: എല്ലാം ചെയ്താ. അതെ, ഇപ്പൊ എനിക്ക് തോന്നുന്നു
2: രാവിലെ ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കും, ജോലിക്ക് പോകും, പിന്നെ വൈകിട്ട് ഒരു ദിവസം മടിയൊന്നും ഇല്ല.
1: ഇപ്പൊ എന്തായാലും റെസ്റ്റ് എടുക്കണ്ടേ, മീൻസ് അങ്ങനെ കുറച്ചു നേരം. അപ്പോഴേ ചെറിയ
2: അസ്വസ്ഥതയൊക്കെ ഉണ്ട്.
1: കാര്യങ്ങളൊക്കെ എന്നിട്ടും നന്നായിട്ട് കൊണ്ടുപോകാണല്ലേ. എപ്പോഴും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. നല്ല എന്താ പറയുന്ന നല്ലൊരു എപ്പോഴും നല്ല സന്തോഷമുള്ളൊരു ശബ്ദമാണ് അമ്മയുടെ, കേട്ടപ്പോ ഒരുപാട് സന്തോഷം.
2: ആണ്
1: പറയല്ലേ. ഒരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് ഒരു ഇതുണ്ട്, പോസിറ്റിവിറ്റി ഉണ്ട്, ഭയങ്കര ഒരു സന്തോഷമുണ്ട് നമുക്ക് കേൾക്കുമ്പോ തന്നെ. ഏതായാലും ഇതേ സന്തോഷത്തോടെ തന്നെ അമ്മ മുന്നോട്ട് പോവുക കേട്ടോ. നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 96 3 1 2 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: നാളെ വായനാ ദിനത്തോടനുബന്ധിച്ചിട്ട് മൊഴിയും ഓർമ്മയും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, രാവിലെ 10 മണിക്ക്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ക്വിസ് ഉണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഇതിന് ശേഷം ശ്രോതാക്കളെ വിളിക്കുക, അത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. നാളെ രാവിലെ 10 മണിക്കാണ്. നാളെ അറിയാമല്ലോ, നാളെ വായനാ ദിനമാണ്, നമുക്ക് വായനോത്സവം നടക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇത് കേൾക്കുക. അപ്പൊ നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, കാതോട് കാതരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ മോളെ, ഇത് ഐ ടി കമ്പനിയിൽ നിന്ന് ശ്രീദേവിയെ വിളിക്കുന്നേ.
0: ആ പറഞ്ഞോളൂ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
1: നാല് കമ്മീനർമാര്, സുരവ, സുഹറമ്മ, നന്ദിനി, സുരവ, ഒരു ഹായ് കൊടുത്തരാം. അവളെ പുഷ്പം മേടിച്ചിരിക്കും കേട്ടാ.
0: അവിടുത്തെ ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു വലിയ ഹായ്.
1: സിന്ധു
0: സിന്ധു ആ സിന്ധു ചേച്ചിയെ പറഞ്ഞില്ല. അപ്പൊ സിന്ധു ചേച്ചി
1: ഒരു ഹായ് കൊടുത്തരാം. സിന്ധു, മഞ്ജു, ആശ, രജനി, രണ്ട് രജനിമാര്,
0: അയ്യോ,
1: എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തരാം മോളെ.
0: ചേച്ചി
1: കൊല്ലത്തെ കടയിൽ നിൽക്കുന്ന സന്തോഷം ഉണ്ട് അനിയ, പാത്രക്കടയിൽ നിൽക്കുന്ന സന്തോഷം, ഒരു ഹായ് കൊടുത്തരാം.
0: ഇനി ഞാൻ പറയട്ടെ ചേച്ചി, ഓരോരുത്തർക്ക് ഹായ് കൊടുക്കാൻ പറഞ്ഞിട്ട് എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല, ഹായ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി ഹായ് കൊടുക്കട്ടെ, സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു വലിയ ഹായ്, അതുപോലെ കൊല്ലത്ത് ഉള്ള സന്തോഷ് അണ്ണൻ, പിന്നെ ബാക്കി പറഞ്ഞ എല്ലാവർക്കും, ഫ്രണ്ട്സിനും കൺവീനർമാർക്കും എല്ലാവർക്കും ഒരു വലിയ ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹലോ, പോയോ? ആ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ?
1: ആ സുഖമായിട്ടിരിക്കുന്നു മോളെ. മഴയൊക്കെ മാറി, ഇപ്പൊ വെയിലായി.
0: വെയിലായി, ചൂടുണ്ടോ?
1: ആ
0: ചൂട്,
1: സുഖമാണല്ലേ?
0: ചൂടുണ്ടോ ചേച്ചിക്ക്? അല്ല അവിടെ
1: മീൻസ് അവിടെ
0: ഓക്കെ, ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല ആള്. ഏതായാലും ചേച്ചി ഈ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ടായിരിക്കും ഒരു നല്ല ഗാനം ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

0: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് കോള് വന്നിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. അതിന് മുന്നേ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞ് മടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായാലും നമുക്ക് പലപ്പോഴും ഇങ്ങനെ മടി കാരണം നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ മാറ്റിവെക്കാറുണ്ടല്ലേ. മാറ്റിവെക്കാൻ ചെയ്യില്ല, അതെന്താണെന്ന് അല്ലേ? സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു അവസ്ഥയാണല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ ഇതേ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ വിബേരി എം എസ്.
0: അയ്യോ, ഒന്നുകൂടെ പറയോ.
1: ഹലോ.
0: ആ,
1: വിബേരി എം എസ്.
0: ആ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ?
1: ഐടിന്ന്.
0: സുഖമായിട്ടിരിക്കുന്നോ?
1: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ആ, പാട്ട് കേൾക്കാലോ. അടുത്താരാ ഉള്ളത്? കുഞ്ഞു
1: സ്വപ്നം. ഈ പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: ഈ പാട്ടാണ് കേൾക്കേണ്ടത്.
1: കുഞ്ഞാവ എന്റെ അടുത്തുണ്ട് കേട്ടോ.
0: അതാ അതാ ഞാൻ ചോദിച്ചത്, ഒരു കുഞ്ഞാവയുടെ സൗണ്ട് അവിടെ കേട്ടു. ഹലോ, ഇതാരാ? എന്താണ് പേര്? ഹാദിയ ആണോ?
1: പറയോ.
0: ആള് ചിരിക്കുകയാണോ അവിടെ നിന്ന്? ആദ്യം ചേച്ചി ആദ്യം പറഞ്ഞ പാട്ട് നമുക്ക് ഉണ്ട് കേട്ടോ. ആ പാട്ട് പ്ലേ ചെയ്താ മതിയല്ലോ. എന്താണ് കേട്ടില്ല? ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടോ. ഹലോ, അവിടെ എനിക്ക് തോന്നുന്നു കുഞ്ഞുവാവയായിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നാണോ. കുഞ്ഞാവ സമ്മതിക്കുന്നില്ല. ഏതായാലും ആദ്യം പറഞ്ഞ പാട്ട് നമുക്ക് കേൾക്കാം. ആ ഒരു പാട്ട് തന്നെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചേച്ചി, ഓക്കെ, താങ്ക് യു.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ലൊരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: വനിതാ ലോകം, സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
5: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ.
6: ഹലോ,
5: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
6: ഷീജ, പരിക്കോട്.
5: ഷീജ, എന്ത് ചെയ്യുന്നു? ചാത്തനാകുളം. ഇപ്പൊ അവിടുന്നാണോ വിളിക്കുന്നത്?
6: അതെ,
5: ജോലി സമയമാണ്. പക്ഷെ അവിടെ ഭയങ്കര എന്താ പറയുന്ന ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആണോ, പുറത്തിറങ്ങിന്നാണോ വിളിക്കുന്നത്? സാധാരണ ഇങ്ങനെ വിളിക്കുമ്പോ നല്ല ബഹളം കേൾക്കാം, അതാ ഞാൻ ചോദിച്ചത്.
6: ഞാൻ വെളിയിൽ വന്നിരുന്നാ വിളിക്കുന്നത്. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല.
5: ആണോ,
6: വിളിക്കാനുള്ള ആഗ്രഹം.
5: നിയമലംഘനം നടത്തിയോ? നിയമലംഘനം നടത്തിയോന്ന്.
6: പുറത്തിറങ്ങി ഇന്ന് വിളിക്കാൻ
5: കുഴപ്പമില്ലല്ലേ? അവിടെ അകത്ത് ഉപയോഗിച്ചൂടല്ലേ?
6: എന്റെ കൂട്ടുകാരി സുൽബത്തിന്റെ പിറന്നാളാണ് 20-ാം തീയതി.
5: 20-ാം തീയതി, അതായത് ശനിയാഴ്ച അല്ലേ?
6: ശനിയാഴ്ച. അപ്പൊ അവരെ കിട്ടിയില്ലെങ്കിൽ ഒന്നിരുന്ന് നേരത്തെ വിളിച്ചതാ.
5: നേരത്തെ വിളിച്ചതാ. സുൽബത്ത്,
6: ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം.
5: ആണ്, സുൽബത്ത് എന്നല്ലേ പറഞ്ഞത് പേര്?
6: സുൽബത്ത്.
5: അപ്പോൾ ആ ചേച്ചിക്ക് എല്ലാ എന്താ പറയുന്ന അഡ്വാൻസ് ആയിട്ട് ജന്മദിന ആശംസകൾ പറയാട്ടോ.
6: പിന്നെ ഞങ്ങളെ ഗ്രേഡിംഗ് സെഷനിലുള്ള എല്ലാവർക്കും,
5: അവിടെയുള്ള എല്ലാവർക്കും ഒരു വലിയ ഹായ്. എല്ലാവരും നല്ല സന്തോഷമായിട്ട് പോകട്ടെ എന്ന് പറയാ. ഒരു നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കാട്ടോ. പറഞ്ഞോളൂ, പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള്? അപ്പൊ ഇനിയിപ്പോ ഉടനെ കേറണം അല്ലേ? ഈ ഒരു കോളിന് വേണ്ടി മാത്രം പുറത്തോട്ട് വന്നിരിക്കുക. ഏതായാലും സന്തോഷം. അപ്പോൾ എന്താ പറയുന്ന, നല്ലൊരു വീക്കെൻഡ് തന്നെ ആവട്ടെ എല്ലാവർക്കും. നമുക്ക് ഗാനം കേൾക്കാം കേട്ടോ, ശ്രീ പ്രത്യേകിച്ചും എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, ബൈ.

0: തിരിച്ചെത്താം കാതോടുകാതോരത്തിലേക്ക്. നല്ലൊരു ഗാനത്തിന് ശേഷം നമ്മളിതാ തിരിച്ചെത്തി. അപ്പൊ നമുക്ക് ഇതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇത് ആരാ ഈ കുഞ്ഞി നമസ്കാരം പറഞ്ഞത്?
1: അദ്വൈത.
0: അദ്വൈത ആണോ? അദ്വൈത എവിടുന്നാ വിളിക്കുന്നേ?
1: പട്ടത്താനം.
0: പട്ടത്താനം. ആഹാ, ഇന്ന് സ്കൂളില്ലായിരുന്നോ?
1: ഇല്ലായിരുന്നു.
0: എന്തു പറ്റി?
1: വയ്യായിരുന്നു.
0: ആ, മോന് വയ്യായിരുന്നോ? ഇപ്പൊ ഓക്കെ ആയോ?
1: ആ, ഓക്കെ.
0: മരുന്നൊക്കെ കഴിച്ചോ? എന്തു പറ്റി? പനിയായിരുന്നോ? അച്ചടാ, ഇപ്പൊ എല്ലാം മാറിയോ?
1: മാറി.
0: ഇനി മൺഡേ തൊട്ട് പോവോ സ്കൂളില്? അതുവരെ റെസ്റ്റ് കിട്ടും അല്ലേ? ഏത് ക്ലാസ്സിലാ? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. മിടുക്കനാ കേട്ടോ? അയ്യോ സോറി, മിടുക്കി. എനിക്ക് സൗണ്ടില്ല ചെറിയ. ഓക്കെ, എടാ ഇല്ല കഴിച്ചില്ല. ഞാനേ നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് കഴിക്കുള്ളൂ. ഈ സൗണ്ടിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നതാട്ടോ, സോറി. എന്തോ, ഇറ്റ്സ് ഓക്കെ. ഓ, ആ കുഞ്ഞാവയുടെ സൗണ്ട് എനിക്ക് ഇങ്ങനെ കേട്ടു. കുഞ്ഞാവയെടുത്ത് കൊടുക്കും. കുഞ്ഞാവ സംസാരിക്കോ? ഹലോ, ഇതാരാ? ഹലോ, തക്കടോ ആണോ? ആഹാ, ഹലോ, കുഞ്ഞാവയ്ക്ക് സുഖാണോ? സുഖായിട്ടിരിക്കാന്നാണോ പറഞ്ഞത്? ഹലോ, ആ നല്ല വാവയാട്ടോ.
1: ശരി എന്നാ, താങ്ക് യു.
0: ഓക്കെ ഡാ, ബൈ ബൈ.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനെ കാ ഹി നഹി ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ, ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: അപ്പോൾ നാളെ വായനാ ദിനമാണ്. നാളെ രാവിലെ 10 മണിക്ക് മൊഴിയും ഓർമ്മയും എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാം നിങ്ങൾ കേൾക്കുക. അപ്പോൾ കേൾക്കുന്നതിനിടയ്ക്ക് ക്വിസ് ഉണ്ട്, അതിനുശേഷം അത് കേട്ടിട്ട് വിളിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കേൾക്കുക. വായന എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമ്മൾ വായിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ദിവസം എന്താ പറയുന്നത്, ഒരു 10 പേജെങ്കിലും നമ്മൾ വായിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈയൊരു മന്ത്, ഈയൊരു വീക്ക് വായനാ വീക്കായിരുന്നു, ഈയൊരു മന്ത് വായന മാസമാണ്. ഏതായാലും നമുക്ക് ഈ അടുത്ത കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, നിസാം.
0: നിസാം, റോഡ് സൈഡിൽ നിന്നാണോ വിളിക്കുന്നത്? റോഡിന്റെ സൈഡാണോ?
1: അതുകൊണ്ടാണ് ഞാൻ ആ പാട്ടും ചോദിച്ചത്.
0: നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന അതാ ഞാൻ ചോദിച്ചത്. എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ ചോദിച്ച പാട്ട് അതാണ്.
0: ആണോ, എവിടുന്നാ വിളിക്കുന്നത് ഏട്ടാ? ഹലോ, കേൾക്കാമോ?
1: ലോട്ടറി.
0: ലോട്ടറി, ആ ഓക്കെ ഓക്കെ. എവിടെ നിൽക്കുകയാണ് ഇപ്പോ? അവിടെയാണ്. ആ ശരി, അതാ നല്ല പനിയായിരുന്നോ? ആ മരുന്നൊക്കെ കഴിക്കണം, കാരണം ഇപ്പോഴത്തെ നല്ല പനി ഉണ്ട്. പനി ഇങ്ങനെ എന്താ വിട്ടു മാറാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. അത് മാത്രമല്ല, ഇപ്പൊ ഈ ഒരു സമയത്ത് നല്ല ഡെങ്കും കുറെ കാര്യങ്ങൾ പനികളൊക്കെ ഉള്ള ഒരു സമയമാണ്. ഏതായാലും നന്നായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ പിന്നെന്താ സുഖമായിട്ട് ഇരിക്കുന്നു ഞാൻ ചോദിക്കാൻ പോയത്. അപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടെ ചോദിക്കാൻ, കുഴപ്പമില്ല. എന്നാലും ആ ചിരിയിലുണ്ട് ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം. ചിരിയില് സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന്, പനിയാണെങ്കിലും. എന്തായാലും എനിക്ക് തോന്നുന്നു നല്ല ഡിസ്റ്റർബൻസ് ആണ്. ചേട്ടന് സംസാരിക്കാൻ പാടായിരിക്കും. എനിക്കിവിടെ നല്ലൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, കേൾക്കുന്നില്ല നന്നായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: ചേച്ചി മനഃപൂർവ്വം അങ്ങനെ എന്താ പറയുന്ന ഒരു ശ്രോതാക്കളുടെയും കോൾസ് നമ്മൾ കട്ട് ചെയ്യാറില്ല കേട്ടോ. ഏതെങ്കിലും കാരണവശാല് കട്ടായി പോകുന്നതായിരിക്കും. എന്തായാലും ചേച്ചി ഇതെല്ലാം കേൾക്കുന്നില്ലേ, നമ്മളെല്ലാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ.
1: എനിക്ക് നിങ്ങളെല്ലാരും ഭയങ്കര ഇഷ്ടമാണ്,
0: സന്തോഷം.
1: വീട്ടിൽ നമുക്ക് മൂന്ന് പേർക്കും, എനിക്ക് ഒരു മോളേ ഉള്ളൂ, മൂന്ന് പേർക്കും ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്
1: ജോലി ചെയ്യുന്ന വീട്ടിലൊക്കെ ചെന്ന് പറയും, വിളിക്കുന്നുണ്ട്, അപ്പോഴും കൊടുക്കുമെന്നൊക്കെ.
0: ഏതായാലും സന്തോഷം. മോളുടെ പേരെന്താണ്?
1: മോളെ പേര് ബിനീഷ.
0: ബിനീഷ, ആഹാ. അപ്പൊ എന്തായാലും മോൾക്ക് ഈ ആഗ്രഹിച്ച ജോലി ഒക്കെ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടട്ടെ കേട്ടോ. കീപ് ട്രൈങ് എന്ന് പറയണം. ഏതായാലും സന്തോഷം ചേച്ചി, ഒരുപാട് സന്തോഷം. നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.
2: ആ മുറിവുകൾ കണ്ടപ്പോ വല്ലാത്ത വിഷമവും തോന്നി.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
5: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
6: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
5: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
7: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
8: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
9: ഹലോ.
8: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹൈസ്കൂൾ ജംഗ്ഷൻ. അതെ അതെ. ചേച്ചി അവിടെയോ? ഫുഡ് ഇന്നത്തെ ഒരു ദിവസം മാത്രം കുറച്ച് കഴിഞ്ഞേ കഴിക്കുള്ളൂ. പറഞ്ഞോളൂ,
9: എന്തൊക്കെ?
8: സുഖമായിട്ടിരിക്കുന്നു. എന്താ
9: ചെയ്യുന്നത്?
8: പറഞ്ഞോ.
9: ഇന്ന് ഓട്ടിസ്റ്റിക് ഫ്രൈഡേ ആണ്. അതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല.
8: പറഞ്ഞോളൂ ചേച്ചി.
9: അതൊരു രോഗമല്ലല്ലോ,
8: ഒരു അവസ്ഥയാണ്.
9: അങ്ങനെയുള്ള ഒത്തിരി കുട്ടികളും വലിയ ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് നല്ല അവർക്ക് കുറേ കഴിവുകളുണ്ട്.
8: അതാണ്
9: കഴിവുകളുണ്ട്. അവര്
8: എക്സ്ട്രാ കഴിവുകളാണ്,
9: ഒത്തിരി നല്ല കഴിവുകളുണ്ട്. അങ്ങനെയുള്ള കഴിവുകളുള്ള പിള്ളേരെയും വ്യക്തിയും അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്
8: ഇന്നത്തെ ദിവസം.
9: അതാണ് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചത്.
8: ഏതായാലും സന്തോഷം ചേച്ചി.
9: ഞാനൊരു പാട്ട് കുഞ്ഞുങ്ങൾക്കായാലും ആത്മനിർഭർക്കായാലും എല്ലാവർക്കും
8: എന്താ പറയുന്നത്, അങ്ങനെയുള്ള ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഉള്ള അമ്മമാരെ തന്നെ പറയുന്നത് എന്താ പറയുന്നത്, സ്പെഷ്യലായിട്ട് ദൈവം ക്രിയേറ്റ് ചെയ്ത അമ്മമാരെന്ന് പറയുമല്ലോ. അത്രേ അവരത്രയും ബ്ലെസ്ഡ് ആണ്, അവർക്ക് അതുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയും അല്ലേ?
9: അത്
8: അല്ല അവസ്ഥയാണ്.
9: പാട്ട് പറഞ്ഞിട്ടുണ്ട്,
8: ഉറപ്പായിട്ടും നമുക്കത് കേൾക്കാം ചേച്ചി.
9: പാടാം ഞാൻ.
8: ഓക്കെ, പാടിക്കോളൂ.

0: നല്ല നല്ലൊരു ഗാനാ ചേച്ചി, അത് കേൾക്കുമ്പോ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു അവസ്ഥ തന്നെയാണ്. അതൊരു സന്തോഷമോ എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും നല്ല, അതെ, ഭയങ്കര ഫീൽ ഉള്ള ഒരു, അതെ,
1: അറിയാം എനിക്ക് പാടാൻ പറ്റണില്ല അപ്പം.
0: ഒരു ഒരു ഉള്ളിൽ നിന്നൊരു വിഷമം വരും അല്ലെ, അങ്ങനെ ചിന്തിക്കണേ. ഏതായാലും നല്ലൊരു ഗാനാണ് ചേച്ചി പറഞ്ഞതും. നമുക്ക് ആ കുഞ്ഞുങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു നല്ലൊരു ഗാനം കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ, പത്രത്തിലിടാനാണോ?
2: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: ഹലോ ഹലോ, അബിയല്ലേ? എടാ, എന്താ രാവിലെ പരിപാടി?
4: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് DBM മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
3: ഓ, അത് ശരി. നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ? അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
4: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ. 21 km ഉള്ള ഹാഫ് മാരത്തോൺ, 10 km പിന്നെ 3 km ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്.
3: പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
6: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
7: ഹലോ,
6: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ.
7: ഹലോ,
6: ആ പറഞ്ഞോളൂ ചേച്ചി.
7: ആ, ഞാൻ ഒരു പാട്ട് പറഞ്ഞായിരുന്നു നിന്നെത്തേത്.
6: എവിടുന്നാ ചേച്ചി വിളിക്കുന്നേ?
7: ഞാൻ കരിക്കോട് പുലരി എന്ന് പറയും. പുലരിന അവിടെന്നാ വിളയുന്നു.
6: സ്ഥലമാണോ പറഞ്ഞത്?
7: ആ, സ്ഥലമാ കരി പുലരി. പുലരി.
6: പുലരി. ഓക്കെ. അവിടുത്തെ ജംഗ്ഷന്റെ എങ്ങാനും പേരാണോ അതോ അല്ല സ്ഥല പേരാണ്?
7: സ്ഥലത്തിനൊരു
6: പേരിട്ടോട്ടമ്മളൊക്കെ
7: ഓട്ടോയിലൊക്കെ വരണമെങ്കിൽ പുലരി പോണെന്ന് പറയുമ്പോ അമ്മ കരിക്കോട്ടിന്റെ അന്വേഷണയിലും ഇങ്ങനെ
6: കൊണ്ടാക്കും. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, അതാ ചോദിച്ചത്. പിന്നെ സുഖമായിട്ടിരിക്കുന്നോ?
7: ആ, സുഖമായിട്ടിരിക്കുന്നു.
6: ആ, എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല പറയാൻ?
7: ഓ, വിശേഷം പ്രത്യേകിച്ച് വിശേഷം.
6: ഞാൻ ഈ മടിയുടെ കാര്യം പറഞ്ഞ കേട്ടായിരുന്നോ?
7: മടിയാ?
6: ആ, നമ്മളിങ്ങനെ മടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റിയൊക്കെ വെക്കാറില്ലേ, ചിലപ്പോൾ ചെയ്യില്ല, അതിങ്ങനെ നീണ്ടു നീണ്ടു നീണ്ടു നീണ്ടു പോവാറുണ്ട്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പോ ചേച്ചിക്ക് അങ്ങനെ ഉണ്ട്, അങ്ങനെ മാറ്റിയൊക്കെ വെക്കാറുണ്ടോ? ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ജോലി ഇങ്ങനെ രാവിലെ എല്ലാം ഒക്കെ ചെയ്യാന്നൊക്കെ വെച്ചിട്ട് പിന്നെ
7: മാറ്റി
6: അപ്പോഴത് മറന്നും പോകും. പിന്നെ അതിനെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവോ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബില്ല് പേ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ചെയ്യാതൊക്കെ മാറ്റി വെക്കോ?
7: ഇല്ല, അങ്ങനെ മാറ്റി വെക്കത്തില്ല. ജോലി ചെയ്യണമെന്നാ മനസ്സിൽ.
6: ആ, പക്ഷെ
7: ചിലപ്പോ വയ്യായി വരുമ്പോ.
6: അങ്ങനെ വയ്യായിക വരുമ്പോ മാറ്റി വെക്കലേ ഉള്ളു അല്ലേ?
7: ഇച്ചിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യാം.
6: അതെ, ആ ശരിയാ, റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യോ എന്ന് പറഞ്ഞല്ലേ.
7: എനിക്ക് കമ്പനി ജോലിയാ.
6: ഓ ശരി. ആഹാ, ഇപ്പം ഇല്ല ചേച്ചിക്ക്? ഇപ്പൊ ഇല്ലേ?
7: ഇപ്പൊ 2 മാസമാണ് ഞാനൊരു വയ്യാതെ വന്നോണ്ട് റെസ്റ്റ് നിൽക്കുക.
6: ഓ ശരി. ഇനി എന്നാ പോണ്ടത്?
7: ലീവ് നിക്ക, ലീവ് തീർന്നിട്ടില്ല.
6: അപ്പത്തേക്ക് പോണല്ലേ?
7: ഇപ്പൊ
6: വയ്യായികയൊക്കെ കഴിഞ്ഞു, ഓക്കെ ആയോ?
7: മരുന്നൊക്കെ
6: കഴിക്കുന്നു. ഓക്കെ, എത്രയും പെട്ടെന്ന് എല്ലാം ഓക്കെ ആവട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ഇതെന്റെ മോൾക്ക് വേണ്ടി.
6: മോളുടെ പേരെന്താണ്?
7: മോള് ഫിദ ഫാത്തിമ.
6: ഫിദ ഫാത്തിമ.

0: അല്ലേ?
1: അപ്പോൾ ഏഴിൽ പഠിക്കുന്നു.
0: ഏഴില് ആള് സ്കൂളിൽ പോയിക്കോണോ? ഓക്കെ, അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു തരാം. ഓക്കെ ചേച്ചി, ബൈ.

0: വീണ്ടും നല്ല ഒരു ഗാനത്തിന് ശേഷം നമ്മൾ ഇതാ തിരിച്ചെത്തി. നമുക്കിത് അടുത്ത ഒരു കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: കോഴിക്കൽ നിന്ന് അംബിക.
0: അംബിക അമ്മ സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമാണ്. ഇപ്പൊ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും സുഖമാണോ അവിടെ?
0: ഇവിടെ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു അമ്മ, കുഴപ്പമൊന്നുമില്ല കേട്ടോ.
1: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: പാട്ട് കേൾക്കാലോ. ആർക്കെങ്കിലും പ്രത്യേകിച്ച് പാട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ? കല്ലിന്താഴം ക്യാപെക്സിലെ ജോലിക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? അപ്പോൾ അവരെല്ലാം ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഈ ഒരു സോങ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് കേൾക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് കേൾക്കാം. ഓക്കെ അമ്മ. അപ്പോൾ നമ്മുടെ 2:55 നമ്മുടെ ഇന്നത്തെ കാതോട് കാതോരത്തിൻ്റെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും വിളിക്കുക. അതുപോലെ ഇന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മടിയുടെ കാര്യമായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് മുന്നോട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് കൃത്യസമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്താൽ, ഒരു ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പിന്നെ ഒരു ഭാരമായി തീരും അല്ലേ? അപ്പോൾ അതൊന്നും ഇല്ലാതെ നമ്മൾ അപ്പോഴത്തെ കാര്യങ്ങൾ അപ്പപ്പോൾ ചെയ്ത് തീർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണെങ്കിലും ജീവിതത്തിൽ വിജയിക്കും. നമ്മുടെ എന്താ പറയുന്ന കുട്ടികളെ ആണെങ്കിലും ഒക്കെ കാണിക്കേണ്ട ഒരു മാതൃക അത് തന്നെയാണ്. ഒരിക്കലും കാര്യങ്ങൾ മാറ്റി വെക്കാതെ ഇരിക്കുക, മാക്സിമം കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക, ലൈഫിലെ സക്സസ് ആകുക. അപ്പോൾ ഒരു നല്ല വീക്കെൻഡാണ് വരുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസങ്ങളുണ്ട്. നാളെ റീഡിംഗ് ഡേ ആണ്, സൺഡേ പറഞ്ഞ പോലെ ഡേ മ്യൂസിക് ഡേ ആണ്, അതുപോലെ യോഗ ഡേ ആണ്. അപ്പോൾ യോഗയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ സന്തോഷമായിരിക്കും, അതുപോലെ പാടുന്നവർക്ക് വായിക്കുന്നവർക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാവരുടെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ഒരു കാതോട് കാതോടത്തിൽ വരുന്നതുവരെ ഞാൻ തൽക്കാലം പോവുകയാണ്. ബൈ ബൈ.

ടി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിലിപ്പോൾ വളർച്ചയുടെ പടവുകൾ ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: വളർച്ചയുടെ പടവുകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. വളർച്ചയുടെ പടവുകളിൽ കുട്ടികളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായ രേവതി മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം. മാം, അപ്പം നമ്മൾ കുട്ടികളുടെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് പ്രധാനമായും കുട്ടികളുടെ സംസാരത്തെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഈ ഒരു ടേം അറിയാം, അല്ലെ? നമ്മൾ നമ്മുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഓരോ എപ്പിസോഡുകളിലും ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യാറുണ്ട് കുട്ടികൾ സംസാരിക്കുന്നതിൽ വൈകുമ്പോൾ എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പം സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോൾ എന്താണെന്നൊന്ന് പറയൂ.
2: സ്പീച്ച് തെറാപ്പിസ്റ്റ് മെയിൻ ആയിട്ടും കുട്ടികളിലും അഡൾട്ടിലും സ്പീച്ച് ഇഷ്യൂസ് ഉള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ഇപ്പൊ കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ADHD, ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ, പിന്നെ അവരുടെ റിസപ്റ്റീവ് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ, സ്റ്റട്ടറിങ്, വോയിസ് ഡിസോർഡേഴ്സ്, അങ്ങനെ കുറേ ഡിസോർഡേഴ്സിലും നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിന് റോൾ ഉണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെങ്കിൽ അവർക്ക് കൂടുതലും സ്പീച്ചിന് ഡിലേ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അത് തെറപ്പിയിലൂടെ അത് കറക്റ്റ് ചെയ്ത് പോവായിരിക്കും മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ഇപ്പം ഓരോ ഡിസോർഡേഴ്സിനും ഓരോ രീതിയിൽ ഗോൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് തെറപ്പിസ്റ്റ് വർക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പം ഒരു സ്പീച്ച് സൗണ്ട് ഡിസോർഡർ അഥവാ നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉച്ചാരണ ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ടാവും. അതായത് ഇപ്പം കറക്റ്റ് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അവർക്ക് ചില ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഓരോ ശബ്ദങ്ങളും എവിടെയൊക്കെ ടങ്ക് പ്ലേസ് ചെയ്യണം അതൊക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്.
1: ഒരു കുട്ടിയുടെ വളർച്ചയിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോള് എങ്ങനെയായിരിക്കും, അല്ലെ എവിടെയായിരിക്കും, അത് എപ്പോഴായിരിക്കും ഉണ്ടാകേണ്ടത്?
2: എപ്പോഴും നമ്മൾ കുട്ടികളിൽ സ്പീച്ച് ഡിലേ ഉള്ള കുട്ടികളിലാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരുടെ റിസപ്റ്റീവ് ലാംഗ്വേജ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും അവിടെയൊക്കെ ഡിലേ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടായിരിക്കും അവിടെ സ്പീച്ച് തെറാപ്പിസ്റ്റിന് റോള് വരുന്നത്. പിന്നെ ഓട്ടിസം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികളാവട്ടെ, ADHD ഉള്ള കുട്ടികളാവട്ടെ, അല്ലെങ്കിൽ വിക്ക് ഉള്ള കുട്ടികളാവട്ടെ, അപ്പം വിക്ക് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഓരോ ടെക്നിക്സ് ആയിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ ടെക്നിക്സ് വഴി അവരുടെ വിക്ക് നമ്മൾ അത് കുറയ്ക്കാനായിട്ട് അവരെ കോൺഫിഡൻസും ഇംപ്രൂവ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്.
1: സാധാരണമായിട്ട് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നം കുട്ടികൾ സംസാരിക്കാൻ വൈകുക. അപ്പൊ ഈ ഒരു സംസാരിക്കാൻ വൈകുമ്പോൾ ഏത് ടൈമിലായിരിക്കും കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്?
2: അപ്പം കുട്ടികള് നോർമലി ശബ്ദങ്ങളൊക്കെ വെച്ച് തുടങ്ങുന്നത് ഒരു 5 to 6 months. അതായത് ബബ്ബബ്ബാ മമ്മമ്മ പോലത്തെ ഒരു ബാബ്ലിംഗ് ശബ്ദങ്ങളൊക്കെ ഒരു 5 to 6 months വെച്ച് തുടങ്ങും. പിന്നെ 1 ആകുമ്പം കുട്ടികൾ മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങും. ഇപ്പം അമ്മ, അച്ഛൻ, അങ്ങനത്തെ വാക്കുകൾ കുട്ടികൾ പറഞ്ഞു തുടങ്ങുന്നത് 1 വയസ്സാകുമ്പോഴായിരിക്കും. അങ്ങനെ 2 വയസ്സാകുമ്പോൾ കുട്ടികൾ 2 വാക്ക് ചേർത്ത് കൂട്ടിച്ചേർത്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ഈ ഒരു 1.5 വയസ്സായിട്ടും കുട്ടി ഇതുവരെയും വാക്കുകളൊന്നും യൂസ് ചെയ്തില്ല, ഇപ്പോഴും കുട്ടി ആ ശബ്ദങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്തായാലും സ്പീച്ച് ലാംഗ്വേജ് ഇവാലുവേഷൻ ചെയ്യേണ്ടി വരും ആ ഒരു ടൈമിൽ. പിന്നെ 2 വയസ്സായിട്ടും കുട്ടി വേർഡ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, സെന്റൻസിലോട്ടൊന്നും ഫോം ചെയ്ത് പറയുന്നില്ല എന്നാണെങ്കിലും ആ ഒരു ടൈമിലും എന്തായാലും സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട്.
1: കുട്ടികളിലെ സംസാര ഭാഷ വൈകല്യത്തിന്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും കാണിക്കുന്നത്?
2: അവരോട് ഇപ്പൊ നമ്മളൊരു ചെറിയ കമാൻഡ്സ് കൊടുക്കുകയാണ്, ഇപ്പം ഒരു ബോൾ എടുത്തിട്ട് വന്നേ, ഇപ്പം ആ സിമ്പിൾ ആയിട്ടുള്ള കമാൻഡ്സ് വരെ അവർക്ക് ഫോളോ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ആൾക്ക് മനസ്സിലാവാനായിട്ടായിരിക്കും അവളത് ചെയ്യാത്തത്. അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും ചില കുട്ടികളിൽ കാണുന്നുണ്ട്. ചില കുട്ടികളിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും കൂടുതലും ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു ടൈമിൽ അവർ ചിലപ്പം ജെസ്റ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം എന്തെങ്കിലും വലിച്ചുകൊണ്ട് പോയിട്ട് ആ സാധനത്തിന്റെ അടുത്ത് നമ്മൾ പോയിന്റ് ചെയ്യോ, അല്ലെങ്കിൽ അമ്മേനെ വലിച്ചുകൊണ്ട് പോവുക, അങ്ങനത്തെ ജെസ്റ്റേഴ്സും ആക്ഷൻസിലൂടെയൊക്കെ കുറെ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ വാക്കുകളുടെ എണ്ണമൊക്കെ നല്ല കുറവായിരിക്കും. പിന്നെ അവർ സെന്റൻസ് യൂസ് ചെയ്യുന്നതും ഫോം ചെയ്യുന്നതും ഒക്കെ കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധയിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും.
1: അതായത് ഒരു 2 വയസ്സാകുമ്പോൾ തൊട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ
2: കൊടുക്കണം.
1: ഇത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ്
2: ആണ്, ഏർലി ഇന്റർവെൻഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ മാം. അപ്പൊ ഈ കേൾവി കുറവിന്റെ പ്രശ്നമുള്ളവർക്ക് ഇതേപോലെ സംസാര വൈകല്യം ഉണ്ടാകാറല്ലേ?
2: ഉണ്ടാവാറുണ്ട്. അപ്പം എന്തായാലും ശബ്ദങ്ങളോട് അവർ പ്രതികരണം ഇല്ലെങ്കിൽ എന്തായാലും അവർക്ക് സ്പീച്ച് ഡിലേ എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെ കേൾവി കുറവുള്ള കുട്ടികൾ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് ഒരു ഓഡിറ്ററി വെർബൽ തെറപ്പി ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അത് നമുക്ക് ഓഡിയോളജിസ്റ്റിനും കൊടുക്കാം, സ്പീച്ച് തെറപ്പിസ്റ്റിനും കൊടുക്കാം. അപ്പം ആ ഓഡിറ്ററി വെർബൽ തെറപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ആ കുട്ടികളോട് സൗണ്ട് അവയർനെസ്സിൽ വർക്ക് ചെയ്യും, ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം. നമ്മളൊരു ശബ്ദം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടി തിരിച്ച് ആ സൗണ്ട് എന്താണ് നമ്മൾ പറഞ്ഞതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അപ്പം ആ ഒരു ലെവലൊക്കെ എത്തിയതിന് ശേഷമായിരിക്കും അവർക്ക് സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്ത് വരത്തുള്ളൂ.
1: മാം ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഏർലി ഇന്റർവെൻഷൻ, നേരത്തെ തന്നെ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു ആളുകൾ?
2: ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ ഇവിടെ പേരൻസ് ഒക്കെ വരുന്നത് ഒരു 5 years കഴിഞ്ഞിട്ടാണ് തെറപ്പി കൊടുക്കാനായിട്ട് വരുന്നത്. പക്ഷെ അവിടെയും കുഞ്ഞിലേ കുട്ടി സംസാരിക്കാൻ ലേറ്റ് ആയാലും അവര് വിചാരിക്കുന്നത് അച്ഛനോ അമ്മയോ ലേറ്റ് ആയിട്ടാണ് സംസാരിച്ചത്, അതുകൊണ്ട് ചിലപ്പോൾ മോനും ലേറ്റ് ആവും. അല്ലെങ്കിൽ എല്ലാരും പറയുന്നുണ്ട് ആൺകുട്ടികളാകുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇതെല്ലാം പേരൻസ് വിചാരിച്ചു വെച്ചേക്കുന്ന ഒരു മിത്താണ്, ശരിക്കും പറഞ്ഞ ഫാക്ട്സ് അതല്ല. അപ്പം നമ്മള് മുമ്പേ തന്നെ ഒരു 5 വയസ്സിന് മുമ്പേ തന്നെ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഒക്കെ ഓൾറെഡി ഉറച്ചു തുടങ്ങും. ആ ഒരു ടൈമിൽ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളിൽ കുറെ കൂടി ഇംപ്രൂവ്മെന്റ്സ് വരുത്താനായിട്ട് പറ്റും.
1: അതായത് 5 വയസ്സിന് ശേഷം കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും അതിന് മുമ്പ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് പെട്ടെന്ന് അവര് ചേഞ്ചസ് അവരിൽ
2: കൊണ്ടുവരാൻ പറ്റും. അതെ, അവരുടെ സോഷ്യൽ സ്കിൽസും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും ഒക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവുന്നത് ഒരു 2.5 ആ ഒരു ഏജിൽ തന്നെ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോഴാണ്. അപ്പം 5 years ശേഷം കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. ചിലപ്പോൾ ഒരു 7, 8, 9 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും കുട്ടിക്ക് കുറെ കൂടി ചേഞ്ച് ഒക്കെ മനസ്സിലായി വരുന്നത്. പക്ഷെ 2.5 വയസ്സുള്ള കുട്ടികളുടെ തെറപ്പി കൊടുക്കുമ്പോൾ അവർ ചിലപ്പം ഒരു 6 months, 1 year ഒക്കെ കഴിയുമ്പോൾ തന്നെ കുറെ കൂടി ഇമ്പ്രൂവ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട്.
1: അപ്പൊ അവരുടെ ആ ഒരു സ്കൂളിങ്ങിന് മുൻപായിട്ട് അവർ ഓക്കെ ആയിട്ട് സ്കൂളിൽ പോവുകയും ചെയ്യാം
2: പറ്റും.
1: മാം, ഇപ്പം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അസസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടാവോ? എങ്ങനെയായിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്?
2: അതെ, ആദ്യം നമ്മൾ കുട്ടി വരുമ്പോഴത്തേക്കും നമ്മളൊരു കേസ് ഹിസ്റ്ററി ഫോർമാറ്റ് ആണ് എടുക്കുന്നത്. അപ്പം കുട്ടിയുടെ വയസ്സ്, കുട്ടിയുടെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ അവരുടെ പേരൻസിനോടായിരിക്കും നമ്മൾ പ്രസന്റ് കംപ്ലൈന്റ് ചോദിക്കുന്നത്. പ്രസന്റ് കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ കുട്ടി വരുമ്പോഴത്തേക്കും കുട്ടിയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ, സ്പീച്ചുമായിട്ട് റിലേറ്റഡ് എന്തൊക്കെ ഇഷ്യൂസ് ആണ് കുട്ടിക്ക് ഇപ്പം മെയിനായിട്ടും കറന്റ്ലി ഉള്ളത് എന്നുള്ളത്. മെയിനായിട്ടും കൂടുതലും ഈ സ്പീച്ച് ഡിലേ ആയിട്ടുള്ള ഇതാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ക്ലാരിറ്റി ഇഷ്യൂസ്, കുട്ടി സംസാരിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് കംപ്ലയിൻസ് വരുന്നത്. പിന്നെ കൂടുതലും സ്ക്രീൻ ടൈം കാരണമുള്ള ഇഷ്യൂസ് ആണ് ഇപ്പം കൂടുതലും കേസസ് വരുന്നത്. പിന്നെ നമ്മൾ അവരുടെ ഫാമിലി ഹിസ്റ്ററിയും എന്തായാലും നോട്ട് ചെയ്യും. ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ ലേറ്റ് ആയതോ, ക്ലാരിറ്റി പ്രശ്നമോ, വിക്കോ, എന്തെങ്കിലും പഠന രീതിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ അവിടെ റൂൾ ഔട്ട് ചെയ്യും. പിന്നെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, പ്രീനേറ്റൽ ഹിസ്റ്ററി, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിനകത്ത് എന്തെങ്കിലും ഡിലേ ഉണ്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാബ്ലിംഗ് ശബ്ദങ്ങളൊക്കെ 5 to 6 months നോർമലി വെച്ച് തുടങ്ങേണ്ടത്, അതൊക്കെ കറക്റ്റ് ആ ഒരു ഏജ് തന്നെ കുട്ടി പ്രൊഡ്യൂസ് ചെയ്തോ, 1 year ആയപ്പം കുട്ടി വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ, 2 years ആയപ്പം കുട്ടി സെന്റൻസ് ഫോം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ കുട്ടിയുടെ ഓറോ മോട്ടോ സ്കിൽസ് നമ്മൾ നോക്കും, അത് സക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ബ്ലോയിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കുട്ടിക്ക് ചവയ്ക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഓറോ മോട്ടോറിലും നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്.
1: ഓക്കെ, ഈ മോട്ടോർ സ്കില്ലും ഇതിനകത്ത് നടക്കുന്ന കാര്യം, കയ്യിൽ പിടിക്കുന്ന കാര്യം, ഇതെല്ലാം ചെക്ക് ചെയ്യും അല്ലേ?
2: ചെക്ക് ചെയ്യണം
1: ഈ ഒരു തെറാപ്പിസ്റ്റിന്റെ. അത് ഇതുമായിട്ട് എങ്ങനെയാ മാം റിലേറ്റഡ്?
2: കാരണം നമ്മുടെ മസിൽസ് ഒക്കെ എന്തെങ്കിലും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ പ്രൈമറി ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ ചുണ്ട്, താടി, നാക്കാണ്. അപ്പം താടി എന്നുള്ളത് ഇപ്പോഴാണ് സ്റ്റഡീസ് പറയുന്നത്, ജോയും കറക്റ്റ് മൂവ്മെന്റ് അല്ലെങ്കിലും സ്പീച്ചിന് ക്ലാരിറ്റി ഇഷ്യൂസ് എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ ടങ് മൂവ്മെന്റ്സ് നോക്കും, കുട്ടിയുടെ ടങ് മൂവ്മെന്റ്സ്, ടങ് എലിവേഷൻ, രണ്ട് സൈഡിൽ തട്ടിക്കുന്നുണ്ടോ കുട്ടി, ടങ് പ്രൊട്രൂഡ് ചെയ്യുന്നുണ്ടോ, പിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. കൂടുതലും ടങ് ടൈ ഉള്ള കേസസിലൊക്കെ നാക്കിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ചില കുട്ടികളിൽ കുറവായിരിക്കും.
1: ടങ് ടൈയുടെ പ്രശ്നം പറഞ്ഞല്ലോ, അപ്പൊ അതിനെങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് വരുന്നത്? അതിന് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സർജറി പോലെയുള്ള മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി സ്പീച്ച് തെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നത്?
2: ടങ് ടൈ ഉള്ള കുട്ടികളിൽ നമുക്ക് എല്ലാവർക്കും സർജറി ചെയ്യണം എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ടങ് ടൈ ഓരോ ഡിഗ്രി ഉണ്ട്. മൈൽഡ് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഡോക്ടേഴ്സും സ്പീച്ച് തെറപ്പിസ്റ്റും ആദ്യം തെറപ്പി എടുത്ത് നമുക്ക് നോക്കാം എന്നായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ടങ്ങിന്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്നിട്ടും കുട്ടിക്ക് മാറ്റമൊന്നും ഇല്ല എന്നാണെങ്കിൽ വീണ്ടും ഒന്ന് ജസ്റ്റ് പീഡിയാട്രിക് സർജനെ ഒന്ന് നമ്മൾ റെഫർ ചെയ്ത് വിടാറുണ്ട്. പറ്റുമെങ്കിൽ പീഡിയാട്രിക് സർജൻ ആവണമെന്നില്ല, ENT ആണെങ്കിലും അവർ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി. അപ്പൊ അവരായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത് ജസ്റ്റ് എന്തെങ്കിലും സർജറി വേണോ വേണ്ടയോ എന്നുള്ളത് ENT സർജനും ആയിരിക്കും പറയുന്നത്. കാരണം എല്ലാ ടങ് ടൈക്കും സർജറിയുടെ ആവശ്യമില്ല. ചിലതൊക്കെ നമുക്ക് സർജറി ചെയ്യാണ്ട് തന്നെ സ്പീച്ച് തെറപ്പിയിലൂടെ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ടങ് ടൈ സർജറിക്ക് ശേഷം നമ്മൾ റെസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടും തെറപ്പി കൊടുക്കണം. ചില പേരൻസ് ടങ് ടൈ സർജറി കഴിഞ്ഞിട്ട് തെറപ്പി കൊടുക്കാണ്ട് കുറെ പേരൻസ് ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ആ ഒരു സർജറി കഴിഞ്ഞാലും നമുക്ക് ആ ഒരു തെറപ്പി
2: കൊടുത്തേ പറ്റും. കാരണം ആള് ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന പ്ലേസ്മെന്റ് ഒക്കെ തെറ്റിച്ചിട്ടായിരിക്കും. നാക്ക് കെട്ടുള്ള സമയത്ത് എങ്ങനെയാണ് കുട്ടി എങ്ങനെയാ സൗണ്ട്സ് പഠിച്ചു വെച്ചേക്കുന്നത് അതേപോലെ ആയിരിക്കും കുട്ടി പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും കുട്ടിയുടെ ടങ്ങിന്റെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെയല്ല നാക്ക് തട്ടിക്കേണ്ടത്, എവിടെ ഓരോ ശബ്ദങ്ങളും നമ്മൾ എവിടേക്ക് തട്ടിക്കേണ്ടെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കും.
1: അവർക്ക് കൊടുക്കുന്ന സെഷനുകളൊക്കെ എത്ര നാള് നീണ്ടു നിൽക്കും, അതെങ്ങനെയാണ്? ഡിപ്പെൻഡിങ് ഓൺ ദ പേഷ്യന്റ് ആണോ, എങ്ങനെയായിരിക്കും അത്?
2: ഡിപ്പെൻഡിങ് ഓൺ ദ പേഷ്യന്റ് ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഡെയിലി സെഷൻസ് വേണ്ടി കാര്യമില്ല. നല്ല ഡീലേ ഉള്ള കുട്ടികളിലും നല്ല ഇഷ്യൂസ് ഉള്ള കുട്ടികളിലും മാത്രം നമ്മളൊരു വീക്ക്ലി ത്രൈസോ അല്ലെങ്കിൽ ഡെയിലി സെഷൻസോ ഒക്കെ നമ്മൾ റെഫർ ചെയ്തോളൂ. അപ്പം ചെറിയൊരു ഡീലേ ഉള്ള ഒരു 3-4 മന്ത് ഡീലേ ഒക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് വീക്ക്ലി ട്വൈസ് ഒക്കെ കൊടുത്താൽ മതി.
1: മാം ഇപ്പൊ പറഞ്ഞത് സെഷനുകൾ, എത്ര സെഷനുകളൊക്കെ വേണ്ടി വരും, ആ കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞല്ലോ. തെറാപ്പി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പേരൻസിന്റെ സപ്പോർട്ട്, അവരെന്തെല്ലാം കാര്യങ്ങളൊക്കെ ആയിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
2: പേരൻസിനോട് നമ്മൾ ഇവിടെ തെറപ്പിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യാനായിട്ടായിരിക്കും പറയാം. കൂടുതലും ഇപ്പോൾ നമുക്ക് കുട്ടിക്ക് റിസെപ്റ്റീവ് ലാംഗ്വേജ് ഇല്ല, എക്സ്പ്രസീവ് ലാംഗ്വേജ് ഇല്ല, അപ്പം കുട്ടിക്ക് ആ ഏരിയയിൽ എന്തൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പം കൂടുതലും ഈ സ്ക്രീൻ ടൈം നമ്മൾ മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. പിന്നെ ഒരു മദർ ചൈൽഡ് ഇന്ററാക്ഷൻ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയും അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും അത് കുട്ടിയുടെ സ്പീച്ചിന് ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ. അപ്പം ആ ഒരു ഇന്ററാക്ഷൻ കുറച്ചുകൂടി കൂട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. പിന്നെ ഒരു റിയൽ എൻവയോൺമെന്റലായിട്ടുള്ള ഇതായിരിക്കും നമ്മൾ കൂടുതലും പറയാം. അപ്പം ഗാർഡനിങ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ്, സ്റ്റോറി പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവരെ കൊണ്ട് എൻഗേജ് ചെയ്യിപ്പിക്കും.
1: ഓ മാം, അതുപോലെ തന്നെ തെറാപ്പി എടുക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? ഇപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത്?
2: ടീച്ചേഴ്സ് കൂടുതലും എനിക്ക് തോന്നുന്നു കുട്ടി സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിക്കി വിക്കിയിട്ടാണോ സംസാരിക്കുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. ടീച്ചേഴ്സ് കുറെ ടീച്ചേഴ്സ് പറഞ്ഞിട്ട് നമുക്ക് കേസസ് വരുന്നുണ്ട്. ടീച്ചേഴ്സ് ആയിരിക്കും ആദ്യം നോട്ട് ചെയ്യുന്ന കുട്ടി സംസാരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും വിക്കി വിക്കി സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി പ്രായത്തിനനുസരിച്ച് സെന്റൻസ് ആക്കി ഫോം ചെയ്ത് സംസാരിക്കുന്നില്ല എന്നുള്ളത് കുട്ടിയായിരിക്കും പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും മെമ്മറി ഇഷ്യൂസോ കൊഗ്നിറ്റീവ് റിലേറ്റഡ് ഇഷ്യൂസോ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെ വീണ്ടും ചോദിക്കുമ്പോഴത്തേക്ക് കുട്ടിക്ക് അത് മെമ്മറൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല, കുട്ടി പെട്ടെന്ന് അത് മറന്നു പോകുന്നു. അപ്പൊ അങ്ങനത്തെ ലേണിംഗ് ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു സ്പീച്ച് ഇവാലുവേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. സ്പീച്ച് തെറപ്പിസ്റ്റിന് നമുക്ക് ഒരു ടെസ്റ്റ് മീറ്റിൽ ഉണ്ട് ERS എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്ത് കുട്ടിക്ക് ഏതൊക്കെ ഏരിയയിലാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതെന്നുള്ളത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും.
1: മാം, ഇപ്പൊ നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് വന്ന് സെഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത് അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
2: ഇത് അവോയ്ഡ് ചെയ്യാൻ മെയിൻ ആയിട്ടും സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുക. സ്ക്രീൻ ടൈം കാരണം വരുന്ന ഇഷ്യൂസ് ആണ് ഇപ്പൊ കൂടുതൽ. സ്ക്രീൻ ടൈം മൊത്തത്തിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഏർലി ഇന്റർവെൻഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും നേരത്തെ തന്നെ സയൻസ് കാണിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ടൈമിൽ തന്നെ സ്റ്റിമുലേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം, വലിയൊരു ഇഷ്യൂ ആയി വരത്തില്ല.
1: കുട്ടികൾ അതുപോലെ തന്നെ ഈ ജെസ്റ്റേഴ്സ് അല്ലെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ അല്ലെ കൈക്ക് കൈ വെച്ചിട്ട് കൂടുതൽ ആംഗ്യങ്ങളൊക്കെ കാണിച്ച് സംസാരിച്ചു തുടങ്ങും. അപ്പൊ ചില പേരൻസ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്, അത് കുഞ്ഞു പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പേരൻസ് ബാക്കിയും കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ അതാണോ മോന് വേണ്ടത്, അത് പെട്ടെന്ന് എടുത്തു കൊടുക്കുക. അപ്പം പേരൻസിന്റെ ഒരു അവര് സപ്പോർട്ടാണ് ചെയ്യുന്നത്, അത് എത്രത്തോളം ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കും?
2: അത് നമ്മൾ കൂടുതലും പേരൻസിനോട് അങ്ങനെ ചെയ്യരുത് എന്നാണ് നമ്മൾ ഇവിടെ തെറപ്പിസ്റ്റ് നമ്മൾ പറയുന്നത് അങ്ങനെയായിരിക്കും. കാരണം അങ്ങനെ കൂടുതലും ചെയ്യും തോറും കുട്ടിക്ക് ആളുടെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇത് വരുന്നില്ല. കാരണം എല്ലാം പേരൻസും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുവാണ്. അപ്പം ഒരു ഫങ്ഷനിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ കുട്ടിയുടെ പോവുകയാണ്, കുട്ടിയുടെ ചാൻസ് അവിടെ കുറയുവാണ്. അപ്പം കുട്ടിയെ കുറച്ചും കൂടി ബ്രൈബ് ചെയ്യിപ്പിക്കാം, ഇത് പറയുവാണെങ്കിൽ ഞാൻ ഇത് തരാം, ഇത് ചെയ്താൽ ഞാൻ നിനക്ക് അത് തരാം, അങ്ങനെ ബ്രൈബ് ചെയ്ത് കുട്ടീനെ കുറച്ചും കൂടി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ പേരൻസിന് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പൊ കുട്ടി വെള്ളം ചോദിക്കുന്നില്ല, അപ്പം പേരൻസിന് തന്നെത്താനെ ജസ്റ്റ് വെള്ളം വേണം, പേരന്റ് എന്നെ മോഡൽ ചെയ്ത് കാണിച്ച് പേരന്റിന് കിട്ടുന്ന രീതിയിൽ കാണിക്കുവാണെങ്കിൽ കുട്ടി അത് കണ്ട് ചിലപ്പം അത് ചെയ്യാറുണ്ട്.
1: മോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ അല്ലേ?
2: അതെ.
1: കുട്ടികളുടെ ഈ ഒരു സംസാര വികാസത്തിനായിട്ട് വീട്ടില് എന്തൊക്കെ പേരന്റ്സ് ഗ്രാൻഡ് പേരന്റ്സ് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും?
2: വീട്ടിൽ മെയിൻ ആയിട്ടും കുട്ടി എന്തെങ്കിലും വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സെന്റൻസിലേക്ക് മേക്ക് ചെയ്യാനായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടി ഡോഗ് എന്ന് പറഞ്ഞു, ഇപ്പൊ നമുക്ക് വലിയ ഡോഗ്, അപ്പം ഒരു വേർഡും കൂടെ ആഡാക്കി കുട്ടി പറയിപ്പിച്ചു കൊടുക്കുക. അപ്പം കുട്ടി രണ്ട് വേർഡാണ് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് 3 വേർഡിലേട്ട് ആഡാക്കി പറയാം. അങ്ങനെ സെന്റൻസ് ഫോം ചെയ്ത് തന്നെ വീട്ടിലും കൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ കുട്ടിക്ക് വൊക്കാബുലറി ഇല്ല, സൗണ്ട്സ് മാത്രമാണെങ്കിൽ ജസ്റ്റ് ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ റിയൽ ഒബ്ജക്ട്സോ ഒക്കെ കാണിച്ച് കുട്ടീനെ വേർഡ്സ് ഒക്കെ ഇമിറ്റേഷൻ കുറെ പ്രാവശ്യം അത് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ കുട്ടിയെ കുറച്ചും കൂടി പ്രഷറൈസ് ചെയ്യാൻ പാടില്ല, കുട്ടിക്ക് പറയാനുള്ള ഒരു ടൈമും കൂടെ നമ്മൾ അതിന് കൊടുക്കണം. കാരണം പേരൻസ് ചിലപ്പം ഭയങ്കര വെപ്രാളത്തിൽ ചിലപ്പോൾ പേരൻസ് തന്നെ റെസ്പോണ്ട് ചെയ്ത് ചെയ്ത് ചെയ്ത് പോകുന്ന കേസസ് ഉണ്ട്. അപ്പം ആ ഒരു ടൈമിൽ കുട്ടിക്ക് വീണ്ടും പറയാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. അപ്പം പേരൻസും പറയണം, എന്നാൽ കുറച്ചും കൂടി വെയിറ്റിംഗ് ടൈം അവർക്ക് കൊടുക്കണം. ഒരു 2 സെക്കൻഡെങ്കിലും ഒരു വെയിറ്റിംഗ് ടൈം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം ആ ഒരു ടൈമിൽ അവർ കേട്ടിട്ട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യും. പിന്നെ സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ തന്നെ കുറെ കൂടി ഇഷ്യൂസ് നമുക്ക് ഒഴിവാക്കാം.
1: ഇപ്പോഴത്തെ ഒരു തിരക്കിന്റെ ഇടയ്ക്ക് പേരന്റ്സ് എല്ലാം ഫോൺ കൈ കൊടുക്കുന്ന ഒരു സമയമാണ്, അതാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത് അല്ലേ മാം? ഇപ്പം മൊബൈലിന്റെ കാര്യം പറഞ്ഞു, ടിവിയും സ്ക്രീനിൽ തന്നെ ഉൾപ്പെടുന്നതാണ്. അപ്പൊ സ്ക്രീൻ ടൈം നേരം മൊബൈലും ടിവിയും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കേണ്ടെന്നാണോ ഈ ഒരു സ്പീച്ച് തെറാപ്പിയുടെ ടൈമിൽ പറയുന്നത്?
2: നമ്മള് സ്റ്റഡീസ് ഇപ്പൊ പറഞ്ഞ 2 ഇയേഴ്സിന് താഴെയാണെങ്കിൽ സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യണം. അതേപോലെ താഴെയാണെങ്കിൽ സ്ക്രീൻ ടൈം മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യണം.

0: ഒക്യുപേഷണൽ തെറാപ്പിയും ബിഹേവിയറൽ തെറാപ്പിയും ഒക്കെ അതിനൊപ്പം പറയാറുണ്ട്. അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്?
1: ഇപ്പം പേരൻസ് കൂടുതലും വരുന്ന ഇതാണ്, കൺസേൺ ആണ്, പേരൻസിന്റെ ഒരു കൺസേൺ ആണ്. ഇപ്പം കുട്ടിക്ക് സ്പീച്ച് ഡിലേ ഉള്ളൂ, പക്ഷെ തെറപ്പിസ്റ്റ് പറയുന്ന ഒ ടി ബി ടിയും കുട്ടിക്ക് പോകണം എന്നുള്ളത് ഒരു കൺസേൺസ് പേരൻസിന്റെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. ഇപ്പം മെയിൻ ആയിട്ടും നമ്മൾ സ്പീച്ച് തെറപ്പിയിൽ ഇരുത്തുമ്പം കുട്ടിക്കിപ്പം സ്ക്രീൻ ടൈം കാരണം വന്ന സ്പീച്ച് ഡിലേ ആണെങ്കിൽ കുട്ടിക്ക് എന്തായാലും അവിടെ ഒരു ഇൻഅറ്റൻഷൻ, റെസ്റ്റ്ലെസ്, പിന്നെ സിറ്റിംഗ് ടോളറൻസ് കുറച്ച് കുറവ്, അതൊക്കെ
0: കണ്ടുവരുന്നുണ്ട്.
1: അതേപോലെ ഇൻഅറ്റൻഷനും മെയിൻ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ ബിഹേവിയർ ഇഷ്യൂസ്, ഒരു സാധനം കിട്ടാൻ അവർ ഭയങ്കരമായിട്ട് കടന്ന് വാശി പിടിക്കുക. അപ്പം ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യുമ്പോഴത്തേക്കും ആയിരിക്കും ജസ്റ്റ് ഒ ടിയും ബി ടിയും ഒക്കെ നമ്മൾ റെഫർ ചെയ്യുന്നത്. ബി ടി എന്ന് പറയുന്നത് ബിഹേവിയർ തെറപ്പിയാണ്, ഒ ടി എന്ന് പറയുമ്പോൾ ഒക്കുപേഷണൽ തെറപ്പി. അപ്പൊ ഒക്കുപേഷണൽ തെറപ്പിയിലായിരിക്കും കുട്ടീനെ ഇൻഅറ്റൻഷനും റെസ്റ്റ്ലെസ്സും ആ സിറ്റിംഗ് ടോളറൻസും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആയിരിക്കും. പിന്നെ കുട്ടിയുടെ എല്ലാ ബിഹേവിയർ ഇഷ്യൂസും ഒരു ബിഹേവിയർ തെറപ്പിസ്റ്റ് ആയിരിക്കും അത് വർക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എപ്പോഴും നല്ലതാണ്. അപ്പം സ്പീച്ച് തെറപ്പി മാത്രം കിട്ടിയതുകൊണ്ട് ആ കുട്ടീനെ നമുക്ക് മൊത്തത്തിൽ ഓവറോൾ ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റത്തില്ല. അപ്പം പേരൻസിന്റെ കണ്ണിൽ ചിലപ്പം കുട്ടിക്ക് ആ സ്പീച്ച് ഡിലേ ഉള്ളത് മാത്രമേ അവർ കാണുന്നുള്ളൂ. അപ്പം കുട്ടീനെ വാശി കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇൻഅറ്റൻഷൻ ആണെന്നുള്ളത് ചിലപ്പം പേരൻസ് അത് മനസ്സിലാക്കി വരുന്നില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ കുറെ കൺസേൺസ് വരുന്നത്.
0: വളർച്ചയുടെ പടവുകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നമ്മോട് സംസാരിച്ചത് മെഡിസിറ്റി ഹോസ്പിറ്റലിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയ രേവതി മാമാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
2: ഇതുവരെ കേട്ടത് വളർച്ചയുടെ പടവുകൾ.
3: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
4: हमने ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.
1: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. നമ്പർ ഒരിക്കൽ കൂടി 0474293111. വനിതാ ലോകം.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000+ ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
2: या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
4: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
3: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.

0: എല്ലാവരും ചൊല്ലണ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം
1: സ്ത്രീകളുടെ സൗജന്യ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം.
0: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
2: നമസ്കാരം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, സ്ത്രീകളുടെ പ്രിയദർശിനി ബസ്, ഒരു അവലോകനം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മൾ സംസാരിക്കുന്നു, അഭിപ്രായങ്ങൾ കേൾക്കുന്നു, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, നല്ല വശങ്ങളും പറയണം, അതിൻ്റെ മോശം വശങ്ങളും പറയണം, എന്താണ് എൻ്റെ കുഴപ്പങ്ങളെന്നും നമുക്കറിയണം.

0: അപ്പോൾ അത് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം പറയുക, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണ് എന്നൊക്കെ പറയാം. അതാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചൊല്ലണ ഒരു തത്സമയ ഫോണിൻ പരിപാടിയാണ്, ലൈവ് ഫോണിൻ പരിപാടിയാണ്. ഇത് യൂട്യൂബിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ലൈവ് ഫോണിൻ പരിപാടിയുണ്ട്, നമ്പറുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ ഒരു എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് അറിയിക്കാം ഈ നമ്പർ വഴി. വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. അപ്പോൾ ഇതാണ് വിളിക്കേണ്ട നമ്പർ. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ലഭ്യമാണ്. കമ്മ്യൂട്ടർ റേഡിയോ ബെൻസീർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാൻ സാധിക്കും. അതും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ നമുക്ക് അല്ലേ, ഞാൻ ബസ്സിൻ്റെ കാര്യം നേരത്തെ ഒരു വിഷയമായിട്ട് എടുത്തിരുന്നു, അതിനുശേഷം രണ്ടാമത് ഞാൻ എടുക്കുന്നതാണ്. അന്ന് ഞാൻ ഇതൊരു തുല്യത വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിലാണ്. പുരുഷന്മാർക്ക് ഇത് പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസിന് പുരുഷന്മാർക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന പുരുഷന്മാർക്ക് കൊടുക്കാം എന്നൊക്കെ ഉള്ള അഭിപ്രായം വെച്ചിട്ട് ഞാൻ നേരത്തെ ഈ വിഷയം എടുത്തിരുന്നു. അതിനകത്ത് ഇവിടെ നമ്മുടെ പറയുന്ന ഈക്വാലിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന കുറിച്ച് ഞാൻ നേരത്തെ ഈ വിഷയം എടുത്തിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ ബസ് അല്ലേ, അങ്ങനെ ഒരു എന്താ പറയുക, സ്ത്രീകൾക്ക് അങ്ങനെ സൗജന്യ യാത്ര നടപ്പിലാക്കി. അപ്പോൾ അതിനുശേഷമുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇനി പങ്കുവെക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും വിളിക്കുക, യാത്ര ചെയ്ത സ്ത്രീജനങ്ങൾ വിളിക്കുക, അതോടൊപ്പം തന്നെ പുരുഷന്മാരും വിളിക്കാം, അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറയാം. ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്ത, ടി വിയിൽ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു വാർത്ത, ആരോ ഒരു ഒരു പൊതു താല്പര്യ ഹർജിയോ മറ്റോ ആരോ കൊടുത്തു, ഒരു ഹർജി കൊടുത്തു. ആ പൊതു താല്പര്യ ഹർജി ഞാൻ പറയുന്നില്ല, ഒരു ആരോ ഹർജി കൊടുത്തു. അതായത് പുരുഷന്മാർക്കും കൂടി ഈ സൗജന്യ യാത്ര അർഹരാണ്, അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യണം, ഇത് ഞാൻ എന്തോ അങ്ങനെ സ്റ്റേ ചെയ്യും എന്തുകൊണ്ടാണ്. പക്ഷേ അന്നേരം കോടതി പറഞ്ഞത് ഇതാണ്, ഒരു അല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലേ അവർ ഒരു വാഗ്ദാനം നൽകിയതാണ്, ആ വാഗ്ദാനം നിറവേറ്റി അല്ലേ, ഈ ബസ് യാത്ര വഴി ആ വാഗ്ദാനം നിറവേറ്റുകയാണ് ചെയ്തത്. സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി അവർ അങ്ങനെ ഒരു വാഗ്ദാനം നൽകി, ആ വാഗ്ദാനം അവർ നിറവേറ്റി. അപ്പോൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അത് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു, ആ കേസ് ഇനിയും കൂടുതൽ പഠിക്കേണ്ടി ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത്, പുരുഷന്മാർ ഇപ്പോൾ ഒരാളെ ഹർജി കൊടുത്തിരിക്കുകയാണ്, ഒരു അല്ലേ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്, ഇത് ശരിയല്ല, ഇത് നേരെ പഠിക്കാതെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു പോയിന്റ് മുന്നോട്ട് വെച്ച്, അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഇത് അർഹരാണ് എന്നൊക്കെ പറഞ്ഞ് വെച്ച്, അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് ചർച്ചയിലോട്ട് കിടക്കാം. ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം മോനിച്ചാ, എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഞാൻ നസീർ വളർന്നങ്ങൾ.
0: നസീർ, സ്വാഗതം. പറയൂ നസീർ.
1: ചർച്ച കൊള്ളാം, പക്ഷെ എനിക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞത്, ഇനി അടുത്ത ഒരു ടോപ്പിക്ക് നമുക്ക് കൊണ്ടുവരുന്നുള്ള ഈ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ കുപ്പിയിൽ കൊടുക്കുന്നതായിട്ടൊരു വിഷയമുണ്ട്.
0: ഞാൻ പണ്ട് എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു,
1: അല്ല ഇപ്പോഴത് ഫുള്ള് ബ്ലോക്ക് ആയി നിൽക്കുകയാണ്, കുപ്പിയിൽ കൊടുക്കുന്ന ഒരു ബ്ലോക്ക് ആയി
0: നിൽക്കുകയാണ്.
1: കുപ്പിയിൽ കൊടുക്കുന്നില്ല, അത് എച്ച് പി പമ്പില് ചില പമ്പുകളിലെ കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള പമ്പുകളിലൊന്നും കൊടുക്കുന്നില്ല.
0: അപ്പൊ
1: ഇതിന്റെ പിന്നിലൊരു വലിയ തരികിടം കളി ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം നമ്മളിപ്പോ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിനകത്ത് ഇപ്പൊ ഓടുന്ന അത്രയും മൈലേജ് വരുന്നില്ല.
0: അപ്പൊ
1: അതുകൊണ്ട് അതൊരു ചർച്ചയായിട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു.
0: എന്താണെന്ന് വെച്ചാൽ എത്തനോൾ എന്നും പറഞ്ഞൊരു അല്ലേ
1: അറിയാം,
0: അത് ചേർക്കുന്നുണ്ട്. അത് അപ്പൊ അത് നമ്മള് കുപ്പിയിൽ എടുക്കുമ്പോ അതിങ്ങനെ മേളിലും താഴെയായിട്ടൊക്കെ നിക്കും ചിലപ്പോൾ. അതെ അതെ അതെ, അത് പ്രകൃതി ഉൽപ്പന്നമാണ്.
1: നമ്മൾ ചർച്ച ഒരു ദിവസം വെക്കരുത്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരു അഭിപ്രായം പറയാൻ കാണുന്നുണ്ട്. വണ്ടിയൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്.
0: അപ്പം
1: ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ ഫ്രീ സർവീസ് ആണ്.
0: അതെ, സ്ത്രീകളുടെ സൗജന്യ യാത്ര അതിപ്പോ നടപ്പിലാക്കി, സ്ത്രീകൾ യാത്ര സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി.
1: അല്ല,
0: അതിനുശേഷം എന്താണ് എന്നുള്ളതാണ്
1: ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ ഒരു സർക്കാർ, ഏത് സർക്കാരായിക്കോട്ടെ, ഇപ്പം ഈ കച്ചി കെട്ടാൻ വള്ളി കച്ചിയിൽ എന്നാണ് നമ്മൾ പറയാറുള്ളത്. കാര്യം നമ്മൾ വള്ളി വരെ അന്വേഷിച്ച് നടക്കത്തില്ല, അതിൽ നിന്ന് എടുത്ത് കെട്ടേ ചെയ്യും. അപ്പൊ എന്ന് പറയുന്ന കണക്ക് നമ്മളിപ്പോ സർക്കാർ, ഏത് സർക്കാരായി എന്ത് ഇത് കൊണ്ടുവന്നാലും ജനങ്ങൾക്ക് കൊണ്ടുവന്നാലും നമ്മുടെ തന്നെയാണ്, നമ്മുടെ നികുതി തന്നെയാണ്, അതിൽ അവർ ഉൾപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നികുതി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വേറെ ഒന്നും നമുക്ക് പറയാനില്ല. കാര്യം ചില ജനങ്ങൾക്കുള്ള തന്നെയാണിത്, അത് നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു സർക്കാർ കൊണ്ടുവന്ന കൊള്ളാം നല്ലൊരു ഇതാണ്, ടോപ്പിക്കാണ്, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. പക്ഷെ അത് എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. ഇപ്പൊ തന്നെ ഹർജിയിൽ ആരും പറയുകയും. അപ്പം പുരുഷന്മാർക്ക് കൊടുക്കുന്ന അവിടെ നിൽക്കണ്ടേ, സ്ത്രീകൾക്ക് തന്നെ പറഞ്ഞ സൗജന്യം എത്രത്തോളം കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്നാണ് നമ്മളിപ്പോ നോക്കേണ്ടിയുള്ളത്. അപ്പൊ ഈ ചർച്ചയിൽ മെയിൻ ആയിട്ട് വരേണ്ടുള്ള കാര്യമാണ്. കാര്യക്കാര് ഇതിനകത്ത് ഇപ്പൊ യഥാർത്ഥത്തില് കേരളത്തില് ടോട്ടലി വണ്ടി എന്ന് പറയുന്നത് ഏതാണ്ട് 5000 സംതിങ് വണ്ടിയാണ് പറഞ്ഞിരുന്നത് കെ എസ് ആർ ടി സിയുടെ. അതിനകത്ത് 3100 ഓർഡറി ഉണ്ടെന്ന് പറയാം, പക്ഷെ 3100 വണ്ടിയൊന്നും ഇല്ല. പക്ഷേ ഈ 3100 ഓർഡറി വണ്ടി ഫ്രീ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് സ്ത്രീകൾക്ക്. പക്ഷേ നമ്മളിപ്പോ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് പ്രൈവറ്റ് വണ്ടികളാണ്. ഈ പ്രൈവറ്റ് വണ്ടികൾ ഏതാണ്ട് 8000 8500 വണ്ടി പ്രൈവറ്റ് വണ്ടി ഉണ്ട് ഇപ്പൊ ഓൾറെഡി ഉണ്ട്. 2015 30000 വണ്ടിയുള്ളതാണ് ഇപ്പൊ ഈ 8500 ആയത്. അപ്പം ഈ പ്രൈവറ്റ് വണ്ടിക്കാർക്ക് ഒരു ഭയങ്കരമായൊരു വിഷയമാണ് ഇപ്പം ഇത് ഈ ഒരു വിഷയം വന്നേക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്റെ കാരണം വെച്ചാൽ 10-26000 ജീവനക്കാർ ഇതിനകത്തുള്ളതാണ് ഈ ബസ്സിനകത്ത്, 8000 ബസ്സിനകത്ത്. അപ്പൊ അവർക്കൊരടി ഒന്നാമത്തെ കാര്യം പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ സർക്കാർ എന്ന് പറയുന്ന അവർക്ക് ടാക്സോ മറ്റുള്ള ടെസ്റ്റിനുള്ള ഫീസിനോ ഇൻഷുറൻസോ ഒന്നും വലുതായിട്ടൊന്നും കുറച്ചിട്ടൊന്നും ഇല്ല. അപ്പം അവര് നമ്മളെ ലോൺ എടുക്കുന്നതിനകത്ത് അതിനകത്തുള്ള കുറവ് അങ്ങനൊന്നും ഒന്നുമില്ല. അപ്പം പ്രൈവറ്റ് ബസ്സുകാർക്ക് മെയിനായിട്ട് ഈ വണ്ടി ഇപ്പൊ ഇനിയിപ്പോ റേറ്റ് കൂട്ടി കൊടുത്താലും അവർക്ക് വണ്ടിക്ക് ഓട്ടം
0: കുറവായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. അതുമല്ല ഇപ്പൊ തന്നെ ജീവനക്കാർ കുറഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും മാത്രമേ ഉള്ളു. ആ കണ്ടക്ടർ ഇവരൊക്കെ എനിക്ക് ദിവസ കൂലിയൊക്കെയാണ് പലർക്കും 750 രൂപ. ഈ കൂലിയൊക്കെ ഇനിയും കുറയും, 10-500 രൂപ ആവുന്ന അവസ്ഥ വരും. എന്ന് വെച്ചാൽ യാത്രക്കാരില്ല എന്നുള്ള മുതലാളിമാർ പറയും, ഞാൻ ഇവിടെ വരുമാനമില്ല, 2000 രൂപ കിട്ടിയോളൂ, 3000 രൂപ കിട്ടിയോളൂ എന്നാ എന്നകത്ത് ഞാൻ എന്ത് തരാനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
1: 2000 രൂപ ഡെയിലി നഷ്ടം വരെ വരുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുന്നത്. അപ്പൊ അവരിപ്പോ ഒരു അഭിപ്രായം വെച്ചേക്കുന്ന അവർക്ക് കിലോമീറ്ററിന് 55 രൂപ വെച്ച് കൊടുക്കണമെന്ന് പറയുന്ന ഒരു സിസ്റ്റം അവർ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം അവർ കിട്ടുന്ന കാശ് മൊത്തം സർക്കാരിനെ ഏൽപ്പിക്കാം, പക്ഷെ അവർ മൊത്തം കണക്ക് കൂട്ടിട്ട് 55 രൂപ വെച്ച് കിലോമീറ്ററിന് ഇവർക്ക് കൊടുക്കണമെന്ന്. അതിപ്പോ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യക്കാരി പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സർവീസ് തരുന്ന പ്രൈവറ്റ് ബസ്സാണ്. KSRTC എന്ന് പറയുന്ന ഏതാണ്ട് ഈ ഓർഡിനറി ബസ് 2000 ഉള്ള വണ്ടി 3100 പറയുന്നത്. അപ്പം ബാക്കിയുള്ള വണ്ടി മൊത്തം ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സാണ് ഉൾ മേഖലകളിലൊക്കെ കൂടുതലും പാസിംഗ് ഉള്ളത്. അപ്പൊ അത് അവരിത് റദ്ദായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാവും. അവരിപ്പോ തന്നെ സമരം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുക.
0: അപ്പൊ അതൊരു അത് പറയുമ്പോ അങ്ങനെ ഒരു ആലോചനയും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ KSRTC 800 കോടി സർക്കാർ കൊടുക്കാൻ പോവുകയാണ് അല്ലെ ഇത് പ്രമാണിച്ച്?
1: അതെ, അല്ല അവര് പ്രതിമാസം 80 കോടി വെച്ച് പറഞ്ഞ് 800 കോടി ടോട്ടലി അവര് ആദ്യം കൊടുത്തോണ്ടിരിക്കുന്ന 120 കോടി സർക്കാരെ നഷ്ടമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്.
0: അപ്പൊ ഈ യാത്ര സൗജന്യ യാത്ര പ്രമാണിച്ച് അവർക്ക് ഇനി പൈസ കിട്ടാൻ പോയോ? അതിനൊക്കെ ഇവരും സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ട് സർക്കാർ എന്തുകൊണ്ട് ഇവർക്കും കൊടുത്തുകൂടാ, ഇവർക്ക് നൽകിക്കൂടാന്നായിരിക്കും റൈറ്റ് ബസ് ഓണേഴ്സും ചിന്തിക്കുന്നത്. ഉടമസ്ഥരും ചിന്തിക്കുന്നത്
1: സാധാരണ 3000 കോടി എടുത്ത് വരും നഷ്ടം. അപ്പൊ നമ്മളത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കേരളത്തിലെ മൊത്തം ഏതാണ്ട് 10-95 രൂപ ചേർത്തുണ്ട്. ഇതിനകത്ത് ഈ 3100 KSRTC ബസ് എന്ന് ഇപ്പൊ അവർ പറയുന്നത്, പക്ഷെ 3000 കണ്ടുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാൽ ഈ 14 ജില്ലയ്ക്ക് കൂടെ ഈ 3000 ബസ് എത്ര ബസ് വെച്ച് കാണും? ഒരു ഡിപ്പോയിൽ നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാല് ഒരു ഡിസ്ട്രിക്റ്റ് എത്ര ബസ് വെച്ച് കാണും? മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ 10-25 ബസ്സിന് താഴെ ഉള്ളതാണ് കണക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സ്ഥലമാണ്. അപ്പം എല്ലായിടത്തും ഇതൊരു വിഷയമാണ്. പ്രൈവറ്റ് ബസ്സാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യാത്ര കൂടുതൽ പോകുന്നത്. അപ്പം അതൊരു സൈഡിലുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, സർക്കാർ ഈ കൊണ്ടുവന്നൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഇതിപ്പം ആർക്കും കിട്ടാത്തൊരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. ഇതിലെ ബസ്സിൽ തന്നെ ഈ സമരവും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് യുവമോർച്ചക്കാർ സമരമൊക്കെ ചെയ്തായിരുന്നു,
0: മഹിളാ മോർച്ച പെണ്ണുങ്ങള്. അപ്പം ഇപ്പോഴും സമരം ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞൊക്കെ അവർ ഇന്നലെ മഞ്ഞാറൊക്കെ സമരം ചെയ്തു. ഇത് ഇത് എല്ലാ ബസ്സിലും വേണം എന്തുകൊണ്ട്
1: അങ്ങനല്ലേ കാര്യം പറയാനുള്ളതേ? നമ്മളിപ്പം ഞാനിപ്പോ ഒരു വാക്ക് ഉച്ചരിക്കലും ഞാൻ കാര്യം ചെയ്യാന്ന് പറയുന്നത് ചെയ്താലും ചെയ്താലും എനിക്ക് അത്രയ്ക്ക് ഇത്രയുള്ള ഞാൻ പബ്ലിക്. അപ്പൊ ഒരു ജനപ്രതിനിധി അങ്ങനല്ല, നമ്മളെ മനസ്സിലാക്കണം. നമ്മളൊരു വാക്കുച്ചിരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ചിന്തിച്ച് വേണം ഒരു കാര്യം പറയാൻ. മുഖ്യമന്ത്രി അവരുടെ മീഡിയ സ്റ്റേഷൻ നിനക്ക് മനോരമ ചാനലിൽ പറഞ്ഞൊരു വാക്ക് ഞാൻ
0: കേട്ടായിരുന്നു.
1: അപ്പം പറഞ്ഞ ഇങ്ങനായിരുന്നു, ഇനിയിപ്പം നിങ്ങൾക്ക് മൂന്നാർ പോവാം, മറ്റുള്ള തീർത്ഥാടനത്തിൽ പോകാൻ ഫ്രീ അല്ല എന്നൊരു വാക്ക് ചോദിച്ചായിരുന്നു. അപ്പൊ അതിനൊരു അവസരം, ഇപ്പൊ ഈ ഒരു വാക്കാണ് ഈ മഹിളാ മോർച്ചയ്ക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അവർ പറയുന്നത് എല്ലാ ബസ്സിനും ഫ്രീ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ എന്താ ഈ സിറ്റി ഇത് ഓടിനടിക്ക് മാത്രം ആക്കി എന്നൊരു ചോദ്യം അവർ കൊണ്ടുവരാനുള്ള കാരണം അതാണ്. അപ്പൊ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഓർഡിനറി കൊടുക്കുന്ന തന്നെ ഇത് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് തിരുവനന്തപുരത്തിന്റെ ഒരു സമരം നടന്നതന്നെ തന്നെ ഒരുപാട് പറയാം ഞങ്ങൾ ആ ബസ്സിന് ടിക്കറ്റ് എടുത്താ പോകുന്നത്. അപ്പൊ ഇതിനകത്തുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ പ്രിയദർശിനി ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ ഫ്രീ. അപ്പൊ വേണാട് ബസ്സുകളിനകത്തേക്ക് കൂടുതൽ അത് തന്നെ വേണാട് വെസിനകത്തൊക്കെ കൂടുതലും സിറ്റി ഫാസ്റ്റ് എന്നൊരു സ്റ്റിക്കറാ ഒട്ടിച്ചിരുന്നു, അതിൽ കയറാൻ പറ്റത്തില്ല. അപ്പൊ അതിന് പൈസ കൊടുക്കണം. അപ്പൊ അങ്ങനൊരു സിസ്റ്റം വന്നേക്കുന്നു. അപ്പം സർക്കാർ ഇതൊക്കെ ഒന്ന് മുമ്പേ കൂട്ടി ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം കൂട്ടി. ഇപ്പൊ ഇവർക്ക് മധുരിച്ചിട്ട് തുപ്പാനും പയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം ഇവരുടെ ഒരു സിസ്റ്റം. കാരണം എന്തറിയോ, ഇത് നിർത്തലാക്കി കഴിഞ്ഞാൽ ജനങ്ങള് പ്രശ്നം
0: ഉണ്ടാവും. ഇലക്ഷൻ വാഗ്ദാനമാണ്,
1: വാഗ്ദാനം അഞ്ചു വാഗ്ദാനങ്ങൾ, ഒന്നാമത്തെ വാഗ്ദാനം കൊടുത്താൽ 800 കോടി അവർക്ക് നഷ്ടം എന്ന് പറയുന്നത് മാസം പ്രതിമാസം ഏതാണ്ട് 80 കോടി വരുന്നു പറയുന്നത്. അപ്പം ഇതൊരു വാഗ്ദാനമാണ്. അപ്പൊ അതൊരു വിഷയമായിട്ട് എടുക്കാം. അപ്പൊ ഇതിനകത്ത് അവർ ആദ്യം മുമ്പേ കൂട്ടി ചിന്തിക്കണം, ഒന്നിയിൽ ഇത് ഒരു മാസം ഒരു 20,000 താപ്പോട്ട് സാലറി ഉള്ള ജനങ്ങൾക്ക് മാത്രം എന്നൊരു സിസ്റ്റം, സ്ത്രീകൾക്ക് മാത്രം എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നായിരുന്നെങ്കിൽ അത് കൊള്ളാമായിരുന്നു. പക്ഷെ ഇതിപ്പോ സ്ത്രീകൾക്ക് എല്ലാം എന്ന് പറയുമ്പോ ഇത് കാശ് കൊടുത്തിരുന്ന് പോവാൻ സാധ്യത ഉള്ളവരും അതിനുള്ള സാമ്പത്തികം ഉള്ളവരും ഇപ്പം ഈ സ്ത്രീ സർവീസ് ആശ്രയിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സർക്കാരിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പൊ ഇനി ഇതിനകത്ത് ഇവര് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒന്നി ഈ സർവീസിനകത്ത് ഈ ടിക്കറ്റിന്റെ സിസ്റ്റത്തിനകത്തൊരു ഇളവ് കൊണ്ടുവന്ന്, ഇപ്പം 10 രൂപ ടിക്കറ്റ് 5 രൂപ ആക്കിയോ, അങ്ങനെ കൊണ്ടുവന്നാൽ ചിലപ്പോ എല്ലാവർക്കും സർവീസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം വരാം. അതല്ല എന്നുവരെയില് ഇവർക്ക് ഏതുള്ളത് ഈ സാലറി കുറവുള്ളവർക്ക് മാത്രം ഫ്രീ ടിക്കറ്റ് എന്നുള്ളൊരു സിസ്റ്റത്തിൽ കൊണ്ടുവന്നാലും ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെന്നൊരു സർക്കാർ വീടാണ് ഇതിന് ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർക്ക് പറയാനുണ്ട്.
0: നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അതിലോട്ട് കിടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഉടനെ മടങ്ങി വരാം. അപ്പൊ എല്ലാവരും തയ്യാറായിട്ട് ഇരിക്കുക. വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0472931111 0474411 1111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. ബ്രേക്കിലോട്ട് കിടക്കുന്നു.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: ഓക്കെ, നമ്മൾ തുടരുകയാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ചൊല്ലാണ്, നിങ്ങൾക്കൊപ്പം ഉള്ളത് ബോണി. അപ്പം വിളിക്കേണ്ട നമ്പർ 0474-293-1111. സ്ത്രീകളുടെ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനമാണ് ഇന്നത്തെ വിഷയവും എന്ന് പറയുന്നത്. അപ്പോൾ ശ്രോതാക്കൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. ഇപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ലഭ്യമാണ് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് തത്സമയം കാണാൻ സാധിക്കും. അതും പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇന്നലെ പത്രത്തിൽ ഒരു ഒരു ഒരു ഒരു അമ്മയുടെ ഒരു ഒരു എന്താ പറയുക, അനുഭവം പറഞ്ഞു ഒരു കഥ. അതായത് ഈ ബസ് ഈ സൗജന്യ ബസ് യാത്ര ഒരു അനുഗ്രഹമായിട്ടാണ് അവർ അമ്മ പറയുന്നത്. ആ അമ്മ എനിക്കൊന്ന് കുണ്ട്രയിലോ മറ്റോ പോയി, കേരളപുരത്തുനിന്ന് എവിടുന്നോ കുണ്ട്രയിലോ മറ്റോ പോയി ലോട്ടറി വിൽക്കുന്ന അമ്മയാണ്. അമ്മയുടെ ഒരു എനിക്കൊന്ന് അസുഖമുള്ളൊരു മകനുണ്ട്. ആ മകനുള്ള വരുമാനമൊക്കെ ഈ വിൽപ്പനയിൽ നിന്നാണ് കണ്ടെത്തുന്നത് അമ്മ. അപ്പോൾ ഇത് വലിയ അനുഗ്രഹമാണെന്നാണ് അമ്മ പറയുന്നത്. അതായത് എത്രയോ രൂപ 1,800 മറ്റോ രൂപ അമ്മയ്ക്ക് ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെ ഈ ബസ് യാത്രയിൽ നിന്ന് ഫ്രീ ആവുമ്പോൾ. ആ ഫ്രീ ആയിട്ടുള്ള സൗജന്യ യാത്ര വഴി അത്രയും രൂപ അവർക്ക് ലാഭിക്കാൻ, അത് മകൻ്റെ മരുന്നിന് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ അതാണ് അങ്ങനെ. അപ്പോൾ ഒത്തിരി ജീവിതങ്ങളും മാറി മറിയുന്നുണ്ട് ഈ ഒത്തിരി ഇല്ലേ. അമ്മ സ്ത്രീകളുടെ വരുമാനം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പഠനത്തിന് ഉപയോഗിക്കും, വീട്ടിലെ കാര്യത്തിനായിരിക്കും ഈ പറഞ്ഞെങ്കിൽ സേവ് ചെയ്യുന്ന മിച്ചം പിടിക്കുന്ന പൈസ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം. എല്ലാരും ചെല്ലുന്ന പരിപാടിയിലേക്ക് ഞാനും വന്നിരിക്കുന്നു. സോഫിയ മയ്യനാണ്.
5: ഓ, കെ സോഫിയ, പറയൂ, എന്താണ്?
6: ഓ, എനിക്കാണ് സ്ഥിരം ഞാനിപ്പോ ട്രാൻസ്പോർട്ടിൽ കാണുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് 3-4 ബസ് നിറഞ്ഞ് പെണ്ണുങ്ങൾ
5: പോകും.
6: ദൈവമേ ഉണ്ടോന്ന. 11 മണി കഴിയുമ്പോ ഞാൻ അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇന്നലെ ഞാൻ നിന്ന് 12 മണിക്ക് എനിക്ക് ബസ് കിട്ടി.
5: ഓ, ശരി.
6: ബസ് പോകുന്നുണ്ട്, പക്ഷെ എല്ലാം തിരക്ക്. ഫുട്ബോളിൽ വരെ നിന്ന് പോകുന്ന പെണ്ണുങ്ങൾ.
5: അപ്പൊ
6: 4-ാമത്തെ ബസ് വന്നപ്പോ ഞാൻ കേറിയപ്പോ ഒരു 1-2 സീറ്റ് ഉണ്ട്. അങ്ങനെ ഇരുന്നപ്പോ ഞാൻ അടുത്തുള്ളവരുടെ ഇങ്ങനെ അന്വേഷിച്ചു, കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം കിട്ടണമല്ലോ, എന്തെങ്കിലും ചർച്ച കാണുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അടുത്തുള്ളവരുടെ ചോദിച്ചപ്പോ സത്യം പറഞ്ഞാൽ കുറെ പേര് മിസ്യൂസ് ചെയ്യുന്നുണ്ട്.
5: കാരണം
6: കൊട്ടാരക്കരയിൽ നിന്ന് 2 സ്റ്റോപ്പിനപ്പുറം അല്ലെങ്കിൽ 1 സ്റ്റോപ്പിനപ്പുറം നടന്നു നിൽക്കാം, പക്ഷെ അവരത് ബസ്സിൽ കയറി മുതലാക്കി ഇപ്പുറത്തിറങ്ങും. വെറുതെ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ, ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് അവര് കേറുന്നവരും.
5: അല്ല, സ്ത്രീകള് അതോടൊപ്പം തന്നെ പുറത്തേക്ക് യാത്ര ചെയ്യാനും തുടങ്ങുന്നു. അതാണ് ഏറ്റവും വലിയ, അവർ വീട്ടിൽ ഒതുങ്ങാതെ
6: ഒരിക്കലും അമ്പലമോ പള്ളിയോ കാണാത്തവര് സ്ഥിരം പള്ളിയിൽ പോക്കും അമ്പലത്തിൽ പോകും. എന്തുകൊണ്ടോ ഫ്രീ അവിടെ ESI-യിലും ഭയങ്കര തിരക്ക്. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ആന്റിയോട് ചോദിച്ചു, ആന്റി ഈ ESI എത്ര വർഷം കൊണ്ട് മോളെ, അന്നൊക്കെ പൈസ വേണ്ടേ, ഇന്നിപ്പോ പെൻഷൻ ആയിട്ട് പൈസ ഇല്ലാതെ ട്രാൻസ്പോർട്ട് ഫ്രീ അല്ലേ, അവിടെ ഞാനങ്ങ് വരുന്നു. അപ്പൊ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ചിലർ മിസ്യൂസും ചെയ്യുന്നുണ്ട്.
5: അതായിക്കോട്ടെ, പറഞ്ഞ ഒത്തിരി പേർക്ക് ഗുണം കിട്ടുന്നവർക്ക് നമ്മൾ
6: കിട്ടുന്നുണ്ട്. കൂടുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് അതൊരു അവർക്ക്
5: ലാഭത്തിന്റെ മേളിൽ ലാഭമാണ്. അവര്
6: ഞാൻ പത്തനാപുരം ട്രാൻസ്പോർട്ടില്ല, ഫാസ്റ്റിലാ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് എല്ലാവരും പാസ് ഉണ്ടായിരുന്നു, എനിക്ക് ഫ്രീയാ. ഫാസ്റ്റില്ല ഞാൻ പോകുന്നത് ആറേക്കാലിന്. അപ്പൊ പോകുമ്പോ എന്റെ കൂടെ ഒരു ലേഡി എപ്പോഴും കാണാം, അവര് 10:30 അവരുടെ സ്കൂളിലെ ഹെഡ് മിസ്സസ്സാ. അപ്പൊ അവര് പറയും, മോളെ ഞാൻ എടുക്കത്തില്ല, കാരണം വെച്ചാൽ എനിക്ക് 10,00,000 രൂപ അടുപ്പ് ശമ്പളം കിട്ടും, പിന്നെ ഞാൻ അതുകൊണ്ട് ഫാസ്റ്റിലേ പോകത്തോളൂ. കാരണം വെച്ചാൽ എന്തിനാ മോളെ, നമ്മുടെ പൈസ കൊണ്ട് നമ്മള് ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവര് കുറച്ചേ
5: കാണത്തുള്ളൂ.
6: അവര് പറഞ്ഞു എനിക്ക് പൈസയുണ്ട് മോളെ, അതുകൊണ്ട് ഞാൻ ഓർഡിനറി. അതുമല്ല, 10:30 ഓർഡിനറി ഇല്ല, കൊട്ടാരക്കര ഇറങ്ങിയിട്ട് വേണം പോവാൻ. അപ്പൊ രണ്ട് ബസ്
5: അവർക്ക് അത്രയും രൂപ കിട്ടുമ്പോ ടിക്കറ്റ് ചാർജ്.
6: എനിക്കത് വിഷമമാണ്, കാരണം വെച്ചാൽ ഗവൺമെന്റിന് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള നമുക്കറിയാം. പിന്നെ അവരൊരു പോയിന്റ് പറഞ്ഞ ശരിയാ, ഇപ്പൊ ഇങ്ങനെ ഇളവ് കൊടുക്കുന്നെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും, സർക്കാർ ജോലിക്കാരുടെ കയ്യിൽ നിന്നും പല പല കാരണങ്ങളും കൊണ്ടും പിടിക്കും,
5: വരുമാനം കണ്ടെത്തും ബജറ്റിൽ.
6: ഞങ്ങളുടെ ഈ സർക്കാർ ജോലിക്കാരുടെ മെഡിസിപ്പ് ഒന്നും ഇവിടെ പഠിക്കുന്നു, സത്യത്തിൽ മെഡിസിപ്പ് കൊണ്ട് ഒരു ഗുണവും ഇല്ല. ഞാൻ അന്വേഷിച്ചപ്പോ മെഡിസിപ്പ് അങ്ങോട്ട് 9,000 രൂപ അങ്ങോട്ട് ആശുപത്രിയിൽ ബാക്കി നമ്മൾ കൈ നിട്ടണം. അപ്പൊ പിന്നെ അങ്ങനെ 9,000 രൂപയ്ക്ക് നമ്മൾ ESI ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോ അത് മെഡിസിപ്പ് എന്ന് പറഞ്ഞ നഷ്ടം തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവർ ഇങ്ങനെയൊക്കെ പിടിക്കുന്നവ.
5: അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറഞ്ഞ സോഫിയയ്ക്ക് ഈ ഒരു മാസം ഇതിൽ നിന്ന് എത്ര ലാഭിക്കാൻ സാധിക്കും? ഇപ്പൊ ഇൻ കേസ് ഇങ്ങനെ
6: എനിക്ക് ലാഭിക്കാൻ പറ്റത്തില്ല,
5: പാസ് ഉണ്ട്, പാസ് ഇല്ലെന്ന് വിചാരിച്ചോ, സൗജന്യ യാത്ര ഉണ്ട്.
6: ഇല്ലെങ്കിൽ എനിക്ക് 40-40 ഒരു ദിവസം 100 രൂപ കണക്ക് കൂട്ടിക്കാം.
5: 100 രൂപ വെച്ച് അപ്പൊ
6: 1,500 രൂപ ലാഭിക്കാം.
5: ഓക്കെ,
6: 100 രൂപ വെച്ച് അപ്പോ ഒരു 42 രൂപയാണ് കൊട്ടാരക്കര വരെ തിരിച്ച് 42, അപ്പൊ 84. അപ്പൊ 84 + 30, അപ്പൊ 30 ഇല്ല, 4 ഞായറാഴ്ച ഓഫ്. അപ്പൊ 4 ഞായറാഴ്ച വെച്ച് 26 ദിവസം
5: അത്ര തുകയാണ് സാധാരണക്കാർക്ക്. അത് വലിയ തുകയാണ്,
6: വലിയ തുകയാണ്.
5: അതൊരു സമ്പാദ്യമായിട്ടും മാറ്റിയാൽ അല്ല, ഒരു വർഷം കഴിയുമ്പോ എത്ര ആവുന്നു നമ്മൾ
6: ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, കൂടുതൽ ലേഡീസ് വീട്ടുകാര്യങ്ങളായാലും പുറത്ത് പല പല കാരണങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാ
5: കൂടുതൽ,
6: സ്വന്തം വ്യക്തിപരമായ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവർ കുറവാ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഇത് തന്നെ, പക്ഷെ മിസ്യൂസ് ചെയ്യാതിരിക്കുക, എനിക്കതേ
5: പറയാം. അപ്പൊ അതാണ് സോഫിയയുടെ അഭിപ്രായം, അത് ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളത്. വരുമാനം ഉള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്, വരുമാനം ഇല്ലാത്തവരുടെ കാര്യമല്ല. നല്ല 100,000 ശമ്പളം ഒക്കെ, അല്ലെങ്കിൽ ഒരു 50,000 മേലെ ശമ്പളം ഒന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 40 മേലെ ശമ്പളം ഒന്ന് ഇരിക്കട്ടെ, അവർക്കൊക്കെ ടിക്കറ്റ് എടുത്ത് പോവാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം സാറേ.
5: ആ, പേര് പറയൂ.
0: എന്റെ പേര് ശിവപ്രസാദ്, ഇരേവിരുത്താ വിളിക്കുന്നത്.
5: ശിവപ്രസാദ് പറയൂ ചേട്ടാ, എന്താണ്? അല്ല ബോണിയാണ്.
0: അല്ല, നമ്മള് ഈ ഇപ്പോഴത്തെ ഈ ബസ്സുകളെല്ലാം സൗജന്യമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്, ഒന്നാമതായിട്ട്. രണ്ടാമത്തെ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് സാധാരണക്കാരനായി ആണുങ്ങൾക്ക് കൊടുത്തില്ല, പിന്നെ വരുമാനമുള്ള പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട്. ഇത് വരുമാനത്തിന്റെതും മറ്റൊന്നും അല്ല ഇതിന്റെ ഗുണം. അത്യാവശ്യം സാധാരണക്കാര് തുണിക്കടയിൽ അവിടെ ഇവിടെയൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, അണ്ടി ആഫീസ് ജോലിക്കൊക്കെ പോകുന്നത്. അവർക്കൊക്കെ ഇതുകൊണ്ടൊരു ഏറ്റവും നല്ല വരുമാനം കൂടുതൽ
5: തന്നെ
0: അവർക്ക് മാസം മിച്ചം വെക്കാൻ പറ്റും. അവര് പ്രത്യേകിച്ചും പെണ്ണുങ്ങളെ കയ്യിലാണ് ഈ പൈസ മിച്ചം വരുമ്പോ അവരത് സൂക്ഷിക്കും, ആണുങ്ങളാകുമ്പോ അത് സൂക്ഷിക്കത്തില്ല, എത്ര കിട്ടിയാലും അവർക്ക് ചെലവാകത്തതേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടായാലും ആര് നടപ്പിലാക്കിയതായാലും ഏറ്റവും നല്ലൊരു കാര്യമാണ്, വളരെ ഗുണകരമായ കാര്യമാണ്. വരുമാനം കൂടുതലുള്ളവർ വേണമെങ്കിൽ വേറെ ഫാസ്റ്റ് എക്സ്പ്രസും സൂപ്പറും ഒക്കെ ഉണ്ടല്ലോ, അതിൽ കയറി പോട്ടെ. പക്ഷെ ഞാനിപ്പോ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, ട്രാൻസ്പോർട്ടിൽ കയറാൻ പെണ്ണുങ്ങളുണ്ട് ഇപ്പൊ, നേരത്തെ അതില്ലായിരുന്നു. നേരത്തെ പെണ്ണുങ്ങള് സാധാരണക്കാരായ പെണ്ണുങ്ങൾക്ക് ട്രാൻസ്പോർട്ടിൽ കയറുന്നൊരു പേടിയും ഒരു മടിയും ആയിരുന്നു, ഇപ്പൊ അത് മാറി. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ സാർ.
5: ഓക്കെ, കൊള്ളാം, എന്തായാലും നല്ല അഭിപ്രായം. അപ്പോൾ അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഓക്കെ, കോളുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു, പിന്നെ പറയാം. ഓക്കെ,
7: ഹലോ.
5: ഹലോ, നമസ്കാരം.
7: നമസ്കാരം, എന്റെ പേര് മണിസുന്ദരം എന്നാണ്, കൊല്ലം.
5: ഓക്കെ ഓക്കെ ഓക്കെ,
7: ഞാൻ ഇത് പറയാൻ ഉദ്ദേശിച്ചത്, നമുക്ക് സാമൂഹ്യ പെൻഷൻ എന്ന് പറഞ്ഞൊരു ഏർപ്പാട് നടപ്പാക്കിയിട്ടുണ്ടായിട്ടുണ്ട്. അന്ന് അത് നടപ്പാക്കുമ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞവരും അനുകൂലിച്ച് പറഞ്ഞവരും ധാരാളം ഉണ്ടായിരുന്നു. ഇത്രയും പൈസ ഖജനാവിൽ നിന്ന് ഇങ്ങനെ വെറുതെ എടുത്തു കൊടുക്കുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല, സമൂഹത്തില് സ്ത്രീകള് താഴെ തട്ടി കിടക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇപ്പൊ നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്.
5: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പൊ നമുക്ക് അതിനകത്തൊരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. ഇപ്പം
7: സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്, പാർട്ടികളല്ല ഈ മാനിഫെസ്റ്റോകൾ ഇലക്ഷൻ സമയത്ത് പുറപ്പെടുവിച്ചാറുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും നടപ്പാക്കുന്ന സ്വഭാവം പിന്നെ അത് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിൽ വന്നാൽ അവർക്ക് ഇതുണ്ടാവത്തില്ല. അത് മുൻ സർക്കാരുകൾക്കും ഉണ്ടായിട്ടില്ല. ഇപ്പൊ തൊട്ട് കഴിഞ്ഞ സർക്കാർ അവസാന നിമിഷം അവർക്ക് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അവർ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ
5: നടപ്പാക്കിയിരുന്നു.
7: ഇവരെ സംബന്ധിച്ച് ഇപ്പൊ അതങ്ങനല്ല. അവര് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അവര് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് നടപ്പാക്കി. അത് സാധാരണക്കാർക്ക് വളരെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വീടുകളിൽ ജോലിക്ക് പോകുന്ന
5: സ്ത്രീകൾ, അതെ അതെ, കടകളിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ,
7: നമ്മുടെ പുതു പരിപാടിക്കൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ടല്ലോ,
5: താഴെത്തട്ട് ജോലി ചെയ്യുന്നത് വരുമാനമുള്ള ഒത്തിരി സ്ത്രീകളുണ്ട്.
7: വളരെ വളരെ ഉപകാരപ്രദമായ കാര്യമാണ് കാണുന്നത്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് വരാവുന്ന ഒരു പോരായ്മ, ഈ കെ എസ് ആർ ടി സി നഷ്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. അതിൽ ലാഭത്തിലായില്ലെന്ന് മാത്രമല്ല, നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്നും സർക്കാർ പൈസ കൊടുത്താൽ നടത്തിക്കൊണ്ട്
5: പോയിക്കൊണ്ടിരിക്കും. പൈസ കൊടുക്കുന്ന അവസ്ഥയാണ്.
7: നിലവാരം കുറഞ്ഞു പോകും. അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കൂടെ
5: ഉണ്ടാവണം.
7: അതിന്റെ
5: പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അല്ല, അത് അതിന് പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ചയിലുണ്ട്. അതായത് എനിക്കൊന്ന് വസ്തുക്കൾ അല്ലേ, കണ്ണായ ഭൂമി ഉള്ളത് കെ എസ് ആർ ടി സിക്കാണ്. കണ്ണായ സ്ഥലത്ത് കണ്ണായ ഭൂമി, ആ ഭൂമിയിൽ ഉള്ള ഷോപ്പിംഗ് കോംപ്ലക്സോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, കെട്ടിടങ്ങൾ കെട്ടി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എൻ്റെ അതിനകത്ത് നിന്ന് ഹോട്ടലുകൾ ഉണ്ടായി അവിടെ കച്ചവടം നടത്തി, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യാം. മാളുകളൊക്കെ നിർമ്മിച്ച് അതിൽ നിന്നൊക്കെ എക്സ്ട്രാ വരുമാനം ഇനി കെ എസ് ആർ ടി സി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള
7: അത് കണ്ടുപിടിച്ച് വരട്ടെ, ഭരണകർത്താക്കൾ അത് കണ്ടുപിടിച്ചു. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞാൻ തൽക്കാലത്തേക്കൊന്നു പറഞ്ഞു വെക്കുന്നു. ഇനിയും ഒരുപാട് ആളുകൾ അഭിപ്രായം പറയാം.
5: തീർച്ചയായിട്ടും
7: ആ സമയം വിനിയോഗിച്ചുകൊള്ളട്ടെ എന്ന് കണക്കാക്കി ഞാൻ
5: ഓക്കെ. അപ്പൊ നമുക്ക് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് ആണ്, അത് കഴിഞ്ഞിട്ട് ഉടനെ മടങ്ങി വരാം.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
8: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
8: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
8: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
8: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
8: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
8: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
8: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
5: ഓക്കെ, നമ്മൾ തുടരുകയാണ്. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. സ്ത്രീകളുടെ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഞാൻ ഇത് അടുത്തൊരു കോളിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. പലപ്പോഴും നമ്മൾക്ക് പൊതുവേ ഉള്ളൊരു ധാരണ, എനിക്ക് തോന്നുന്നു, നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഇത് നടപ്പിലാക്കി, ഇപ്പോൾ തമിഴ്നാടോ കർണാടകയോ ഒക്കെ നടപ്പിലാക്കി, അതിനെ പിന്തുടർന്ന് നമ്മളും ഇവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റായ കാഴ്ചപ്പാടാണ്. എനിക്കൊന്ന് അതൊന്ന് പറയണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ച, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ച, പക്ഷെ നടന്നില്ല. 2019 ഈ ഡൽഹിയിലാണ് അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയിലെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇത് ഡൽഹിയിലാണ് ഇത് നടപ്പിലാക്കിയത്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. പണം ചെലവില്ലാതെ സുരക്ഷിതമായി യാത്ര എന്നുള്ളത്, ഇവിടെ ഡൽഹി അറിയാമല്ലോ പൊതുവേ ഇച്ചിരി സുരക്ഷിതത്വം കുറവുള്ള സ്ഥലമാണ്, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ട് പണം ചെലവില്ലാതെ അവർക്ക് യാത്ര ചെയ്യാം, അത് വളരെ ഗുണകരമായിരുന്നു. അതായത് ഒട്ടേറെ പേർ ഈ അത് പ്രയോജനപ്പെടുത്തി. 2020 നടത്തിയ സർവേ പ്രകാരം 4.2 ലക്ഷം സ്ത്രീകളും പെൺകുട്ടികളും ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഡൽഹിയിൽ മാറി. അതായത് താഴ്ന്ന വരുമാനക്കാരാണെന്ന് പറയുമ്പോൾ 50 രൂപയ്ക്ക് ദിവസം ജോലി എടുക്കുന്നവരുണ്ടായിരുന്നു, 50 രൂപയ്ക്ക് തൊട്ട് മേലോട്ട് ജോലി എടുക്കുന്നവർ. അതായത് അവർ പല വീടുകളിലും പോയി ഇങ്ങനെ ജോലി ചെയ്തിട്ടൊക്കെ ഇങ്ങനെ വരുമാനം കണ്ടെത്തുന്ന സ്ത്രീകളുണ്ടായിരുന്നു. മറ്റ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ UP അവിടെ നിന്നൊക്കെ ബീഹാർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വന്ന സ്ത്രീകൾ ഇങ്ങനെ കുടിയേറി പാർത്തവർ, അവർ ചേരികളിലൊക്കെ താമസിക്കുന്ന സ്ത്രീകൾ, അവർ ഈ ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അവർ പല സ്ഥലത്തും പോയി ഒരു ദിവസം ജോലി ചെയ്യും. അങ്ങനെ അവർ 20,000 രൂപ വരെയൊക്കെ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല പല സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ബസ് കയറി ഒരു സ്ഥലത്ത് പോയി, പിന്നെ അവിടെ നിന്ന് വേറെ ബസ് കയറി വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്ത്, അങ്ങനെയൊക്കെ 20,000 രൂപ വരെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് വലിയൊരു മിച്ചമായിരുന്നു ഈ എന്ന് വെച്ചാൽ ഈ ബസ് യാത്രാക്കൂലി ചിലവാക്കേണ്ട, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം സ്ത്രീകൾ മാത്രമുള്ള ബസ്സുകൾ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചു. അപ്പോൾ അതും കൂടെ ഈ അവസരത്തിൽ ഒന്ന് പറയുകയാണ്. അപ്പോൾ ഒട്ടേറെ അതുമല്ല, അതിനോടൊപ്പം തന്നെ പറയേണ്ട കാര്യങ്ങൾ, മറ്റ് UPയിൽ നിന്നൊക്കെ ഈ ഡൽഹിയിൽ ചികിത്സയ്ക്കായിട്ട് വരുന്നത് ക്യാൻസർ പേഷ്യൻസും ഒക്കെ, അവർക്ക് കയ്യിൽ ഒരു പൈസയും കാണത്തില്ല. രാവിലെ ചായ കുടിക്കാൻ മാത്രമുള്ള പൈസ, ഭക്ഷണത്തിന് പോലും പൈസ കാണത്തില്ല, ചായ കുടിക്കാനുള്ള പൈസ മാത്രമേ കാണത്തുള്ളൂ. അവർക്കും ഈ ബസ് യാത്ര വളരെ പ്രയോജനം ചെയ്യുന്ന പറയുന്നത്, അവർക്ക് ബസ് യാത്ര ഫ്രീ ആയതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ വലിയ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിലോ ഒക്കെ വന്ന് ചികിത്സ നോക്കാനും അവർക്ക് അതിൻ്റെ ചികിത്സ എടുക്കാനും ഒക്കെ സാധിച്ചു. രാവിലെ ഒക്കെ ബസ് കയറി വരാം, തിരിച്ച് ബസ്സിൽ പോവാം. അങ്ങനെ ഒട്ടേറെ അല്ലേ താഴ്ന്ന വരുമാനക്കാരായിട്ട് ജീവിക്കുന്ന ഒട്ടേറെ പേർക്ക്, അങ്ങനെയുള്ള ജനവിഭാഗം അവിടെയൊക്കെ കൂടുതലുണ്ട്, അവർക്കിത് വലിയ അനുഗ്രഹമായിരുന്നു. പക്ഷേ പിന്നെ വന്ന സർക്കാരുകൾ അതിന് ഈ നയത്തിൽ വെള്ളം ചേർക്കാൻ തുടങ്ങി. എന്തൊക്കെയോ നിബന്ധനകൾ വെക്കാനും ഇത്ര വരുമാനമൊന്നും അങ്ങനെയൊക്കെ പല വരുമാനം വെച്ച് ഇപ്പോൾ അത്രയും സൗജന്യമില്ല, പൂർണ്ണമായിട്ടുള്ള സൗജന്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ.
9: നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം, ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്ന രാജീവ് സേവലക.
5: ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ.
9: തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ചില പോരായ്മകളുണ്ട് ഇതില്. ഒരു 10-15 പോരായ്മകളുണ്ട് ഇതില്. ഇത് പിന്നെ ഈ പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് ഇത് എന്ന് വെച്ചാൽ ഈ നമുക്കറിയാം എങ്ങനെ താഴ്ന്ന വരുമാനക്കാർക്ക് ഈ ടെക്സ്റ്റൈൽസിലും മറ്റ് ഷോപ്പുകളിലൊക്കെ പോകുന്നവരും കൊല്ലത്ത് വരും പോയിട്ട് ഒരു ദിവസം 10-600 രൂപയ്ക്ക് ജോലിക്ക് പോകുന്നവർക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കുഴപ്പമില്ല. ഇത് സാമ്പത്തികം ഉള്ളവർ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രധാന ഘടകം. അതിന് പ്രധാന കാരണം പിന്നെ ഇതിനകത്ത് വേറെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മോട് പരസ്യമായിട്ട് വിമർശനത്തോടെ പറയുന്നവരുണ്ട്. അതായത് സ്ത്രീകള് അതായത് പൈസ കൊടുക്കാതെ ബസ്സിൽ സഞ്ചരിക്കുകയും ഇരുന്ന് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. പുരുഷന്മാര് പൈസ കൊടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് നിന്നുകൊണ്ട് വേണം ഈ 20 കിലോമീറ്റർ 30 കിലോമീറ്റർ നിൽക്കണം. ഇരിക്കാൻ ഒരു കാരണവശാല് സീറ്റ് കിട്ടുന്നില്ല. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം വരുന്നുണ്ട്. വളരെ വിമർശനമായിട്ട് ശക്തമായിട്ട് ദേഷ്യത്തോടെ വിമർശിക്കുന്നവരുണ്ട്. ഇപ്പം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞാൽ മൈനാപ്പള്ളിയിൽ നിന്ന് 2 ബസ് കയറി വരുന്നേ, ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി വരുന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങ് അങ്ങേയറ്റത്തെ അങ്ങ് ചീത്ത വിളിക്കുകയെ, ഞാൻ പൈസ കൊടുത്ത് വന്നിട്ട് എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, മറ്റേത് എനിക്ക് ഇരുന്ന് വരാമായിരുന്നു. ഇപ്പൊ പൈസ കൊടുത്തിട്ട് ഞാൻ വരുന്ന പുരുഷനാന്നേരം സമൂഹത്തിൽ നമ്മളെ വിഭജിക്കുന്നത് അതാണ് ഒരു
5: അത് ഞാൻ കഴിഞ്ഞ ഈ വിഷയം എടുത്തപ്പോൾ അത് ചർച്ച ചെയ്ത കാര്യമാണ്. തുല്യത ഇല്ല
9: അല്ല. ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ദാരിദ്ര്യ രാജ്യങ്ങളിലാണ് കൂടുതലും സ്ത്രീകള് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപലകളാണ് ചവറകളാണ് അവർക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം ഇങ്ങനെ ഈ കൊച്ചു കാലഘട്ടം മുതൽ അവരുടെ കൊച്ചു പ്രായം മുതലേ ഇവരെ ഈക്വാലിറ്റി തുല്യത പറഞ്ഞ് പഠിപ്പിക്കുകയും തുല്യത ബോധത്തോടെ പഠിപ്പിക്കുന്നു. പക്ഷെ സ്ത്രീക്ക് സ്ത്രീയുടേതായ പോരായ്മകളുണ്ട്. ദൗർബല്യം ഉള്ളത് ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അവർക്ക് ഈ എല്ലാം അന്നേരം പുരുഷന്റെ ദൗർബല്യം അത് വേറെയാണ്. അന്നേരം അവര് ഇവിടെ ബോഡി ശരീരഘടനയും പുരുഷന്റെ ശരീരഘടനയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നും പറഞ്ഞ് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, വോളിബോൾ കളിക്കുന്നുണ്ട്, എല്ലാം കളിക്കുന്നുണ്ട്. ഇപ്പം തെങ്ങ കയറുന്നവരുണ്ട്, ആന മേയ്ക്കുന്നവരവരെ ഉണ്ട്. എന്നിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു പരിമിതിയുണ്ട്. സ്ത്രീക്ക് സ്ത്രീയുടേതായ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അന്നേരം ഇതിനകത്ത് ഈ വിഭജനം വരികയും പുരുഷനെ ഈ ഏതാണ്ട് ഒന്നും അല്ലാത്തവനാക്കുകയും അവൻ പണം കൊടുത്തേച്ച് അവൻ ആ ബസ്സിൽ 30-40 kilometers നിന്നാ സഞ്ചരിക്കേണ്ടത്. സീറ്റില്ല അവർ അദ്ദേഹം പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ നമ്മുടെ ഇവര് ചിന്തിക്കാതെ എടുത്തയാടി ചെയ്യുന്ന ഒരു സംവിധാനങ്ങളാണ് ഇതെല്ലാം. ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ആരെന്ത് വാഗ്ദാനങ്ങൾ കൊടുത്താലും അവർ കൃത്യമായി
5: അല്ല. നമ്മളിപ്പോ എന്തായാലും നടപ്പിലാക്കി അതിന്റെ ഒരു പോസിറ്റീവ് വശം കാണുക. മറ്റു സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയപ്പോൾ സ്ത്രീകൾ യാത്ര ചെയ്യാൻ, കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യാൻ തുടങ്ങി.
9: ഈ പോസിറ്റീവ് ദുർവിനിയോഗം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? കൃത്യമായി അടിസ്ഥാനമായിട്ട് ചിന്തിക്കാതല്ലേ ഇവര് ഇത് നടപ്പിലാക്കിയത്? ഇവര് വാഗ്ദാനം കൊടുത്തപ്പോൾ ഇങ്ങനായിരുന്നു പറയേണ്ടത്. രണ്ട് കാർഡുകാർക്കും, ഒന്ന് മഞ്ഞ കാർഡുകാർക്കും ചുമന്ന കാർഡുകാർക്കും, ഞങ്ങള് സ്വതന്ത്രമായിട്ട് അവർക്ക്, അവര് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ്. അന്നേരം ഇതിപ്പം വെള്ള കാർഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വെള്ളക്കാർഡാണ്, എന്റെ ഭാര്യയ്ക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ സ്ത്രീകൾക്കും സഞ്ചരിക്കാം. മുമ്പ് നമ്മുടെ ഒരു മാഡം പറഞ്ഞില്ലയോ, മാസം 50,000-60,000 ശമ്പളം കിട്ടുന്ന സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് അന്നേരം സഞ്ചരിക്കാം. അതെന്തൊരു ന്യായമായത്? അവിടാണ് വിഷയം വരുന്നത്. അത് വരുന്നത് ഗവൺമെന്റ് തന്നെ ആവശ്യമില്ലാത്ത ബാധ്യത ഗവൺമെന്റ് തന്നെ എടുത്ത് തോളെ തലയിൽ വെക്കുക ചെയ്യുന്നത്. നമ്മള് മരത്തിന്റെ ചുവട്ടിലാണ് മരുന്ന് അല്ല ഈ വളവിടേണ്ടത്, അല്ലാത്ത മണ്ടക്കിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇവര് കൃത്യമായിട്ട് പഠിക്കാതാണ് ഇത് ചെയ്തത്. ഞാൻ ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനല്ല, ഈ അർത്ഥത്തിലല്ല. ഇവരിത് നടപ്പിലാക്കിയത് നല്ലതാണ്. ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിനെ കൊടുക്കാൻ പാടുള്ളൂ. മുന്നോക്കമായിട്ട് സാമ്പത്തികമായി നിൽക്കുന്നവർക്കില്ല. നിങ്ങൾ പണം കൊടുത്ത് തന്നെ സഞ്ചരിക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബസ്സില് 20 seats, ഇപ്പം 40 seats ഉണ്ടെങ്കിൽ അതിൽ പുരുഷൻ ഇത്ര സീറ്റ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അവൻ പണം കൊടുത്ത് വരുന്നത് കൊണ്ട് സ്ത്രീയും അല്പനേരം നിൽക്കട്ട്. എന്താ അവര് മനുഷ്യരല്ലേ? ഇവരെല്ലാം ഈ നമ്മളീ പറയുന്ന മനുഷ്യൻ ആണിനുള്ള എല്ലാ ഇത് തന്നെ. പിന്നെ ലിംഗ വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ പറയണമല്ലോ. ഏത് വിഷയത്തിൽ
5: സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യം?
9: അതെ, ഞാനതല്ല പറയുന്നത്. പുരുഷനും സ്ത്രീയും തമ്മിൽ ആരോഗ്യപരമായിട്ട് ദൗർബല്യം ഒന്നുമില്ല. ഇന്ന് സീരിയലും കണ്ടു, വീട്ടിലിരുന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് കുറവേറുള്ളതെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറിന്റെ കുറിപ്പ് വായിച്ചിട്ടുള്ള പത്രത്തിൽ. ഏറ്റവും കൂടുതൽ രോഗികള് സീരിയലും കണ്ട് അരകല്ലില്ല മറ്റോ ഇല്ല മിക്സിയാണ് എല്ലാം ഇങ്ങനെ വന്നിട്ട് അന്നേരം അതിന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അലക്കുകല്ല് വേണ്ട, പിന്നെ വാഷിംഗ് മെഷീൻ ആയതിന്, ഇതൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിന് അവര് മാത്രം ദുർബലരൊന്നും അല്ല, അവരെ സത്യത്തിൽ സൂചിക്കുന്നത്. ആണുങ്ങൾ വെറും വിവരം ഘട്ടന്മാരെ പോലെയാണ് സമൂഹം കാണുന്നത്. ഗവൺമെന്റ് തന്നെ ബാറും അതും ഇതും എല്ലാം അനുവദിച്ചിട്ട് ആ ഇച്ചിരി മദ്യം കുടിച്ചിട്ട് 100 പേരിൽ ഒരാൾ വിഷയം കൊണ്ടാകുന്ന ഒരു വിഷയമല്ല അത്. അതൊരു കമ്മ്യൂണിറ്റിയില് ഗൾഫിൽ, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലായാലും വളരെ പുരോഗമനമായ രാജ്യമായ അമേരിക്കയിലായാലും പ്രശ്നങ്ങളില്ലേ? നമ്മൾ കാണിക്കുന്നു ഒരു ഓക്കെടുത്തിട്ട് 100 പേരെ അല്ല 50 പേരെ 20 പേരെ ഒക്കെ വെടിവെച്ച് കൊല്ലുന്നു. ആ അന്നേരം അത് അവിടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് അത് നടക്കുന്നില്ല. അന്നേരം നമ്മള് നമ്മുടെ സമൂഹത്തിലുള്ള വിഷയം പുരുഷനും സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ട്. അതിപ്പോ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വിജയ് തൊട്ടടുത്ത ഒരു രാജ്യം അവിടെ അധികാരത്തിൽ വന്നപ്പം അദ്ദേഹം കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ ചുമ്മാതെ കുറച്ച് കാലം മനുഷ്യന് പ്രായോഗികമായിട്ട് ചിന്തിച്ചിട്ട് വേണം ഓരോന്നും നടപ്പിലാക്കാൻ. ചുമ്മാതെടുത്ത് ചാടി ഒന്നും നടപ്പിലാക്കലാക്കാൻ, ചുമ്മാതെടുത്ത് ചാടി ഒന്നും നടപ്പിലാക്കരുത്. ഇതിപ്പോ നടപ്പിലാക്കിയത് അത് ഒരു പരിധിയിൽ നല്ലതാണ്, പക്ഷെ അതിനനുസരിച്ച് 60% ഫൗളാണത്. 40% ഇതിനകത്ത് ഗുണമുള്ളത്. മുമ്പ് നമ്മുടെ ഒരു മേഡം തന്നെ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത സ്ത്രീകളെല്ലാവരും സംഭവം ശരിയായി. കൊല്ലത്ത് ഇവിടുന്ന് ഞങ്ങളുടെ ഇവിടുന്ന് 30 kilometers അല്ലെങ്കിൽ ശാസ്താംകോട്ടയിൽ നിന്ന് ഇത്ര ദൂരമുണ്ട് കൊല്ലത്തിന് വരാൻ. അന്നേരം അവർക്ക് ആ കൊല്ലം വരെ സഞ്ചരിക്കാം ഫ്രീ ആയിട്ട്. അന്നേരം ബസ്സിൽ

0: അമിതമായ ആളുകളാവും. ടിക്കറ്റ് എടുത്ത പുരുഷന്മാരെവിടെ ആവും? വെളിയിൽ ഔട്ടാവും. അവര് വെളി തൂങ്ങിക്കിടക്കാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഒരു ഫൗള് തന്നെ. അത് നമ്മള് നല്ലതും മോശവും കറക്റ്റായിട്ട് വിമർശിക്കേണ്ടത് വിമർശിക്കുകയും ചെയ്യണം. നല്ലത് നല്ല ഇവര് നടപ്പിലാക്കി. അപ്പൊ ഈ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കണം അവര് ഈ രണ്ട് കാർഡുകാർക്ക് മാത്രം. പിന്നല്ലേ ക്യാൻസർ രോഗികൾ. ഇപ്പൊ മുന്നോക്ക കാർഡ് വെള്ള കാർഡ് കാര്യം എന്നിട്ട് ക്യാൻസർ രോഗി അല്ലെങ്കിൽ വൈകല്യമുള്ളവര് ഈ വളരെ സാമ്പത്തികമായിട്ട് അവരിൽ തന്നെ പിന്നോക്കം നിൽക്കുന്നവരുണ്ട്. വെള്ള കാർഡുകാരില് അവരുടെ ഏതെങ്കിലും ഒരു രണ്ടോ മൂന്നോ മക്കളെങ്കിലും ഒരാള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരിക്കും. അന്നേരം ആ കാർഡ് വെള്ളയാവും. അന്നേരം അവര് ബാക്കിയുള്ളവരൊക്കെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരായിരിക്കും. ഒരാള് പഠിച്ചിട്ട് അന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് അങ്ങനെ വിഷയം ഇതിനകത്ത് വരുന്നുണ്ട്. അന്നേരം ഇത് ഗവൺമെന്റ് പഠിക്കും. അവര് പറഞ്ഞിരിക്കുന്ന ഒരു മാസോ 60 ദിവസം അങ്ങനെ ഇത് പഠിച്ചതിന് ശേഷം ബാക്കി തീരുമാനിക്കാമെന്നല്ലേ. പക്ഷെ അങ്ങനെ ചെയ്താൽ ഒരു വിമർശനവും ഇല്ല. അത് ചെയ്യേണ്ട ഇതിലുണ്ട്. ഗവൺമെന്റ് ചെയ്യുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇനി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന രണ്ട് വിഭാഗത്തിന് മാത്രമാക്കി ചുരുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ രീതിയിലും ചെയ്യണം. 20 സീറ്റോ 30 സീറ്റോ 60 സീറ്റ് ഉണ്ടെങ്കിൽ അല്ലെ 30 സീറ്റ് പുരുഷന് നിർബന്ധമായിട്ട് സ്ത്രീകൾ കൊടുത്തിരിക്കണം. പണം കൊടുത്ത് അവർ സഞ്ചരിക്കുന്നതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണത്. അതേ കണക്ക് നല്ല പ്രായം ചെന്നവരോ അമ്മാവന്മാരോ അങ്കിളുമാരോ വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ സീറ്റ്
1: കൊടുക്കണം. ഓക്കെ, ഒന്ന് ചുരുക്കിയേരെ, നമുക്ക് അടുത്തൊരു കോള് വെയിറ്റിംഗ് ആണ്.
0: എനിക്ക് ഇത്രയും പറയേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ്
1: ഞാൻ കൊള്ളാം കൊള്ളാം. പറഞ്ഞ കാര്യങ്ങൾ വളരെ വാസ്തവമാണ്. ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഞാൻ ഇത് ഈ കോളിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പ്രാഗിലും ബ്രസൽസിലും പാരീസിലും ഒക്കെ ഇങ്ങനെ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കിയിരുന്നു. അതും ഞാൻ ഈ അവസരത്തിൽ ഇപ്പം ഞാൻ രാജീവ് പറഞ്ഞപ്പോൾ ഞാൻ അതിന് ഒരു മറുപടി എന്നോണം ഞാൻ പറയുകയാണ്. അവിടെ എന്തിനാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലിനീകരണം തടയാനായിരുന്നു അവരെ നടപ്പിലാക്കിയത്. അതായത് മറ്റു ഈ സ്വകാര്യ വാഹനങ്ങൾ, ഈ പറഞ്ഞ എല്ലാവരും സ്വകാര്യ വാഹനം എടുത്ത് നഗരങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ മലിനീകരണം കൂടുന്നു. അപ്പോൾ അത് തടയാനായിട്ട് ആണ് അത് അവിടെയൊക്കെ നടപ്പിലാക്കിയത്. അപ്പോൾ ഇതിനകത്ത് വേറെ വശവും ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്കൂട്ടറിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന കാറിലുമൊക്കെ പോകുന്നവർ പതുക്കെ സൗജന്യമല്ലേ എന്ന് വിചാരിച്ച് ബസ്സിലോട്ട് കയറുമ്പോൾ അവിടെ മലിനീകരണം, ഈ എല്ലാ സ്വകാര്യ വാഹനങ്ങളും റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അതിനുള്ള റോഡിൽ എവിടെയാണ് സെലവരിക്കുന്നത്, അവിടെ ഈ പറഞ്ഞ ഇപ്പൊ പുകയെല്ലാം കൊണ്ടും മലിനീകരണം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ആ അത് കുറയ്ക്കാനായിട്ട് ഒരു പരിധി വരെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സാധിച്ചേക്കും. അങ്ങനെയുണ്ട്. അപ്പൊ അത് വിദേശ രാജ്യങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അവിടെ അതാണ് ലക്ഷ്യം വെച്ചത്. അപ്പോൾ നമുക്കൊരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്കാണ്, അത് കഴിഞ്ഞ് ഉടനെ മടങ്ങിവരാം.
2: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്റർ ആയി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
1: ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേളയായിരുന്നു. സ്ത്രീകളുടെ പ്രിയദർശിനി ബസ് യാത്ര, ഒരു അവലോകനം, അതാണ് ഇന്നത്തെ വിഷയം. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണി. അപ്പോൾ നമുക്ക് തുടരാം. അതോടൊപ്പം തന്നെ ഞാൻ നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കാം. 0474293111 0474293111 ഇതാണ് വിളിക്കേണ്ട നമ്പർ. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇത് ലഭ്യമാണ്. അതും പ്രയോജനപ്പെടുത്തുക. അത് കാണാൻ പറ്റുന്നവർ അതിലൂടെയും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം. കുറെ കാലമായി വിളിച്ചിട്ട്. വളരെ താല്പര്യമുള്ള ഒരു വിഷയം ആയതുകൊണ്ട് ഞാൻ
1: ശ്രമിക്കുകയാണ്.
3: ഈ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു വരി എനിക്ക് ഓർമ്മ വരുന്നു. കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ വെച്ച് കരയാകും, കരയിനെ കടലാകും, കഥ ഇത് തുടർന്ന് വരും. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും പണ്ട് തൊട്ടേ വിമർശിച്ചിരുന്ന ഒരു വിഭാഗമാണ് KSRTC ജീവനക്കാര്. അവരീ ആളുകളെയൊക്കെ കയറ്റിയെങ്കിൽ ഈ കോർപ്പറേഷൻ നേരെ നടന്നു പോകുന്നായിരുന്നു. ഒരു കാലഘട്ടം വരെ മാധ്യമങ്ങളും മീഡിയകളും എല്ലാം
1: പറഞ്ഞിട്ടുണ്ട്.
3: പക്ഷേ തെല്ലുള്ള വണ്ടിയിൽ ഒരാൾ അധികം ഇരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് ടിക്കറ്റ് കൊടുപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മുടെ വണ്ടി കറക്റ്റ് ആയിരിക്കണം, കിട്ടുന്ന വരുമാനം കോർപ്പറേഷന് കൊടുക്കണം. ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളെല്ലാം അങ്ങനെ ആയിരുന്നു. അന്നുള്ളവർ പലരും പറയാറുണ്ട് നിങ്ങളെങ്കിലും ആ കയ്യാണ് ചാടിനെ കയറ്റിയില്ലല്ലോ. ആ ഒരു കാലം കഴിഞ്ഞ് ഇപ്പൊ ഞാൻ സ്വപ്നമാണോ എന്ന് തോന്നുന്നു. വണ്ടിക്കകത്ത് കയറുന്ന ഒരു കാര്യം ടിക്കറ്റ് കൊടുക്കണ്ട അന്ന് പെണ്ണുങ്ങൾക്ക്. കാലം മാറുമ്പോഴുള്ള മാറ്റങ്ങളെ അത് ഈ ഭരണകക്ഷിയോ പ്രതിപക്ഷോ അങ്ങനൊന്നും അല്ല. ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില നിയമങ്ങൾക്ക് വിധേയമായ ചെയ്യാനൊക്കെ ലോകം ഭൂമി ഇറങ്ങുന്ന കാരണം അങ്ങനെയാണ്. ഒരു തത്വശാസ്ത്രം ഉണ്ട്, അതിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഒരു ഫിസിക്സ് ഉണ്ട് അല്ലെ. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. നഷ്ടം വരുമ്പം ജീവനക്കാരന്റെ മേലിലും ലാഭം വരുമ്പം യാത്രക്കാരുടെ മേലിലും അങ്ങനൊന്നും അല്ല. എത്രയോ നിരപരാധികളായ ആളുകൾ ഇതിന്റെ പേരിൽ പുറത്തു പോയിട്ടുണ്ടെന്നറിയാം, ടിക്കറ്റ് എടുക്കാതെ യാത്രക്കാരെ കൊണ്ടുപോയി അല്ലെ അബദ്ധവശാൽ കിട്ടിയെന്നുള്ളത്. അപ്പോഴ അതിനൊക്കെ ഒരു മാറ്റം എന്തോ. പിന്നെ ഭരണം നടത്തുന്നവർ പറയുന്നതാണല്ലോ ഈ ദൈവവാക്യം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ.
1: അല്ല അവരൊരു ഒരു വാഗ്ദാനം നൽകി, അവർ വാഗ്ദാനം നിറവേറ്റി. അത് ഇലക്ഷൻ
3: പിന്നിലുള്ള ചില ശാസ്ത്രീയ വശങ്ങളെ ലോകത്താരും ലാഭമില്ലാതൊരു കാര്യവും നടത്തത്തില്ല, നടത്തുവോ? നമ്മളത് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എഴുതി ഇതുപോലുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളും അപ്പൊ ലാഭത്തിന്റെ ഭാഗം നോക്കുമ്പം ഒരു വിഭാഗത്തിന് അല്ലെ പല രീതിയിലും ആക്കാം, ഡിപ്പാർട്ട്മെന്റ് ആക്കട്ടെ മറ്റേതാകട്ടെ, അപ്പൊ ജീവനക്കാരവന്റെ ജോലി ചെയ്താണ്. ഇതല്ലല്ലോ, വരുമാനം കൊണ്ട് നടത്തേണ്ടുന്ന പല സ്ഥാപനങ്ങളും ഉണ്ട്. മറ്റ് നമ്മുടെ സഹപ്രവർത്തകരായ പലരും ഉണ്ടല്ലോ പല ഡിപ്പാർട്ട്മെന്റിലും. അവിടെ ഒന്നും ഇത് തുടങ്ങാത്ത എന്താ? അപ്പൊ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, എഴിയിൽ കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കാവുന്ന, കേട്ടിട്ടുണ്ടോ ആ പഴഞ്ചൊല്ല്? അല്ല, ഇതൊരു തമാശയായിട്ടാ എടുക്കുന്ന, ഗൗരവമായിട്ടല്ല.
1: നമ്മളൊരു സോഷ്യലിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ കണ്ടാമതി. ജനങ്ങൾക്ക് പറഞ്ഞൊക്കെ അവരെ വരുമാനത്തിൽ നിന്ന് ജനങ്ങൾക്ക് സേവനം നൽകുന്നു എന്നുള്ളതാണ്.
3: വ്യക്തിപരമായ എന്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്ത് എല്ലാവർക്കും എല്ലാം സൗജന്യം കൊടുക്കണം. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ,
1: കുറെ കാര്യങ്ങൾക്കൊക്കെ സൗജന്യം, അടിസ്ഥാന കാര്യങ്ങൾക്ക് സൗജന്യം കൊടുക്കാവുന്നുള്ളതായിരിക്കും.
3: അതെ, ഭാര്യ ഗർഭിണിയാന്ന് അറിഞ്ഞാൽ പിന്നെ കുഞ്ഞുമായിട്ടാണ് അവര് പിന്നെ നമ്മളെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള രാജ്യങ്ങളും ഉണ്ട്, അത്രമാത്രം സൗജന്യം ചെയ്തു കൊടുക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേ ഇവിടെ ഈ പറഞ്ഞോണം ആരംഭത്തിലെ ഒരു വിഭാഗം അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ് ജനങ്ങൾക്കെല്ലാം കേക്ക് നടന്ന ഒരു നെറ്റിയുടിപ്പാണ് പണ്ടുള്ള ആളുകൾക്കും ഇപ്പോഴും. കാരണം എന്താ, പണ്ട് കാലത്ത് കെ എസ് ആർ ടി സി ആശ്രയിച്ച് മാത്രം പോയവരുണ്ടായിരുന്നു. ഇന്ന് ഒരു വീട്ടിൽ തന്നെ എത്രയോ വാഹനങ്ങളുണ്ട്, ടൂ വീലർ ഉണ്ട്, ത്രീ വീലർ ഉണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതാണ് ഈ പറഞ്ഞ ഈ ആവശ്യമാണ് ഇതിന്റെ ഈ ഓരോന്നിന്റെ നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഞാൻ മാത്രം സംസാരിച്ചു പോകുന്നില്ല, ബാക്കി പ്രിയപ്പെട്ട
1: സ്വാഗതം. നന്ദി. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, ഹലോ,
4: ഇവിടെ രാവിലെ തൊട്ടേ കറണ്ട് പോയതാ, ഒന്ന് മുന്നറിയിപ്പ് ഒന്നും കിട്ടിയില്ല. ഇപ്പോഴാണ് വന്നത്. ഈ കെ എസ് ആർ ടി സിയുടെ സൗജന്യ യാത്ര ഞാൻ പറഞ്ഞ, നമ്മുടെ മയ്യനാട് മയ്യനാട് നിന്നും കെ എസ് ആർ ടി സി ഒന്നും ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതിപ്പോ ഇപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മൂലം ഉണ്ടായ ഈ കെ എസ് ആർ ടി സി സൗജന്യ യാത്ര, ഞാനാണെങ്കിൽ പിന്നെ എനിക്ക് രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ കൊട്ടിയത്ത് 10:30 പോയി 12:30 വരെ നിന്നു. പക്ഷെ ഇത് ഞാൻ കണ്ടില്ല. മിക്കപ്പോഴും എന്റെ ഒരു ഊഹം പറഞ്ഞത്, ഞാൻ കൊട്ടിയത്ത് ഇന്നപ്പോഴും മിക്കപ്പോഴും ഈ വെളുത്ത ബസ് ഉണ്ടല്ലോ, വേണാട് ബസ് ട്രാൻസ്പോർട്ട്, ഒരു ഒത്തിരി പോകുന്നത് അവസ്ഥ കണ്ടില്ല. ഈ ബസ് ഓർഡിനറി കണ്ടതേ ഇല്ല. പിന്നെ ഈ ചുമന്ന ബസ്, ഈ ചുമന്ന പെയിന്റ് അടിച്ച കെ എസ് ആർ ടി സി പാർട്ടി ബസ്, എനിക്ക് തോന്നിയ പേരിപ്പം ഇത് ഒന്നും കാണാത്ത ആരായാലും ഒന്നും ചെയ്യത്തില്ല. കാരണം ഞാൻ എവിടെ എങ്ങനെ പോയാലും അവർക്ക് ലാഭം വേണ്ടേ. പിന്നെ അതുമല്ല, ഇപ്പൊ ഇങ്ങനെ പോയാലും എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സിക്ക് വലിയ നഷ്ടമൊന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. ഞാൻ വരുമ്പോ ഒത്തിരിയും ഫാസ്റ്റ് വണ്ടിയാണ് വന്നത്, എനിക്ക് കൊല്ലം വരെ പോകണമായിരുന്നു. ഫാസ്റ്റ് വണ്ടിയാണ് വന്നത്, ഫാസ്റ്റ് വണ്ടി ഞാൻ 20 രൂപ കൊടുത്താണ് കുട്ടിയത്തിന് പോയത് വരെ. കാരണം ഈ വെള്ള ബസ് ഈ വേണാട് ബസ് അന്ന് ഒന്നും ഞാൻ കണ്ടില്ല, 10:30 to 12:30 വരെ ഇങ്ങനത്തെ ഒന്നും. മറ്റേത് പോകുമ്പോ എപ്പോഴും ഈ വേണാട് ബസ് ഇഷ്ടം പോലുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഈ ശാസ്താംകോട്ട വഴി പോകുന്ന ഈ 10 ചിന്നക്കട ഒരു വണ്ടിയുണ്ട്, അത് ഓർഡിനറി ബസ് ആണ് പോകുന്നത്. അതിനകത്ത് ഇപ്പൊ എന്റെ ഞാൻ മിക്കപ്പോഴും പോകാറുണ്ട്, എന്റെ സഹോദരൻ പന്തന്നെ താമസിക്കുന്നു, ശാസ്താംകോട്ട താമസമുണ്ട് എന്റെ ബന്ധുക്കൾ. ഞാൻ മിക്ക ചിലപ്പോഴൊക്കെ പോകാറുണ്ട് അവിടെ സെയിം ബസ്സിനകത്ത്, വേണാടിനകത്താണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ ഇനിയിപ്പോ അത് 1/4 ഇടവിട്ട് ആ വണ്ടിയുണ്ട് കേട്ടോ ചിന്നക്കട. എനിക്ക് പക്ഷെ ഇനിയിപ്പോ അത് 1/4 മാറ്റി വെച്ചിട്ട് ചിലപ്പോ അവർ പാസ്സാക്കും. എനിക്ക് തന്നെ രാവിലെ ഒന്നും വൈകിട്ട് തിരിച്ചിങ്ങോട്ട് ഉള്ളതേ ഉള്ളൂ. കാരണം അവർ ഇങ്ങനെ പോയാൽ കെഎസ്ആർടിസി ഒരു നഷ്ടവും, കാരണം കൂടുതലും പാസ് ആക്കി അവരിപ്പോ ഇനി പാസ് സൂപ്പർ പാസ് ഇപ്പൊ ഓർഡിനറി ബസ്സിനകത്തല്ലേ ഉള്ളു സൗജന്യം. അത്ര ഈ സ്കൂളുകളെന്ന് പറഞ്ഞാൽ ജോലി ഉള്ളവർക്ക് വലിയ പ്രയോറിറ്റിയാണ് അവർ. കാരണം രാവിലെ അവർക്ക് ജോലി, സർക്കാർ ജോലി, സ്കൂളിൽ പഠിക്കുന്നവർക്ക്. പക്ഷെ നമ്മുടെ തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും അതിപ്പോ ഇല്ല. ഞങ്ങളുടെ ഇവിടെ മയ്യനാട് ഇവിടെ തന്നെ ഒത്തിരി ഗവൺമെന്റ് സ്ഥാപനമുണ്ട്, കൂടെ പ്രൈവറ്റ് സ്ഥാപനമുണ്ട്, കുടുംബശ്രീ പെണ്ണുങ്ങളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ആശാ വർക്കറുണ്ട്, പിന്നെ ഈ ഇവരുണ്ട്, ഈ മാലിന്യെടുക്കുന്ന അവരുണ്ട്, പ്ലാസ്റ്റിക് ഒക്കെ. അവരൊക്കെ ഇഷ്ടം പോലെ ദൂരെ നിന്നാ വരുന്നത്. അവർക്ക് ആർക്കും ഈ സൗജന്യ യാത്ര ഒരു കിട്ടുന്നില്ല. അങ്ങനെ അർഹതപ്പെട്ടവർക്കൊന്നും ഇത് കിട്ടുന്നില്ല. പിന്നെ സൗജന്യ യാത്ര എന്ന് വെച്ചാൽ എന്റെ മനസ്സിൽ വെച്ചൊരു ഉടായ്പ് മാത്രമാണുള്ളു. സത്യം പറഞ്ഞാൽ നമ്മളെ മിക്കപ്പോഴും പോയി നിന്നിട്ടുള്ളു, നമുക്ക് കിട്ടില്ല. എനിക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ ഓർഡിനറി ബസ് മാത്രം പോകുന്ന സ്ഥലങ്ങളിലേക്ക്. ഇവിടെ ഞാൻ ഇന്റർസിറ്റിക്ക് എന്റെ വീട്ടിലോട്ട് പോയപ്പോ മൈനാപ്പിളിൽ, മൈനാപ്പിളിൽ ഇതുപോലെ ട്രാൻസ്പോർട്ടൊന്നും ഇല്ല, സൂപ്പർഫാസ്റ്റ് ബസ്സേ ഉള്ളൂ. അവിടെ ചെലപ്പോ ഈ പ്രൈവറ്റ് ബസ് ഉണ്ട്. രാത്രി 7 മണിയാകുമ്പോ ഈ ഇന്റർസിറ്റി
1: കരുണാപ്പിളിൽ എത്തും.
4: അങ്ങനെ അവിടെ ഈ പ്രൈവറ്റ് ബസ് ആക്കിയതുപോലെ ഇതൊന്നും ഗവൺമെന്റ് അന്ന് അന്ന് ഒത്തിരിയും കുട്ടികൾ ആ കരുണാപ്പിളിൽ ഓരോ പ്രൈവറ്റ് സ്ഥാപനം ജോലി ചെയ്ത് ഇറങ്ങുന്നവരുണ്ട്. ഈ ബസ് പ്രൈവറ്റ് ബസ് കണ്ടക്ടർമാരാണെങ്കിൽ ഷോപ്പിലെല്ലാം അവരെ വീടിന്റെ വാതിൽ കൊണ്ട് ഓൺ എടുത്ത് നിർത്തിയാണ് ഈ പെൺകുട്ടികളെ ഇറക്കി ഇവിടുന്നത്. അങ്ങനെയാണ് അവര് ചെയ്ത സേവനങ്ങൾ. പക്ഷേ ഇത് പ്രൈവറ്റ് ബസ് ഈ ട്രാൻസ്പോർട്ട് ബസ് എനിക്ക് വന്ന ഇത്ര ഉടായ്പ് മാത്രമാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും നഷ്ടം സംഭവിക്കത്തില്ലെന്ന് ഇങ്ങനെ പോയാൽ കിട്ടും ഞാൻ തോന്നുന്നത്. പക്ഷെ മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി അവർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് കൂടുതൽ പെൺകുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്നില്ല. അതാണ്
1: തമിഴ്നാട്ടില് പദ്ധതി നടപ്പിലാക്കിയ ശേഷം യാത്രക്കാർ, അതായത് സ്ത്രീ യാത്രക്കാർ, വനിതാ യാത്രക്കാർ 40% നിന്ന് 70% ഉയർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ അത് പ്രയോജനപ്പെട്ടു എന്നാണ് കണക്കുകൾ പറയുന്നത്.
4: ഇത് ഓർഡിനറി ബസ്, ഓർഡിനറി ബസ് എല്ലായിടത്തോടും ഇപ്പൊ അവര് ചെയ്യാൻ പോകുന്ന വെച്ചാല് ഗോത്ര സാധനങ്ങളെല്ലാം വില കൂട്ടി. ഇത് എങ്ങനെയെങ്കിലും അവർക്ക് നേടണ്ടേ?
1: ടാക്സ് ഒക്കെ കൂട്ടുമെന്നാണ് ആയിരിക്കും പറയുന്നത്.
4: പൊതുജനങ്ങൾക്കാണ് എന്നും
1: ജീവിക്കാൻ
4: പറ്റാത്ത
1: ഓക്കെ ഓക്കെ. ഞാൻ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ നമസ്കാരം. ഹലോ
5: ഹലോ നമസ്കാരം
1: സർ. ഷിബിൻ പറഞ്ഞോളൂ. ഷിബിൻ പെട്ടെന്ന് പറഞ്ഞു.
5: സർ അപ്പോഴേ അത് നമ്മുടെ ഗവൺമെന്റ് എന്തായാലും അവർ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയിട്ടുണ്ട്, ചോദ്യം ചെയ്യുന്നു, കുഴപ്പമില്ല. പക്ഷെ അത് അവരുടെ ഭരണം തീരുന്നവരെ ഇതെങ്ങനെ നടപ്പിലാക്കാൻ നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഒരു ദിവസം 1.5 കോടി രൂപയോളം എന്നാല് ഗവൺമെന്റ് വീടിന് വേണ്ടി അങ്ങോട്ട് കൊടുക്കണം, എന്നാലേ അത് ഓടത്തുള്ളൂ. പക്ഷെ ഇതെതിരെ എങ്ങനെ വകയിരുത്തും? വകയിരുത്തുന്നത് നമ്മളുടെ നിന്ന് എടുക്കാനല്ലേ പറ്റുള്ളൂ. ഇതേ ജനങ്ങളുടെ നിന്ന് അവർ വകയിരുത്തി എടുക്കാനേ പറ്റുള്ളൂ. വേറെ അതിലെങ്കിലും എല്ലാം ടാക്സ് എല്ലാം കൂട്ടിയിട്ട് ഓക്കെ, വേറെ അത് നമ്മൾ വരുന്ന ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് നമ്മുടെ ഓർഡിനറി ബസ്സിന് സിറ്റി ഫാസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ അത് അറിഞ്ഞായിരുന്നു സാറ്. ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരുപാട് ഓർഡിനറി ബസ് ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റിയിൽ മാത്രമല്ല ഒരുപാട് ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കി അതിൽ ചാർജ്
1: കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഉള്ള ഓർഡിനറി ബസ്സിലെ
5: തിക്കിത്തിരക്ക് ഓർഡിനറി ബസ്സിന് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്.
1: ഓക്കേ ഓക്കേ ഓക്കേ.
5: തീർച്ചയായിട്ടും ഇത് നടപ്പിലാക്കിയതിന് മുന്നിൽ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടെ കൂട്ടിട്ട് മേടിക്കുന്നത് അപ്പൊ അത് ഏകദേശം അവിടെ ഒരു ചെറിയൊരു ഇത് വരുന്നു തോന്നുന്നു. എന്നാ പിന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ഓർഡിനറി ഇല്ല കേട്ടോ സാറേ. ഒരുപാട് റൂട്ടുകളിൽ ഇല്ല, അതുമല്ല ഓർഡിനറിയും
1: ഇല്ല.
5: ഇല്ല, അപ്പൊ അവിടേക്കെല്ലാം ഒരു രാവിലെ ഒരു ട്രിപ്പ് വൈകിട്ട് ഒരു ട്രിപ്പ് വിട്ടാൽ അവിടെയുള്ള സ്ത്രീകൾക്ക് ഒരു പ്രയോജനമാകുന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് ഈ കൂടുതൽ പാവപ്പെട്ടവരൊക്കെ താമസിക്കുന്നത്. ടൗണിനകത്ത് കുറച്ചൊക്കെ ഇതിൽ ഉള്ളവരെ ഉള്ളൂ. പിന്നെ സാർ ഈ വിദേശ രാജ്യങ്ങളിൽ പറഞ്ഞില്ലേ, അവിടെ അവർക്ക്
1: വേറെ ലക്ഷ്യമാണ് മലിനീകരണം.
5: ലക്ഷ്യം വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട്. കാരണം സ്ത്രീകൾ വീട്ടിലിരിക്കില്ല, വെളിയിലിറങ്ങും. വെളിയിലിറങ്ങിയ ഒരുപാട് പർച്ചേസിംഗ് നടത്തും. പർച്ചേസിംഗ് നടത്തുമ്പോ അവിടെ ടാക്സ് അവർക്ക് ഗവൺമെന്റിന് കിട്ടും. അതൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു.
1: പ്രധാനമായിട്ടും ഗതാഗത കുരുക്ക് ഒഴിവാക്കുക, അതായത് എല്ലാരും ഇങ്ങനെ കാറും എടുത്ത് ഇറങ്ങുന്നതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഇതും
5: ഒരു അജണ്ട ഉണ്ടായിരുന്നു വേറെ രാജ്യത്തിൽ.
1: അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിന്റെ ഒക്കെ അവസ്ഥയാണ് അല്ലെ ഡ്രൈവർമാർ? ഇപ്പൊ പലപ്പോഴും അവർക്കാണ് ഇതിന്റെ ഒരു ആഹ്ലാദം ഉണ്ടെന്ന് പറയാവുന്നത് നമുക്ക് അല്ലെ. അവരുടെ വരുമാനം കുറയും, അവര് ജോലി ചെയ്യുന്നവര് അല്ലെ, അവരുടെ അവസ്ഥയും വളരെ മോശമാവും. ഓക്കെ ഹലോ നമസ്കാരം. പറഞ്ഞു പറഞ്ഞു.
6: ഓ, നമ്മള് ഒരു ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. നമ്മള് എല്ലാവരും ഇപ്പൊ പുതിയ സർക്കാർ വന്നപ്പോ അവരിങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവന്നതിന് അനുകൂലിക്കുന്നവരാണ് ഇപ്പൊ കേട്ടിടത്തോളം കൂടുതൽ.
1: അപ്പൊ
6: നമ്മളെ അനുകൂലിക്കുന്നതിനല്ല, നമ്മള് സർക്കാർ ഒരു ഭരണത്തിലേക്ക് ഏറ്റു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. അതിപ്പോ നടപ്പിലാക്കിയപ്പോഴത്തേക്ക് സാധാരണക്കു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സഹിക്കുന്നത് പ്രൈവറ്റുകാർ. അവർക്ക് ഓരോ ദിവസവും ആള് കുറയുക.
1: മറ്റേ
6: ഇടിച്ചു കയറിയൊന്നും പോണില്ല. ഞാനിപ്പോ കണ്ടു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബസ് ശ്രദ്ധിച്ചപ്പോ സാധാരണ നോർമലായിട്ടൊക്കെയാണ് പോണത്. ആ ടൈമിനൊക്കെ നല്ല ആൾക്കാർക്കുള്ള
1: സമയമാണ്.
6: കുറെ ആൾക്കാർക്ക് ഇതിന്റെ ടൈം കറക്റ്റ് ആയിട്ട് മനസ്സിലായി തുടങ്ങുമ്പോ പിന്നെ ട്രാൻസ്പോർട്ട് വെച്ച് തന്നെ ഒരു
1: യാത്ര. ഇപ്പൊ
6: ഈ ഉടനെ ആയതുകൊണ്ട് ഇവർക്ക് എപ്പോഴായത് വരുന്നത് പോണെന്ന് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിന് അവരെ ഇറങ്ങി നിന്നിട്ട് ആ യാത്ര ചെയ്യും. അതുപോലെ മറ്റേ പുള്ളി പറഞ്ഞതുപോലെ, രാജു പറഞ്ഞതുപോലെ, നമ്മള് കാറ്റും കൊടുത്ത് പുരുഷന്മാര് നിന്നു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവരോടെ ഒന്നും പറയാൻ പറ്റുമോ? അഥവാ നമുക്ക് സീറ്റ്, അപ്പം അത് പുരുഷന്മാർക്ക് ഇത്ര സീറ്റ് ഉണ്ട്, ആ സീറ്റിൽ മറ്റേ സ്ത്രീകൾ ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഒക്കെ വരികയാണെങ്കിൽ പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവരെടുത്ത് ടുത്ത് എന്ത് പറയാനാ, ടിക്കറ്റ് എടുത്തിട്ടാണ് കണ്ടിട്ടുണ്ട്, നിങ്ങള് ഫ്രീ ടിക്കറ്റിലാണ് പോകുന്നത്, എഴുന്നേറ്റ് തരാൻ പറഞ്ഞ അവരിതിന് പോയില്ല. അവരൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലും സർക്കാർ ഈ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ, ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഈ ഒന്ന് പ്രായം കൂടിയവർക്കും അതുപോലെ പിന്നെ അസുഖക്കാരും അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഇത് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം സ്ത്രീകൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയ എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്ത്രീകൾ തന്നെ അനുകൂലിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അവര് ഒരുപാട് സ്ത്രീകൾ ഇപ്പം ഈ പറഞ്ഞത് എല്ലാരും പറയുന്നത്, സോഫി പറയുന്നത് സർക്കാർ 1,00,000 രൂപ സാലറി എടുക്കുന്നവരാണെന്ന്. ഇപ്പൊ അത് സോഫി ചോദിച്ചത് കൊണ്ടല്ലേ അവരത് പറഞ്ഞത്.
1: ഇപ്പൊ
6: അതിനകത്ത് ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എത്ര രൂപ കിട്ടുന്നവര് മിണ്ടാതെ നമുക്ക് ഒരിക്കലും പിന്നെ സർക്കാർ നമ്മളൊന്നും കെ എസ് ആർ ടി സി ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു നഷ്ടം കൂടെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അത് കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൈവറ്റുകാരിലെ ജോലി നഷ്ടപ്പെടുകയും സാധാരണക്കാരായ സാധാരണക്കാരാണ് അതിനകത്ത് കൺട്രാക്ടർ ആയിട്ടും പിന്നെ ജീവിച്ചു പോകുന്നത്. അവരെയൊക്കെ ഇപ്പൊ ഉടനെ ബാധിക്കത്തില്ല, പക്ഷെ പിന്നെ
1: നമുക്കൊരു സമയക്കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് കട്ടിയാണ് ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് 5:30 അടുത്ത പ്രോഗ്രാം കയറണം. അപ്പോൾ ഞാൻ ഒരു ഒരു യൂട്യൂബ് ചാനൽ ഒരു സ്ത്രീയോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം. അപ്പോൾ ഒരു ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് കിടപ്പിലാണ്, എനിക്ക് ഇതുകൊണ്ട് വലിയ ഉപകാരമാണ്, 3,000 രൂപയെങ്കിലും എനിക്ക് ഇതിനകത്ത് നിന്ന് ലാഭിക്കാൻ സാധിക്കും. ഇവിടെയാണ് ഈ പദ്ധതി വിജയകരമാകുന്നത്. ആ ഒരു നോട്ടോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ പരിപാടി, ചർച്ച പരിപാടി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.
7: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
8: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
9: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
10: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. Chat with Praveen.
11: What's up?
10: ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.
11: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ

0: 1111 ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.
1: റേഡിയോ ബെൻസികൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് സി ആർ അജയ്കുമാർ. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.

പ്രിയ പ്രിയ സുഹൃത്തുക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല അമിതവണ്ണം ഒബിസിറ്റി. അതിന്റെ കാരണങ്ങളിൽ ശാസ്ത്രീയമായ ചില സംഗതികളുണ്ട്. എന്നാൽ അതിനുമപ്പുറം ചില വിഷയങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. 2019-2021 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പറയുന്നത് 24% ഇന്ത്യൻ സ്ത്രീകളും 23% ഇന്ത്യൻ പുരുഷന്മാരും അമിതവണ്ണം ഉള്ളവരാണെന്നാണ്. സ്ത്രീകളിൽ 15 മുതൽ 49 വയസ്സ് വരെ ഉള്ളവർക്കിടയിൽ 6.4% ഒബിസിറ്റി. അത് ആണുങ്ങളിൽ 4% ആണ്. 5 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ അമിതഭാരം 3.5 ആയിരുന്നത് 4% 2019-2021 ഉയർന്നു. ഇത് 2015-2016 2.1 മാത്രമായിരുന്നു. 2020 33 ദശലക്ഷം കുട്ടികൾ അമിതവണ്ണമുള്ളവരായിരുന്നു. ഈ കണക്ക് 83 ദശലക്ഷത്തിലേക്ക് ഉയരും എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നു. അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ചില്ലറ വിൽപ്പന 40% മടങ്ങ് അധികരിച്ച് $38 ബില്യൺ 2019 വളർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം പ്രകാരം നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അനുസരിച്ച് ഏറിയ പങ്ക് പാക്കേജ് ഫുഡുകളും ആരോഗ്യത്തിന് ഹാനികരമാണ്. അവയിൽ പഞ്ചസാര, ഉപ്പ് അല്ലെങ്കിൽ ഫാറ്റ്, ഹൈ ഫാറ്റ്, ഷുഗർ ഫാറ്റ് ഇവയുടെ അളവ് വളരെയധികം കൂടുതലാണ് എന്നാണ് ഈ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത്തരം പാക്കേജ് ഫുഡുകൾ അവയുടെ പരസ്യങ്ങൾ വഴി ആകർഷകമായും ഹെൽത്തിയായി അവർ അവതരിപ്പിച്ചു വരുന്നു. ഇവ ഹെൽത്തി എന്നും റിയൽ എന്നും ഒക്കെ പറഞ്ഞ് കമ്പനികൾ അവ പുറത്തിറക്കുമ്പോൾ തന്നെ അവയിൽ ഒരു മുന്നറിയിപ്പ് കൂടി ആ പാക്കേജിന് മുന്നിൽ വേണം, അതായത് വാർണിംഗ് സെന്റൻസ് കൂടി അതിന്റെ മുന്നിൽ വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പുതിയ വാദം. പാക്കേജ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലെ ചേരുവകൾ പാക്കേജിന് മുന്നിൽ എഴുതിച്ചേർക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് അമിതവണ്ണത്തെ കുറിച്ചാണ്. അമിതവണ്ണം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ഒരു ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഈ പ്രശ്നത്തിന്റെ ശരിയായ കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാക്കേജ് ഫുഡുകൾ ഒരു പ്രധാന ഘടകമായി ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇത്തരം പാക്കേജ് ഫുഡുകളാണ് ഇഷ്ടം വരുന്നത്. എന്നാൽ ഈ പാക്കേജ് ഫുഡിന്റെ ശരിയായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് ശരിയായ രൂപത്തിൽ പാക്കേജിന് മുന്നിൽ എഴുതി ചേർക്കുകയും ഇത് കഴിക്കുന്നത് അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ശരിയായി വരില്ല എന്നുമുള്ള മുന്നറിയിപ്പ് വേണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വ്യാപകമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ദുർമേധത്തിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി സർക്കാർ നേതൃത്വത്തിൽ തന്നെ പുതിയ ഒബിസിറ്റി കേസുകൾ വരാതെ നോക്കണമെന്ന് ഉള്ള നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നു. അമിതവണ്ണം ആരോഗ്യത്തിന് തന്നെ വളരെയധികം അപകടകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയ നിർദ്ദേശങ്ങൾ രൂപപ്പെടുന്നത്. HFSS, ഹൈ ഫാറ്റ്, ഷുഗർ, സാൾട്ട് അടങ്ങിയ ആഹാര സാധനങ്ങൾ, അമിതവണ്ണം, പ്രമേഹം, പ്രഷർ, ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ എന്നിവ വരുത്തിവെക്കും. അവയുടെ തന്നെ പാക്കറ്റിലൂടെ

മുന്നറിയിപ്പ് നൽകുന്നത് ഉപഭോക്താവിന് ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുവാൻ വളരെ പെട്ടെന്ന് സഹായകമാകും. ഒരു മുന്നറിയിപ്പ് ഈ പാക്കറ്റുകളുടെ മുന്നിൽ വരുന്നത് ചിലരെയെങ്കിലും ആ ഭക്ഷണപദാർത്ഥങ്ങൾ വാങ്ങിക്കുന്നതിൽ നിന്ന് തടയും. എന്നാൽ മുന്നറിയിപ്പ് പാക്കറ്റിന് മുന്നിൽ തന്നെ കൊടുക്കണം എന്നത് വർദ്ധിച്ചു വരുന്ന പാക്കേജിംഗ് ചാർജുകളോട് ചേർന്ന് ബിസിനസിനെ ബാധിക്കും എന്നാണ് കമ്പനിയുടെ പ്രതികരണം. ഇവിടെ രണ്ട് തരം വാദങ്ങൾ ഉയരുകയാണ്. പാക്കേജിന് മുന്നിൽ ഇത് അപകടകരമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, വാർണിംഗ് സ്റ്റേറ്റ്മെന്റുകൾ വേണമെന്ന് ജനം ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ കമ്പനികൾ നിൽക്കുന്നു. കുഞ്ഞുമതി കാര്യങ്ങൾ തുടരുകയാണ്.

0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇതൊക്കെ ശ്രീ ആർജി കുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ പോയിന്റ് 8. നമ്മൾ പാക്കറ്റ് ഫുഡ് സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച്, അത് എങ്ങനെയാണ് അമിതവണ്ണത്തിലേക്ക് കടക്കുന്നത് എന്നതിനെ കുറിച്ച്, അതിനെതിരായിട്ടുള്ള ശബ്ദങ്ങളെ കുറിച്ച്, പ്രതികരണങ്ങളെ കുറിച്ച്, ആ പ്രതികരണങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന കമ്പനികളുടെ എതിർ ശബ്ദങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നറിയിപ്പ് പാക്കറ്റിന് മുന്നിൽ തന്നെ കൊടുക്കണം എന്നതാണ് ഒരു വാദമായി ഉയരുന്നത്. നിലവിലുള്ള പാക്കറ്റുകളിൽ ഇത്തരം ഒരു വാണിയെ കൂടെ ചേർക്കാനുള്ള സ്ഥലമില്ലെന്ന് ഈ കമ്പനി ഭീമന്മാർ വാദിക്കുന്നു. ഇത്തരം കമ്പനികൾക്ക് ഗവൺമെന്റിൽ വളരെയേറെ സ്വാധീനമുണ്ട്. അതിനൊരു ഉദാഹരണം പറയാം. 2014 പാക്കേജുകളിൽ മാറ്റം വരുത്തണമെന്നും സ്കൂളുകളിലും പരിസരങ്ങളിലും വിൽപ്പന നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരു കേസ് ഡൽഹി ഹൈക്കോടതി കേൾക്കുകയും അതിലൊരു ഉത്തരവ് നൽകുകയും ചെയ്തു. അത് പ്രകാരം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഈ കാലത്ത് തന്നെ പാക്കേജിന് മുന്നിൽ തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ 11 വർഷത്തിന് ശേഷവും ഇക്കാര്യത്തിൽ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അപ്പം അത്രമാത്രം ശക്തരാണ് ഈ രംഗത്തുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ. നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒബിസിറ്റിയിലേക്ക് പോകുന്നത്, ഹൈ ഫാറ്റും ഷുഗറും സാൾട്ടും ചേരുന്ന HFSS ഫുഡ് അമിതമായ രീതിയിൽ കഴിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമെങ്കിൽ ഒരു മുന്നറിയിപ്പ് ആ പാക്കറ്റിന്റെ മുന്നിൽ തന്നെ വേണമെന്ന നിർദ്ദേശമാണ് ഇന്ത്യയിലെ ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹം മുന്നോട്ട് വയ്ക്കുന്നത്. പാക്കേജിന് മുന്നിൽ തന്നെ ഇത്തരം മുന്നറിയിപ്പ് ചേർക്കുന്നതിൽ വരുന്ന കാലതാമസം നമ്മുടെ നാട്ടിൽ പൊതുജന ആരോഗ്യ സംബന്ധമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ വരുന്ന പാളിച്ചകളിലേക്കാണ് വെളിച്ചൂടുന്നത്. FSSAI, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമ നിർമ്മാണ പ്രക്രിയകളിൽ വരുന്ന കാലതാമസവും സുതാര്യക്കുറവും നിയമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ അവ പൊതു ചർച്ചയ്ക്ക് വരാതിരിക്കുന്നതിന്റെ പരിമിതികളും ഇത്തരം തീരുമാനങ്ങൾ ഫലപ്രദമായി നടക്കുന്നതിൽ കാലതാമസത്തിന് ഇടയാകുന്നു. മറുവശത്ത് വ്യവസായ സംഘടനകൾക്ക് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന അധികാര കേന്ദ്രങ്ങളെ സമീപിക്കുന്നതിനുള്ള എളുപ്പം, അവരുടെ സാമ്പത്തിക താൽപര്യങ്ങൾ നടപ്പിലാക്കാനും തങ്ങൾക്ക് വിഘാതമായി വരുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ കാലതാമസം വരുത്തുവാനും സഹായകരമാകുന്നു. ഇൻഡസ്ട്രിയുമായി ബന്ധമുള്ള അത്തരം സാമ്പത്തിക താൽപര്യങ്ങളുള്ള അംഗങ്ങളെ വിദഗ്ധ സമിതിയിൽ അംഗങ്ങളാക്കുന്നതിനെതിരെ നിലവിൽ തടസ്സങ്ങളൊന്നുമില്ലതായി Article 21 നൽകുന്ന ആരോഗ്യത്തിനുള്ള അവകാശം എന്നതിൽ ഇൻഡസ്ട്രി നിർമ്മിച്ച് നൽകുന്ന പാക്കറ്റ് ഫുഡിൽ തങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്ന് സാധാരണക്കാരന് അറിയാനും കൂടിയുള്ള അവകാശമാണ് ഉറപ്പുവരുത്തുന്നത്. ഗിരീഷ് ബാബു AN ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഒരു റിസർച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര റിസർച്ച് പബ്ലിക്കേഷൻസിലെ ഫുഡ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്ന പഠനം വന്ന ഉടനെ അന്താരാഷ്ട്ര അൾട്രാ പ്രോസസ് ഫുഡ് കമ്പനികളുടെ സംഘടനയായ ഇന്റർനാഷണൽ ഫുഡ് ആൻഡ് ബിവറേജസ് അലയൻസ് പറഞ്ഞത് തങ്ങൾക്ക് ആഗോള തലത്തിൽ തന്നെ ഭക്ഷണ നിലവാരം ഉയർത്തുന്ന പ്രക്രിയകളിലും ഫുഡ് പോളിസികൾ തീരുമാനിക്കുന്നതിലും പങ്കുണ്ടായിരിക്കണമെന്നാണ്. ഡയറ്റ് പോളിസി ഏറ്റവും അധികം ഉപഭോക്താക്കളെ ബാധിക്കുന്നതിന് വഴിമരുന്നിരുന്ന കമ്പനികളാണ് ഇത് പറയുന്നത് എന്നതാണ് ഇതിന്റെ വൈരുദ്ധ്യം. ജനം എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് ബഹുരാഷ്ട്ര കുത്തക കമ്പനികളാണ്. അവർക്ക് എല്ലാ മേഖലകളിലും വേണ്ടത്ര ഇടപെടൽ ശേഷിയുണ്ട് എന്നുള്ളതാണ് സത്യം. 2026 എക്കണോമിക് സർവേ പ്രകാരം 29 ഓർഗനൈസേഷൻസ് ഒരുമിച്ച് ചേർന്നാണ് ഗവൺമെന്റിനോട് ലേബലിന് മുന്നിൽ മുന്നറിയിപ്പ് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴുള്ള റാങ്കിംഗ് സ്റ്റൈൽ സിസ്റ്റം എന്താണോ ഉദ്ദേശം, അതിൽ പരാജയപ്പെടുന്നതെന്നാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് അഭിപ്രായപ്പെടുന്നത്. 2026 എക്കണോമിക് സർവേ അൾട്രാ പ്രോസസ്ഡ് ഫുഡിന് ഏറ്റവും അധികം GST സ്ലാബ് കൊണ്ടുവരണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതുകൂടാതെ HFSS കാറ്റഗറിക്ക് പ്രത്യേകമായ സർചാർജ് ഏർപ്പെടുത്തണമെന്നും സംഘടനകൾ നിർദ്ദേശിച്ചു. ഫ്രണ്ട് ഓഫ് പാക്കറ്റ് വാണിംഗ് ലേബൽസ് ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശവും എക്കണോമിക് സർവേ ശക്തമായി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇതൊന്നും പ്രായോഗികമായില്ല.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: പ്രിയ പ്രിയ ശ്രോതാക്കൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ കെട്ടിയ അജയകുമാർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ വിൻസുകർ 107.8. നമ്മളുടെ വരും തലമുറ അമിത വണ്ണത്താൽ ദീർഘമുട്ടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നത് ഈ പാക്കറ്റ് ഫുഡുകളാണ്. ഇവയെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടി വരുന്ന ലേബലിംഗിനെതിരെ ബഹിരാഷ്ട്ര കമ്പനികൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ നമ്മൾ അൾട്രാ പ്രോസസ്ഡ് ഫുഡിനെ കുറിച്ച് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. അൾട്രാ പ്രോസസ്ഡ് ഫുഡിൽ ഷുഗർ, സാൾട്ട്, ഫാറ്റ് ഇവ അമിതമായ തോതിൽ അടങ്ങിയിരിക്കും. ഇത് ഇവയിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള അഡിക്റ്റീവ്സ് അടങ്ങിയിട്ടുണ്ടാകും. ഇവയുടെ രുചി അധികമായതിനാൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കളിൽ ഇവ അധികമായി വാങ്ങി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിനുള്ള പ്രവണതയാണ് കണ്ടുവരുന്നത്. 2025 നവംബറിൽ പുറത്തിറങ്ങിയ 3 പാഠങ്ങളുള്ള ലാൻസെറ്റ് ജേണലിന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ദീർഘകാല ഭക്ഷണ രീതിയിൽ സാരമായ മാറ്റം വരുത്തുകയും ഡയറ്റ് ക്വാളിറ്റിയെ സാരമായി മോശമാക്കുകയും ചെയ്യുമെന്നാണ്. ഇതിന്റെ ഫലമായി വിവിധ ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിച്ചു. ഈ പഠനത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ 50 വർഷങ്ങളായി ഇത്തരം അൾട്രാ പ്രോസസ്ഡ് ഫുഡ് വിൽക്കുന്ന കമ്പനികൾ ആഗോള തലത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ചും ആരോഗ്യത്തിനെ കുറിച്ചും ഉള്ള പോളിസികളിൽ സാരമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ്. ലാൻസെറ്റിന്റെ ഈ പഠനം ലണ്ടനിലും ബ്രസീലിലും സ്ഥിരീകരിച്ചതിനു ശേഷം ജനുവരി 2026 ഇന്ത്യയിലേക്ക് വന്നത്. പൊതുജന ആരോഗ്യ സംഘടനകൾ പറയുന്നത് കഴിഞ്ഞ 1 ദശകത്തിലായി ഒബിസിറ്റി, അതായത് അമിതവണ്ണം, 10 മടങ്ങായി വർദ്ധിക്കുകയും Type 2 diabetes 10 മുതിർന്നയാളെ ബാധിക്കുന്നുവെന്നുമാണ്. അമിതവണ്ണമുള്ള കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളിലും ഇത്തരം ഭക്ഷണങ്ങളുടെ ഉപയോഗം പല വിധത്തിലുള്ള മെറ്റബോളിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ലാൻസെറ്റ് സീരീസിലെ 43 എഴുത്തുകാരിൽ ഒരാളും പൊതുജന ആരോഗ്യ സംഘടനാ പ്രവർത്തകനുമായ അരുൺ ഗുപ്ത പറയുന്നത് ഫ്രണ്ട് ഓഫ് പാക്കിംഗ് ലേബലിംഗ് അഥവാ പാക്കറ്റിന്റെ മുൻവശത്ത് തന്നെ മുന്നറിയിപ്പ് നൽകണം, വാണിംഗ് നൽകണം എന്ന നിർദ്ദേശത്തിൽ ചർച്ചകൾ നടന്നപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെട്ടവരിൽ 80% ഭക്ഷണ നിർമ്മാതാക്കളായിരുന്നു എന്നാണ്. FSSAI യുടെ ചോപ്പ് ഹോൾഡർമാരുടെ മീറ്റിംഗുകളിൽ അധിക പങ്കും കമ്പനികളുടെ താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണെന്നും ഇവർ ഇന്ത്യയിലെ ന്യൂട്രീഷൻ സയൻസ് സ്ഥാപനങ്ങൾ നിർണയിക്കുന്ന ഗുണനിലവാരങ്ങളെ ചോദ്യം ചെയ്യുകയും സംശയങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുവെന്നും അരുൺ ഗുപ്ത ആരോപിക്കുന്നു. ഇതിനുദാഹരണമായി അദ്ദേഹം പറയുന്നത് 2023 സെപ്റ്റംബർ മുതൽ 2025 മാർച്ച് വരെ ഇന്ത്യയിൽ ഒരൊറ്റ മിസ്ലീഡിംഗ് ഫുഡ് പരസ്യങ്ങളും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ഇന്ത്യയുടെ ഫുഡ് പോളിസി നേരിടുന്ന വെല്ലുവിളികൾ പാക്കറ്റിലുള്ള ന്യൂട്രിയൻസ് അളവുകളോ സ്റ്റാർ റേറ്റിംഗോ ഉപഭോക്താക്കളുടെ അവബോധനത്തിലുള്ള കാമ്പെയിനുകൾ കൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരം ഫുഡ് പോളിസികളുടെ ആദ്യത്തെ വെല്ലുവിളി ആരാണ് ഈ പോളിസികൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. നിർമ്മാതാക്കളുടെ കോർപ്പറേറ്റുകൾ തന്നെ ഇത്തരം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം. ഇവയെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ റെഗുലേറ്ററി സംവിധാനം ഫ്രെയിംവർക്ക് ദുർബലമാണ്. 2017 നിർബന്ധമാക്കിയ ലേബലിന്റെ മുകളിലുള്ള അധിക ഉപ്പ്, അധിക മധുരം, അധിക പാറ്റ് എന്നിവ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഇതുവരെയും നടപ്പിലാക്കാത്തത് ഇതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമായി മാറുന്നു. ഫുഡ് പാക്കറ്റുകളുടെ മുൻവശത്ത് തന്നെയുള്ള മുന്നറിയിപ്പ് ഉപഭോക്താക്കളെ പാക്ക് ചെയ്യാത്ത അനാരോഗ്യകരമായ വഴിയോര ഭക്ഷണം കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുമെന്നും ഇവയുടെ നിലവാരമില്ലായ്മ ആരോഗ്യരംഗത്ത് ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് ലേബൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രയോജനത്തെ ഇത് ഇല്ലാതാക്കുമെന്നും കമ്പനികൾ വാദിക്കുന്നു. നോക്കൂ, കമ്പനിയുടെ വാദം എത്ര കൗതുകകരമാണെന്ന് നോക്കൂ. പാക്കേജ് ഫുഡ് വാങ്ങിയില്ലെങ്കിൽ ആളുകൾ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുമെന്നും തട്ടുകടയിലെ ഭക്ഷണം നമ്മുടെ ആരോഗ്യസ്ഥിതിയെ എങ്ങനെ മോശമാക്കി മാറ്റുമെന്നും അവർ പ്രബന്ധങ്ങളിലൂടെ അതോറിറ്റികളെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. എന്തു തന്നെയായാലും ഫുഡ് അതോറിറ്റി സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കുറെ കൂടി വിശാലമായ സ്റ്റേക്ക് ഹോൾഡർ ചർച്ചകൾ നടത്തുകയും കൂടുതൽ റിസർച്ചുകൾ ഫ്രണ്ട് ഓഫ് പാക്കേജ് ന്യൂട്രീഷൻ ലേബലിന് വേണ്ടി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. കോടതി ഇക്കാര്യത്തിൽ അധികൃതരുടെ മെല്ലപ്പോക്കിലുള്ള തങ്ങളുടെ അതൃപ്തിയും രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, നമ്മൾ ഏത് ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത്? നമ്മളുടെ കുട്ടികൾ എന്ത് കഴിക്കണമെന്ന് ബഹുരാഷ്ട്ര കുത്തക പ്രിയന്മാർ തീരുമാനിക്കുന്ന ഈ കാലത്ത് നമുക്ക് പോരാട്ടത്തിന്റെ ജ്വാല അണയാതെ കാത്തുസൂക്ഷിക്കാം. കുഞ്ഞുകുഞ്ഞു കാര്യം നിങ്ങളുടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. ഞാൻ എന്റെ തെറ്റിയാറ സിനിമ ലോകം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. അഞ്ചാലം മൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് തസ്തികയിൽ ഒഴിവുകളുണ്ട്. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11:00. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ 21 വരെ നീട്ടി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9447483448. മറ്റൊരു നമ്പർ 8547005083. കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിൽ നിന്നുള്ള പട്ടിക വിഭാഗത്തിൽപ്പെട്ടതും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള ജാമ്യരഹിത വായ്പകൾക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-276-4440. മറ്റൊരു നമ്പർ 9605-15-71-01. കൊട്ടാരക്കര IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം 23 രാവിലെ 9:30 കോളേജ് ഓഫീസിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-245-3300. മറ്റൊരു നമ്പർ 8547-005039. മറ്റൊരു നമ്പർ 9446-523626. UGC നെറ്റ് June 2026 സെക്ഷൻ പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡ് പ്രസിദ്ധീകരിച്ചു. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 3 9 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: വേലിയന്റ്. Valiant.
1: Valiant is spelled as V A L I A N T.
2: This is an adjective and means possessing or exhibiting bravery or boldness. മലയാളത്തിൽ വീര ശൂര ധീരോദാത്തനായ പരാക്രമശാലിയായ എന്നൊക്കെ അർത്ഥം.
1: Thank you all.
3: Radio Pensigar. Radio Pensigar 107.8 കേൾക്കു, ആസ്വദിക്കൂ, അറിവ് നേടൂ. Radio Pensigar 107.8.

0: ആവേശമുണർത്തുന്നതിനായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മന്ത്രി ബിന്ദുകൃഷ്ണ നേതൃത്വം നൽകിയ ബ്രസീൽ ജേഴ്സി അണിഞ്ഞ ടീമും കൊല്ലം മേയർ എ കെ ഹഫീസ് നേതൃത്വം നൽകിയ അർജന്റീനയുടെ ജേഴ്സി അണിഞ്ഞ ടീമും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി. മേയറുടെ ടീം 2-1 മന്ത്രിയുടെ ടീമിനെ പരാജയപ്പെടുത്തി. മന്ത്രിയുടെ മകൻ ശ്രീകൃഷ്ണയാണ് മന്ത്രിയുടെ ടീമിനായി ആദ്യം സമനില ഗോൾ നേടിയത്. ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൈമാറിയ ശേഷം മന്ത്രിയും മേയറും പന്ത് തട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ടീമിന് പ്രോത്സാഹനങ്ങളുമായി ഇരുവരും മത്സരം ആസ്വദിച്ചു. കളിക്കാനും കളി കാണാനും കൌൺസിലർമാർ ഉണ്ടായിരുന്നതും പ്രത്യേകതയായി. ജനപ്രതിനിധികൾക്ക് പുറമെ മികച്ച ടീമുകളിൽ കളിച്ചിട്ടുള്ളവരും സൌഹൃദ മത്സരത്തിൽ പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെച്ചു. ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കളി പടനിലത്ത് നടന്നു. കായംകുളം രാജാവും കൃഷ്ണപുരം രാജാവും തമ്മിൽ നടന്ന യുദ്ധവും അതിലെ സാമൂഹ്യ പങ്കാളിത്തവും ഓർമ്മപ്പെടുത്തിയാണ് നൂറ്റാണ്ടുകളായി മിഥുനം 1-2 തീയതികളിൽ ഓച്ചിറക്കളി നടക്കുന്നത്. പടനിലത്ത് വായ്ത്താരിയോടെ അംഗം വെട്ടിയ യോദ്ധാക്കളുടെ പോരാട്ടവീര്യം കാണികളിൽ രണസ്മരണകളുടെ ആവേശമുണർത്തി. ആദ്യ ദിവസം കരഘോഷയാത്രയോടെയാണ് ഓച്ചിറക്കളി ആരംഭിച്ചത്. യോദ്ധാക്കളുടെ വേഷവിധാനത്തോടെ നൂറുകണക്കിന് പോരാളികൾ കരഘോഷയാത്രയിൽ പങ്കെടുത്തു. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ സംഘത്തിലുണ്ടായിരുന്നു. ഓണാട്ടുകരയിലെ കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ ഉൾപ്പെട്ട 52 കരകളിലെ കളരികളിൽ വ്രതാനുഷ്ഠാനത്തോടെ 1 മാസം ആയോധനകല അഭ്യസിച്ചാണ് യോദ്ധാക്കൾ പടനിലത്ത് പടവെട്ടാനുള്ള അടവുകൾ സ്വായത്തമാക്കിയത്. കരഘോഷയാത്ര കിഴക്ക് പടിഞ്ഞാറ് കരകളിലായി പിരിഞ്ഞ് 8 ഖണ്ഡത്തിന്റെ ഇരുവശത്തായി നിന്ന് കരക്കളി നടത്തി. ഇരു കരകളിൽ നിന്ന് കരനാഥന്മാരും പടത്തലവന്മാരും 8 ഖണ്ഡത്തിന്റെ മധ്യഭാഗത്തെത്തി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം ചെയ്തതോടെ യോദ്ധാക്കൾ ആയുധങ്ങളുമായി 8 ഖണ്ഡത്തിലിറങ്ങി വായ്ത്താരിയോടെ പോരാടി. കണ്ടത്തിൽ ചെളിതെറിപ്പിച്ച് അടിയും തടയുമായി അടവുകൾ പയറ്റി യോദ്ധാക്കൾ അംഗം വെട്ടി. തകടിക്കണ്ടത്തിലും പോരാട്ടം നടത്തി. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് കളിസംഘങ്ങൾ പിരിഞ്ഞു. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് ജില്ലയിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപി നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ എംപി സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 298 കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിലാണ് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കരിക്കോട് കുണ്ടറ കൊട്ടാരക്കർ റൂട്ടിലെ ഓർഡിനറി ബസ്സിൽ മന്ത്രിയും കെഎസ്ആർടിസി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒന്നിച്ച് സഞ്ചരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ പത്തനാപുരം കെഎസ്ആർടിസി യൂണിറ്റ് തല ഉദ്ഘാടനം ജ്യോതികുമാർ ചാമക്കാല എംഎൽഎ നിർവഹിച്ചു. കുണ്ടറ നിയോജകമണ്ഡലതല ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എംഎൽഎ നിർവഹിച്ചു. നിർമ്മാണം മന്ദഗതിയിലായിരുന്ന പെരുമൺ ഓലയിൽ കടവ് പാലങ്ങൾ മന്ത്രി ബിന്ദുകൃഷ്ണ സന്ദർശിച്ചു. പെരുമൺ പാലത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. 44 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ഓലയിൽ കടവ് പാലത്തിന്റെ 4-ാം ഘട്ട വികസനത്തിൽ പാലം തേവള്ളിപ്പാലം വരെ നീട്ടും. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 73.4 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഓലയിൽ കടവ് പാലത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ സുരക്ഷാ വേലി ഒരുക്കാനും സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബിവി ഉദ്ഘാടനം ചെയ്തു. കുളത്തൂപ്പുഴ ചിതറ ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ ഉന്നതികളിൽ നിന്നായി 50 കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വിവിധ കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ച് കരിയർ ഗൈഡൻസ് സെൽ അധ്യാപകനായ മാത്യു പ്രകാശ് ക്ലാസ് എടുത്തു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കുട്ടിക്കുപ്പായം പദ്ധതിയിലൂടെ വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിച്ച് അർഹരായ കുട്ടികൾക്ക് എത്തിക്കും. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശുവികസന ഓഫീസിന് മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

0: സോളാർ പാനൽ. അപ്പോൾ തന്നെ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ.

0: ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാ ദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും വനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ്

0: തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29-ന് ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടമ്പള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങളുടെ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 crore രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീർ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
3: നമസ്കാരം, സുഗുനോഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രീഷ്മ. ഇന്നത്തെ സുഗുനോഭവന്തുവിൽ നമ്മോടൊപ്പം ചേരുന്നത് യോഗാഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
4: നമസ്കാരം.
3: ഇപ്പൊ മഴ കൂടുതലുള്ള സമയമാണല്ലേ, നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് മഴ ഇങ്ങനെ ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പൊ ഈ മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്തരീക്ഷം മൊത്തത്തിൽ അങ്ങ് തണുപ്പായിരിക്കും. ഫുള്ള് രാത്രിയായാലും പകലായാലും എല്ലാം തണുത്തൊരു അന്തരീക്ഷമായിരിക്കും. ഈ അന്തരീക്ഷത്തിൽ നമ്മള് വയസ്സായ അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഉണ്ട്. ഒരുപാട് അവരനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം വയസ്സായവർ മാത്രമല്ല, ചെറുപ്പക്കാരായാലും എല്ലാവരും അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാദം എന്ന് പറയുന്നത്. പ്രായം ചെന്നവരിൽ ഇന്ന് പൊതുവേ കണ്ടുവരുന്ന ഒരു അസുഖമാണ് വാദരോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാരിലായാലും ഈ ജോയിന്റ് പെയിൻസ്, കൈകാല് മുട്ടുവേദന, ഉപ്പൂറ്റി വേദന, പിന്നെ അതുപോലെ തന്നെ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലൊക്കെ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കാല് തറയെ കുത്തുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയെല്ലാം പെരുത്ത് കയറുന്നൊരവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ മഴക്കാലം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ നമുക്ക് ഈ വാദത്തിൽ നിന്നും ഈ ജോയിന്റ് പെയിൻസിലൊക്കെ നിന്നും യോഗയിലൂടെ എങ്ങനെ ഒരു ആശ്വാസം കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ യോഗാഗുരു നമുക്ക് പറഞ്ഞു തരാൻ പോണത്. അപ്പൊ എന്തായാലും നമുക്ക് വാദത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
4: അതെ, നമുക്ക് ഈ മഴക്കാലം എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ ആരോഗ്യത്തിന് അല്പം ദോഷം ചെയ്യുന്നൊരു സമയമാണ്. ഇനിയിപ്പോ അങ്ങോട്ട് കർക്കിടക മാസമൊക്കെ വരുന്നു. അപ്പോ മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഒരല്പം സാരമായിട്ട് ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യമൊന്നും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പൊ അതിൽ കുറച്ചധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വാതരോഗം എന്ന് പറയുന്നത്. പ്രായമായവരിൽ മാത്രമല്ല, ഇന്നിപ്പോ ചെറുപ്പക്കാരിലും ഒക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. കാരണം പൊതുവെ നമ്മുടെ ശരീരത്തിന്റെ ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. വ്യായാമം ചെയ്യാൻ തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് തോന്നാറില്ല. ഇനി വ്യായാമം ചെയ്യണമെന്ന് തോന്നിയാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാനും പറ്റത്തില്ല, കാരണം മഴയാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കലരുമ്പോ, അതായത് നമ്മുടെ മടിയും ഈ അന്തരീക്ഷത്തിന്റെ ഈ ഒരു അവസ്ഥയും കൂടെ കൂട്ടി കുഴയ്ക്കുമ്പോൾ നമ്മള് പിന്നെ ഒന്നും ചെയ്യാതെയാവും. അപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഇല്ലാതാവുമ്പോൾ ഈ പ്രശ്നം വീണ്ടും രൂക്ഷമാകും. ശരിക്കും മഴക്കാലവും നമ്മുടെ ശരീരവും തമ്മിലൊരു വലിയ കണക്ഷനുണ്ട്. ഒരു പക്ഷെ നമ്മുടെ അമ്മൂമ്മമാരോ അല്ലെ അപ്പൂപ്പന്മാരോ ഒക്കെ പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർ ചെറിയ പഴഞ്ചൊല്ലോടുകൂടിയൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2022 ഇന്ത്യൻ ജേർണൽ ഓഫ് റുമാറ്റോളജിയിൽ ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത് ഏകദേശം 68% ആർത്രൈറ്റിസ് പേഷ്യൻസ് മഴക്കാലമാകുമ്പോൾ അവരുടെ വേദന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലുള്ള സ്റ്റിഫ്നെസ്, ജോയിൻറ് പെയിൻസ് ഒക്കെ കൂടിയതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സാധാരണ ഒരു സമയത്തേക്കാളും. അപ്പോൾ ഈ ഒരു മഴ സമയം എന്ന് പറയുന്നത് നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ബുദ്ധിമുട്ടുകൾ.
3: ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഴക്കാലമാകുമ്പോൾ ഈ അസുഖങ്ങൾ, വാദം ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ സമയങ്ങളിൽ ഈ വേദനയായാലും ബുദ്ധിമുട്ടുകളായാലും നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്?
4: ഒന്നാമതായിട്ട് ഈ ബാരോമെട്രിക് പ്രഷർ ഡ്രോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഈ മഴക്കാലത്ത്. പണ്ടത്തെ അമ്മൂമ്മമാരൊക്കെ പറയും മഴ പെയ്യുന്നത് നമ്മുടെ മുട്ടിൽ അറിയാൻ പറ്റും എന്ന് പറയും. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുന്നതാണ്. ഈ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ബാരോമെട്രിക് പ്രഷർ കുറയുമ്പോൾ നമ്മുടെ മുട്ടിലെ സൈനോവിയൽ ഫ്ലൂയിഡ്, അതായത് നമ്മുടെ ജോയിൻസിനെ ഫില്ല് ചെയ്യുന്ന ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ മുട്ടിന് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് നിൽക്കുന്നത്. വേദനയൊന്നും അധികം വരാതെയൊക്കെ കൊണ്ടുപോകുന്ന ഈ ലൂബ്രിക്കൻ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ജോയിനോട് അനുബന്ധിക്കുന്ന ടിഷ്യൂസ് പതുക്കെ പതുക്കെ ഈ പ്രഷർ വരുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അത് പതുക്കെ നമ്മുടെ നെർവ്സിനെ, അവിടെ ഉള്ള നെർവ്സിനെ പതുക്കെ ഒന്ന് പ്രഷർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ജോയിൻസിന് പതുക്കെ പെയിൻ വന്ന് തുടങ്ങും. ജോയിൻസിന് മാത്രമല്ല നമ്മുടെ ഈ കൈവിരലിൻ്റെ ജോയിൻസിനൊക്കെ വേദന, കൈവിരൽ കൈക്ക് വേദന, ഹിപ്പിൻ്റെ ഭാഗത്തുള്ള ജോയിൻസിന് വേദന, ഇതെല്ലാം സംഭവിക്കും. ഇത് പ്രധാനമായിട്ടും ഈ ബാരോമെട്രിക് പ്രഷർ ഡ്രോപ്പ് ആവുന്നതിൻ്റെ ഒരു കാരണം. രണ്ടാമതായിട്ട് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നൊരു അവസ്ഥ വരും ഈ ഒരു മഴക്കാലത്ത്. മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റിഫ്നെസ് വരും, ജോയിൻസിന് സ്റ്റിഫ്നെസ്സും വരും. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ വേദന, ആദ്യം പതുക്കെ ആയിരിക്കും വേദന വരുന്നത്, പിന്നെ പിന്നെ രൂക്ഷതയിലേക്ക് എത്തും. അസഹനീയമായ വേദന പലർക്കും പറയപ്പെടാറുണ്ട് ഈ സ്റ്റെപ്പ് കയറുമ്പോൾ. പ്രത്യേകിച്ച് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലർക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഈ ഒരു സമയത്ത് കൂടും. അപ്പോൾ ഈ റുമാൻഡോയിഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ഈ പ്രശ്നം വളരെയധികം കൂടും. പിന്നീട് ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ പോകുന്നു. നമുക്ക് മഴയാകുമ്പോഴത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യം തോന്നുന്നില്ല. ഇപ്പം എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിക്കോട്ടെ, ഇപ്പം ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാനോ ഒക്കെ പോയിക്കൊണ്ടിരുന്നവരാണ്, അവരും ഇത്തരം കാര്യങ്ങളെല്ലാം അങ്ങ് നിർത്തും, കാരണം മഴയായതുകൊണ്ട്. പിന്നെ പൊതുവേ ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് നമുക്കൊരു മടി പിടിക്കുന്നൊരു സമയമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു തലമാണത്. മടി പിടിക്കുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം അതിന് എസ് പറയുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയമാണെങ്കിൽ പൊതിച്ചുകൂടി കിടക്കാനാണ്, കാരണം നമ്മുടെ തലച്ചോറിന് എപ്പോഴും കംഫർട്ട് സോണിൽ നിൽക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഒന്ന് പൊതിച്ചുകൂടി കിടക്കാം, നാളെ മഴ മാറുമ്പോൾ നമുക്ക് വ്യായാമത്തിന് പോകാം എന്ന് മനസ്സപ്പം പറയും, നമ്മൾ അതിന് എസ് പറയും. എല്ലാ ദിവസവും ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് വ്യായാമം ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ പോകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഒരു ക്വാളിറ്റി കുറയുന്നു. അത് മാത്രമല്ല നമ്മുടെ ജോയിൻസ് ഒന്നും വനങ്ങാതെ സ്റ്റിഫായി തുടങ്ങുന്നു. പതുക്കെ പതുക്കെ വേദനകൾ നമുക്ക് സംഭവിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശരീരത്തിലെ ഈ ഹ്യൂമിഡിറ്റി നമുക്ക് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടാനുള്ളൊരു കാരണമാണ്. പ്രത്യേകിച്ച് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ, റുമാൻഡോയിഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരെല്ലാം ഈ ഹ്യൂമിഡിറ്റി കാരണം ബോഡിയിലൊരു എക്സ്ട്രാ ഫ്ലൂയിഡ് റീറ്റെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഇത് നമ്മുടെ ജോയിൻസിനും ടിഷ്യൂസിനും ഒക്കെ സ്ട്രെയിൻ തരുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ അത് ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഒരു കാര്യവും കൂടെയാണ്. അപ്പോൾ അത് വീണ്ടും നമ്മുടെ പ്രശ്നങ്ങളെ വഷളാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകും. നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും ആൾക്കാർ പറയാറുള്ളത്. ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഒന്ന് റുമാൻഡോയിഡ് ആർത്രൈറ്റിസ്. ഇത് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് കൂടുന്നതനുസരിച്ച് അവരെ കാർട്ടിലേജസിലൊക്കെ വേദന വന്നു തുടങ്ങും, കാർട്ടിലേജസ് തിന്നാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ റഫായിട്ട് ഫീൽ ചെയ്യും. നടക്കുമ്പോഴും സ്റ്റെപ്പ് കയറുമ്പോഴും ഒക്കെ അവർക്ക് വളരെയധികം വേദനാജനകമായ ഒരു സിറ്റുവേഷനിലേക്ക് വരും. പിന്നെ ഈ റുമാൻഡോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് ട്രിഗർ ചെയ്യും, അത് നമ്മുടെ ജോയിൻസിന് സ്വെല്ലിംഗ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ വല്ലാത്തൊരു മടിയും ക്ഷീണവും ഒക്കെ തോന്നുന്നൊരു സിറ്റുവേഷനാണ് മഴക്കാലത്ത് അവർക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റലൈസേഷൻ വരും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഉപ്പൂറ്റി വേദന ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതും ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിലും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഈ പ്രശ്നം കൂടുതലായിട്ട് കാണും. കൂടുതൽ ഓയിലി ഫുഡ് കഴിക്കുന്നവർ, ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഉപ്പൂറ്റി വേദനയൊക്കെ വളരെ കൂടുതലായിട്ട് കാണും.
3: ഇപ്പം നമ്മൾ വാദത്തെക്കുറിച്ചും ഉപ്പൂറ്റി വേദന, നമ്മുടെ ജോയിൻറ്റ് പെയിൻ എല്ലാം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഏതൊക്കെ ഫുഡുകൾ മൂലമാണ് ഇതുണ്ടാകുന്നതെന്നും ഒക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് യോഗയിലൂടെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്?
4: മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരമുണ്ട് യോഗയിൽ കൂടെ. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും എനിക്ക് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളൊരു കാര്യം, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ഒരു മടി പിടിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ആദ്യം മനസ്സിൽ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ മടി പിടിക്കുന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനോട് നോ പറയാനുള്ളൊരു ആർജവം നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിന് എസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് സുഖമാണ്, പക്ഷെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ പിടിപെടും. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളുള്ളവർ, ജോയിൻറ്റ് പെയിൻ ഉള്ളവർ, ഒന്നാമതായിട്ട് പ്രായത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് തരംതിരിക്കേണ്ടി വരും. പ്രായമായ ആൾക്കാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരും, പ്രായമായ ആൾക്കാരുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ പ്രഭാതത്തിൽ തന്നെ ഒരു യോഗ പരിശീലനം കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അത് ചെറുപ്പക്കാരിലും അതുപോലെ തന്നെയാണ്. കാരണം പ്രഭാതത്തിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഒരു ഹൃദം ഒരു താളം അങ്ങ് മാറിക്കിട്ടും. അതായത് തെറ്റായ ഒരു താളക്രമത്തിൽ പോകുമ്പോഴാണ് പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് വരുന്നത്. താളം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസത്തിൻ്റെ താളം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊരു താളമുണ്ട്, നമ്മുടെ ഓരോ ഹൃദയമിടിപ്പിനും ഒരു താളമുണ്ട്. ഇതെല്ലാ താളങ്ങളും ശരിയായ രീതിയിൽ ആരോഗ്യപരമായിട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സും ശരീരവും നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നത്. ഈ ഒരു താളം പ്രഭാതത്തിൽ തന്നെ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ പ്രായമായ ആൾക്കാരിലേക്ക് വരുമ്പോൾ ഒരുപാട് കട്ടിയുള്ള യോഗാസനങ്ങളോ അല്ലെങ്കിൽ ശരീരം ഒരുപാട് ഇട്ട് കഠിനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. പ്രായമായ ആൾക്കാർ വളരെ സാവധാനത്തിൽ ഒരു സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസിൽ തുടങ്ങുക. അത് ചെറുപ്പക്കാരെക്കാളും ഈ സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസ് കുറച്ചും കൂടെ സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ചെറുപ്പക്കാരുടെ അത്രയും ഫാസ്റ്റായിട്ടൊന്നും ഇവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് ചെറുപ്പക്കാരെ വെച്ച് കമ്പയർ ചെയ്യുക ഒന്നും വേണ്ട. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഈ ഒരു സ്പീഡിലേ ചെയ്യാൻ പറ്റുന്നുള്ളൂ മതി. അത് ഉൾക്കൊണ്ട് ഒരല്പസമയെടുത്ത് സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസ് തന്നെ ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം പ്രായമായവരുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ലളിതമായിട്ടുള്ള യോഗാസന മുറകൾ. ഇപ്പോൾ ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ കൂടുതലും അവർക്ക് നടുവിൻ്റെ ബുദ്ധിമുട്ടുകൾ, മുട്ടിന് വേദന, ഈ ആംഗിൾ ജോയിൻസിൻ്റെ വേദന ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് അവർക്ക് പറയാനുള്ളത്. ചിലർക്ക് കഴുത്തിൻ്റെ വേദനയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഇവർക്ക് ഒരു നല്ല യോഗ ട്രെയിനറിൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ റീഹാബും കൂടെ ചേർത്തിട്ടുള്ള ഒരു യോഗ പരിശീലനമായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, മുട്ടിന് വേദനയുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നു കൊണ്ട് മുട്ട് റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മുട്ടിന് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള ഹോൾഡിങ് പൊസിഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തൊന്ന് റീഹാബും യോഗയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പരിശീലനമാണെങ്കിൽ അവരുടെ പ്രശ്നത്തിന് കുറച്ചൊരു പരിഹാരം ഉണ്ടാവും. അങ്ങനെ മുട്ടൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം വീണ്ടും നമുക്ക് യോഗാസന മുറകളിലേക്ക് പോകാം. ഇവിടെ ശരിയായ ഒരു ട്രെയിനറിൻ്റെ അടുത്തുള്ള പരിശീലനത്തിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ വജ്രാസനം എന്ന് പറയുന്നൊരു യോഗാസനമുണ്ട്, മുട്ട് മടക്കി ഇരിക്കുന്ന ഒരു യോഗാസനമാണ് ഇത്. ഒരു മുട്ടിന് പ്രശ്നമുള്ളൊരു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. അപ്പോൾ അത്തരം യോഗാസനങ്ങൾ ഒഴിവാക്കണം എന്ന് ഇവർക്ക് മനസ്സിലാവണം. അതിനാണ് ഒരു ട്രെയിനറുടെ ആവശ്യം വേണ്ടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മുട്ടിന് റീഹാബ് ചെയ്യുക, അല്ലെങ്കിൽ നടുവിന് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ കമന്ന് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ യോഗാസനങ്ങളുണ്ട്. ഈ കമന്ന് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന യോഗാസനങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഈ ഒരു മഴക്കാലത്ത് സംഭവിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ദഹന സംബന്ധമായ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നടുവേദനയ്ക്ക് ഉള്ള യോഗ ചെയ്യുമ്പോൾ നമുക്ക് ഈ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മാറ്റങ്ങളുണ്ടാവും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ശലഭാസനം എന്ന് പറയുന്ന ഒരു യോഗാസനം. ശലഭാസനം എന്ന് പറയുന്നത് നമ്മൾ കമന്ന് കിടന്നുകൊണ്ട് ഓരോ കാലും ബാക്കിലേക്ക് ഉയർത്തുന്ന ഒരു യോഗാസനമാണ്. അപ്പോൾ വയറിന് നല്ല പ്രഷർ കിട്ടുന്നുണ്ട്, ഈ കാലുകൾ ഉയർത്തുമ്പോൾ നടുവിനും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, നടുവിൻ്റെ വേദനയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം പ്രായമായവർ സാവധാനത്തിൽ റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള യോഗ മുറകളായിരിക്കണം ചെയ്യേണ്ടത്. ചെറുപ്പക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു അവർക്കൊരു 15 മിനിറ്റൊക്കെ ഒരു വോമിങ് അപ്പം മതിയാവും. കാരണം അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, കുറച്ചും കൂടെ അവർ അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ ഒരു 15 മിനിറ്റ് സ്ട്രെച്ചിങ് ആൻഡ് ലൂസണിങ് എക്സസൈസ് കൊടുത്തതിന് ശേഷം അവരുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള യോഗാസനങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ മേരുദണ്ഡാസനം, ശലഭാസനം, വജ്രാസനം, ഭുജംഗാസനം, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള യോഗാസനങ്ങൾ തന്നെയാണ്, അവർക്ക് ചെയ്യാൻ പറ്റും. ഇനി യോഗ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ത്രികോണാസനം പോലുള്ള യോഗാസനങ്ങൾ. ത്രികോണാസനമൊക്കെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ ഓരോ ശരീരഘടന അനുസരിച്ച്. അപ്പോൾ ത്രികോണാസനം, പിന്നെ മാർജാരാസനം, സർവാംഗാസനം, അങ്ങനെയുള്ള യോഗാസനങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിന് വളരെയധികം പരിഹാരം ഉണ്ടാവും. അവരുടെ വേദനകൾ പതുക്കെ പതുക്കെ മാറി തുടങ്ങും. പെയിൻ മാനേജ്മെൻ്റ് യോഗയിൽ ഒരു വലിയ ഘടകമാണ്. തുടക്കത്തിൽ നമ്മുടെ വേദന കുറയ്ക്കുന്ന ഒരു വേദന സംഹാരിയാണ് യോഗ എന്ന് പറയുന്നത്. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ പേശികൾക്കൊക്കെ നല്ല ബലം കിട്ടും. അത് മാത്രമല്ല, സ്ഥിരമായിട്ടുള്ള യോഗാസനം നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി വഴക്കം വളരെയധികം മെച്ചപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ളവരാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ പേശികൾക്ക് ബലക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ ബാലൻസ് കുറയുന്നവർ ഇവർക്കൊക്കെ കുറച്ച് നാളത്തെ യോഗ പരിശീലനം കൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങും. നമ്മൾ സാധാരണയായിട്ട് എന്താ കാണുന്നത്, ഒരു വേദന വരുമ്പോൾ നമ്മളൊരു പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്നു. അപ്പോൾ ഇത് ഒരു തൽക്കാല ആശ്വാസത്തിൽ നിന്നും വിട്ട് ചിന്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാല ആശ്വാസത്തിനേക്കാളും നമുക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഭാവിയിൽ ഈ പ്രശ്നം നമ്മളെ അലട്ടാതിരിക്കാൻ വേണ്ടിയാണ് അല്പം സമയമെടുത്തുകൊണ്ട് ഇത്തരം യോഗാ പരിശീലനങ്ങളിലേക്ക് കടക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രധാനമായിട്ടും ഉള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് യോഗയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മനസ്സിൻ്റെ തലമാണ്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മടി പിടിക്കുന്നൊരു മനസ്സ് വരും, ഒന്നും ചെയ്യാൻ തോന്നത്തില്ല, ആഗ്രഹമുണ്ടെങ്കിലും പലതും നമുക്ക് തോന്നത്തില്ല, പിന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ശരീരം അനങ്ങാത്തതുകൊണ്ടും അല്ലെങ്കിൽ വ്യായാമമൊന്നും ചെയ്യാത്തതുകൊണ്ടും നമ്മുടെ തലച്ചോറിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ വളരെ കൂടുതലായിട്ട് കാണപ്പെടും. അങ്ങനെ വരുമ്പോൾ സ്ട്രെസ്സ് വീണ്ടും കൂടും. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസ് റെഡ്യൂസ് ചെയ്യുകയും നല്ല ഹോർമോൺസ് തലച്ചോറിൽ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഒരു യോഗ പ്രാക്ടീസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മെഡിറ്റേഷൻസ്, ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമങ്ങൾ, പലതരത്തിലുള്ള പ്രാണായാമങ്ങൾ, ഈ ഒരു മഴക്കാലത്ത് നമ്മൾ കൂടുതലും കൊടുക്കുന്ന പ്രാണായാമം എന്ന് പറയുന്നത് ഹീറ്റിംഗ് പ്രാണായാമസാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യഭേദന പ്രാണായാമം, അത് ശരീരത്തിൽ കുറച്ചും കൂടെ ടെമ്പറേച്ചർ റെഗുലറൈസ് ചെയ്യുന്നൊരു പ്രാണായാമമാണ്. ഹീറ്റിംഗ് പ്രാണായാമസ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ജലദോഷം, പനി അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ആകെ ബ്ലഡ് സർക്കുലേഷനിൽ മാറ്റങ്ങളുണ്ടാവും. ശ്വാസത്തിൻ്റെ താളം ആരോഗ്യപരമായ നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ശ്വാസത്തിൽ കൂടെയാണ് അല്ലെങ്കിൽ പ്രാണായാമത്തിൽ കൂടെയാണ് ശരീരത്തിലെ 80% ടോക്സിൻസും പുറത്തേക്ക് കളയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ യോഗ പരിശീലനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തലത്തിലും നമ്മുടെ വൈകാരിക തലത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിൻ്റെ ഒരു വലിയ ആയുധമാണ് യോഗ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ മടി, അലസത, കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ടുള്ള താല്പര്യക്കുറവ്, ഇതെല്ലാം അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ പതുക്കെ പതുക്കെ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
3: ഇപ്പൊ നമ്മൾ വാദത്തെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എങ്ങനെ മരുന്നില്ലാതെ യോഗയിലൂടെ നമുക്ക് ഇതൊക്കെ മാറ്റാം എന്നതിനെ കുറിച്ചും എല്ലാം സംസാരിച്ചു. ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ ടിപ്സുകൾ എന്തെങ്കിലും ഉണ്ടോ?
4: ഇതിനോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ എണ്ണ തേച്ചുള്ള കുളി വളരെ ഫലപ്രദമാണ്. അത് മാത്രമല്ല, മൂവ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതായത് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതാണ് അവസ്ഥയെന്ന് മനസ്സിലാക്കി, ഇപ്പോൾ ഒരു TV റിമോട്ട് എടുക്കാൻ പോകാനായിരിക്കും, ഒരു പാത്രം അപ്പുറത്ത് കൊണ്ട് വെക്കാനായിരിക്കും, അത് ചെയ്തുകൊണ്ടേ ഇരിക്കാം. മൂവ്മെൻറ്റ് എപ്പോഴും എൻ്റെ ശരീരത്തിനുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അതൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, തുളസി ഇലയിട്ട് വെള്ളം കുടിക്കുന്നത്, തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ഇത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ ഒഴിവാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ അച്ചാറ്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത സാധനങ്ങൾ, ഇതെല്ലാം ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും.
3: ഇന്നത്തെ സുഗുണഭവന്തൂരിൽ നമ്മുടെ യോഗ ഗുരു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് മരുന്ന് മൂലമല്ലാതെ എങ്ങനെ നമുക്ക് വാദരോഗങ്ങളും നമ്മുടെ ജോയിന്റ് പെയിൻസും കാല് ഉപ്പൂറ്റി വേദന ഇങ്ങനെയുള്ള രോഗങ്ങൾ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ അറിവ് നമുക്ക് പകർന്നു തന്ന യോഗ ഗുരു പ്രിയ ആന്റണിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവ കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നതിനെക്കുറിച്ച് ഗോത്ര സമൂഹങ്ങളിൽ നിന്ന് പഠിക്കാൻ സമൂഹത്തിന് കഴിയണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യപ്രദേശിലെ ബേതൂലിൽ ആദിവാസി സമൂഹങ്ങളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സാമൂഹിക ഉത്തരവാദിത്ത ബോധത്തോടെ ഒരു വ്യക്തി തന്റെ പ്രവർത്തന മേഖലയിൽ സജീവമാകുമ്പോഴാണ് യഥാർത്ഥ ശാക്തീകരണം സംഭവിക്കുന്നത് എന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാരീസിൽ നടക്കുന്ന വിവാടെക് 2026 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ പേയ്മെന്റുകൾ, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി തുടങ്ങിയ മേഖലകളിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ കൈവരിച്ച ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ആണവോർജ്ജത്തിലും കൈവരിച്ച നേട്ടങ്ങളിലൂടെ മനുഷ്യന്റെ കഴിവുകളുടെ അതിരുകൾ ഇന്ത്യ വ്യാപിപ്പിക്കുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു.
1: In the last decade, India has been going through a rapid transformation that is powered by technology. From creating the world's largest digital identity system to the world's largest digital payment platforms, we are using technology at a massive scale for financial inclusion, education, telemedicine, agriculture.
0: പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ മാസം 21 നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷ സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ പ്രക്രിയയിൽ സമഗ്രത, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുമെന്നും യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. എൻ ടി എ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങളിലുടനീളം വിന്യസിക്കുമെന്ന് ശ്രീ പ്രധാൻ പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾ ശാന്തരായിരിക്കണമെന്നും തങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ വിശ്വാസമർപ്പിക്കണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വിദ്യാർത്ഥികൾക്ക് മാനസികാരോഗ്യ പിന്തുണയ്ക്കായി 1446 എന്ന നമ്പറിൽ മാനസ് ഹെൽപ്പ് ലൈൻ ലഭ്യമാണ്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്താനുള്ള ഏത് ശ്രമത്തെയും കർശനമായി നേരിടുമെന്ന് എൻ ടി എ വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തെ ഇന്ത്യയുടെ മാറ്റത്തിന്റെ ചരിത്രം എന്നത് രാജ്യത്തെ യുവജനങ്ങളുടെ കൂടി ചരിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ എഴുതിയ ലേഖനം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, നൈപുണ്യ വികസനം, നൂതനാശയങ്ങൾ, സംരംഭകത്വം എന്നിവയിലുണ്ടായ അഭൂതപൂർവമായ നിക്ഷേപങ്ങൾ അമൃത തലമുറയ്ക്ക് തങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരമൊരുക്കിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23-ാമത് ഗഡു ശനിയാഴ്ച പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലുള്ള താരകേശ്വറിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 9.44 കോടിയിലധികം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപ നേരിട്ട് കൈമാറുമെന്ന് കൃഷി കർഷകക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ചെന്നൈ ആകാശവാണിയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് ഡോക്ടർ ആർ ശ്രീധറിനെ ആദരിച്ചു. പ്രക്ഷേപണ രംഗത്തും സയൻസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തിയായിരുന്നു ആദരിക്കൽ. ചടങ്ങിൽ സംസാരിച്ച ആകാശവാണി ദൂരദർശൻ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ജെയിൻ ഡോക്ടർ ആർ ശ്രീധറിനെ ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തെ സവിശേഷ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ശബരിമല സ്വർണ അപഹരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ടെത്തി മുദ്രവച്ച കവറിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് സംഘം അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ 10 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നു. കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ചില പ്രമുഖ ആശുപത്രികളും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. അവയവക്കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ, സംശയാസ്പദമായ ബാങ്ക് അക്കൌണ്ടുകൾ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ശൃംഖലകൾ എന്നിവയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം സി എം ആർ എൽ എക്സാലോജിക് പണമിടപാട് കേസിൽ പ്രതിപക്ഷ

0: കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതൽ ഇതുവരെ 63 ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിലൂടെ ഔദ്യോഗിക തൊഴിൽ മേഖലയുടെ ഭാഗമാക്കാൻ സാധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതിൽ 30% പേർ സ്ത്രീകളാണ്. പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച സ്ഥാപനങ്ങളിൽ 80% ഇരുപത്തിയഞ്ചിൽ താഴെ തൊഴിലാളികളുള്ള ചെറുകിട സംരംഭങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാളത്തെ ചടങ്ങിൽ 15 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആനുകൂല്യങ്ങൾ നേരിട്ട് കൈമാറുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് 4:30 നടക്കുന്ന പരിപാടിയിൽ തിരുവനന്തപുരം നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സായി നിജപ്പെടുത്തുന്ന പുതിയ നിയന്ത്രണത്തിന് യുഎഇ മന്ത്രിസഭ അംഗീകാരം നൽകി. കുട്ടികൾക്ക് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ ആരംഭിക്കാനോ പ്രവർത്തിപ്പിക്കാനോ അനുമതിയുണ്ടായിരിക്കില്ല. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പരമ്പരാഗത രീതികൾ പരാജയപ്പെടുന്നിടത്ത് നൂതനാശയങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുമെന്ന് പാരീസിൽ നടക്കുന്ന വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം നാളെ. കള്ളപ്പണം വെളുപ്പിക്കൽ, അവയവക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് യുഎഇ. ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: റേഡിയോ ബെൻസിഗർ 107.8.

0: നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധുവാണ് സംസാരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സംഗതി അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ആർക്കൊക്കെയോ ഹീറോ ആണ്, നമുക്കും കാണും ഒരു ഹീറോ. ആ ഒരു രീതിയിലാണ് നമ്മളിന്ന് സംസാരിച്ചു പോകുന്നത്. ഹീറോ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് സിനിമയിലെ കഥാപാത്രങ്ങളെയോ വലിയ വിജയങ്ങൾ നേടിയ ആളുകളെയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരുടെയെങ്കിലും ഹീറോ ആയിരിക്കുമോ? അയ്യോ, ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, എന്നായിരിക്കും പലരുടെയും മറുപടി. ഞാനൊരു സാധാരണക്കാരനാണ്, എന്നെ ആരാ ഹീറോ ആയിട്ട് വെക്കുക? പക്ഷേ സത്യം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു കുഞ്ഞിന് അവൻ്റെ അച്ഛന് ഹീറോ ആയിരിക്കും, ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആവാം, ഒരു രോഗിക്ക് പ്രതീക്ഷ നൽകിയ ഒരു നേഴ്സാവാം, ചിലപ്പോൾ ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്ത് അത്യാവശ്യം പല ഘട്ടങ്ങളിലും സപ്പോർട്ടായിട്ട് നിന്ന ഒരു സുഹൃത്തായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ മാറാം അല്ലേ. അപ്പോൾ നമ്മുടെ അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ വീരജവാന്മാരാണ് നമ്മുടെ എല്ലാവരുടെയും ഹീറോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ഗാനം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് പ്ലേ ചെയ്യാം. അങ്ങനെ അതങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഹീറോ അങ്ങനെ നിൽക്കുന്ന നമ്മുടെ വീരജവാന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഗാനം ഞാൻ അവിടെ അങ്ങ് അവർക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹീറോകളെ പറ്റി നമുക്ക് സംസാരിക്കാം, ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രിയ ശ്രോതാവെത്തിയിട്ടുണ്ട്.
1: ഹലോ, ആ കോൾ ബ്രേക്ക് ആയല്ലോ.
0: അപ്പോൾ ആദ്യത്തെ കോൾ തന്നെ ബ്രേക്ക് ആയി അല്ലേ. അപ്പോൾ ചിലപ്പോൾ റേഞ്ച് ഇഷ്യൂസ് ആയിരിക്കാം. എവിടെയെങ്കിലും ഒതുങ്ങി നിന്ന് വിളിച്ചപ്പോൾ ചിലപ്പോൾ റേഞ്ചുകൾ മാറിപ്പോയി കാണും ഫോണിൻ്റെയൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ സാറില്ല. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ഹീറോ ആയിരിക്കും അല്ലേ. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിൽക്കുന്നത് അച്ഛനായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രതീക്ഷ കൊടുത്ത ഒരു നേഴ്സായിരിക്കാം, ചിലപ്പോൾ ഒരു അധ്യാപകനായിരിക്കാം, അധ്യാപികയായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ ഇങ്ങനെ ഹീറോയിസം മാറിക്കൊണ്ടിരിക്കും അല്ലേ. ചിലപ്പോൾ ചാടി എഴുന്നേറ്റ് കസേരയൊക്കെ നീക്കി ചെരുപ്പൊക്കെ ഊരി ചാടി എഴുന്നേറ്റ് അടിക്കുന്ന മോഹൻലാലായിരിക്കാം ഹീറോ അല്ലേ. അങ്ങനെ സിനിമയിലും ഒക്കെയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഹീറോയിസം കാത്തുസൂക്ഷിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. മോഹൻലാലിനെ ഇപ്പം അത്രയ്ക്ക് ആരാധിക്കുന്ന ആൾക്കാർ, മോഹൻലാൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫിഗർ തന്നെ മീശയിലോ അല്ലെങ്കിൽ മുടിയുടെ ഹെയർ സ്റ്റൈലിലോ ഒക്കെ ഇങ്ങനെ കാണിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ രജനീകാന്തിൻ്റെ ഫാൻസ് ഒക്കെ അങ്ങനെയൊക്കെ നടക്കുന്ന, അങ്ങനെ ഫിഗറിൽ തന്നെ അവരുടേതായിട്ടുള്ള ചേഞ്ച് വരുത്തുന്ന ഒരുപാട് ആരാധകരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു 7:43 ആയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ഗാനം കേട്ടാലോ, ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

അങ്ങനെ മാന്ത്രികം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ സമയം 7:48 ആയിരിക്കാണ്. ചെറിയൊരു ബ്രേക്ക് ഉണ്ടോ? ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടുകൂടാൻ നിങ്ങളും തയ്യാറല്ലേ? ഇതാ വായനയുടെ വസന്തവുമായി വായനോത്സവം എത്തുന്നു. വായിച്ചു വളരാൻ, ചിന്തകൾക്ക് ചെറുകു നൽകാൻ ഇതാ ഒരു പ്രത്യേക പരിപാടി, വായനോത്സവം. മൊഴിയും ഓർമ്മയും. രാവിലെ കൃത്യം 10 മണിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ സുന്ദര നിമിഷങ്ങൾ കടന്നുവരുന്നു. പരിപാടിക്കിടയിൽ നിങ്ങളുടെ അറിവുകൾ മാറ്റുരയ്ക്കാൻ ഒരു ആകർഷകമായ ക്വിസ് മത്സരവും കാത്തിരിക്കുന്നുണ്ട്. പരിപാടിയിൽ പങ്കാളികളാകാൻ വിളിക്കൂ 0474-293-1111, 0474-293-1111. വരൂ, നമുക്കൊന്നിച്ച് അക്ഷരക്കൂട്ടുകളിലേക്ക് ഒരു യാത്ര പോകാം. വായനോത്സവം മറക്കരുത്, രാവിലെ 10 മണിക്ക്.
2: തിരികവനാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക് നിങ്ങൾക്കൊപ്പം ആർ ജി മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമ്മള് ഇങ്ങനെ ഹീറോയിസത്തിനെ പറ്റി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പല പല സന്ദർഭങ്ങളിലും, നമ്മുടെ ജീവിതത്തിന്റെ പല പല സന്ദർഭങ്ങളിലും ഇതുപോലെ ആ ഒരു പ്ലെയർ റോൾ ചെയ്ത ആ മനുഷ്യരൊക്കെ നമ്മൾ പിന്നീട് പിന്നീട് ഓർക്കും. അതായത് നമ്മളൊക്കെ ഒരു നിമിഷം ആ കൈത്താങ്ങായി നിന്ന സുഹൃത്തിനെ നമ്മൾ നാളെ ഒരു അവസരത്തിൽ അവൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് നമ്മൾ അവനെ ഓർക്കും, അല്ലെ? അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെ? അപ്പോൾ അവൻ നമ്മുടെ മനസ്സിലൊരു ഹീറോ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇതുപോലുള്ള കാഴ്ചപ്പാടുകൾ പറയാനൊക്കെ കേട്ടതെയോ അടുത്തൊരു പ്രിയ ശ്രോതാക്കിയിട്ടുണ്ട്. ഹലോ,
3: റേഡിയോ ബെൻസറിന്റെ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഈ ആഴ്ചയിലെ ലാസ്റ്റ് ലിസൻസ് ലോഞ്ച് ഞാൻ നാടൻ മോർച്ച ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എല്ലാവരും കേട്ടിരിക്കുന്നു വിചാരിക്കണു.
4: പറഞ്ഞു.
3: പിന്നെ എന്താ ഇന്നത്തെ വിഷയം? പറഞ്ഞില്ലേ ആരാണ്, എന്താണ് പറഞ്ഞു?
4: നമ്മൾ ആരുടെങ്കിലും ഹീറോ ആയിരിക്കാം, പക്ഷെ നമുക്ക് ഹീറോ കാണുമല്ലോ.
3: സതിയമ്മയുടെ ഹീറോ ഞാനാണ്, മക്കളുടെ ഹീറോ ഞാനാണ്. ഒന്നും ഇല്ലാതെ 36 കൊല്ലം മുമ്പ് സതിയമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. അത് മുതൽ ഇതുവരെയുള്ള ഹീറോ ഞാൻ തന്നെ.
4: പിന്നല്ല,
3: അതുപോലെ മക്കളുടെ ഹീറോയും ഞാൻ തന്നെ.
4: അടിപൊളി,
3: അതാണ് കാര്യം.
4: അടിപൊളി, അടിപൊളി. സെറ്റ് സെറ്റ്.
3: മനസ്സിലായില്ലേ? അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഇതാണ് എന്റെ ഹീറോ. ബാക്കിയുള്ളവരെ സഹായിച്ച കാര്യം നാട്ടുകാരെ പറയല്ല, നമ്മൾ കേൾക്കില്ലല്ലോ ഏതും. അതാ ചിലവര് എന്ത് പറയോ അറിയോ, ചില ആൾക്കാര് പറയും ആ അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ് പറയും. 1 രൂപ കൊടുത്തു കഴിഞ്ഞാ പറയാം അവൻ വലുതാകാൻ വേണ്ടിട്ട് ഇത്ര കൊടുത്തു പറയും. ചില ആൾക്കാര് അവ പിശുക്കനാണ് ചോദിച്ച പൈസ തന്നില്ല പറയും. അതും ഒരു ഭാഗത്തെ ഒരു ഹീറോ ആണ്. ഇത് ഈ കൊടുത്തു കഴിഞ്ഞാല് നാട്ടുകാരോ കൊണ്ട് പറയണതും വേറൊരു ഹീറോ ആണ്. അതാണ് കാര്യങ്ങള്. അതല്ലേ ഏറ്റവും കൂടുതല്? അപ്പൊ ഓരോ മനുഷ്യന് ഹീറോ ആകണമെങ്കിൽ നമ്മളെ മൗത്ത് നോക്കി പറഞ്ഞാല് ഹീറോ ആകുള്ളൂ, അല്ലേ? ഇപ്പൊ മിസ്റ്റർ മഹേഷ് മധു പറയണു ഇങ്ങനെയാണ് ഞാൻ വലിയ ഹീറോ ആണെന്ന് പറഞ്ഞ് നാട്ടുകാരെ കൊണ്ട് പറഞ്ഞ നാട്ടുകാർ പറയോ? ഇല്ലല്ലോ. അപ്പൊ അവരൊക്കെ തോന്നണം, നാട്ടുകാർക്ക് തോന്നണം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് തോന്നണം ഇങ്ങനെ. അത് അവരൊരു സ്വന്തം മുഖത്ത് നോക്കിട്ട് പറഞ്ഞാലേ ഹീറോ ആവുള്ളൂ, അല്ലാതെ വേറെ ആൾക്കാരെ നാട്ടുകാരെ കൊണ്ട് അറിയാതെ, നമ്മളറിയാതെ എങ്ങനെ ഹീറോ എന്ന് പറഞ്ഞാൽ അറിയില്ല. അതല്ലയോ? അതല്ലേ. ഓക്കെ, ബൈ, ഗുഡ്
2: നൈറ്റ്. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഹീറോയിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വേറെ സംബന്ധിച്ച ജീവിതത്തിലെ യഥാർത്ഥ ഹീറോകളെ കുറിച്ച് ഇപ്പൊ നമുക്ക് പ്രചോദനമായിട്ട് നിന്ന പല പല ആൾക്കാരുണ്ടാവും, അല്ലെ? അപ്പൊ അവരൊക്കെ നമ്മള് അല്ലെങ്കിൽ അവര് നമ്മളറിയാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ നിമിഷങ്ങളെ കുറിച്ച്, എന്നുവെച്ചാൽ ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ചെന്ന് അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ അറിയാതെ പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പോൾ നമ്മൾ വരുത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി തീർച്ചയായിട്ടും തൊഴുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളൊരു ഹീറോ ആയിരിക്കാം അല്ലേ. അങ്ങനെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ ചിലർക്ക് ചിലരുടെ ജീവിതത്തിൽ ഒരു പ്രചോദനം നൽകി കാണും. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക, കൊളാപ്സായി അല്ലെങ്കിൽ പരാജയപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു വെളിച്ചം തന്ന് പലരൊക്കെ നമ്മുടെ വഴിയിലൂടെ നടന്നു പോയിട്ടുണ്ടാവും അല്ലേ. അവരൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു ഹീറോ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചെറിയ ഗാനം കേൾക്കാൻ സമയമായി. ഗാനം കേട്ട് ഓടി തിരിച്ചു വന്നാലോ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
2: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
2: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
2: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ: ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
2: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
2: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
2: മൊബൈൽ 9446787715.
3: അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടുകൂടാൻ നിങ്ങളും തയ്യാറല്ലേ? ഇതാ വായനയുടെ വസന്തവുമായി വായനോത്സവം എത്തുന്നു. വായിച്ചു വളരാൻ, ചിന്തകൾക്ക് ചെറുക് നൽകാൻ ഇതാ ഒരു പ്രത്യേക പരിപാടി, വായനോത്സവം. മൊഴിയും ഓർമ്മയും. രാവിലെ കൃത്യം 10 മണിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ സുന്ദര നിമിഷങ്ങൾ കടന്നുവരുന്നു. പരിപാടിക്കിടയിൽ നിങ്ങളുടെ അറിവുകൾ മാറ്റുരയ്ക്കാൻ ഒരു ആകർഷകമായ ക്വിസ് മത്സരവും കാത്തിരിക്കുന്നുണ്ട്. പരിപാടിയിൽ പങ്കാളികളാകാൻ വിളിക്കൂ 0474-293-1111. 0474-293-1111. വരൂ, നമുക്കൊന്നിച്ച് അക്ഷരക്കൂട്ടുകളിലേക്ക് ഒരു യാത്ര പോകാം. വായനോത്സവം മറക്കരുത്, രാവിലെ 10 മണിക്ക്.
4: ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നടുവേദനയും സന്ധിവേദനയും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഡോക്ടർ രേഷ്മ രവീന്ദ്രൻ, കൺസൾട്ടന്റ് റിമറ്റോളജിസ്റ്റ്, ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം വെള്ളിയാഴ്ച 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വനിതാ ലോകം, സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
5: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല, എങ്കിലും രണ്ട് കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
6: തിരികെ വരാം ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. നിങ്ങൾക്കൊപ്പം മാർജി മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പോൾ ചെറിയൊരു അറിയിപ്പുണ്ട്. നാളെ കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന ചില സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നതാണ്. ബാപ്പുജി നഗർ, ശബരി ഫ്ളാറ്റ്, കാവടിപ്പുറം, HT സെയിൽ ടാക്സ്, ചെക്കോട് എന്നീ സ്ഥലങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വൈദ്യുതി തടസ്സപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കിങ്സ് മെറൈൻ പ്രോഡക്ട്സ്, പ്രശാന്തി കാഷ്യു, ഉളിയക്കോവിൽ കാഷ്യു, വിളപ്പുറം ഐസ് പ്ലാന്റ് 1, ഉളിയക്കോവിൽ ടെമ്പിൾ. ഇവിടത്രയും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വൈദ്യുതി തടസ്സപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിസണേഴ്സ് ലോഞ്ചിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഹീറോയെ പറ്റിയാണ്, അല്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും ഹീറോ ആവാം അല്ലേ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നമുക്ക് ചില ഹീറോകളെ നമുക്ക് അറിയാതെ തന്നെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പനിയൊക്കെ പിടിച്ച് നമ്മൾ വലിയ എന്താ പറയുക ശ്രദ്ധ കൊടുക്കാതെ അതിനെ ആ രീതിയിൽ നമ്മൾ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പനി കടുത്തിട്ട് നമ്മൾ വലിയൊരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും അഡ്മിറ്റായി പോയി. അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടെ നിൽക്കാൻ നമ്മുടെ സഹോദരങ്ങളോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാൻ നിൽക്കുമ്പോൾ നമ്മളെ ഏറ്റവും അടുത്ത് നമ്മൾ പരിചരിക്കുന്നത് അവിടുത്തെ നല്ല നഴ്സുമാരായിരിക്കും അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മളെ നമ്മുടെ വീട്ടിലെ സഹോദരിമാരെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെയൊക്കെ നമുക്ക് സ്നേഹം തരുന്ന ആ നഴ്സുമാരായിരിക്കും നമ്മുടെ ഒരു പ്രതീക്ഷ തന്ന്, നമുക്കൊരു പോസിറ്റിവിറ്റി തന്ന്, നമുക്ക് മരുന്ന് കഴിക്കാനൊക്കെ നമുക്ക് കൂടുതൽ ഊർജ്ജം തന്ന് അല്ലെ. പനിയൊന്നും വേണ്ട, ഏതൊരു മഹാരോഗമാണെങ്കിലും അവർ അതിനെ ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ കാണിച്ചുകൊണ്ട് നമുക്ക് അത്രയും പ്രതീക്ഷ തന്നുകൊണ്ട് നമ്മൾ രോഗം മാറി തിരിച്ചു വരാനായിട്ട് നമുക്ക് പ്രതീക്ഷ തരുന്ന അവരൊക്കെ ആയിരിക്കും നമുക്ക് ഹീറോ അല്ലേ. അങ്ങനെ ഓരോരുത്തരിലും ഓരോരോ വ്യക്തികൾ ആവാം അങ്ങനെ ഹീറോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് വെച്ചാണ് ഞാൻ ഈ ഒരു വിഷയം ഇന്നിവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇന്നെന്താണെന്നറിയില്ല, പലരും കോള് വിളിക്കുന്നുണ്ട് പക്ഷേ സംസാരിക്കാമെന്ന് പറയും, കോള് ബ്രേക്ക് ആവുകയാണ്, എന്താണ് സംഗതി എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. ഓക്കെ.

0: തെങ്കാശിപ്പട്ടണം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം.
1: ഹലോ.
2: ആ പറഞ്ഞു
1: പറഞ്ഞോളൂ, ഇതാരാ സംസാരിക്കുന്നേ?
2: എന്റെ ഒരു മിൽട്ടൺ.
1: മിൽട്ടൺ, ഓക്കെ. എന്ത് ചെയ്യുന്നു?
2: പണിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയിൽ.
1: പണിക്ക് പോവാൻ
2: പറ്റുന്നില്ല.
1: പറ്റുന്നില്ല, ഓക്കെ ഓക്കെ. സുഖമില്ല അല്ലേ? ഓക്കെ.
2: അപ്പൊ
1: എന്താ
2: ചെയ്തോണ്ടിരിക്കുന്ന
1: ആളാ? ഓക്കെ ഓക്കെ, ശരി ശരി. പിന്നെ എന്തുണ്ട് വിശേഷം? ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ വിഷയത്തെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളേ?
2: ഓക്കെ,
1: അപ്പൊ ചേട്ടന്റെ ജീവിതത്തില് ഒരു ഹീറോ ആയിട്ട് ചേട്ടൻ ആരെയാ സങ്കല്പിച്ചിരിക്കുന്നേ? എന്തോ
2: എന്റെ ഹീറോ എന്ന് വെച്ചാ എന്റെ അനിയന.
1: അനിയനാ? ഓക്കെ. എന്താ അങ്ങനെ പറയാൻ കാര്യം? അനിയൻ എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടാണ്, അങ്ങനെയാണോ?
2: സപ്പോർട്ട് മാത്രല്ല, ഈ ചീത്ത വിളി എല്ലാം കേട്ട ആലോചിച്ച് തടുകിട.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പം അസുഖം ഭേദമായി തിരിച്ചെത്തിയിട്ടുണ്ട് അല്ലേ?
2: ഇതിപ്പം രണ്ടാമത്തെ അറ്റവ് കഴിഞ്ഞ.
1: ഓക്കെ,
2: വെള്ളം ഇരിക്കുക.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഡോക്ടർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്താ മദ്യപിക്കാതെ പറഞ്ഞിരിക്കുന്ന മരുന്നുകളെല്ലാം കഴിച്ച് നല്ല സൂപ്പർ ആയിട്ട് വരട്ടെ കേട്ടോ.
2: പണ്ടൊക്കെ ഈ വെള്ളം അടിക്കത്ത ഒരാളായിരുന്നു, വീട്ടിലൊക്കെ വെച്ച് വെള്ളം അടിക്കത്ത ഒരാളായിരുന്നു.
1: പിന്നെ
2: ഇവിടെ വീട് മാറി ഞങ്ങൾ അമ്മയുടെ ഇവിടെ നിന്നാണ് ഇപ്പം ഇത്രം വെള്ളാടി അഴിപ്പത് കൂട്ടുകാരും. ആദ്യമൊക്കെ ഈ ഗണേശ് സംഭവമൊക്കെ കണ്ടമാനം ഉപയോഗിക്കുകയായിരുന്നു പഞ്ചാബ്. ഇപ്പൊ അതൊന്നും ഇല്ല, ജയിലിൽ കയറിയ പറവ് ഇപ്പം എല്ലാം നിർത്തി.
1: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാം മാറ്റിയെടുത്ത് നല്ല ശീലത്തിലേക്ക് തിരിച്ചു വരിക, എന്നിട്ട് ജീവിതത്തിലേക്ക് നല്ല ഉഷാറായിട്ട് പോവാ കേട്ടോ. ഓക്കെ ഏട്ടാ.
2: ഓക്കെ, പിന്നെ
0: വിളിച്ചാൽ സന്തോഷം, ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും ചേട്ടൻ ആശുപത്രിയിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മദ്യപിക്കാതെ നല്ല മരുന്നുകളൊക്കെ കഴിച്ച് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവ് അല്ലെങ്കിൽ വേണ്ട ഒരു ഗാനം കേൾക്കാം. ഗാനം കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: ചുക്കാൻ എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആരും സംസാരിക്കുന്നേ? എന്തുണ്ട് വിശേഷം?
1: ഹലോ,
0: എന്തുണ്ട് വിശേഷം? എനിക്കും തോന്നി ഈ സൗണ്ടും ഈ പേരും എനിക്ക് എത്ര വശമില്ല. പിന്നെ അപ്പൊ ഇന്നത്തെ വിഷയത്തെ പറ്റി എന്താ പറയാനുള്ളത്?
1: ഇന്നത്തെ വിഷയത്തെ പറ്റി എന്റെ ഹീറോ എന്റെ ഭർത്താവാണ്.
0: അടിപൊളി.
1: കാരണം എന്ന് വെച്ചാൽ നമ്മളെ സങ്കടത്തിലായാലും സന്തോഷത്തിലായാലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ആളാണ്.
0: ഓക്കേ.
1: സങ്കടമൊക്കെ ഒത്തിരി വന്നിട്ടുള്ള സമയത്തൊക്കെ നല്ല നമ്മളെ നല്ലപോലെ താങ്ങി നിർത്തും. ആ പുള്ളിയാണ് എന്റെ ഹീറോ. എന്റെ മക്കളുടെ ഹീറോ
0: അവരച്ഛനാ.
1: മക്കളുടെ ഹീറോ അവരച്ഛൻ. പക്ഷെ അവരച്ഛൻ പറയുന്നത് ഞാനാണ്. മക്കള് പറയാൻ അച്ഛൻ അങ്ങനെ അച്ഛൻ ഇങ്ങനെന്നൊക്കെ പറയുമ്പോ അവര് പറയുന്നത് അച്ഛൻ ജോലി ചെയ്ത് പൈസ കൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ, അമ്മയോ നമ്മുടെ ഫിനാൻസ് കൺട്രോളർ, മക്കളെ പൈസയൊക്കെ കണക്കാക്കി സാധനം വാങ്ങുന്നതും വീട് നോക്കുന്നതൊക്കെ അമ്മയോന്ന് പറഞ്ഞ് മക്കളെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയും.
0: അദ്ദേഹമാണ്
1: എന്റെ ഹീറോ.
0: അപ്പൊ എന്തായാലും ചേട്ടന് വേണ്ടി തന്നെ ഞാൻ ഗാനം ടിക്കറ്റ് ചെയ്തേക്കാം. പേര്
1: ദിലീഷ്.
0: ദിലീഷ് ചേട്ടന് വേണ്ടി ഗാനം ടിക്കറ്റ് ചെയ്യാം, കേട്ടിട്ട്
1: വരാം.
0: വിളിച്ചാൽ സന്തോഷം. ഇനിയും വിളിക്കാം. അപ്പോൾ നമുക്ക് ഗാനം കേൾക്കാം, തിരിച്ചു വരാം.

0: ക്യാപ്റ്റൻ എന്ന സിനിമയിലെ നല്ല കിടുക്കൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടുപോയത്. ഓക്കെ, അപ്പൊ നമ്മള് ഹീറോയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താന്ന് പറയാം? പണമാണോ? അല്ല. പ്രശസ്തിയാണോ? അതുമല്ല. അപ്പൊ എന്തായിരിക്കും? ഒരാള് കേൾക്കാൻ തയ്യാറാകുക, ഒരാളെ വിശ്വസിച്ച് എന്തും പറയാൻ സാധിക്കുക, ഒരാള് കൂടെ എപ്പോഴും നിഴലായിട്ട് നിൽക്കുക. ഇതാണ് ഇന്ന് ഒരാളുടെ ജീവിതത്തിൽ ഹീറോ ആകാൻ വലിയ ശക്തികളൊന്നും വേണമെന്നില്ല, അതിമാനുഷികമായിട്ടുള്ള ശക്തി ഒട്ടും വേണ്ട, ഒരു നല്ല മനസ്സ് മതി. ഇതൊക്കെ അറ്റ്ലീസ്റ്റ് അവർ പറയുന്നൊന്ന് കേൾക്കാൻ വേണ്ടി ഇരുന്ന് കൊടുത്താൽ മതി, അവിടെ തന്നെ കഴിഞ്ഞു, നമ്മൾ ഹീറോ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ശാലിനിയാണ്.
0: ശാലി ചേച്ചി, എന്തുണ്ട്?
1: സുഖായിട്ടിരിക്കുന്നു.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: പിന്നെ എന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു പിന്നെ എന്താണ് ഒരു ആരാധന തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ അടുത്താണ്. മഞ്ജു വാര്യർ, പിന്നെ സുധാചന്ദ്രൻ, നമ്മുടെ കാല് നഷ്ടപ്പെട്ടിട്ടും ഡാൻസ് ചെയ്യുന്ന സുധാചന്ദ്രൻ, അവരുടെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു ആരാധനയും ബഹുമാനവും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോ റീൽസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഈ കൈ ഇല്ലാത്ത ആൾക്കാർ കാല് വെച്ച് പടം വരയ്ക്കുന്നതും, പിന്നെ ഇത് എന്തോ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്, കൈയില്ലാത്തത് സൂചി ഇങ്ങനെ കൈ എന്ന് വെച്ചാൽ മുട്ടിന്റെ അവിടെ വെച്ച് ഇങ്ങനെ അത്രേ ഉള്ള കുട്ടിക്ക്, അപ്പൊ അതില് സൂചി വെച്ചിട്ട് നന്നായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും എന്റെ ഒരു വലിയൊരു ഹീറോ ആണ് ആ കുട്ടി. അപ്പൊ അങ്ങനെ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്.
0: അപ്പോ അപ്പൊ മഞ്ജു വാര്യരൊക്കെയാണല്ലേ, അപ്പൊ നമ്മുടെ ജീവിതത്തില് ഏറ്റവും അവർ അതുപോലെ നമ്മളെ എന്താ പറയാ അങ്ങ് സ്വാധീനിച്ചിട്ടുണ്ട്.
1: സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വെച്ചാല് ആ ഡിവോഴ്സ് കേസ് കഴിഞ്ഞതിന് ശേഷം കരഞ്ഞോണ്ട് കാറിൽ കയറുന്നൊരു മഞ്ജു വാര്യർ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ബുള്ളറ്റിലും അതിലും ഒക്കെ പറക്കുന്ന ഒരു മഞ്ജു വാര്യർ നമ്മൾ കാണുന്നുണ്ട്.
0: ആ ഒരു ട്രാൻസ്ഫോർമേഷൻ
1: വല്ലാത്തൊരു ഭയങ്കര അത് കാണുമ്പോ നമുക്കൊരു ഭയങ്കര ഒരു അഭിമാനവും ഒക്കെയാണ്. അത്രയും ഒരു സീറോ ആയി വന്നതിൽ നിന്നും അത്രയും ഉയരത്തിലെത്തിയില്ലേ, അതാണ്. ആ സുഖായിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും മഹേഷ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ, ഞാൻ എപ്പോഴും റേഡിയോയിലൂടെ പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ എനിക്ക് ഫ്ലൈറ്റിലൊന്ന് കയറണം എന്നുള്ളത് ആ ഒരാഗ്രഹം. രണ്ടു ദിവസത്തിന് മുമ്പ് എന്റെ ഹസ്ബൻഡ് എന്നെ ബാംഗ്ലൂര് മൈസൂർ ഒക്കെ കൊണ്ടുപോയി പോയിട്ട് അങ്ങോട്ട് ഞങ്ങൾ ട്രെയിനിൽ പോയി തിരിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പൊ അതെന്റെ ഒരു ഒരു വല്ലാതൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ എന്റെ അണ്ണന് താങ്ക്സ് പറയുന്നു.
0: ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടനോട് അന്വേഷണം പറഞ്ഞു കേട്ടോ.
1: പറയാം.
0: ഓക്കെ, അപ്പൊ നമുക്കെന്നാ അടുത്തൊരു ഗാനം കേട്ടാലോ, കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലെ നല്ലൊരു മെലഡി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം സാറേ, എന്റെ പേര് സുഭാഷ്.
1: എന്തുണ്ട് സുഭാഷ്, സുഖാണോ?
2: ഞാൻ ആസീസ് ഹെൽത്തിലെ ഗാർഡാണ്, സെക്യൂരിറ്റി ഗാർഡാണ്.
1: ഓക്കെ,
2: നിങ്ങളെ നേരെ പടിഞ്ഞാറ്, നമ്മളങ്ങോട്ട് കിഴക്കോട്ട് പടിഞ്ഞാട്ട് നോക്കിയിരിക്കുക.
1: ഓക്കെ,
2: ഇന്നത്തെ ടോപ്പിക്ക് കേട്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് എടുത്തത്.
1: ഓ, താങ്ക് യു.
2: ഞാനൊരു എഫ് എം ഒക്കെ മേടിച്ച് ഇങ്ങനെ വെച്ചേക്ക, അത് കേട്ട് വെളിയിരിക്കുക സാധനം. ഞാൻ റിസപ്ഷനിൽ
1: ഇരിക്കുക.
2: ഹീറോ അല്ലയോ?
1: അതെ,
2: ഹീറോ എന്ന് പറഞ്ഞാൽ അന്നം തരുന്നവനാണ് ഹീറോ. എനിക്ക് അന്നം തന്നോണ്ടിരിക്കുന്ന ഹബീബി ഹോട്ടലിലെ മുതലാളിയാ.
1: അത് ശരി,
2: നമ്മുടെ ഹബീബി. അങ്ങനെയാണ് പുള്ളി, കാരണം ഞങ്ങള് പിന്നെ അതാണ് അന്നം തരുന്ന ആളാണ് സാറേ നമുക്ക് ഏറ്റവും ഹീറോ എന്ന് പറഞ്ഞ. അതുപോലെ ഇവിടെ ഒരു അച്ചായനുണ്ട്, എ പി എസ് സിയിലെ അച്ചായൻ, അവരൊക്കെയാണ് നമ്മുടെ ഹീറോ. അതായത് ഏറ്റവും കൂടുതൽ ഇവരാണ് അന്നം തരുന്നവരാണ് ഹീറോ, അല്ല അല്ലെങ്കിൽ നമ്മൾ പട്ടിക്കണ ചത്തു ഒത്തിരി. പിന്നെ അതേ, അതുകൊണ്ടാണ് ഞാനിതൊന്ന് എടുത്തത്. മറ്റേ അല്ല മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നുമല്ല, അത് പടക്കണ്ടിട്ട് ഇറങ്ങി വരുമ്പോ ഹീറോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാണ് അവിടെ ചെന്നാൽ ഓടി ചെന്നാൽ ഇപ്പൊ ഞാനിപ്പോഴും എത്ര റോഡ് കാട്ടോ
1: തുടങ്ങി
2: അവിടെ നിന്ന് പോയി ഭക്ഷണം മേടിച്ച് കഴിക്കുക, കാരണം പറഞ്ഞാൽ പൈസ ഇല്ലേലും ശരി. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ദിവസവും തരുന്ന അവിടുന്ന് വൈകിട്ട് വൈകിട്ടത്തെ ഭക്ഷണം ഹബീബി എന്ന് മോലാളി അവിടെ എടുത്തു വെച്ചേക്കു. പോയി എടുത്തോണ്ട് പൊക്കണം, ഇല്ലെങ്കിൽ വഴക്ക് പറയും. ഇതിന്റെ ഇടയ്ക്ക് മറന്നുപോയൊക്കെ അതിലൊന്നും കാശൊന്നും മേടിക്കത്തില്ല. അതാണ്, അതായത് അന്നം തരിക എന്ന് പറഞ്ഞാൽ അത് അതിൽ കൂടുതൽ ഹീറോയിസ് ഒന്നുമില്ല.
1: അതല്ലേ
2: സാറേ,
1: അതാണ് ഏറ്റവും കൂടുതൽ വികാരമാണല്ലേ.
2: ഞാനവിടെ ഒരു ദിവസം ചെന്നില്ലേ, അവര് കണ്ടില്ലല്ലോ. ഞങ്ങൾ പോകുമ്പോ എന്താ കൈയൊന്നു പോയി കാണിച്ചാ മതി. ഏതാ? അതെ, പുള്ളിയെ എടുത്തു വെച്ചില്ലെങ്കി ഇന്നലെ മെനഞ്ഞാ ഞാൻ എടുത്തില്ല, വഴക്ക് പറഞ്ഞു. ഞാനങ്ങ് മറന്നുപോയി. ഇന്നലെ എന്നെ വിളിച്ച് അവസാനം ഇവിടുന്ന് വിളിച്ചു എനിക്ക്
1: തന്നതാ.
2: വിളിച്ച് ഞാൻ പിന്നെ ഇവിടുന്ന് രണ്ടാമത് പോയി മേടിച്ചോണ്ട് വന്നത്. അതാണ് ഹീറോയിസ് എന്ന് പറഞ്ഞ, അതെ അതെ, അവരൊക്കെയാണ് നമ്മുടെ ഹീറോ. നല്ലൊരു
1: പാട്ടിട്ടാരെ.
2: ഗുഡ് നൈറ്റ്.
1: ഗുഡ് നൈറ്റ്.
0: വിളിച്ചത് സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ എന്തായാലും ആ പറഞ്ഞതൊരു ഭയങ്കര ഒരു സംഗതിയാണ്, അന്നം തരുന്നവര് അന്നം തരുന്ന ആളാണ് ഹീറോ അല്ലേ. ശരിയാണ്, അത്രയ്ക്ക് വിശപ്പ്, അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വിശപ്പില് നമുക്ക് ഒരു ഒരു ഒരു ഉരുള തരുന്ന ആ ഒരു എന്താ പറയാ ഒരു ഫീൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവരും ഒക്കെ ഹീറോ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാൽ അവർക്ക് വേണ്ടിയുള്ളൊരു ഗാനം തന്നെ ആയാലോ. ഈ ഗാനം ഞാൻ ആ ചേട്ടനും വേണ്ടിയിട്ട് കേട്ടിരുന്നു, കേട്ടിട്ട് തിരിച്ചു വരാം.

0: ആട് ജീവിതം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
1: ഷിബിൻ താമരക്കുളം.
0: ഷിബിൻ ചേട്ടാ, എന്തുണ്ട്?
1: അടിപൊളി, അങ്ങനെ പോകുന്നു, സുഖമായിട്ട് പോകുന്നു.
0: ഓക്കെ,
1: സാറിന്റെ വിശേഷം എന്താണ്?
0: അങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സുഭാഷ് ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചു വെച്ചതേ ഉള്ളു.
1: ആ, വിളിച്ചു വെച്ചത് ഞാൻ കേട്ടില്ലായിരുന്നു. മോലാണ്ട മോൻ പറഞ്ഞു എന്റെ അടുത്ത്, നമ്മളുടെ കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ സാറ് നമുക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, അത് സന്തോഷം എന്തായാലും.
0: താങ്ക് യു, താങ്ക് യു. ഞാൻ വിചാരിച്ചു അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിന് അനുസൃതമായി തന്നെ ഒരു ഗാനം അങ്ങ് പ്ലേ ചെയ്യാൻ, അങ്ങനെ അങ്ങ് പ്ലേ ചെയ്തത്.
1: അതെ അതെ അതെ, അതിന് അതിന് പറ്റിയ ഒരു ഗാനം തന്നെയായിരുന്നു, അതിന് ഒരു കോമ്പിനേഷൻ വരുന്ന ഗാനം തന്നെയായിരുന്നു.
0: അതെ അതെ,
1: തീർച്ചയായിട്ടും.
0: പിന്നെ
1: അപ്പൊ നമ്മുടെ ഹീറോസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുടുംബത്തിലുള്ളവർക്ക് അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾക്ക് അവരും ഹീറോനെ, അവർക്ക് നമ്മളെ ഹീറോനെ, എല്ലാം ഹീറോ തന്നെ. പുറത്തുള്ള ഹീറോ എന്ന് പറയുന്നത്, എന്റെ ഹീറോസ് എന്ന് പറയുന്നത് എന്റെ ഒരു മൂന്ന് മുതലാളിമാരുണ്ട് മൊത്തത്തിൽ. ഇപ്പോഴുള്ള നിലവിലുള്ള മുതലാളി, ഈ മുതലാളി, അതിന്റെ മുന്നേ രണ്ട് മുതലാളി ഉണ്ടായിരുന്നു. അവര് നമ്മുടെ ഹീറോസ് ആണ്. കാരണം അവരുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മളിപ്പോ ഈ പണിയെല്ലാം പഠിച്ചിട്ട് ഇങ്ങനെ ഈ സെറ്റപ്പ് ആയിട്ട് കുഴപ്പമില്ലാതെ രീതിക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഹീറോ അവര് തന്നെയാണ് എനിക്ക്. കാരണം ജോലി ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നെ അവർക്കും ഒരു ചെറിയൊരു ഹീറോ ഒക്കെ തന്നെയാണ് നമ്മൾ ആയിരുന്നു, ഇപ്പോഴും ആണ്, അങ്ങനെയാണ്. കാരണം നമ്മുടെ ജോലിയൊക്കെ അങ്ങനെയാണ്.
0: അപ്പൊ എന്നാ അടുത്ത കാലം ആ മുതലാളിമാർക്ക് വേണ്ടിയാ.
1: ഓക്കെ,
0: തീർച്ചയായിട്ടും. വിളിച്ചത് സന്തോഷം. ഇനിയും വിളിക്കുക. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ, ഈ ഗാനം പ്ലേ ചെയ്യുന്നത് ഇങ്ങനെ ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് ശ്രോതാക്കൾ പറയുന്നതിനനുസരിച്ചുള്ള രീതിയിൽ എനിക്ക് പാട്ട് പ്ലേ ചെയ്യാൻ ഇങ്ങനെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, അപ്പൊ പലപ്പോഴും എനിക്കത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ്റെ മുതലാളിമാരാണ് ദൈവം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഹീറോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഹീറോമാർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗാനം നമുക്കൊന്ന് നോക്കാം. അതിനുമുമ്പ് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ബ്രേക്കിന് പോയിട്ട് ഓടി തിരിച്ചു വരാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൂട്ടുകൂടാൻ നിങ്ങളും തയ്യാറല്ലേ? ഇതാ വായനയുടെ വസന്തവുമായി വായനോത്സവം എത്തുന്നു. വായിച്ചു വളരാൻ, ചിന്തകൾക്ക് ചെറുകു നൽകാൻ ഇതാ ഒരു പ്രത്യേക പരിപാടി, വായനോത്സവം. മൊഴിയും ഓർമ്മയും. രാവിലെ കൃത്യം 10 മണിക്ക് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ സുന്ദര നിമിഷങ്ങൾ കടന്നുവരുന്നു. പരിപാടിക്കിടയിൽ നിങ്ങളുടെ അറിവുകൾ മാറ്റുരയ്ക്കാൻ ഒരു ആകർഷകമായ ക്വിസ് മത്സരവും കാത്തിരിക്കുന്നുണ്ട്. പരിപാടിയിൽ പങ്കാളികളാകാൻ വിളിക്കൂ 0474-293-1111, 0474-293-1111. വരൂ, നമുക്കൊന്നിച്ച് അക്ഷരക്കൂട്ടുകളിലേക്ക് ഒരു യാത്ര പോകാം. വായനോത്സവം മറക്കരുത്, രാവിലെ 10 മണിക്ക്.

ഹിസൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ നല്ലൊരു ഗാനം ഇപ്പോൾ കേട്ടത്. അങ്ങനെ സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഹീറോകൾ ആക്ച്വലി സിനിമകളിൽ മാത്രമല്ല, അവർ നമ്മുടെ വീടുകളിലുമുണ്ട്, നമ്മുടെ അയൽപക്കത്തുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലുണ്ട്, ചിലപ്പോൾ നമ്മളിൽ തന്നെയുണ്ട്. ഇന്ന് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഹീറോയെ ഓർക്കും. കഴിയുമെങ്കിൽ ഒരു ഫോൺ ചെയ്യും, ഒരു നന്ദി പറയും. കാരണം പല ഹീറോകളും കൈയടി പ്രതീക്ഷിക്കുന്നില്ല, ഒരു നന്ദി കേൾക്കാൻ പോലും അവർ അർഹരാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിട പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. അതിനു മുമ്പേ ഞാനൊരു വേറൊരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഈ എന്താ പറയുക, നമ്മളെ ഈ ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതത്തിലെ പല പല ഹീറോസിനെ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചിലരത്തും നമുക്ക് നന്ദി പറയാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. അവർ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സന്ദർഭത്തിൽ വന്ന് കയറേണ്ട സമയത്ത് അവർ വന്ന് കയറി, അവരുടെ കാര്യം അവർ ചെയ്തു, ഭംഗിയായി നിർവഹിച്ചു, അവർ പോവുകയും ചെയ്തു. ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ബസ്സിലേക്ക് ചാടി കയറാൻ പോകുന്നതിന് മുമ്പേ നമുക്ക് ഒരു അതിലേക്ക് ഇങ്ങനെ പിടിക്കാൻ പോലും പറ്റി കാണത്തില്ല, പക്ഷേ അവർ ഒരു കൈ തന്ന് നമ്മൾ താങ്ങി ബസ്സിലങ്ങ് കയറ്റി വിടും. അപ്പോൾ നമ്മൾ ഇരിക്കും, ഓ രക്ഷപ്പെട്ടു, കയറി പറ്റിയല്ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് നേരത്തെ ഇച്ചിരി നിന്നെങ്കിലും ഇച്ചിരി നേരത്തെ വീട്ടിൽ എത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങ് പോകും. പക്ഷേ അവർക്ക് നേരെ തിരിച്ചെന്ന് ഒരു താങ്ക് യു പറയാൻ ചിലപ്പോൾ നമ്മൾ വിട്ടു അല്ലേ. പക്ഷെ നമ്മൾ ആ താങ്ക് യു പറയാം എന്ന് വിചാരിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അവർ പിന്നെ കണ്ടൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിൽ ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നന്ദി വിട്ട് ഇങ്ങനെ നന്ദി പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലൂടെ നമുക്കൊരു നന്ദി പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ചെറിയ ഗാനം കൂടെ ആയാലോ.

അപ്പോ നമ്മള് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഹീറോസിനെയും ഓർത്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അത്യാവശ്യം വിളിച്ചിട്ട് കിട്ടാത്തവരൊന്നും വിഷമിക്കണ്ട, ഇനിയും വരും. അപ്പൊ നമുക്കൊക്കെ വിളിക്കാം, സംസാരിക്കാം. ഓക്കെ, അപ്പം സമയം ഏതാണ്ട് 8:57 ആയിരിക്കുകയാണ്. അപ്പൊ ഇനിയും മറ്റൊരവസരത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇനിയും ഇതുപോലെ വിഷയങ്ങളുമായിട്ട് വരാം. അപ്പോൾ കേട്ടുമുട്ടുന്നവരെ, സൈനിങ് ഓഫ് RJ മഹേഷ് മധു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 വാട്സ്ആപ്പ് മെലഡി, 10:00 വായനോത്സവം മൊഴിയും ഓർമ്മയും, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അച്ചായൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ലോക സിനിമാ ചരിത്രത്തിലെ അതുല്യ പ്രതിഭകളിൽ ഒരാളാണ് നോർമൻ മക്ലാരൻ എന്ന കാനഡക്കാരൻ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ മിക്കവാറും ഹ്രസ്വചിത്രങ്ങളാണ്. അവ പരീക്ഷണ ചിത്രങ്ങളും കൂടിയാണ്. എന്നാൽ അതിനെക്കുറിച്ചല്ല ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നോർമൻ മക്ലാരൻ്റെ പല ചിത്രങ്ങളിലും പ്രമേയമായിട്ട് സാരോപദേശ കഥകൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഥകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ദ നെയ്ബേഴ്സ് എന്ന ചിത്രം, അയൽക്കാർ. ഈ ചിത്രത്തിൻ്റെ കഥ ഇങ്ങനെയാണ്. രണ്ട് അയൽക്കാരുണ്ടായിരുന്നു. അവർ കാഴ്ചയിലും രൂപത്തിലും ഒക്കെ വളരെയേറെ സാദൃശ്യമുള്ളവർ. അവരുടെ വീടും പറമ്പും എല്ലാം കണ്ടാൽ ഏതാണ്ട് ഏക സ്വഭാവമുള്ളതാണ്. അങ്ങനെ അവർ സുഹൃത്തുക്കളായ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ കഴിഞ്ഞിരുന്നു. ഒരു ദിവസം അവർ മുറ്റത്ത് ഇരുവരും പത്രം വായിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ പറമ്പിൻ്റെ ഒത്ത നടുവിൽ ഒരു ചെടി പൊട്ടിമുളയ്ക്കുകയും ഉടനെ തന്നെ പുഷ്പിക്കുകയും ചെയ്തു. വളരെ ഭംഗിയുള്ള ആ പൂവിനെ കണ്ടപ്പോൾ ഇരുവർക്കും ഇഷ്ടമായി. ഇരുവരും അതിനെ ആസ്വദിക്കുവാൻ അടുത്തു വന്നു. അതിൻ്റെ സൗരഭ്യവും രണ്ടുപേരും ഒരുപോലെ ആസ്വദിച്ചു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ആ പൂവിനെ സ്വന്തമാക്കണം എന്നൊരാഗ്രഹമുണ്ടായി. അതിൻ്റെ ഉടമസ്ഥ അവകാശം ലഭിക്കണം എന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെ അയാൾ അതിൻ്റെ ആഗ്രഹം മുന്നോട്ട് വച്ചു. മറ്റേയാൾ സമ്മതിച്ചില്ല. അങ്ങനെ ഇരുവരും തർക്കമായി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരി, നമുക്കൊരു വേലി കിട്ടാം. അയാൾ ആ വേലി കിട്ടിയപ്പോൾ കൃത്രിമമായി ആ ചെടിയെ തൻ്റെ വേലിക്കുള്ളിലാക്കി. മറ്റേയാളാകട്ടെ ആ വേലി പൊളിച്ചു കളഞ്ഞിട്ട് പുതിയൊരു വേലി കെട്ടി. പുതിയ വേലി കെട്ടിയപ്പോൾ ചെടിയും പൂവും അദ്ദേഹത്തിൻ്റെ വേലിക്കുള്ളിലായി. അങ്ങനെ ഇരുവരും പിണ്ടയും തർക്കമായി.

0: ഒടുവിൽ വാക്കേറ്റം മൂത്ത് കയ്യേറ്റമായി. പരസ്പരം അവർ ഈ വേലി പൊളിച്ച് അതിൻ്റെ കഷണങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവാൻ തുടങ്ങി. അതിഭയങ്കരമായ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ഒടുവിൽ രണ്ടുപേരും പരസ്പരം തമ്മിൽ തല്ലി ചത്തു. അവർ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. കഥ ഇതാണ്. കഥയുടെ ഒടുവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന വാക്യം ഏകദേശം 50-ലേറെ ഭാഷകളിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 50-ലേറെ ഭാഷകൾ എഴുതുന്നത്? അതായത് ഭാഷകൾ ഒരുപക്ഷെ നമുക്ക് തമ്മിലുള്ള വേലിക്കെട്ടുകളായതുകൊണ്ടാകാം. ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ളത് സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. എന്തെങ്കിലും നമ്മെ മോഹിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം നമുക്കായിരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അതൊരു വ്യക്തിയായാലും ശരി, ഒരു വസ്തുവായാലും ശരി, ഒരു രാജ്യമായാലും ശരി. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുടെയും അടിസ്ഥാനം അതിർത്തി തർക്കമല്ലേ? സാമ്രാജ്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് മറ്റെന്താണ്? വ്യക്തികളായാലും കുടുംബങ്ങളായാലും തമ്മിൽ സംഘടനകൾ ഉണ്ടാകുന്നതിനും വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഉടമസ്ഥാവകാശമാണ്. പല വസ്തുക്കളെപ്പറ്റിയുമുള്ള ഉടമസ്ഥാവകാശത്തെപ്പറ്റിയാണ് പല കലഹങ്ങളും ഉണ്ടാകാറുള്ളത്. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ഒന്നിനെയും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഉടമസ്ഥാവകാശങ്ങളൊക്കെ താൽക്കാലികമാണ്. ഒന്നും ഒരിക്കലും പൂർണ്ണമോ ശാശ്വതമോ ആയിരിക്കുകയില്ല. ജീവൻ പോലും നമ്മുടെ ഉടമസ്ഥതയിലുള്ളതല്ല, അത് നമ്മിലൂടെ വരുന്നു എന്നതേയുള്ളൂ. പ്രസിദ്ധമായ ഒരു വാക്യമുണ്ടല്ലോ ചിലപ്പോഴൊക്കെ വീടുകളിലെ ചുമർ ചിത്രങ്ങളിലേക്ക് എഴുതി വച്ചിരിക്കുന്നത്, ഇഫ് യു ലവ് സംതിങ് സെറ്റ് ഇറ്റ് ഫ്രീ, വെൻ ഇറ്റ് കംസ് ബാക്ക് ഇറ്റ് ഈസ് യുവേഴ്സ്, ഇഫ് ഇറ്റ് ഡസ് നോട്ട് കം ബാക്ക് ഇറ്റ് ഹാസ് നെവർ ബീൻ യുവേഴ്സ്. നിങ്ങൾ എന്തിനെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അതിനെ പോകാൻ അനുവദിക്കുക. അത് തിരിച്ചു വരുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടേത്, വന്നില്ലെങ്കിൽ അതൊരിക്കലും നിങ്ങളുടേതായിരുന്നില്ല. നമ്മുടെ ബന്ധങ്ങളുടെയൊക്കെ അവകാശവാദങ്ങൾ നാം ഓർത്തിരിക്കേണ്ടത് അതിനെല്ലാം ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. ഒരു വ്യക്തിയായാലും ശരി, ഒരു വസ്തുവായാലും ശരി, ആ ബന്ധത്തിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എപ്പോഴും സ്വതന്ത്രമായി പോകുവാൻ അനുവദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥമായ ബന്ധം. പലപ്പോഴും ഒരു വീട്ടിലായാലും ദേശത്തിലായാലും ഒക്കെ നാം കാണുന്നത് നമ്മളുടെ ബന്ധങ്ങളൊക്കെ ബന്ധനങ്ങളായി അധപതിച്ചു പോകാറുണ്ട്. മാതാപിതാക്കൾ പോലും മക്കളെ സ്വന്തമാണെന്ന് കരുതി ഒരു ബന്ധനാവസ്ഥയിലാക്കാൻ ശ്രമിക്കും. എന്നാൽ അവർ സ്വതന്ത്രമായിട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളപ്പോഴാണ് ആ ബന്ധത്തിന് യഥാർത്ഥമായ ഒരു ബന്ധത്തിൻ്റെ അർത്ഥമുണ്ടാവുന്നത്. നമ്മൾ എല്ലാ വസ്തുക്കളോടും സ്വതന്ത്രമായ ഒരു ഉടമസ്ഥാവകാശം ഉണ്ടാക്കിയാൽ ഒരിക്കലും അതിനെക്കുറിച്ചുള്ള കലഹങ്ങൾ ഉണ്ടാവുകയില്ല.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.